പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്പനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഇന്ന് ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ, കേൾക്കുന്നില്ലേ ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ? കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളിയൊച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ആഗസ്റ്റ് 18 അന്തരംഗങ്ങളിലൂടെയാണ്. 1868 ആഗസ്റ്റ് 18, ഫ്രഞ്ച് ജ്യോതിശാസ്ത്രജ്ഞനായ യൂൾ യാൻസൻ ഇന്ത്യയിൽ ആന്ധ്രാപ്രദേശിലുള്ള ഗുണ്ടൂരിൽ ഒരു ജ്യോതിശാസ്ത്ര നിരീക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഒരു കവചത്തിലൂടെ സൂര്യഗ്രഹണത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഒരത്ഭുത ദൃശ്യം പെടുന്നു. സൂര്യന്റെ വർണ്ണരാജിയിൽ തിളക്കമാർന്ന മഞ്ഞ നിറത്തിലുള്ള ഒരു രേഖ, 587.49 നാനോമീറ്റർ തരംഗ ദൈർഘ്യമുള്ള ആ രേഖയുടെ ഉറവിടം അന്തരീക്ഷത്തിലെ സോഡിയം ആയിരിക്കും എന്ന് അദ്ദേഹം കരുതുന്നു. എന്നാൽ വൈകാതെ തന്നെ ആ മഞ്ഞരേഖ ഹീലിയം എന്ന വാതകത്തിൻ്റെതാണെന്ന് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. 1920 ആഗസ്റ്റ് 18, 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്നുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമുന്നത നേതൃത്വത്തിലേക്കുയർന്ന മഹാത്മാഗാന്ധി ആദ്യമായി കേരള സന്ദർശനത്തിന് എത്തിയിരിക്കുന്നു. നിസ്സഹകരണ സമരത്തിൻ്റെയും ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെയും ദർശനവും സന്ദേശവും ഇന്ത്യയാകെ പ്രചരിപ്പിക്കാനുള്ള പര്യടന പരിപാടിയുടെ ഭാഗമായാണ് മദ്രാശി പ്രവിശ്യയിലുൾപ്പെട്ട മലബാർ ജില്ലയുടെ തലസ്ഥാനമായ കോഴിക്കോട്ട് ഗാന്ധിജി തീവണ്ടി മാർഗം എത്തിയിരിക്കുന്നത്. 18 ഉച്ചയ്ക്ക് 2:30 മദ്രാശിയിൽ നിന്ന് നഗരത്തിലെത്തിയ മഹാത്മജി 20 മണിക്കൂറുകൾക്ക് ശേഷം മംഗലാപുരം വരെ തൻ്റെ ഭാരത പര്യടനം തുടർന്നു. 1936 ആഗസ്റ്റ് 18, 20-ാം നൂറ്റാണ്ടിലെ അനശ്വര വിശ്വസാഹിത്യ പ്രതിഭകളിൽ അതുല്യനായ സ്പാനിഷ് കവിയും നാടകകൃത്തുമായ ഫെഡറിക്കോ ഗാർസിയ ലോർക്ക സ്പാനിഷ് ആഭ്യന്തര യുദ്ധത്തിൽ പോരാടുന്നതിനിടയിൽ യുദ്ധഭൂമിയിൽ വെടിയേറ്റു വീണിരിക്കുന്നു. വെറും 38 വയസ്സ് മാത്രം പ്രായമുള്ള ലോർക്ക കേവലം 19 വർഷം നീണ്ട സാഹിത്യ ജീവിതം കൊണ്ടാണ് വിശ്വസാഹിത്യ നായകരുടെ മുൻനിരയിൽ സ്ഥാനമുറപ്പിച്ചത്. ബ്ലഡ് വെഡ്ഡിംഗ്, എർമ, ദ ഹൗസ് ഓഫ് ബെർണാഡ്ര ആൽബ എന്നീ നാടകങ്ങൾ 1930കളിലെ സ്പാനിഷ് നാടകവേദിയുടെ സുവർണയുഗത്തിന് തുടക്കം കുറിച്ചു. 1966 ആഗസ്റ്റ് 18, 1949 ഐതിഹാസികമായ വിപ്ലവത്തിലൂടെ ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം സ്ഥാപിച്ച ചെയർമാൻ മാവോ സേത്തുങ് 2 പതിറ്റാണ്ടുകൾക്കുള്ളിൽ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. പാർട്ടികൾക്കുള്ളിൽ പുതിയ അധികാര കേന്ദ്രങ്ങൾ വളർന്നുവരികയും പിടിമുറുക്കുകയും ചെയ്തിരിക്കുന്നു. തന്റെ അധികാരം ചോർന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപകടകരമായ ഈ അവസ്ഥയെ അതിജീവിക്കുന്നതിനും തന്റെ പ്രമാണിത്വം വീണ്ടെടുക്കുന്നതിനും കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികാചാര്യനായ മാവോ ആവിഷ്കരിച്ച ശുദ്ധീകരണ പരിപാടിയാണ് ചൈനയിലെ സാംസ്കാരിക വിപ്ലവം. ഔപചാരികമായി ആ സാംസ്കാരിക വിപ്ലവത്തിന് ദേ തുടക്കം കുറിച്ചിരിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില.
1: വളരെ പ്രശസ്തനായ ഒരു ചലച്ചിത്ര താരമാണ് റാൽഫ് മോർഗൻ. ജർമ്മൻ നടനും ടി വി അവതാരകനുമാണ്. യുവാവായിരുന്ന സമയം ഒരിക്കൽ അദ്ദേഹത്തിന് തന്റെ ജീവിതം ആകെ ഇരുളടഞ്ഞതായി തോന്നി. വിഷാദം തന്റെ ജീവിതത്തെ കാർന്നു തിന്നാൻ തുടങ്ങിയോ എന്ന് തന്നെ അദ്ദേഹം സംശയിച്ചു. മറ്റുപദേശം ഒന്നും കൂടാതെ അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിച്ചു. മോർഗന് നാടകമായിരുന്നു ജീവിതം. അതിനപ്പുറമോ ഇപ്പുറമോ അയാൾ വേറൊന്നും കണ്ടില്ല, കേട്ടില്ല. വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് പോലും അയാൾ ചിന്തിച്ചിരുന്നില്ല. നാടകം, നാടകത്തിലെ കഥാപാത്രങ്ങൾ, അതുമാത്രമായിരുന്നു ജീവിതം. സൈക്കോളജിസ്റ്റ് അയാൾക്കൊരു പ്രതിവിധി നിർദ്ദേശിച്ചു. നിങ്ങളുമായി ഇടപെടുന്ന വളരെ സാധാരണക്കാരായ ആളുകളെ നന്നായി ശ്രദ്ധിക്കും. അതായത് പത്രക്കാരൻ, പാൽക്കാരൻ, റിക്ഷക്കാരൻ, ഡ്രൈവർ, ഷോപ്പ് ഉടമ, അങ്ങനെ നിങ്ങളുടെ നിത്യജീവിതവുമായി ഇടപെടുന്ന ആളുകളെ ശ്രദ്ധിക്കുക മാത്രമല്ല, അവരെ സ്നേഹിക്കുവാനും സൈക്കോളജിസ്റ്റ് മോർഗനോട് പറഞ്ഞു. മുറിക്ക് പുറത്ത് മുറ്റത്തെ സസ്യലതാദികളെ ശ്രദ്ധിക്കാനും സ്നേഹിക്കാനും പറഞ്ഞു. മോർഗൻ, നിങ്ങൾക്കൊരു കാര്യം അറിയുമോ? ഇവരെല്ലാം നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളിതൊന്നും ശ്രദ്ധിക്കുന്നില്ല, ഇവരെയൊന്നും സ്നേഹിക്കുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ സെർവന്റിനോട് ഒരു വാക്കെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? അവർ എത്ര ശ്രദ്ധയോടെയാണ് നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കറിയുമോ? നിങ്ങൾക്കിഷ്ടമുള്ള ഭക്ഷണം എന്താണെന്ന് അവർക്ക് നന്നായിട്ടറിയാം. നിങ്ങൾക്ക് ഭക്ഷണം തരുന്ന പാത്രങ്ങൾ, ഗ്ലാസുകൾ ഒക്കെ എത്ര നന്നായി കഴുകി തുടച്ചാണ് സൂക്ഷിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? സൈക്കോളജിസ്റ്റിന്റെ ആ ചോദ്യങ്ങൾ മോർഗനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രകാശധാരയായിരുന്നു. അയാൾ അതെല്ലാം പരീക്ഷിക്കാൻ തുടങ്ങി. ആദ്യമായി അയാൾ പുറം ലോകം കണ്ടു മനസ്സിലാക്കി. മറ്റുള്ളവർ എത്ര നിഷ്കളങ്കമായിട്ടാണ് തന്നെ സ്നേഹിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവ് തന്നെ അയാളിലെ വിഷാദത്തിന്റെ വിഷവിത്തുകളെ കരിയിച്ചു കളയാൻ പ്രാപ്തമായിരുന്നു. അധികം വൈകാതെ മോർഗൻ നിരാശയുടെ തടവറയിൽ നിന്ന് പുറത്തുവന്നു. പുതിയ ആകാശവും അതിൽ തെളിഞ്ഞു കത്തുന്ന നക്ഷത്രങ്ങളും അയാളുടെ ജീവിതത്തെ പുതുമയുള്ളതാക്കി. മോർഗൻ തന്റെ ആത്മകഥയിൽ പറയുന്ന ഈ കാര്യങ്ങൾ നമുക്ക് പലർക്കും അനുകരണീയമാണ്. എല്ലാറ്റിനെയും സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മളിലെ പല ഹോർമോണുകളും സജീവമാകുന്നത്. ഹോർമോണുകൾ സജീവമാകുമ്പോഴാണ് നിരാശയുടെയും വിഷാദത്തിന്റെയും കണികകൾ അപ്രസക്തമാകുന്നത്. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാം വെറും യാന്ത്രിക ഘടകങ്ങളല്ല, ബോധനിലാവെട്ടങ്ങളാണെന്ന് മറക്കാതിരിക്കുക.
0: പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ഒരു ലളിതഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: ഇന്നത്തെ കാലത്ത് സത്യത്തിന് മൂല്യശോഷണം വന്നിരിക്കുന്നു. എവിടെയും വഞ്ചനയും അഴിമതിയുമാണ് നടക്കുന്നതെന്ന് നമ്മൾ പരാതിപ്പെടുന്നു. ആ പരാതിയിൽ അന്തർലീനമായിരിക്കുന്നത് എന്താണ്? കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ സത്യം അതിന്റെ പൂർണ്ണ അവസ്ഥയിൽ വിരാജിച്ചു എന്നല്ലേ? ഈ കാലമാണ് പൊയ്ക്കാലം എന്നല്ലേ? എന്നാൽ ഇതേ പരാതി അരനൂറ്റാണ്ട് മുമ്പും ഉണ്ടായിരുന്നു, ഒരു നൂറ്റാണ്ട് മുമ്പും ഉണ്ടായിരുന്നു. ഹിരൺമയേന പാത്രേന സത്യസ്യാപി ഹിതം മുഖം എന്ന് ആയിരമായിരം വർഷങ്ങൾക്ക് മുൻപേ എഴുതപ്പെട്ടതാണെങ്കിൽ അന്നേ സത്യത്തെ അത്രത്തോളം പ്രാധാന്യത്തോടെ കരുതിയിരുന്നു എന്നല്ലേ അർത്ഥം? അതായത് സത്യത്തിന് മൂല്യശോഷണം അന്നേയുണ്ട് എന്ന് തന്നെയല്ലേ? മനുഷ്യൻ സ്വാർത്ഥനായ കാലം മുതൽ സത്യത്തിന് ശോഷണം സംഭവിച്ചു എന്നർത്ഥം. അതായത് അടിസ്ഥാനപരമായി മനുഷ്യൻ ഏതൊരു ജീവജാലത്തെയും പോലെ സ്വാർത്ഥനാണ്. ഇരയ്ക്കും ഇണയ്ക്കും സ്വാർത്ഥത, തനത് സ്വഭാവമെന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന സ്വാർത്ഥതയെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് മനുഷ്യൻ ബന്ധങ്ങൾക്ക് രൂപം കൊടുത്തത്, കുടുംബ സംവിധാനങ്ങൾ രൂപപ്പെടുത്തിയത്, സാമൂഹിക ക്രമങ്ങൾ ഉണ്ടാക്കിയെടുത്തത്. അവയുടെ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ സൃഷ്ടിച്ചവയിൽ വച്ച് ഏറ്റവും പ്രധാനമായൊരു ഘടകമാണ് സത്യം. അതായത് സ്വാർത്ഥത തനത് ഗുണമാണ്, സത്യം കൃത്രിമമാണ്. വിജയപരാജയങ്ങളില്ലെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും സ്വാർത്ഥതയും സത്യവും തമ്മിൽ ഒരു ദ്വന്ദ്വയുദ്ധം സദാ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സത്യം ഇടയ്ക്കിടെ പാളിപ്പോകാതിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്, പാളിപ്പോവുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് എല്ലാ കാലത്തും സത്യത്തിന് മൂല്യശോഷണം വന്നു എന്ന് അതാത് കാലത്തെ മനുഷ്യർ രേഖപ്പെടുത്തുന്നത്. കെട്ടകാലമാണെന്നും അതിന്റെ ദുരന്തങ്ങൾ അനുഭവിച്ചേ തീരൂ എന്നുമുള്ള പരാതികൾ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. സത്യമേവ ജയതേനാനൃതം എന്നും മറ്റുമുള്ള ഉത്കൃഷ്ട ചിന്താശകലങ്ങൾ നമുക്ക് കാണാപാഠമാണ്. എന്നാൽ അത്രയും പൂർണമായി സത്യത്തിലൂടെ മാത്രമേ വ്യാപരിക്കുകയുള്ളൂ എന്ന് ശഠിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് ജീവിതത്തിലെ സ്വാതന്ത്ര്യമായിരിക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ സത്യത്തെ സ്വീകരിക്കുന്നത് നിർബന്ധ ബുദ്ധിയിലൂടെ ആകരുത്. അത് മനുഷ്യ ജീവിതത്തിലെ ഒരു ഭാഗമാണ്. നേരും നിറയും തിരിച്ചറിയാനുള്ള വൈഭവം നമ്മുടെ മസ്തിഷ്കത്തിന് സിദ്ധിച്ചിരിക്കുന്നു എന്നതുകൊണ്ടാണ് ജീവിതത്തിൽ ഇതിനെയൊക്കെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഒരു മനുഷ്യന് പൂർണമായും നിസ്വാർത്ഥമാകാനാകുമോ? എങ്കിലത് ജീവിവർഗത്തിൽ ഉൾപ്പെടാനുള്ള സാധ്യത കുറവാണ്. മനുഷ്യനിലും മറ്റേതൊരു ജീവിയിലേതെന്നതുപോലെ സ്വാർത്ഥതയുടെ അനുരണനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ 100% സത്യവധ ധർമ്മം ചര എന്നത് സാധ്യമാക്കാൻ

0: കഴിയില്ല തന്നെ. സത്യം സത്യമായിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ആരും അഴിമതി ചെയ്യരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ചതിക്കരുതെന്ന് വിചാരിക്കുന്നു. പക്ഷേ സമഗ്രമായി ഒന്ന് സ്വയം വിശകലനം ചെയ്തു നോക്കൂ. ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം അംശരൂപത്തിൽ നമ്മളിലുണ്ട്. അത് മറച്ചുവെച്ചിട്ടാണ് ഈ ചുറ്റുപാടുകൾ മുഴുവൻ സത്യത്തിന്റെ പൂക്കൾ കൊണ്ട് നിറയണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആഗ്രഹിക്കുമ്പോഴാകട്ടെ ചുറ്റുമുള്ളവർ അങ്ങനെയുള്ളവരാകണമെന്ന് നമ്മൾ ശഠിക്കുന്നു. നമ്മൾ സ്വയം മറച്ചുപിടിക്കുന്ന സ്വാർത്ഥത, ചതി, ഭ്രമം എന്നിവയൊക്കെ അവരിലുമുണ്ട്. അതവിടെ നിന്ന് പൊട്ടിമുളച്ചു വരുന്നത് നമുക്കിഷ്ടമല്ല. നമ്മളത് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ പരാതി പറഞ്ഞു തുടങ്ങും. ഇതെന്ത് ലോകമാണ്? സത്യം മരിച്ചു കഴിഞ്ഞു. ഇവിടെ ആർക്കും ആരോടും ഒരു പ്രതിബദ്ധതയുമില്ല, ഉത്തരവാദിത്വമില്ല എന്നൊക്കെ നമ്മൾ പറയും. ഇത് കെട്ടകാലമെന്ന് പരാതിപ്പെടും. സത്യത്തിന് ഒരു നിയത രൂപമില്ല എന്നോർക്കണം. അത് സ്റ്റേബിളായി നിൽക്കുകയില്ല. അതുകൊണ്ട് ഓർക്കുക, എല്ലാ കാലവും ഇക്കാര്യത്തിൽ ഇതുപോലെയൊക്കെ തന്നെയാണ്. അല്ലാതെ പഴയ കാലങ്ങൾ സത്യത്തിന്റെ തിളക്കമുള്ള കാലങ്ങളാണെന്നും പുതിയ കാലം സത്യത്തിന്റെ പൊയ്ക്കാലമാണെന്നും കരുതുന്നത് അത്ര കണ്ട് ശരിയല്ല തന്നെ. ഓർക്കുക, മനുഷ്യനുള്ളിടത്തോളം, നിസ്വാർത്ഥരാകാത്തിടത്തോളം ലോകം എക്കാലത്തും ഏതാണ്ടൊക്കെ ഒരുപോലെ തന്നെയാണ്. ശാസ്ത്ര സാങ്കേതികത്വങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വ്യത്യാസം മാത്രം. അതുകൊണ്ട് അതാത് കാലം പഴയ കാലങ്ങളെക്കാൾ മികച്ചതാണെന്ന് വിശ്വസിച്ച് ജീവിക്കുന്നതാണ് നല്ലതെന്ന് ഓർക്കുക.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായയ്ക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തൊടിയിലെ ഇലച്ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിൻ്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ടീം ഇന്ത്യ എന്ന സന്ദേശം ഉൾക്കൊണ്ട് രാജ്യത്തെ വ്യവസായ ഇടനാഴി വികസനം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. വിഴിഞ്ഞം തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റിറക്കുമതിക്ക് ഇന്ന് തുടക്കം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഗവൺമെന്റ് ആശുപത്രികളിൽ ഡോക്ടർമാരുടെ വിവരങ്ങൾ വ്യക്തമായി പ്രദർശിപ്പിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. തെരഞ്ഞെടുപ്പ് കാലത്തെ കള്ളപ്പണക്കേസുകൾ സമയബന്ധിതമായി അന്വേഷിച്ച് തീർപ്പാക്കണമെന്ന് സുപ്രീംകോടതി. ബി ഡബ്ല്യു എഫ് ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പ് ആദ്യ റൌണ്ടിൽ ഇന്ത്യയുടെ ആയുഷ് ഷെട്ടിക്ക് അട്ടിമറി ജയം. വാർത്തകൾ വിശദമായി. ടീം ഇന്ത്യ എന്ന സന്ദേശം ഉൾക്കൊണ്ട് രാജ്യത്തെ വ്യവസായ ഇടനാഴി വികസനം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആവശ്യപ്പെട്ടു. പദ്ധതികൾക്ക് അനുമതി നൽകുന്നതിനപ്പുറം ഭൂമി അനുവദിക്കൽ, നിക്ഷേപം ആകർഷിക്കൽ, സമയബന്ധിതമായി നിർമ്മാണം പൂർത്തിയാക്കി ഉൽപാദനം ആരംഭിക്കൽ എന്നിവയ്ക്കാണ് മുൻഗണന നൽകേണ്ടതെന്നും ധനമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ട്രസ്റ്റിന്റെ അപെക്സ് മോണിറ്ററിംഗ് അതോറിറ്റി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു നിർമ്മല സീതാരാമൻ. ഭൂമി ലഭ്യത, കണക്ടിവിറ്റി, അടിസ്ഥാന സൌകര്യങ്ങൾ, നിയമപരമായ അനുമതികൾ, പ്രത്യേക ഉദ്ദേശ വാഹനങ്ങളുടെ അധികാരങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ സംസ്ഥാനങ്ങൾ പരിഹരിക്കണമെന്നും നിർമ്മല സീതാരാമൻ നിർദ്ദേശിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര പരിഷ്കരണം ലക്ഷ്യമിട്ട് മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി കൂടിക്കാഴ്ച നടത്തി. പ്രധാന വെല്ലുവിളികളെ അഭിമുഖീകരിക്കാനും കുറ്റമറ്റതും ശക്തവും പ്രതികരണശേഷിയിൽ അധിഷ്ഠിതവുമായ ഭാവിക്കുതകുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം ഉറപ്പാക്കാനും വിഷയങ്ങൾ വിദ്യാഭ്യാസ

0: മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തു. പരിവർത്തനാത്മക വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങൾക്ക് ചർച്ച ഊന്നൽ നൽകിയതായി പ്രൽഹാദ് ജോഷി പറഞ്ഞു. അന്താരാഷ്ട്ര സമുദ്രഭൂപടത്തിൽ കേരളത്തിന്റെ സ്ഥാനം സുവർണാക്ഷരങ്ങളിൽ അടയാളപ്പെടുത്തി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ആഗോളതലത്തിലേക്ക് വാതിൽ തുറക്കുന്നു. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി എക്സിം പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ഡെസ്ക് വോയിസ്.
1: യൂറോപ്പ് ഉൾപ്പെടെ വിദേശ വിപണികളിലേക്ക് വിഴിഞ്ഞത്ത് നിന്ന് നേരിട്ട ചരക്കുകൾ അയക്കാൻ സംവിധാനം ഒരുങ്ങുന്നതോടെ യാത്രാ സമയവും ചെലവും വലിയ തോതിൽ കുറയും. സംസ്ഥാന ഗവൺമെന്റിന്റെ മിഷൻ സമുദ്ര പദ്ധതിയുടെ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും ചടങ്ങിൽ നടത്തും. വിഴിഞ്ഞം തുറമുഖം നിർണായക ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. കേരളത്തിന്റെ തീരദേശ തുറമുഖാധിഷ്ഠിത സാമ്പത്തിക വളർച്ചയെ അടിമുടി മാറ്റിമറിക്കാനും സമഗ്ര വികസന പദ്ധതിയായ മിഷൻ സമുദ്രയ്ക്ക് കഴിയുമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു.
0: സംസ്ഥാനത്തെ ഗവൺമെന്റ് ആശുപത്രികളിൽ ഡോക്ടർമാരുടെ വിവരങ്ങൾ പൊതുജന അറിവിലേക്ക് വ്യക്തമായി പ്രദർശിപ്പിക്കണമെന്ന് മന്ത്രി കെ. മുരളീധരൻ നിർദ്ദേശിച്ചു. എല്ലാ ആശുപത്രികളിലും ഡോക്ടർമാരുടെ പേരും ഒ.പി. ദിവസവും കൃത്യമായി പ്രദർശിപ്പിക്കണം. സംസ്ഥാനത്തെ താഴെത്തട്ടിലെ പല ആശുപത്രികളിലും ഒ.പി. സമയത്ത് ഡോക്ടർമാരില്ലെന്നും രോഗികൾ മണിക്കൂറുകളോളം കാത്തുനിൽക്കേണ്ട സ്ഥിതിയാണെന്നും പരാതികൾ ലഭിച്ച സാഹചര്യത്തിലാണ് മന്ത്രിയുടെ ഇടപെടൽ. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രികൾ വരെ ഇത് അടിയന്തരമായി നടപ്പാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മുരളീധരൻ നിർദ്ദേശം നൽകി. ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരുടെ തസ്തികകളുടെ എണ്ണം, നിലവിലെ ഒഴിവുകൾ, ഓരോ ഡോക്ടറുടെയും ഒ.പി. സമയം തുടങ്ങിയ വിവരങ്ങൾ രോഗികൾക്കും പൊതുജനങ്ങൾക്കും കാണാവുന്ന രീതിയിലായിരിക്കണം സ്ഥാപിക്കേണ്ടതെന്നും ഇവയിൽ വ്യത്യാസം വരുന്ന മുറയ്ക്ക് കൃത്യമായ ഇടവേളകളിൽ പുതുക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. യുഎസുമായി നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഗൾഫ് മേഖലയിലെ നിർണായക എണ്ണഗതാഗത പാതയായ ഹോർമുസ് കടലിടുക്കിൽ പൂർണ്ണതോതിൽ ആക്രമണാത്മക സൈനിക നിലപാട് സ്വീകരിക്കണമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇടക്കാല കരാർ ഉടൻ നടപ്പിലാക്കാൻ യുഎസ് തയ്യാറായില്ലെങ്കിൽ യുഎസ് നാവിക ഉപരോധം മറികടക്കാൻ സൈനിക നടപടി സ്വീകരിക്കേണ്ടി വരുമെന്ന് മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥൻ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോട് പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം സംബന്ധിച്ച് ഇറാനുമായി ഒരു കരാറിലും ഏർപ്പെടരുതെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒമാന് മുന്നറിയിപ്പ് നൽകി. അമേരിക്കയുടെ നിലപാടുകൾക്ക് തടസ്സം സൃഷ്ടിച്ചാൽ ഒമാനെതിരെ ആക്രമണം ശക്തമാക്കുമെന്നും ട്രംപ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്ത് കള്ളപ്പണം കണ്ടെത്തിയതായി സംശയിക്കപ്പെടുന്ന ക്രിമിനൽ കേസുകൾ സമയബന്ധിതമായി അന്വേഷിച്ച് തീർപ്പാക്കാൻ അധികൃതരോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ കള്ളപ്പണം ജനാധിപത്യത്തെയും നിയമവാഴ്ചയെയും തെരഞ്ഞെടുപ്പിനെ തന്നെയും അപകടത്തിലാക്കുമെന്ന് ജസ്റ്റിസുമാരായ സഞ്ജയ് കരോൾ, എൻ കെ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബെല്ലാരിയിൽ വൻതോതിൽ കള്ളപ്പണം പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് കർണാടക ഗവൺമെന്റ് സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പണമോ സ്വത്തുക്കളോ പിടിച്ചെടുത്താൽ 24 മണിക്കൂറിനുള്ളിൽ ജില്ലാ മജിസ്ട്രേറ്റിനെയോ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിനെയോ അല്ലെങ്കിൽ കോടതിയെയോ അറിയിക്കണമെന്ന് ജസ്റ്റിസുമാർ ഉത്തരവിട്ടു. തെരഞ്ഞെടുപ്പ് കുറ്റകൃത്യവുമായി ബന്ധിപ്പിക്കുന്ന കാരണങ്ങൾ സഹിതമായിരിക്കണം പിടിച്ചെടുത്ത പണത്തെക്കുറിച്ച് കോടതിയെ അറിയിക്കേണ്ടതെന്നും ജസ്റ്റിസുമാർ പറഞ്ഞു. ഒരു വർഷത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാൻ ഉദ്യോഗസ്ഥർ എല്ലാ ശ്രമങ്ങളും നടത്തണം. ഇക്കാര്യത്തിൽ കാലതാമസമുണ്ടായാൽ അത് രേഖപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കണമെന്നും ജസ്റ്റിസുമാരായ സഞ്ജയ് കരോളും എൻ കെ സിംഗും പറഞ്ഞു. 3 മാസം കൂടുമ്പോൾ അന്വേഷണ പുരോഗതി കോടതിയെ അറിയിക്കണം. സ്റ്റാറ്റിക് സർവൈലൻസ് ടീമുകൾ 10 ലക്ഷത്തിലധികം രൂപ പിടിച്ചെടുത്താൽ വിവരം ആദായ നികുതി അധികൃതരെ അറിയിക്കണമെന്നും സുപ്രീംകോടതി ഉത്തരവിട്ടു.
0: തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്ന ഇന്റേണൽ കമ്മിറ്റികൾ കാര്യക്ഷമമാക്കണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി. സതീദേവി നിർദ്ദേശിച്ചു. കോഴിക്കോട് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വനിതാ കമ്മീഷൻ സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. ഓണവിപണിയിലെ കൃത്രിമ വിലക്കയറ്റം പിടിച്ചു നിർത്താനും അവശ്യ സാധനങ്ങൾ വിലക്കുറവിൽ ലഭ്യമാക്കാനും സംസ്ഥാനത്ത് കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തകൾ ആരംഭിച്ചു. കോഴിക്കോട് ജില്ലയിൽ 15 ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളിൽ 25 ആഗസ്റ്റ് വരെ ചന്തകൾ പ്രവർത്തിക്കും. 13 നിത്യോപയോഗ സാധനങ്ങൾ ഗവൺമെന്റ് സബ്സിഡിയോടെ പൊതുവിപണിയേക്കാൾ 30 മുതൽ 50% വരെ വിലക്കുറവിൽ ഓണച്ചന്തകളിൽ ലഭിക്കും. റേഷൻ കാർഡ് മുഖേനയാണ് സാധനങ്ങളുടെ വിതരണം. സംസ്ഥാനത്തെ കയർ ഫാക്ടറി മേഖലയിലെ തൊഴിലാളികൾക്ക് ഓണത്തിന് അഡ്വാൻസ് ബോണസായി 29.95% തുക നൽകാൻ ധാരണയായി. 2026 ജനുവരി മുതൽ May 31 വരെ ആകെ വരുമാനത്തിന്റെ 20% ബോണസും 9.95% ഇൻസെന്റീവും ഉൾപ്പെടുന്നതാണ് തുക. മന്ത്രി ബിന്ദുകൃഷ്ണയുടെ നിർദ്ദേശപ്രകാരം കൊല്ലം റീജിയണൽ ലേബർ ഓഫീസർ തൊഴിലാളി സംഘടനകളുമായി നടത്തിയ ചർച്ചയിലാണ് ധാരണയായത്. LPG സിലിണ്ടർ ട്രക്ക് ജീവനക്കാരുടെ ബോണസിലും ധാരണയായി. ഡ്രൈവർമാർക്ക് 13,500 രൂപയും ക്ലീനർമാർക്ക് 7,500 രൂപയും ബോണസ് ലഭിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോട്ടയം, എറണാകുളം, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. കാർഷിക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ഇല്ലം നിറ ചടങ്ങുകൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് നടത്തും. രാവിലെ 8:30 മുതൽ 9:30 വരെയാണ് ഇല്ലം നിറ ചടങ്ങുകൾ. കോഴിക്കോട്ടെ ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രവും കണ്ണൂർ ആസ്ഥാനമായ ബയോ മൌണ്ടൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡും നൂതന സാങ്കേതിക വിദ്യാ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ധാരണാപത്രം ഒപ്പുവെച്ചു. IASR ഡയറക്ടർ ഡോക്ടർ ആർ ദിനേശും കമ്പനി ചെയർമാൻ റവറന്റ് CB പാലക്കുഴിയും തമ്മിലാണ് ധാരണാപത്രം ഒപ്പുവെച്ചത്. 11-ാമത് ഗവേഷണ ഉപദേശക സമിതി യോഗത്തോടനുബന്ധിച്ച് വിവിധ സാങ്കേതിക വിദ്യാ കൈമാറ്റങ്ങളും പുതിയ ഡിജിറ്റൽ സംവിധാനങ്ങളും ഗവേഷണ കേന്ദ്രത്തിൽ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട്ട് നിന്ന് നസീർ ബാബു.
3: കർഷകർക്കിടയിൽ സുഗന്ധവിജ്ഞാന കൃഷിയിലെ നൂതന സാങ്കേതിക വിദ്യകളുടെ കൈമാറ്റവും പ്രചാരണവും ശക്തിപ്പെടുത്തുകയാണ് സഹകരണത്തിന്റെ ലക്ഷ്യം. യോഗത്തിൽ ഗവേഷണ സ്ഥാപനത്തിലെ ബയോ ഇൻഫർമാറ്റിക്സ് ആൻഡ് ഇന്റഗ്രേറ്റീവ് ജിനോമിക്സ് ഫെസിലിറ്റി വികസിപ്പിച്ച നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിംഗ് ടൂൾ കിറ്റും ഡാറ്റ വിശകലനത്തിനായുള്ള നിർമ്മിത ബുദ്ധി അധിഷ്ഠിത വെബ് ആപ്ലിക്കേഷനുകളും പുറത്തിറക്കി. ഇതോടൊപ്പം ഏലപ്പെ നിയന്ത്രിക്കുന്ന ഗ്രാനുലർ സാങ്കേതിക വിദ്യയുടെ വാണിജ്യോൽപാദനത്തിനും വിപണനത്തിനുമുള്ള ലൈസൻസും IASR ചന്ദ്ര കുരുമുളക് ഇനത്തിന്റെ രണ്ട് പുതിയ ലൈസൻസുകളും കൈമാറി.
0: ന്യൂഡൽഹിയിൽ BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പ് പുരുഷ സിംഗിൾസിന്റെ ആദ്യ റൌണ്ടിൽ ഇന്ത്യയുടെ ആയുഷ് ഷെട്ടി ലോക 1-ാം നമ്പർ താരവും നിലവിലെ ചാമ്പ്യനുമായ ഷീ യു ക്യുയെ തോൽപ്പിച്ചു. വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരം PV സിന്ധു അയർലൻഡിന്റെ സോഫിയ നോബിളിനെ പരാജയപ്പെടുത്തി 2-ാം റൌണ്ടിലേക്ക് മുന്നേറി. വനിതാ ഡബിൾസ് ജോഡികളായ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യവും 2-ാം റൌണ്ടിൽ പ്രവേശിച്ചു. സ്പെയിൻ സഖ്യത്തെയാണ് അവർ തോൽപ്പിച്ചത്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിൽ തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ഇന്ന് ഏകദിന മാധ്യമശില്പശാല സംഘടിപ്പിക്കും. ആലപ്പുഴ ചേർത്തലയിൽ രാവിലെ ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷനാകും. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ മാധ്യമശില്പശാല നാളെ എറണാകുളം മരടിൽ സംഘടിപ്പിക്കും. ജില്ലാ കലക്ടർ G പ്രിയങ്ക പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ടീം ഇന്ത്യ എന്ന സന്ദേശം ഉൾക്കൊണ്ട് രാജ്യത്തെ വ്യവസായ ഇടനാഴി വികസനം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. വിഴിഞ്ഞം തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റിറക്കുമതിക്ക് ഇന്ന് തുടക്കം. മുഖ്യമന്ത്രി VD സതീശൻ ആദ്യ കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഗവൺമെന്റ് ആശുപത്രികളിൽ ഡോക്ടർമാരുടെ വിവരങ്ങൾ വ്യക്തമായി പ്രദർശിപ്പിക്കണമെന്ന് മന്ത്രി K മുരളീധരൻ. തെരഞ്ഞെടുപ്പ് കാലത്തെ കള്ളപ്പണക്കേസുകൾ സമയബന്ധിതമായി അന്വേഷിച്ച് തീർപ്പാക്കണമെന്ന് സുപ്രീംകോടതി. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പ് ആദ്യ റൌണ്ടിൽ ഇന്ത്യയുടെ ആയുഷ് ഷെട്ടിക്ക് അട്ടിമറി ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: ദരുണസായി റേഡിയോ ടൈം ചെയർ ടൈം ചെയർ
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി.
2: കാർഷിക സമൃദ്ധിയുടെയും അറിവിന്റെയും വാതിലുകൾ തുറക്കുന്നു മിത്രനികേതനിൽ പ്രകൃതി കാർഷിക മേളയും പ്രദർശനവും. ആധുനിക ഡ്രോണുകളും കാർഷിക യന്ത്രങ്ങളും മുതൽ ജൈവ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത വിഭവങ്ങളും വരെ ഒരു കുടക്കീഴിൽ. AI കൃഷിരീതികൾ, കൂൺ വളർത്തൽ, ബേക്കറി, തേനീച്ച വളർത്തൽ എന്നിവയിൽ സൗജന്യ പരിശീലനങ്ങൾ. കൂടാതെ വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക സന്ധ്യയും ഗാനമേളയും നാടകവും. ഓഗസ്റ്റ് 1 മുതൽ 18 വരെ മിത്രനികേതനിൽ വച്ച് ഏവർക്കും സ്വാഗതം.
0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്തേ ഓണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. അത്തം തുടങ്ങി പത്താം നാൾ തിരുവോണം, പൂക്കളങ്ങളുടെ ഉത്സവം, പൂവിളികൾ ഉയരുന്ന നാള്, ആഘോഷത്തിന്റെ സന്തോഷത്തിന്റെ ആർത്തുലസിക്കേണ്ട നാളുകൾ, എങ്ങാനൊരു ഉഴൽപ്പാട്ട് ഉയരുന്നതും പ്രതീക്ഷകളുടെ പൊൻപുല്ലരികൾ, ചിങ്ങമാസത്തിന്റെ ചന്ദ്രോദയങ്ങൾ. ഇന്ന് ചോതി, ഓണനാളിന്റെ മൂന്നാം ദിനം. നമസ്തേ ഓണത്തിൽ കേൾക്കാം ചോതിനാളിന്റെ വിശേഷങ്ങൾ. അത്തം പത്തിന് തിരുവോണം, മലയാളിയുടെ മഹത്തായ ഉത്സവം. ഐതിഹ്യങ്ങൾക്കും കഥകൾക്കുമപ്പുറം കൂട്ടായ്മയുടെയും ബന്ധുത്വങ്ങളുടെയും സൗഹൃദങ്ങളുടെയും ഉത്സവം. പൂക്കളുടെ ഉത്സവം, പൂക്കളങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരം, ആഘോഷങ്ങൾ. അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 നാളുകൾ, ഓരോ നക്ഷത്രങ്ങൾക്കുമനുസരിച്ചും വിന്യസിക്കേണ്ട പുഷ്പാലങ്കാരങ്ങൾ. ഓരോ നാളിനുമുണ്ട് അതിൻ്റെതായ പ്രത്യേകതകൾ. കേൾക്കാം കരുണാസായി റേഡിയോയിൽ അത്തം മുതൽ തിരുവോണം വരെയുള്ള ഓരോ നാളിലും നാൾ വിശേഷങ്ങൾ. ഇന്ന് ചോതി. ചോതിനാളിന്റെ പ്രത്യേകതകളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കരുണാസായി റേഡിയോയുടെ പ്രിയ ശ്രോതാവ് അനാമിക തനുജ.
1: ചോതി ഓണക്കാലത്തെ കുട്ടികളുടെയും മുതിർന്നവരുടെയും പോലും മനം കവരുന്ന ആഘോഷങ്ങളുടെ മൂന്നാം നാളാണ് ചോതി നക്ഷത്രം. തുമ്പയും തുളസിയും ഒന്നു ചേർന്ന് 3 നിരകളായി പൂക്കളത്തിന്റെ വലുപ്പം വികസിക്കുന്നതോടെ മുറ്റങ്ങൾ വർണ്ണാഭമായ ക്യാൻവാസായി മാറുന്നു. പുതിയ വസ്ത്രങ്ങളും ഓണക്കോടികളും ആറാം വളകളും പാദസരങ്ങളും വാങ്ങാനായി ജനം തിങ്ങി നിറഞ്ഞ വിപണികളിലേക്ക് ഒഴുകിയെത്തുന്ന ഓണക്കുടുക്ക നാൾ കൂടിയാണിത്. ഗൃഹാങ്കണങ്ങളിൽ പരസ്പര സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും മധുരം പകരുന്ന ചെറിയ ഒത്തുചേരലുകൾക്കും കുടുംബസംഗമങ്ങൾക്കും ഈ ദിനം സാക്ഷ്യം വഹിക്കുന്നു. ആകാശത്ത് തിങ്ങി നിൽക്കുന്ന ചോതി നക്ഷത്രത്തിന്റെ സ്ഥാനം കാർഷിക വിളകളുടെ സമൃദ്ധമായ വളർച്ചയ്ക്ക് അനുകൂലമായ അന്തരീക്ഷ സ്ഥിതിയാണ് ശാസ്ത്രീയമായി സൂചിപ്പിക്കുന്നത്. വിപണികളിൽ കുട്ടികളുടെയും വലിയവരുടെയും തിരക്ക് വർദ്ധിക്കുകയും കാതടപ്പിക്കുന്ന കച്ചവടച്ചൂടിലേക്ക് നാട് ഉണരുകയും ചെയ്യുന്ന സവിശേഷ മുഹൂർത്തമാണിത്. കടകളിൽ പുതിയ സാധനങ്ങൾ എത്തുന്നതും വ്യാപാര സ്ഥാപനങ്ങൾ വർണ്ണവിളക്കുകളാൽ അലങ്കരിക്കുന്നതും വിപണിക്ക് പുതിയ ഉണർവ് നൽകുന്നു. ദൂരസ്ഥലങ്ങളിൽ ജോലിക്കും പഠനത്തിനുമായി പോയ കുടുംബാംഗങ്ങൾ ഓണത്തിനായി വീട്ടിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുന്നതും ഈ ദിനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. കുട്ടികൾ തങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഓണച്ചെലവുകൾക്കായി കാത്തിരിക്കുന്ന ആവേശകരമായ നിമിഷങ്ങളാണിത്. പ്രകൃതിയിൽ കാറ്റിന്റെ വേഗതയിലും ഈർപ്പത്തിലും വരുന്ന ചെറിയ മാറ്റങ്ങൾ വരാനിരിക്കുന്ന വലിയ ആഘോഷങ്ങളുടെ മുന്നോടിയായി മാറുന്നു. ചോതിനാളിൽ അച്ഛന്റെ കൈപിടിച്ച് നാട്ടുചന്തയിലേക്ക് പോയി പുതിയ ഓണക്കോടിയും കിലുങ്ങുന്ന പാദസരങ്ങളും വാങ്ങിയ ആ സന്തോഷ നിമിഷങ്ങളും പുതിയ വസ്ത്രത്തിന്റെ ആ മണം മാറാതെ സൂക്ഷിച്ചു വെച്ച പഴയകാല ഓർമ്മകളും ഏതൊരു മലയാളിയുടെയും കണ്ണ് നനയിക്കുന്നതാണ്.

0: എത്ര വസന്തങ്ങൾ പടിയിറങ്ങിപ്പോയാലും കാലത്തിന്റെ കൽപ്പടവുകളേറി ഋതുക്കൾ എത്ര മാറിമറിഞ്ഞാലും എന്റെ ഭാഷ അതെന്റെ രക്തമാകുന്നു, പ്രാണനാകുന്നു. എന്റെ നദിയിലും എന്റെ സൂര്യനിലും ഞാൻ ചവിട്ടി നിൽക്കും. ഈ മണ്ണിലും മനസ്സിന്റെ കാണാപ്പുറങ്ങളിലും മിടിക്കുന്നത് എന്റെ ഭാഷയുടെ ഹൃദയം. ഞാൻ കിനാവ് കാണുന്ന എന്റെ മലയാളം. ഞാൻ കണ്ണീരുതിർക്കുന്നത് എന്റെ ഭാഷയിൽ, ചിരിക്കുന്നത് എന്റെ ഭാഷയിൽ. എന്റെ ഭാഷ എന്റെ ആത്മാവ്. നമസ്തേ ഓണത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ നിന്ന് ഓണസംബന്ധമായ വാക്കുകളെക്കുറിച്ചും പ്രയോഗങ്ങളെക്കുറിച്ചും കേൾക്കാം. ഓണം എന്നത് കേവലം ഒരു വാക്ക് മാത്രമല്ല, ഒരു ഉത്സവം മാത്രവുമല്ല, അതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ വേറെയുണ്ട്. ഓണവുമായി ബന്ധപ്പെട്ട് ആദ്യം മനസ്സിലെത്തുന്ന വാക്ക് ഓണക്കോടി തന്നെ. കുട്ടിക്കാലത്ത് രണ്ടേ രണ്ട് തവണ മാത്രമാണ് പുതുവസ്ത്രം കിട്ടുമായിരുന്നത്. ഒന്ന് സ്കൂള് തുറക്കുമ്പോൾ, പിന്നെ ഓണത്തിന്. സ്കൂള് തുറക്കുമ്പോൾ മിക്കവാറും യൂണിഫോം ആയിരിക്കും, കളറുള്ള ഉടുപ്പ് കിട്ടുന്നത് ഓണത്തിനായിരിക്കും. ഓണക്കോടി ഏറ്റവും പ്രിയപ്പെട്ടതായത് അങ്ങനെയായിരിക്കണം. പണ്ട് അടിമത്വവും യജമാനത്വവും നിലനിന്നിരുന്ന കാലത്ത്, തിരുവോണത്തിന്റെ അന്ന് കാലത്ത് തറവാട്ടുകാരനവർ അനന്തരവർക്കും മേലാൾ കീഴാളർക്കും കൊടുക്കുന്ന കോടി വസ്ത്രമാണ് ഓണക്കോടി എന്ന് അറിയപ്പെട്ടിരുന്നത്. അത് അമൂല്യമായ ഒരു സമ്മാനമായിട്ടാണ് അന്ന് കരുതിയിരുന്നത്. ഒരാണ്ട് കീഴാളർ മേലാളന് വേണ്ടി ചെയ്തിരുന്ന ജോലിയൊന്നും അമൂല്യമായിരുന്നില്ല, അതേക്കാൾ വലുതായിരുന്നു ഒരു തുണ്ട് തുണി. ഓണക്കോടിയുടെ രീതിയും ഭാവവും മാറി, വലിയ കച്ചവടമായി ഓണക്കോടി മാറി. ഓണക്കാഴ്ച എന്നൊരു സംഗതിയുണ്ട്. ഓണത്തിന് അടിയാന്മാർ ജന്മിമാർക്ക് കൊടുക്കുന്ന കാഴ്ചദ്രവ്യത്തെയാണ് ഓണക്കാഴ്ച എന്ന് പറയുന്നത്. ഇന്നും കോട്ടൂർ വനമേഖലയിൽ നിന്ന് അവിടെയുള്ള ആളുകൾ പച്ചക്കറി, കാട്ടുകിഴങ്ങ്, തേൻ, വാഴപ്പഴം എന്നിവ കൊട്ടാരത്തിൽ കൊണ്ടുചെന്ന് കാഴ്ചദ്രവ്യമായി സമർപ്പിക്കും. അത് അവരുടെ ഒരവകാശമായാണ് കാണുന്നത്. അത് നിയമപരമായോ മറ്റോ വിലക്കപ്പെട്ടാൽ അവർക്കത് സങ്കടം വരുത്തുമായിരിക്കും. സായിപ്പ് പോയപ്പോൾ സങ്കടം കൊണ്ട് കരഞ്ഞുപോയ കറുമ്പിയമ്മയെ പോലെയുള്ളവരെയാണ് ഓർമ്മ വരുന്നത്. ഓണവുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു വാക്കാണ് ഓണക്കളി. തലപ്പന്ത് കളിയല്ല, ആളുകൾ കൂട്ടം കൂടി കളിക്കുന്ന ഒരു സവിശേഷതരം കളിയുണ്ടായിരുന്നു, അതാണ് ഓണക്കളി. ഓണത്തപ്പൻ എന്നതിനർത്ഥം മഹാബലി എന്ന് തന്നെയാണ്. ഓണത്തപ്പ കുടവേറ എന്ന പാട്ടുവരിയാണ് ഓർമ്മയിൽ. ശരിക്കും കുടവേറുള്ള ആളായിരുന്നുവോ ഈ മഹാബലി അറിഞ്ഞുകൂടാ. ഇനിയുള്ളത് ഓണത്തരജനാണ്, ഓണാട്ടരജൻ എന്നും പറയും. ഓണനാടിന്റെ രാജാവ് എന്ന അർത്ഥത്തിൽ കായംകുളം രാജാവിനെയാണ് ഓണത്തരജൻ എന്ന് പറയുന്നത്. ഓടനാടാണ് ഓണനാടായതെങ്കിൽ കായംകുളം രാജാവിന് സാക്ഷാൽ ഓണവുമായി വലിയ ബന്ധമൊന്നുമില്ല തന്നെ. ഓണത്തരവ് എന്നൊരു പദമുണ്ട്, ഓണപ്പുടവ എന്നാണ് അർത്ഥം. ഓണക്കാലത്തെ ഏറ്റവും രസകരമായ വിനോദം എന്തായിരുന്നു എന്ന് അന്വേഷിച്ചാൽ ചെന്നെത്തുന്നത് ഓണത്തല്ലിലാണ്. ചുമ്മാ കിടന്ന് അടികൂടുന്നതല്ല ഓണത്തല്ല്. തല്ല് പഠിച്ചിട്ടുള്ളവർ രണ്ട് ചേരിയായി നിന്ന് വാശിയോടെ നടത്തുന്ന വിനോദയുദ്ധമാണ് ഓണത്തല്ല്. ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഓണാട്ടരജൻ എന്ന കായംകുളത്ത് രാജാവിന് ഓണത്ത് പെരുമാൾ എന്നുകൂടി വിശേഷണമുണ്ട്. ഓണത്തുമ്പി, ഓണക്കാലത്ത് എവിടെ നിന്നില്ലാതെ പറന്നു വരുന്ന തുമ്പികളാണ്, നല്ല ഊർജമുള്ള തുമ്പികൾ. അവയെ കാണുന്നത് തന്നെ ഒരു സന്തോഷവുമാണ്. സ്ഥിരമായി കൃഷിപ്പണിയിൽ ഏർപ്പെടുന്നത് ഓണപ്പണിക്കാരനാണ്. എന്നാൽ ഇതേക്കാളൊക്കെ പ്രിയതരമായിരിക്കുന്നത് ഓണപ്പാട്ട് തന്നെയാണ്. വളരെ പ്രാചീനമായ ഒരു ഗാനമാണിത്. പരശുരാമൻ തിരുവോണത്ത് നാളിന് ശ്രീമൂലസ്ഥാനത്ത് ആഗതനാകുന്നത് പ്രമാണിച്ച് ഓണപ്പാട്ട് പാടും. ഈക്കയ്ക്ക് മുറ്റത്ത് മുല്ല നട്ടു, മുല്ല കൊഴുത്തു, വാഴ നട്ടു, വാഴ കുലച്ചു, വടക്കോട്ട് ചാഞ്ഞു, വടക്കുള്ള നായന്മാരംഗം വെട്ടി തുടങ്ങിയ വരികൾ ഓണപ്പാട്ടിലേതാണ്. ഓണപ്പൂവിനെ പറ്റി എന്തറിയാം? കാളപ്പൂവെന്നും പറയും. നിരവധി ഓണപ്പൂവുകളുണ്ട്. അതിൽ പലതും പൂക്കളങ്ങളിൽ നാം എപ്പോഴും ഉപയോഗിച്ചു വരുന്നു.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എല്ലാൻ മധു.

പാട്ട് പ്രാവിന്റെ കുറുകലിലും മുളന്തണ്ടിന്റെ മൂളലിലും കടലിന്റെ ആത്മഹർഷങ്ങളിലും അടരുന്ന നിന്റെ കണ്ണുനീർ തുള്ളികളിലും കാറ്റിന്റെ കമനീയമായ തണുത്ത സ്പർശങ്ങളിലും ഞാനൊരു പാട്ട് കേൾക്കുന്നു. പാട്ട് പാലാഴിയായി ഒഴുകുന്ന ഈ ഹരിതഭൂമിയിൽ ജന്മം എത്ര സഫലം. പാട്ട് എന്റെ ഹൃദയനൊമ്പരങ്ങളെ അലിയിച്ചു കളയുന്നു. പണ്ടെങ്ങോ ഞാൻ അനുഭവിച്ച മറക്കാനാകാത്ത ഹൃദ്യതകളിലേക്ക് അതെന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നു. വിഷാദത്തിന്റെ ഏകാന്ത ഗഹ്വരങ്ങളിൽ നിന്നും ജീവിതത്തിന്റെ സജീവമായ പ്രകാശഗോപുരങ്ങളിലേക്ക് അത് എന്നെയും കൊണ്ട് ഒരു ദീപക് പക്ഷിയെപ്പോലെ ചിറകിലേറ്റിപ്പോകുന്നു. പാട്ട് എന്റെ പ്രാണനിൽ പണ്ടേ അലിഞ്ഞതോ അതോ പ്രാണൻ പാട്ടായി പരിണയിച്ചതോ അന്തരംഗ താളഹൃദ്യതയിലേക്ക് ആലിപ്പഴങ്ങൾ അലിയുന്നതുപോലെ എന്നെയും അലിയിച്ചു ചേർക്കുന്ന പാട്ടിന്റെ പട്ടുറുമാലുകൾ. നമസ്തേ ഓണത്തിൽ ഇനി കേൾക്കാം ഒരു ഓണപ്പാട്ട്.

0: ലോകത്ത് ഓണം വിരുന്നു വന്നു നിൽക്കുന്നു. അത്തം നാളിന്റെ സുഖദ സുന്ദരമായ സ്പർശം. കരുണാസായി റേഡിയോയുടെ ശ്രോതാവ് ഓണത്തെ എതിരേറ്റ് സംസാരിക്കുന്നു.
1: എന്റെ പേര് ആവണി, നൃത്ത വിദ്യാർത്ഥിനിയാണ്. പഠനത്തിന്റെ തിരക്ക് കാരണം എന്നും റേഡിയോ കേൾക്കാറില്ലെങ്കിലും ഇടയ്ക്ക് കേൾക്കാറുണ്ട്. അടുക്കളയാണ് കേൾക്കാൻ ഇഷ്ടം. രാവിലത്തെ അടുക്കള കേൾക്കാൻ പറ്റാറില്ലെങ്കിലും 12 മണിക്കുള്ളത് കേൾക്കും. അടുക്കള കേട്ടിരിക്കാൻ സുഖമാണ്, അതിലെ പാട്ടുകളും. എല്ലാ മലയാളികളെയും പോലെ തന്നെ എനിക്കും ഓണം പ്രിയപ്പെട്ട ആഘോഷമാണ്. തൃശ്ശൂരില് അമ്മ വീട്ടിലാണ് ഓണം ആഘോഷിക്കുക. ഈ ചോദ്യനാളിൽ കരുണാസായി റേഡിയോയിലൂടെ ചന്ദന വളയിട്ട കൈകൊണ്ട് ഞാൻ മണിച്ചെമ്പൊക്കെ പൂമുഖം എഴുതുമ്പോൾ എന്ന പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. കരുണാസായിയിലെ എല്ലാ അംഗങ്ങൾക്കും ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: നേരിട്ടുള്ള കയറ്റി ഇറക്കുമതിക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ കണ്ടെയ്നർ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. 12th ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. സഹകരണവും സുസ്ഥിരതയും പ്രധാന ചർച്ചാ വിഷയം. അതിതീവ്ര മഴ സാധ്യതയെ തുടർന്ന് ഝാർഖണ്ഡിൽ ഇന്ന് ചുവപ്പു ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് വിജയത്തുടക്കം. വാർത്തകൾ വിശദമായി. ഇലക്ട്രോണിക്സ് ഘടക നിർമ്മാണ പദ്ധതി പ്രകാരം 31 അപേക്ഷകൾക്ക് കൂടി അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. 7,877 കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ പദ്ധതികളിലൂടെ പ്രതീക്ഷിക്കുന്നത്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ 82,000 കോടി രൂപയുടെ ഇലക്ട്രോണിക് ഘടകങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. 9,500ലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഈ തീരുമാനം വഴിയൊരുക്കും. തമിഴ്നാട്ടിൽ നിന്നുള്ള 7, മഹാരാഷ്ട്ര, ഹരിയാന എന്നിവിടങ്ങളിൽ നിന്ന് 6 വീതവും ഉൾപ്പെടെ 10 സംസ്ഥാനങ്ങളിൽ നിന്നാണ് അപേക്ഷകൾ ലഭിച്ചത്. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അപേക്ഷകർക്ക് അംഗീകാര പത്രങ്ങൾ കൈമാറി. പദ്ധതിക്ക് കീഴിൽ ഇതുവരെ അംഗീകാരം ലഭിച്ച ആകെ കമ്പനികളുടെ എണ്ണം 106 ഉയർന്നതായി കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: ഇലക്ട്രോണിക്സ് കമ്പോണന്റ് മാനുഫാക്ചറിംഗ് സ്കീം മേ 106 പ്രോജക്ട്സ് അപ്രൂവ് ഹോ ചുക്കേ ഹേ ഓർ 2.5 ലാഖ് ലോഗോ കോ

0: ഗ്രനേഡുകൾ, സ്ഫോടക വസ്തുക്കൾ, പിസ്റ്റളുകൾ, വെടിയുണ്ടകൾ, സിസിടിവി ക്യാമറകൾ എന്നിവ പിടിച്ചെടുത്തതായും ശ്രീ അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കൽ എന്ന ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയുടെ പ്രധാന പ്രമേയത്തിന് കീഴിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. പരിസ്ഥിതി വർക്കിംഗ് ഗ്രൂപ്പ്, കാലാവസ്ഥാ വ്യതിയാനം, സുസ്ഥിര വികസനം എന്നിവ കൈകാര്യം ചെയ്യുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്നലെ ചേർന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് മന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു. പരീക്ഷാ നടപടിക്രമങ്ങളിൽ സമഗ്രമായ മാറ്റങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. പരീക്ഷാ സംവിധാനം പരിഷ്കരിക്കുന്നതിനായി NDA സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ഉദ്യോഗസ്ഥർ മന്ത്രിയെ ധരിപ്പിച്ചു. ഝാർഖണ്ഡിൽ പരീക്ഷാ ക്രമക്കേടിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് TDPL നടത്തിയ JSSC CGL പരീക്ഷയും മറ്റ് എല്ലാ മത്സര പരീക്ഷകളും റദ്ദാക്കി. മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ അധ്യക്ഷതയിൽ ഇന്നലെ വൈകിട്ട് ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് ഇതു സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. ഇതിനു പുറമെ 2014 മുതൽ ഝാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ, ഝാർഖണ്ഡ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും നടത്തിയ എല്ലാ പരീക്ഷകളിലും സമഗ്ര അന്വേഷണം നടത്താനും സർക്കാർ ഉത്തരവിട്ടു. ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ധീരജ് സേത്തിന് നേപ്പാൾ സൈന്യത്തിന്റെ ആദരം. ഇന്നലെ കാഠ്മണ്ഡുവിലെ ശീതൽ നിവാസിൽ നടന്ന പ്രത്യേക ചടങ്ങിൽ നേപ്പാൾ പ്രസിഡന്റ് രാംചന്ദ്ര പൌഡൽ ഇന്ത്യൻ കരസേനാ മേധാവിക്ക് നേപ്പാൾ സൈന്യത്തിന്റെ ഓണററി ജനറൽ ബഹുമതി നൽകിയാണ് ആദരിച്ചത്. തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പിടിച്ചെടുത്ത കള്ളപ്പണവുമായി ബന്ധപ്പെട്ട ക്രിമിനൽ കേസുകളിൽ കൃത്യസമയത്ത് അന്വേഷണം പൂർത്തിയാക്കാൻ സുപ്രീംകോടതിയുടെ നിർദ്ദേശം. പണമോ ആസ്തികളോ പിടിച്ചെടുത്താൽ 24 മണിക്കൂറിനകം ജില്ലാ മജിസ്ട്രേറ്റിനെയോ ബന്ധപ്പെട്ട കോടതിയെയോ അറിയിക്കണം. ഒരു വർഷത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബെല്ലാരിയിൽ വൻതോതിൽ കള്ളപ്പണം പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവെയാണ് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. ഖത്തറിലുള്ള പ്രവാസികൾക്ക് ഇന്ത്യയിലേക്ക് നേരിട്ട് പണം അയക്കുന്നതിനുള്ള UPI അധിഷ്ഠിത POS ട്രാൻസ്ഫർ സേവനം ആരംഭിച്ചതായി കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം. ഖത്തർ പോസ്റ്റ് ഔട്ട്ലെറ്റുകൾ വഴി നേരിട്ട് പണം അയക്കാനാണ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വിഴിഞ്ഞം തുറമുഖത്തു നിന്നുള്ള നേരിട്ടുള്ള കയറ്റിറക്കുമതിക്ക് ഇന്ന് തുടക്കമാകും. രാവിലെ 10:45 മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര തുറമുഖമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി M പള്ളുരുത്തി.
2: അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായി മാത്രം പ്രവർത്തിച്ചിരുന്ന വിഴിഞ്ഞം തുറമുഖത്തു നിന്നുള്ള ചരക്കുകളുടെ നേരിട്ടുള്ള കയറ്റുമതിക്കും ഇറക്കുമതിക്കും ഇന്ന് തുടക്കമാവുകയാണ്. ഇതുവരെ മദർഷിപ്പുകൾ എന്ന വൻ കപ്പലുകളിൽ വരുന്ന കണ്ടെയ്നറുകൾ മറ്റ് ചെറിയ കപ്പലുകളിലേക്ക് മാറ്റി അയക്കുന്ന രീതിയിലുള്ള സേവനങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ചരക്കുകൾ കയറ്റി അയക്കാനും ഇറക്കുമതി നടത്താനുമുള്ള കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണറുടെ അനുമതി July 17 ലഭിച്ചത്. പൂർണ്ണ കണ്ടെയ്നറുകൾ മാത്രമാവും നിലവിൽ വിഴിഞ്ഞത്ത് ഇറക്കുമതിയും കയറ്റുമതിയും ചെയ്യാനാവും.
0: കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ഇന്ന് ചേർത്തലയിൽ ഏകദിന മാധ്യമ ശില്പശാല സംഘടിപ്പിക്കും. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് ഉദ്ഘാടനം ചെയ്യും. PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ V പളനിസ്വാമി അധ്യക്ഷത വഹിക്കും. അതേസമയം കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന മാധ്യമ ശില്പശാല നാളെ രാവിലെ 9:30 മുതൽ എറണാകുളം മരട് നടക്കും. ജില്ലാ കളക്ടർ പ്രിയങ്ക G പരിപാടി ഉദ്ഘാടനം ചെയ്യും. കാർഷിക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ഇല്ലം നിറ ചടങ്ങുകൾക്കായി ഗുരുവായൂർ ക്ഷേത്രം ഒരുങ്ങി. ഇന്ന് രാവിലെ 8:30 മുതൽ 9:30 വരെയാണ് ഇല്ലം നിറ ചടങ്ങുകൾ. ഗുരുവായൂരപ്പന് സമർപ്പിക്കാനുള്ള കതിർക്കറ്റകൾ ക്ഷേത്രത്തിൽ എത്തിച്ചു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ പാർലമെന്ററി കാര്യ വകുപ്പ് സഹമന്ത്രി L മുരുകൻ ഇന്ന് രാത്രിയോടെ മലപ്പുറം കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ എത്തും. ഒരാഴ്ചത്തെ സന്ദർശനത്തിനാണ് അദ്ദേഹം എത്തുന്നത്. തൃശൂരിന്റെ തനത് കലാരൂപമായ പുലിക്കളിയിൽ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സംഘങ്ങൾക്ക് കേന്ദ്ര ടൂർ

ടൂറിസം വകുപ്പ് അനുവദിച്ച 24 ലക്ഷം രൂപയുടെ ധനസഹായം ഇന്ന് വിതരണം ചെയ്യും. കളക്ടർ കോൺഫറൻസ് ഹാളിൽ രാവിലെ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തുക സമ്മാനിക്കും. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് കോട്ടയം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് ഝാർഖണ്ഡിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹിമാചൽ പ്രദേശ്, ബീഹാർ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഒഡീഷ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അതേസമയം വടക്കൻ ഒഡീഷയിൽ പ്രളയ സാഹചര്യം ഗുരുതരമായി തുടരുന്നു. ന്യൂഡൽഹിയിൽ ആരംഭിച്ച BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് വിജയത്തുടക്കം. പുരുഷ സിംഗിൾസിൽ യുവതാരം ആയുഷ് ഷെട്ടി നിലവിലെ ലോക ചാമ്പ്യനും 1-ാം റാങ്കുകാരനുമായ ചൈനയുടെ ഷിയുക്കിയെ അട്ടിമറിച്ചു. വനിതാ സിംഗിൾസിൽ മുൻനിര താരം PV സിന്ധു അയർലൻഡിന്റെ സോഫിയ നോബിളിനെതിരെ ആധികാരിക വിജയം നേടി. വനിതാ ഡബിൾസിൽ ഇന്ത്യയുടെ തൃഷ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യവും കവിപ്രിയ സെൽവം സിമ്രാൻ സിംഗി സഖ്യവും ആദ്യ റൌണ്ടിൽ സ്പെയിനിന്റെ ജോഡികളെ മറികടന്നു. പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ MR അർജുൻ ഹരികരൻ അംശകരുൺ സഖ്യവും 2-ാം റൌണ്ടിലേക്ക് യോഗ്യത നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇലക്ട്രോണിക്സ് ഘടക നിർമ്മാണ പദ്ധതിക്ക് കീഴിൽ 31 അപേക്ഷകൾക്ക് കൂടി അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാജ്യത്ത് ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ട ഷക്സാദ് ഭട്ടി നെറ്റ്വർക്ക് ഭീകര സംഘടനയെ തകർത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിഴിഞ്ഞം തുറമുഖത്തുനിന്ന് നേരിട്ടുള്ള കയറ്റിറക്കുമതിക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ കണ്ടെയ്നർ മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. സഹകരണം, സുസ്ഥിരത പ്രധാന ചർച്ചാ വിഷയം. അതിതീവ്ര മഴ സാധ്യതയെ തുടർന്ന് ഝാർഖണ്ഡിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് വിജയത്തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയുമോ, ഞങ്ങളുടെ ഗ്രാമത്തിൽ എല്ലാവരും വർഷങ്ങളായി ഒരേ രീതിയിലാണ് ജീവിച്ചിരുന്നത്. കുട്ടികൾ എങ്ങനെ വളരണം, വിവാഹം എങ്ങനെ നടക്കണം, തർക്കങ്ങൾ എങ്ങനെ പരിഹരിക്കണം, വിജയമെന്നാൽ എന്താണ്, പരാജയമെന്നാൽ എന്താണ്, ഇതിനെക്കുറിച്ച് സമൂഹത്തിന് വ്യക്തമായ ചില ധാരണകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ജീവിതത്തിൽ ഒരു ദിശാബോധമുണ്ടായിരുന്നു. ഇത് കൂട്ടായണി മൂട്ടിൽ മാത്രമല്ല, കൂട്ടുമൂച്ചിയിലും കുതിരക്കളത്തിലും കമ്പനി മുക്കിലുമൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നിരിക്കണം. പക്ഷേ കൺമുന്നിൽ ഗ്രാമങ്ങൾ അതിവേഗം മാറാൻ തുടങ്ങി. പുതിയ വ്യവസായങ്ങൾ വന്നു, പഴയ തൊഴിലുകൾ ഇല്ലാതായി. യുവാക്കൾ നഗരങ്ങളിലേക്ക് കുടിയേറി. മൊബൈൽ ഫോണും ഇന്റർനെറ്റും സാമൂഹിക മാധ്യമങ്ങളും ജീവിതത്തിന്റെ കേന്ദ്രമായി. പഴയ മൂല്യങ്ങൾ ഒന്നൊന്നായി തകർന്നു വീണു. പുതിയ മൂല്യങ്ങൾ രൂപപ്പെട്ടിട്ടും അത് ഉൾക്കൊള്ളാൻ പലർക്കും കഴിഞ്ഞതുമില്ല. ഇപ്പോൾ ആളുകൾക്കൊരു സംശയം തുടങ്ങി. എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്താണ് വിജയകരമായ ജീവിതം, ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്? ഇത്തരമൊരു സാമൂഹിക ആശയക്കുഴപ്പത്തെയാണ് ഫ്രഞ്ച് സമൂഹ ശാസ്ത്രജ്ഞനായ എമിൽ ദുർഖേം അനോമി എന്ന് വിളിച്ചത്. അനോമി എന്ന പദം ഗ്രീക്ക് ഭാഷയിലെ അനോമസ് എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായത്. അതിന്റെ അർത്ഥം നിയമങ്ങളില്ലാത്ത അവസ്ഥ എന്നാണ്. എന്നാൽ ദുർഖേം ഈ പദം ഉപയോഗിച്ചത് നിയമപുസ്തകങ്ങളില്ലാത്ത ഒരു സമൂഹത്തെ സൂചിപ്പിക്കാനല്ല, മറിച്ച് സമൂഹത്തിന്റെ മൂല്യങ്ങളും മാനദണ്ഡങ്ങളും വ്യക്തികളെ നയിക്കാനുള്ള ശക്തി നഷ്ടപ്പെടുന്ന അവസ്ഥ എന്ന അർത്ഥത്തിലാണ്. സമൂഹം മനുഷ്യന് വഴികാട്ടുന്നൊരു കോമ്പസാണ്. ആ കോമ്പസ് പ്രവർത്തിക്കാതാകുമ്പോൾ മനുഷ്യൻ ദിശയറിയാതെ അലഞ്ഞു തുടങ്ങും. അതാണ് അനോമി. മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്ക് അതിരുകളില്ല എന്നതായിരുന്നു ദുർഖേമിന്റെ ഒരു പ്രധാന നിരീക്ഷണം. ഒരു വീട് കിട്ടിയാൽ രണ്ടാമത്തെ വീട് വേണം, ഒരു കാറ് വാങ്ങിയാൽ വലിയ കാർ വേണം, ഒരു ജോലി കിട്ടിയാൽ കൂടുതൽ ശമ്പളമുള്ള ജോലി വേണം. ഈ ആഗ്രഹങ്ങൾ തെറ്റല്ല, പക്ഷെ അവയ്ക്ക് പരിധി നിശ്ചയിക്കുന്നത് സമൂഹമാണ്. ഏതൊക്കെയാണ് ജീവിതത്തിൽ പ്രധാനമെന്നും എത്രമാത്രം മതിയെന്നും സമൂഹമാണ് പഠിപ്പിക്കുന്നത്. കുടുംബം, സംസ്കാരം, വിദ്യാഭ്യാസം, മതം, നിയമം, സാമൂഹിക ബന്ധങ്ങൾ, ഇവയെല്ലാം ചേർന്നാണ് വ്യക്തിയുടെ ആഗ്രഹങ്ങൾക്ക് ഒരു സന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നത്. പക്ഷേ സമൂഹത്തിന്റെ ഈ നിയന്ത്രണങ്ങൾ ദുർബലമാകുമ്പോൾ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ നിയന്ത്രണം വിട്ടോടുന്നു. അപ്പോൾ സംതൃപ്തി അപ്രത്യക്ഷമാവുകയും അസ്വസ്ഥതയും നിരാശയും വർദ്ധിക്കുകയും ചെയ്യുന്നു.

1893 പ്രസിദ്ധീകരിച്ച ദ ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റി എന്ന ഗ്രന്ഥത്തിലാണ് ദുർഖേം ആദ്യമായി അനോമി എന്ന ആശയം വിശദീകരിക്കുന്നത്. വ്യവസായ വിപ്ലവം യൂറോപ്പിനെ അതിവേഗം മാറ്റിമറിച്ചു. നൂറ്റാണ്ടുകളായി കൃഷിയെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ജനങ്ങൾ നഗരങ്ങളിലേക്ക് കുടിയേറി. പുതിയ തൊഴിലുകൾ രൂപപ്പെട്ടു. പഴയ കുടുംബ ഘടനകൾ മാറി. സാമ്പത്തിക വളർച്ചയുണ്ടായി. എന്നാൽ അതിനൊപ്പം സാമൂഹിക അസ്ഥിരതയും വർദ്ധിച്ചു. പഴയ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടെങ്കിലും പുതിയ ജീവിത രീതികൾക്ക് അനുയോജ്യമായ സാമൂഹിക നിയന്ത്രണങ്ങൾ രൂപപ്പെടാൻ സമയമെടുത്തു. ഈ ഇടവേളയിലാണ് അനോമി വളർന്നത്. 1897 പ്രസിദ്ധീകരിച്ച സൂയിസൈഡ് എന്ന പഠനത്തിൽ ദുർഖേം ലോകത്തെ ഞെട്ടിച്ച ഒരു വാദം മുന്നോട്ടുവച്ചു. ആത്മഹത്യ വെറും വ്യക്തിപരമായ മാനസിക പ്രശ്നമല്ല, അതിന് സാമൂഹിക കാരണങ്ങളും ഉണ്ടാകാം. അദ്ദേഹം ആത്മഹത്യയെ 4 വിഭാഗങ്ങളായി തരംതിരിച്ചു. അതിലൊന്നാണ് അനോമിക് ആത്മഹത്യ. സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകുമ്പോൾ പലർക്കും ജീവിതം തകരുന്നു. അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന വലിയ സാമ്പത്തിക നേട്ടങ്ങളും ചിലരെ ദിശയറ്റവരാക്കാം. കാരണം ജീവിതത്തെ നിയന്ത്രിച്ചിരുന്ന പഴയ ചട്ടങ്ങൾ പെട്ടെന്നില്ലാതാകുന്നു. പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയാതെ വരുമ്പോൾ ചിലർക്ക് ജീവിതത്തിന്റെ അർത്ഥം തന്നെ നഷ്ടപ്പെടുന്നു. ഈ അവസ്ഥയാണ് അനോമിക് ആത്മഹത്യയിലേക്ക് നയിക്കുന്നതെന്ന് ദുർഖേം നിരീക്ഷിച്ചു. ദുർഖേം ജീവിച്ച കാലത്ത് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ ആശയം ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് അതിശയകരമായി പ്രസക്തമാണ്. ഇന്ന് വിജയത്തിന്റെ മാനദണ്ഡം എന്താണ്? വലിയ വീട്, വിലകൂടിയ ഫോൺ, വിദേശ ജോലി, ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ്, അല്ലെങ്കിൽ മനസമാധാനം? ആരാണ് അതിനുത്തരം നൽകുന്നത്? സമൂഹം ഒരൊറ്റ ഉത്തരമല്ല നൽകുന്നത്. ഓരോ ദിവസവും വ്യത്യസ്ത സന്ദേശങ്ങളാണ് ലഭിക്കുന്നത്.

ഇന്ന് സോഷ്യൽ മീഡിയ ഒരു ജീവിത രീതി പഠിപ്പിക്കുന്നു. പരസ്യങ്ങൾ മറ്റൊരു ജീവിത രീതി വിൽക്കുന്നു. ഇൻഫ്ലുവൻസർമാർ മറ്റൊരു വിജയസൂത്രം അവതരിപ്പിക്കുന്നു. കുടുംബം മറ്റൊന്നു പറയുന്നു. സ്കൂൾ മറ്റൊന്ന് പഠിപ്പിക്കുന്നു. ഈ വൈരുദ്ധ്യങ്ങൾക്കിടയിൽ യുവതലമുറയ്ക്ക് എന്താണ് ശരിയെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഇത് അനോമിയുടെ ഒരു ആധുനിക രൂപമാണ്. രാത്രി 12 മണിവരെ ജോലി ചെയ്യുന്നത് ഹസിൽ കൾച്ചർ എന്നാഘോഷിക്കപ്പെടുന്നു. വിശ്രമമില്ലാത്ത ജീവിതം വിജയത്തിന്റെ അടയാളമായി അവതരിപ്പിക്കപ്പെടുന്നു. മറ്റൊരാളുടെ ജീവിതം കണ്ടുകൊണ്ട് സ്വന്തം ജീവിതത്തെ വിലയിരുത്തുന്ന ശീലം വർദ്ധിക്കുന്നു. ഇതിന്റെ ഫലമായി നിരന്തരമായ താരതമ്യം, അസംതൃപ്തി, ഉത്കണ്ഠ, ഏകാന്തത എന്നിവ വളരുന്നു. പഴയ സാമൂഹിക ബന്ധങ്ങൾ ദുർബലമാവുകയും പുതിയ ബന്ധങ്ങൾ പലപ്പോഴും ഉപരിപ്ലവമാവുകയും ചെയ്യുന്നു. ആയിരക്കണക്കിന് ഓൺലൈൻ സുഹൃത്തുക്കൾ ഉണ്ടായിട്ടും പലരും ഉള്ളിൽ ഒറ്റപ്പെട്ടവരാണ്. ഇതും അനോമിയുടെ ലക്ഷണമാണ്. അനോമി ഒരു സാമൂഹിക ആശയം മാത്രമല്ല, അത് മാനസിക ആരോഗ്യത്തെയും ആഴത്തിൽ സ്വാധീനിക്കുന്നു. ജീവിതത്തിന് വ്യക്തമായ അർത്ഥമില്ലെന്ന് തോന്നുക, ഭാവിയെക്കുറിച്ച് നിരാശ തോന്നുക, എന്ത് ചെയ്താലും സംതൃപ്തി ലഭിക്കാതിരിക്കുക, മറ്റുള്ളവരിൽ നിന്ന് അകന്നു പോകുക, നിരന്തരമായ ഉത്കണ്ഠ അനുഭവിക്കുക, ഇവയെല്ലാം അനോമിയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളാകാം. അതുകൊണ്ടാണ് ശക്തമായ കുടുംബ ബന്ധങ്ങളും സൗഹൃദങ്ങളും കൂട്ടായ്മകളും സാമൂഹിക വിശ്വാസവും മാനസികാരോഗ്യത്തിന് അത്ര പ്രധാനമാകുന്നത്. അനോമിക്ക് പരിഹാരം കൂടുതൽ നിയമങ്ങൾ ഉണ്ടാക്കുക മാത്രമല്ല, മറിച്ച് മനുഷ്യരെ വീണ്ടും അർത്ഥവത്തായ സാമൂഹിക ബന്ധങ്ങളിലേക്ക് തിരിച്ചുകൊണ്ടുവരിക എന്നതാണ്. ശക്തമായ കുടുംബങ്ങൾ, ജീവനുള്ള അയൽക്കൂട്ടങ്ങൾ, സഹകരണ പ്രസ്ഥാനങ്ങൾ, സാംസ്കാരിക കൂട്ടായ്മകൾ, സന്നദ്ധ പ്രവർത്തനങ്ങൾ, പരസ്പര വിശ്വാസം വളർത്തുന്ന ജനാധിപത്യ സംസ്കാരം, ഇവയെല്ലാം അനോമിക്കെതിരായ സാമൂഹിക പ്രതിരോധ ശേഷിയാണ്. എമിൽ ദുർഖൈമിന്റെ അനോമി എന്ന ആശയം 100-ലേറെ വർഷം പഴക്കമുള്ളതാണെങ്കിലും അതിന്റെ പ്രസക്തി ഇന്ന് കൂടുതൽ ശക്തമാണ്. സാങ്കേതിക വിദ്യ അതിവേഗം മുന്നേറുമ്പോൾ മനുഷ്യബന്ധങ്ങൾ പിന്നോട്ടു പോകുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. വിവരങ്ങൾ വർദ്ധിക്കുന്നു, പക്ഷെ ജീവിതത്തിന് ദിശ നൽകുന്ന മൂല്യങ്ങൾ ദുർബലമാകുന്നു. തിരഞ്ഞെടുപ്പുകൾ കൂടുന്നു, എന്നാൽ സംതൃപ്തി കുറയുന്നു. ഒരു സമൂഹത്തിന്റെ ശക്തി അതിന്റെ സാമ്പത്തിക വളർച്ചയിൽ മാത്രമല്ല, മനുഷ്യർക്ക് ജീവിതത്തിന് അർത്ഥവും ദിശയും നൽകുന്ന മൂല്യങ്ങളും ബന്ധങ്ങളും എത്രത്തോളം നിലനിൽക്കുന്നു എന്നതിലുമാണ്. സമൂഹം വഴികാട്ടുന്നത് നിർത്തുമ്പോൾ മനുഷ്യൻ വഴിതെറ്റാൻ തുടങ്ങുന്നു. നഗരത്തിന്റെ സാംസ്കാരിക വീഥികളിൽ രാത്രി സൗഹൃദങ്ങൾ പെരുകുന്നു. വാഹനങ്ങൾ വന്ന് പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അതാണ് ഇന്നത്തെ ശരിയെന്ന് ഒരു പക്ഷം, അതെങ്ങനെ ശരിയാകുമെന്ന് മറ്റൊരു പക്ഷം, ദിശാബോധവും മൂല്യങ്ങളും വേണം എന്ന് ഒരു പക്ഷം, അതിന്റെ ആവശ്യകത എന്ത്, മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നതിൽ എന്ത് പ്രശ്നം എന്ന് മറ്റൊരു പക്ഷം. അനോമിയാണ്. സാമൂഹിക ശാസ്ത്രജ്ഞന്മാരും മനഃശാസ്ത്രജ്ഞന്മാരും മൗനം വെടിയട്ടെ. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

കഠിന ദുഃഖത്തിന്റെ കവിത എഴുതുവാൻ കഴിയും എനിക്ക് അഭിശപ്ത രാത്രിയിൽ, നീലതാരങ്ങൾ വിറയ്ക്കുന്ന രാത്രിയിൽ ഏകാന്ത സഞ്ചാരിയായി വന്ന വനഗായകൻ ഗന്ധർവഗാനങ്ങൾ ഏറ്റുപാടുന്നു സ്വച്ഛന്ദമായി തരുഛായകളിൽ മാരുതൻ. ഞാനൊരു അശാന്ത ഗവേഷകൻ, മൗനകാന്താരത്തിലെ കാന്ത ദർശനം സകലതും മൂകഗ്രസ്തം. ഓർമ്മയിൽ കെട്ടുപോകുന്നു വീടിന്റെ ഛായാപടം, അച്ഛൻ അഗ്നിയിൽ അമ്മ ഹിമശയ്യയിൽ, അറിവിന്റെ കാളകൂടം തിന്നതെന്റെ സഹോദരൻ. കവിതകൾ ആത്മാവിനെ തൊടുന്നു, അത് ജീവിതത്തെ പരിപ്രേക്ഷ്യപ്പെടുത്തുന്നു. കവിതയില്ലാതെ ഈ ലോകം ധന്യമാകുന്നതെങ്ങനെ? വരിക ശ്യാമനാവികൻ, നിന്റെ പുതിയ കപ്പലിൽ എനിക്ക് കൂടി ഒരിടമൊരുക്കുക. കേൾക്കാം ഒരു ഓണക്കവിത.

പെട്ടെന്ന് ആ വനപ്പടർപ്പിന്റെ ഹൃദയത്തിൽ നിന്ന് അവ്യക്തമായ ഒരു ഗാനശകലം അവളുടെ സമീപത്തേക്ക് ഒഴുകിച്ചെന്നു തുടങ്ങി.

0: വാക്ക് എന്തൊരു അത്ഭുത ശക്തിയാണ്. വാക്കുകൾ നമ്മെ ഉണർത്തുന്നു, താരാട്ടിലൂടെ അത് നമ്മെ പാടിയുറക്കുന്നു. വാക്കുകളുടെ പ്രകാശം, വർണ്ണങ്ങളുടെ സംഗീതം, ചിന്തകളുടെ നക്ഷത്രങ്ങൾ. ചിലപ്പോൾ അത് നിലാവ് പോലെ സൗമ്യം, മറ്റു ചിലപ്പോൾ അത് സൗരതേജസ്സിനേക്കാൾ തിളക്കം, ചിന്തകളുടെ നവരത്ന ശോഭ. കേൾക്കാം നമസ്തേ ഓണത്തിൽ, ഇനി തളിരില.
1: ക്രോധം ശത്രുവാണ്, സംശയമേതുമില്ല. ദേഷ്യം കൊണ്ട് ഒന്നും നേടിയിട്ടില്ല ആരും. ക്രോധം വെടിയണം ബുധജനം എന്നാണ്, എഴുത്തച്ഛന്റെ വരികളാണ്. ലക്ഷ്മണോപദേശത്തിൽ എഴുത്തച്ഛൻ പറയുന്നു, ക്രോധമെന്നത് യമനായത് നിർണയമെന്ന്. ക്രോധം വൈതരണീ നദിയാണെന്ന്. സ്വർഗത്തിലൂടെ ഒഴുകുന്നത് ഗംഗയാണെങ്കിൽ നരകത്തിലൂടെ ഒഴുകുന്നത് വൈതരണിയാണെന്ന് സങ്കല്പം. അങ്ങനെ സ്വർഗവും നരകവും എവിടെയുമില്ല, ഉണ്ടെങ്കിൽ അത് ചിന്തകളിലാണ്. സ്നേഹവും സൌഹൃദവും സഹാനുഭൂതിയുമൊക്കെയാണ് സ്വർഗമെന്ന സങ്കല്പത്തിലൂടെ സാധ്യമാകുന്നതെങ്കിൽ സമ്മർദ്ദം, ദേഷ്യം, ശത്രുത എന്നിവയാണ് നരകമെന്ന സങ്കല്പത്തിലുള്ളത്. ജീവിതത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതാണ് പ്രധാനം. സ്വർഗമായി കാണാം, നരകവുമായി കാണാം. ക്രോധം നരകമാണ്, അത് യാതനയുണ്ടാക്കും, ഊർജത്തെ നഷ്ടപ്പെടുത്തും, മൂഡ് ഓഫാക്കിക്കളയും. സത്യം പറഞ്ഞാൽ നിസ്സഹായരാണ് ദേഷ്യം കൊണ്ട് നടക്കുന്നത്. ആത്മവിശ്വാസം എത്രത്തോളമുണ്ടോ അത്രത്തോളം ദേഷ്യം കുറയും. ജീവിത നിപുണത എത്രത്തോളമുണ്ടോ അത്രത്തോളം ക്രോധം കുറയും. ക്രോധമില്ലാതാവുക എന്നത് വളരെ പ്രധാനമായൊരു കാര്യമാണ്. ജീവിത യാഥാർത്ഥ്യങ്ങളും ജീവിത അനുഭവങ്ങളും ദേഷ്യമെന്ന വികാരത്തെ കുറയ്ക്കാൻ സഹായിക്കും. അപകർഷത ദേഷ്യമുണ്ടാക്കും, സമ്മർദ്ദം ദേഷ്യമുണ്ടാക്കും, ചിലർക്ക് പരാജയം ദേഷ്യമുണ്ടാക്കും, അവഗണന ദേഷ്യമുണ്ടാക്കും, ഇൻസൾട്ട് ചെയ്യപ്പെട്ടാൽ ദേഷ്യമുണ്ടാകും. എന്നാൽ ഇതൊക്കെ ജീവിതത്തിൽ സാധാരണമാണ് താനും. സമ്മർദ്ദമുണ്ടാകില്ല എന്ന് ഉറപ്പു പറയാനാവില്ല, പരാജയമുണ്ടാവില്ല എന്ന് പറയാനാവില്ല. ചിലയിടത്ത് അവഗണിക്കപ്പെട്ടു എന്ന് വരും, ചിലപ്പോൾ ഇൻസൾട്ട് ചെയ്യപ്പെട്ടു എന്നും വരും. അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ദേഷ്യപ്പെട്ടു തുടങ്ങിയാൽ പിന്നെ ദേഷ്യപ്പെടാനേ നേരമുണ്ടാകൂ. ദേഷ്യം മറ്റുള്ളവരിൽ വെറുപ്പുണ്ടാക്കും, അവർ അകലും. അപ്പോൾ ദേഷ്യമുള്ളവർ ഒറ്റപ്പെടും, ഒറ്റപ്പെടൽ കൂടുതൽ ദേഷ്യമുണ്ടാക്കും. ജീവിതത്തെ നേരിടുക എന്നതാണ് പ്രധാനം. ഒരു സേഫ് സോൺ ഉണ്ടെങ്കിലേ ജീവിക്കൂ എന്ന് കരുതരുത്, അതൊരർത്ഥത്തിൽ നിസ്സഹായതയാണ്. ഒപ്പമുള്ളവരെല്ലാം തന്നെ കംഫോർട്ടാക്കിക്കൊള്ളണം എന്നും ശഠിക്കരുത്. തനിക്കുവേണ്ടിയാണ് ഈ ലോകം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നും കരുതരുത്. കാലവും ലോകവും വിശാലമാണ്, അതുൾക്കൊള്ളാൻ ആവുന്നവർ ദേഷ്യാലുക്കളാവുകയില്ല, ക്ഷമാശീലരായിരിക്കുകയും ചെയ്യും.

പൂക്കൾ വിടരുന്നത് കാണാനാകുമോ? ഓരോ ദളങ്ങളായി മെല്ലെ മെല്ലെ വിടരുന്നത് ഇല്ല തന്നെ. അത്രയേറെ അതിസൂക്ഷ്മവും അങ്ങേയറ്റം സമ്മോഹനവുമായ ഒരു ചലനമായിരിക്കുന്നു അത്. അതുപോലെ ഹൃദ്യമായ ചലനമായാണ് ഒരു പാട്ടിന്റെ പിറവിയും. വാക്ക് വരിയായി, വരികൾ പല്ലവികളായി, പിന്നെ അനുപല്ലവികളായി മെല്ലെ മെല്ലെ വിടർന്നു വരുന്ന പാട്ടിന്റെ പൂക്കൾ, വാക്കുകളുടെ രാസസംവേദനങ്ങൾ, ഹൃദയത്തിന്റെ രാഗതടാകങ്ങളിൽ പാട്ടിന്റെ പ്രണയഹംസങ്ങൾ, എത്രയെത്ര എഴുത്തുകാർ, എത്രയെത്ര വർണ്ണനകൾ! അഭയദേവും തിരുനയനാർ കുറിച്ചിയും പി ഭാസ്കരനും വയലാറും ശ്രീകുമാരൻ തമ്പിയും ഒ എൻ വിയും പൂവച്ചൽ ഖാദറും, അങ്ങനെ നീളുന്ന നിര. ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രവും അൻവർ അലിയും റഫീഖ് അഹമ്മദും, ഇനിയുമുണ്ടാകും വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഗാനരചയിതാക്കൾ. അവരൊരുക്കിയ ഗാനത്തിന്റെ മഹാസമുദ്രങ്ങൾ നമസ്തേ ഓണത്തിൽ ഇനി കേൾക്കാം. വയലാർ രാമവർമ്മ രചിച്ച 3 ഓണപ്പാട്ടുകൾ.

0: കൊട്ടകയിൽ ഏറ്റവും മുന്നിൽ നിലത്തിരുന്ന് കണ്ടു തുടങ്ങിയ കൗതുകമാണ്. തറട്ടിക്കറ്റ് എന്ന് കൂട്ടുകാർ കളിയാക്കി വിളിച്ചിട്ടും തീർന്നില്ല ആ കൗതുകം. പോക്കറ്റ് മണി ഒട്ടുമില്ലാതിരുന്ന കൗമാരം, കോളേജുകാലം, എന്നിട്ടും കണ്ടു തീർത്ത ചലച്ചിത്രങ്ങൾ, മനസ്സിലെന്നും മാഞ്ഞു പോകാതെ നിൽക്കുന്ന എത്രയെത്ര ചിത്രങ്ങൾ. പിറവി രേവതിക്കൊരു പാവക്കുട്ടി, കബനി നദി ചുവന്നപ്പോൾ കൊടിയേറ്റം, ഉത്സവ പിറ്റേന്ന് വാസ്തുഹാര, കഥാവശേഷൻ, ഒരു ചെറു പുഞ്ചിരി, തൂവാനത്തുമ്പികൾ, ഇരകൾ, നിദ്ര, അമ്മയറിയാൻ, അങ്ങനെ മറക്കാനാകാത്ത എത്രയെത്ര ചലച്ചിത്രങ്ങൾ. അങ്ങനെ ഓർമ്മയുടെ തിരുവരങ്ങുകളിൽ നിന്ന് മാഞ്ഞുപോകാത്ത വിധം എഴുതിപ്പിടിപ്പിച്ച കഥകൾ, തിരക്കഥകൾ, ചിന്തിപ്പിച്ച്, ചിരിപ്പിച്ച്, കരയിപ്പിച്ച്, വിസ്മയിപ്പിച്ച്, ഹരം കൊള്ളിച്ച് എഴുതി തയ്യാറാക്കിയ തിരക്കഥകൾ. നമസ്തേ ഓണത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: ഇത് ഫ്ലൂട്ട് വായിക്കാനുള്ളതല്ല, ഉണ്ടായിട്ട് ഷൂട്ട് ചെയ്യാനുള്ളതാണ്. കണ്ടോ, ഇറങ്ങി വാടാ പണി.
2: അയ്യോ എവിടെയെങ്കിലേ,
1: അയ്യോ മോനെ, നീയോ
2: എന്തിനാടാ നീ ഓടാ
1: ഉറക്കത്തിൽ എഴുന്നേറ്റ് കിടക്കുന്ന സ്വഭാവം ഉണ്ട് സോമരാജപുലിസം.
3: എന്ത്
1: സോമനാംബുലിസം?
3: ഇവനൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ട.
1: പോലീസ്, നീ സത്യം പറ ഇല്ല, ഇവരെല്ലാരും ചേർന്ന് എന്നെ പെരുങ്കള്ളനാക്കും. എന്തിനാടാ
4: ഞാൻ ശ്രീക്കുട്ടിയെ കാണാൻ?
2: ശ്രീക്കുട്ടിയെ കാണാൻ?
4: അതെ, എന്തിനാ? ഞങ്ങളൊന്നും ഇഷ്ടത്തില്ല.
1: ആ വെടിക്കെട്ട് ശാലയിലെ പെണ്ണിനെ ഇതിലും ഭേദം നീ കക്കാൻ കയറി എന്ന് പറയുന്ന നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. നേരെ ഒന്ന് വെളുത്തോട്ടെ, ഞാൻ എന്ത് വേണേലും ചെയ്യാം. തൽക്കാലം ഒന്ന് പിരിഞ്ഞു പോകും. ഒരച്ഛന്റെ വേദന മനസ്സിലാക്കാം. ഓനെ പിരിഞ്ഞു പോകും. കൊള്ളിച്ചിടിക്കാൻ എനിക്കറിയാൻ മേലഞ്ഞിട്ടല്ല. ഈ തടി ഇത്രയും പെരിപ്പിക്കാൻ ഞാൻ എന്തുമാത്രം പണം ചെലവാക്കിയെന്നറിയോ? നിന്നെ മര്യാദ ഉടുപ്പിക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. നാടൊളരു മുമ്പ് നാട് വിട്ടോണം. കുറച്ചാലും മലയിടിക്കലുള്ളത് എന്റെ അമ്മയുടെ വീട്ടിൽ പോയി താമസിക്കും.
5: അമ്പഴങ്ങി അച്ചാറ് കുറച്ച് നേരം അപ്പം മുട്ടുണ്ടാക്കി.
1: അപ്പം മുട്ടെ പൊടി, അത് മുഴുകിക്കോട്ടെ. അവനെ ഇവിടെ ഇരിക്കാൻ പോവാ. എങ്ങോട്ട്
5: പോവും?
1: നിന്റെ ഇല്ലേ സാധനം.
5: ലൈറ്റ് ഇരട്ടെ
1: പൊടി, അതൊന്നും വേണ്ട. ദാ മതില്, ടെക്നിക്ക് ഒന്നും പറഞ്ഞുണ്ടല്ലോ. രണ്ടുപേരും ഇല്ലെന്നറിയാ. അപ്പനക്ക് പറന്താ ഇപ്പിടി പറക്കണം. കൊള്ളിപ്പിശാച്.
2: അവന്റെ
1: അമ്മയുടെ വീട്ടിലേക്ക്, അല്ല അമ്പലത്തിലേക്ക്. ബാഗിൽ നാളികേര ഗണപതി കൊടക്കാൻ.
5: ഒതുക്കി
1: കുഴപ്പം ഉണ്ടാക്കരുത്.
6: എനിക്കൊരു പ്രശ്നമല്ല. ഇതെന്താണെന്നറിയാമോ? അബ്ദുള്ള. ഇതെന്താണെന്നറിയാമോ? ഷേഖ് അബ്ദുള്ള. അങ്ങ് ദുബായിൽ ഈ അബ്ദുള്ളയുടെ ഇടങ്കൈയാണ് ഞാൻ.
7: സാധാരണ എല്ലാവരും വലം കൈ എന്നല്ലേ പറയാറ്.
6: അങ്ങ് ദുബായിൽ എല്ലാം ഈ ഇടത്തോട്ടാണല്ലോ. മാത്രമല്ല, അവർ ഈ വലം കൈ ഉപയോഗിക്കുന്നത് മറ്റു പല ആവശ്യങ്ങൾക്കുമാണ്.
7: ചിരിക്കയാണോ പറയുക?
6: ആ ബൈ ദ ബൈ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്.
7: അതെ.
6: എനിക്ക് ആവശ്യത്തിൽ അധികമുള്ളതും പണമാണ്.
7: അതെ.
6: എന്നെ ഇട്ടുമൂടാനുള്ള പണം ഞാനങ്ങ് ദുബായിൽ എന്തൊക്കെ വെച്ചിട്ടുണ്ട്? എല്ലാം വിദ്യയുടെ വിളയാട്ടം.
7: സാറിന്റെ മക്കളുടെ ഭാഗ്യം.
6: എനിക്ക് മക്കളില്ല.
7: എനിക്ക് മക്കളേ ഉള്ളു. ഡോക്ടറെ കാണിച്ചില്ലേ?
6: അയ്യോ, ഞാൻ ബാച്ചിലറാ. എന്റെ അച്ഛനും ഒരു ബാച്ചിലർ ആയിരുന്നു.
7: അപ്പൊ മുത്തച്ഛനോ?
6: ക്രോണിക് ബാച്ചിലർ.
8: അല്ല, അപ്പൊ ഈ മണവാളൻ അനുസരിച്ച് എന്നുള്ള ബോർഡ് എന്താ?
6: ഈ ബ്ലഡി ഇന്ത്യൻസ് ആൻഡ് മലയാളീസ് പറഞ്ഞു നടക്കുന്നു എനിക്ക് ദുബായിൽ കൂലിപ്പണിയാണെന്ന്. അതുകൊണ്ട് എന്റെ മാങ്കിലും നടക്കുന്നില്ല. മാറ്റിലൊരു ലേബർ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ മണവാൻ സ്ഥലത്ത് നിന്ന് ബോർഡും ഈ സ്ഥാപനവും പിന്നെ ഈ പൈപ്പും. ആസ് വെൽ ആസ് ഞാൻ സത്യം പറയട്ടെ, ഫൈനാൻസിയേഴ്സിന്റെ ഇടയിൽ ഞാൻ ഒരു കന്യകനാണ്. ഞാൻ ഇന്നേ വരെ ആർക്കും 10 പൈസ കൊടുത്തിട്ടില്ല.
7: ഈ ദീപാവലി എന്ന് പറയുന്നത് ഞങ്ങൾ പടക്കക്കാരുടെ ചാകരയാണ്. ഇച്ചിരി കാശി പടക്കത്തിൽ എറിഞ്ഞ 4 ഇരട്ടി കോരാ.
6: പടക്ക കച്ചവടത്തിനാണെങ്കിൽ ഞാൻ പൈസ തരാം. കാരണം പടക്കങ്ങൾ എന്നും എന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. ആസ് സൂൺ ആസ് റീസൺ ആസ് പോസിബിൾ. ധാരാളം മുദ്രപത്രങ്ങൾ വേണ്ടിവരും, നമുക്ക് ഡോക്യുമെന്ററി തയ്യാറാകണ്ടേ?
7: പിന്നെ
6: ദവിടെ ദിവിടെ ദതിന്റെ ദപ്പുറത്ത് എല്ലാ വിരലുകളും പതിച്ചേക്കൂ. തള്ളവിരൽ, ചെറുവിരൽ, ചൂണ്ടുവിരൽ, ചൂണ്ടാത്ത വിരൽ, മുച്ചാനുവിരൽ, നടുവിരൽ എല്ലാം പതിച്ചേക്കൂ. വെടിക്കെട്ടിന്റെ പരിപാടിയാണല്ലോ, ഏത് വിരലാ എപ്പോഴാ തെറിച്ചു പോകുന്നു പറയാൻ പറ്റില്ലല്ലോ. എന്താ അണ്ണാക്കിൽ വലൊന്നും
5: പോയാതി? അല്ല പേപ്പർ ഒരുപാടുണ്ടല്ലോ,
6: മണിയും ഒരുപാടുണ്ടല്ലോ. ഇതെന്റെ കടിഞ്ഞൂൽ കൊടുപ്പാണ്, കറക്റ്റ് ആയിട്ട് തിരിച്ചു തന്നു. കടം മേടിച്ച കൊടുക്കാത്തവർക്ക് നീ ഒരു മാതൃകാ പുരുഷോത്തമനാകണം. ഞാൻ നാളെ മോർണിംഗ് പ്ലെയിന് ദുബായ്ക്ക് പോകും.
5: അപ്പൊ തിരിച്ചിങ്ങോട്ടേക്ക് ഇല്ല,
6: 3 മാസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും. അപ്പോ മുതലും പരസ്യം ചേർത്ത് ഇരട്ടിയാവും. ഇനി ആരും സൂത്രം കാണിച്ചാട്ടാ. ഞാൻ നിങ്ങൾക്ക് കാശ് തന്നു എനിക്കൊരു ഉറപ്പുണ്ടേ? ഞാൻ ആരാ മൊതലി?
9: ജീവിതത്തിൽ ആദ്യമായിട്ടാ കടം മേടിച്ച് കച്ചവടം ചെയ്യുന്നത്.
8: നമ്മുടെ ശ്രീകുട്ടി ഭാഗ്യമുള്ളവളാ കാരണം ഈ കടവും വീടും കല്യാണം ഭംഗിയായിട്ട് നടക്കുകയും ചെയ്യും.

0: നമസ്തെ മലയാളം തുടരുന്നു. നമസ്തെ മലയാളത്തിൽ ഇനി കേരളത്തിന്റെ ഇതിഹാസം.
1: കേരളത്തിന്റെ ഇതിഹാസം.
0: കേരളത്തിന്റെ ചരിത്രത്തെയും സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങളെയും അടയാളപ്പെടുത്തുന്ന കേരളത്തിന്റെ ഇതിഹാസം എന്ന ഈ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓർക്കാൻ പോകുന്നത് ഒരു ചരിത്രപരമായ മുഹൂർത്തത്തെക്കുറിച്ചാണ്. കേരളം എന്ന കൊച്ചു സംസ്ഥാനം ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിയ, ലോകത്ത് ആദ്യമായി ബാലറ്റ് പെട്ടിയിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്ന EMS മന്ത്രിസഭയുടെ കാലത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. കേരളം എന്ന സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട് ഒരു വർഷം മാത്രം കഴിഞ്ഞപ്പോൾ, അതായത് 1957 ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കിയ ഒരു തെരഞ്ഞെടുപ്പ് ഇവിടെ നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അധികാരത്തിലെത്തി. ഇന്ത്യയിൽ ആദ്യമായും ലോകത്തിൽ രണ്ടാമതായും ജനാധിപത്യപരമായ രീതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിലെത്തി. EMS നമ്പൂതിരിപ്പാട് എന്ന ധീരനായ നേതാവ് കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. ഈ വിജയം വെറും ഒരു രാഷ്ട്രീയ മാറ്റമായിരുന്നില്ല, മറിച്ച് ഒരു സമൂഹത്തിന്റെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണമായിരുന്നു. ജാതീയതയുടെയും ഭൂവുടമകളുടെയും ചൂഷണത്തിൽ നിന്ന് മോചനം നേടാൻ കൊതിച്ച ഒരു ജനതയുടെ സ്വപ്നമായിരുന്നു അത്. EMS മന്ത്രിസഭയുടെ പ്രധാന ലക്ഷ്യം സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു. ഈ ലക്ഷ്യത്തിലേക്കെത്താൻ അവർ കൊണ്ടുവന്ന നിയമങ്ങൾ വിപ്ലവകരമായിരുന്നു. ഒന്നാമതായി അവർ വിദ്യാഭ്യാസ ബിൽ അവതരിപ്പിച്ചു. കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പരിഷ്കരിക്കാൻ ലക്ഷ്യമിട്ട ഈ ബിൽ അധ്യാപകരുടെ വേതനം വർദ്ധിപ്പിക്കാനും സ്കൂളുകളുടെ ഭരണം കാര്യക്ഷമമാക്കാനും ലക്ഷ്യമിട്ടു. ഈ ബില്ലിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു. എങ്കിലും ഈ ബിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കി. രണ്ടാമതായി അവർ കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിയമം ഭൂപരിഷ്കരണ നിയമമായിരുന്നു. അധികാരമുള്ളവന് ഭൂമി എന്നതായിരുന്നു അക്കാലത്തെ നിയമം. ഭൂരഹിതരായ സാധാരണക്കാർക്ക് ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമായി ഉണ്ടായിരുന്നില്ല. ഭൂവുടമകൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന അടിമകളെപ്പോലെയായിരുന്നു അവരുടെ ജീവിതം. EMS സർക്കാർ ഈ വ്യവസ്ഥിതിയെ മാറ്റാൻ ശ്രമിച്ചു. ഭൂപരിഷ്കരണ നിയമത്തിലൂടെ കൃഷി ചെയ്യുന്നവന് ഭൂമി ലഭിക്കണം എന്ന തത്വം അവർ നടപ്പിലാക്കാൻ ശ്രമിച്ചു. ഇത് ആയിരക്കണക്കിന് ഭൂരഹിതർക്ക് സ്വന്തമായി ഭൂമി ലഭിക്കാൻ വഴിയൊരുക്കി. ഈ നിയമം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക പരിഷ്കരണങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. EMS മന്ത്രിസഭയുടെ കാലഘട്ടം വെറും ഭരണപരമായ മാറ്റങ്ങൾ മാത്രമല്ല, ഒരു പുതിയ കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചു. ഈ സർക്കാർ സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ ഗൌരവമായി കണ്ടു. പാവപ്പെട്ടവർക്ക് വീട്, വിദ്യാഭ്യാസം, തൊഴിൽ തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഈ ഭരണത്തിന്റെ സ്വാധീനം പിന്നീട് വന്ന സർക്കാരുകളെയും സ്വാധീനിച്ചു. കേരളത്തിൽ ഒരു വികസനപരമായ കാഴ്ചപ്പാട് രൂപപ്പെടുത്തുന്നതിൽ ഈ ഭരണം വലിയ പങ്കുവഹിച്ചു. EMS സർക്കാരിനെ 1959 കേന്ദ്ര സർക്കാർ പിരിച്ചുവിട്ടു. എങ്കിലും ആ ചെറിയ കാലയളവിൽ അവർ കൊണ്ടുവന്ന മാറ്റങ്ങൾ കേരളത്തിന്റെ ചരിത്രത്തെ മാറ്റിമറിച്ചു. EMS മന്ത്രിസഭ ഒരു ഭരണകൂടം മാത്രമല്ല, അതൊരു ജനതയുടെ പ്രതീക്ഷയായിരുന്നു. കേരളത്തെ ഇന്നത്തെ കേരളമാക്കി മാറ്റിയതിൽ ഈ മന്ത്രിസഭ വഹിച്ച പങ്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. EMS എന്ന പേര് കേവലം ഒരു നേതാവിന്റെ പേരല്ല, മറിച്ച് കേരളത്തിന്റെ ചരിത്രത്തെ മുന്നോട്ട് നയിച്ച ഒരു ആശയമാണ്. ആ ഓർമ്മകൾ നമുക്ക് പ്രചോദനമാകട്ടെ.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ഇതിഹാസം.

0: ഒരു കഥ അല്ലെങ്കിൽ ഒരു കവിത, അത് വായിക്കുമ്പോഴുണ്ടാകുന്ന മനോവിചാരങ്ങളെ എങ്ങനെയാണ് അളക്കാനാവുന്നത്? അനുഭൂതി അളക്കാൻ ആർക്കാണ് കഴിയുക? സ്നേഹത്തിന്റെ മുഖങ്ങൾ വായിച്ചപ്പോൾ, മാപ്പ് വായിച്ചപ്പോൾ, നഷ്ടപ്പെട്ട നീലാംബരി വായിച്ചപ്പോൾ, ഷിനിലാലിന്റെ ഗരിസപ്പ വായിച്ചപ്പോൾ അനുഭവവേദ്യമായ അനുഭൂതി അളക്കാൻ ആവതില്ല തന്നെ. അതുണ്ടാക്കുന്ന അനുരണനങ്ങൾ പകർത്താൻ കഴിയുന്ന ഗ്രാഫുകൾ ഞാൻ എവിടെയാണ് തിരയേണ്ടത്? കാലമേ അത് നിന്റെ ഹൃത്തുടുപ്പിൽ നിത്യസ്പന്ദനങ്ങളായി നിലനിന്നുകൊള്ളട്ടെ. കേൾക്കാം കരുണാസായി റേഡിയോയിൽ ഇനി സാഹിത്യകലയുടെ മാനസോദ്യാനത്തിൽ വിരിഞ്ഞ ഒരു അക്ഷരതാമര.
1: ചങ്ങലമരത്തിന്റെ അടുത്തുനിന്ന് കുറച്ചുകൂടി പോയാൽ പൂക്കോടെത്തും. വൈത്തിരിക്ക് തൊട്ടു മുമ്പ് ഇടത്തോട്ടുള്ള റോഡിലൂടെ ഇത്തിരി പോയാൽ മതി. പൂക്കോട് പ്രകൃതിദത്ത തടാകമാണ്. കാടിന് നടുവിലൊരു തടാകം. തടാകത്തിന് ചുറ്റും ഇടതൂർന്ന വനമാണ്. പക്ഷേ മുമ്പത്തെ ഭംഗി പോയില്ലേന്ന് തോന്നും. 13 ഏക്കറാണ് പൂക്കോട് തടാകത്തിന്റെ വിസ്തൃതി. തടാകം നിറയെ നീല ആമ്പലുകളുണ്ട്. മുമ്പ് വനത്തിനകത്തെ ഈ തടാകം തന്നിരുന്ന കാഴ്ച അനിർവചനീയമായിരുന്നു. ഇത്ര തിരക്കൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ തടാകത്തിന് ചുറ്റും നടപ്പാതയുണ്ടാക്കി പാർക്ക് നിർമ്മിച്ചു. കടകളുണ്ട്. സത്യത്തിൽ ഇതൊക്കെ തടാകത്തിന്റെ സ്വാഭാവികമായ വനസൗന്ദര്യം ഇല്ലാതാക്കിയെന്നാണ് തോന്നുന്നത്. പെഡൽ ബോട്ടിൽ തടാകത്തിലൂടെ സഞ്ചരിക്കാം. നീലാകാശവും കാടും നീല ആമ്പൽ പൂക്കളും ഒക്കെ ചേർന്ന് എന്തു രസമാണെന്നോ. ചുരം കയറി വൈത്തിരി കഴിയുമ്പോഴേ വലതുവശത്ത് കാണാം മിക്കവാറും മഞ്ഞുമൂടിയ ചെമ്പ്രമല. വയനാട്ടിലെ ഏറ്റവും വലിയ കൊടുമുടി. മഴക്കാലത്തോ മഞ്ഞുകാലത്തോ ആണ് യാത്രയെങ്കിൽ അവിടെ ഒരു കൊടുമുടി ഉണ്ടെന്ന് തോന്നാത്ത വിധം മഞ്ഞു മൂടിക്കിടക്കും. ആകാശവും ഭൂമിയും എവിടെ വേർതിരിയുന്നുവെന്ന് മനസ്സിലാക്കാത്ത വണ്ണം പലപ്പോഴും ചെമ്പ്ര പ്രലോഭിപ്പിച്ചുകൊണ്ട് മുന്നിൽ വന്നു നിൽക്കും. വയനാടിന്റെ ആസ്ഥാനമായ കൽപ്പറ്റയിൽ നിന്ന് 8 കിലോമീറ്റർ ഉണ്ട് മേപ്പാടിയിലേക്ക്. അവിടെ സുഹൃത്ത് ബഷീറും നസീമയും ഉണ്ട്. അവരുടെ വീട്ടിൽ രാത്രി തങ്ങി പുലർച്ചെ ചെമ്പ്ര കയറാൻ തീരുമാനിച്ചു. മേപ്പാടിയിൽ നിന്ന് നോക്കിയാൽ തൊട്ടടുത്താണ് ചെമ്പ്ര. അനിയത്തിയും കുടുംബവും കോഴിക്കോട് നിന്നേ ഞങ്ങൾക്കൊപ്പം കൂടി. ട്രക്കിംഗ് അല്ലേ, കൂട്ടിന് കുറച്ചു പേരുണ്ടാവുന്നത് നല്ലത് തന്നെ. ബഷീറും നസീമയും അടുത്ത സുഹൃത്തുക്കളെ എല്ലാം വിളിച്ചിട്ടുണ്ട്, കുടുംബസമേതം. അവരൊക്കെ ഏതെങ്കിലും തരത്തിൽ ഞങ്ങളുടെയും സുഹൃത്തുക്കൾ. ജയപ്രകാശേട്ടൻ ഫേസ്ബുക്കിലൂടെ സുഹൃത്താണ്. ഉദയൻ സുനിലിന്റെ സഹപാഠി. ഹാരിസൺ മലയാളം പ്ലാന്റേഷനിലെ മാനേജർ സദാനന്ദൻ സാറിന്റെ ഭാര്യ ഷിജി ടീച്ചർ ഇടുക്കിയിൽ വെച്ച് എന്റെ അധ്യാപിക. സുനിലിന്റെ പെങ്ങൾ സജ്നയും കുടുംബവും. അങ്ങനെ ഞങ്ങൾ മുതിർന്നവരും കുട്ടികളും അടക്കം 19 പേരാണ് യാത്രയ്ക്കൊരുങ്ങിയത്. രാവിലത്തേക്കുള്ള ഭക്ഷണം, വെള്ളം, ഉച്ചത്തേക്കുള്ള ചോറുമൊക്കെ ആയിട്ടാണ് പുറപ്പെട്ടത്. സാധാരണ പോകുന്നവർക്ക് മേപ്പാടിയിലെ വനംവകുപ്പ് ഓഫീസിൽ നിന്ന് അനുവാദം വാങ്ങണം. പിന്നെ വനസംരക്ഷണ സമിതിയുടെ ഓഫീസിൽ നിന്ന് ടിക്കറ്റ് എടുക്കണം. ഗൈഡ് കൂടെ വരും. പക്ഷെ ഞങ്ങളിൽ കൂടുതലാളും അന്നാട്ടുകാരായതുകൊണ്ട് പല ആനുകൂല്യങ്ങളും കിട്ടിയെന്ന് പറയാം. ഗൈഡും ഞങ്ങൾ തന്നെ. മുമ്പ് പലവട്ടം പോയവരുണ്ടല്ലോ കൂട്ടത്തിൽ. തേയിലത്തോട്ടത്തിന് നടുവിലൂടെയുള്ള ചെറിയ റോഡിലൂടെയാണ് യാത്ര. റോഡാകെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു. MB അബ്ദുൽ വഹാബിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഫാത്തിമ ഫാം എന്ന ചെമ്പ്ര എസ്റ്റേറ്റ്. കുറെ താഴെ തൊഴിലാളികളുടെ പാടികൾ കാണാം. കുറച്ചു ദൂരെ വാച്ച് ടവർ. സാധാരണ വാച്ച് ടവറിനടുത്തു നിന്നാണ് ചെമ്പ്രയിലേക്ക് കയറുന്നത്. പക്ഷേ അതിനു മുന്നേയുള്ള വഴിയെ ഞങ്ങൾ കയറാൻ തുടങ്ങി.
2: നമസ്തേ മലയാളം.
0: നമസ്തേ ഓണത്തിൽ ഇനി കേൾക്കാം പെൺപാട്ട്. ചലച്ചിത്ര പിന്നണി ഗായികമാർ പാടിയ 2 ഓണപ്പാട്ടുകൾ.

0: നമസ്തേ ഓണത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പെൺപാട്ട്.
1: നമസ്തേ മലയാളം.
0: റഹ്മാനിയ. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: നമസ്തേ ഓണത്തിൽ എനിക്ക് കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: 1960 February 18 പ്രദർശനത്തിനെത്തിയ ചിത്രമായിരുന്നു ആന വളർത്തിയ വാനമ്പാടി. നീല പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പി സുബ്രഹ്മണ്യം നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ചിത്രത്തിന്റെ കഥയും സംഭാഷണവും രചിച്ചത് തിക്കുറിശ്ശി സുകുമാരൻ നായരായിരുന്നു. ചിത്രത്തിനുവേണ്ടി തിരുനയനാർ കുറിച്ചി മാധവൻ നായർ 8 പാട്ടുകൾ രചിച്ചു. ബ്രദർ ലക്ഷ്മണിന്റെ ഈണം, പി ബി ശ്രീനിവാസ്, കമുകറ പുരുഷോത്തമൻ, പി ലീല എന്നിവരായിരുന്നു ഗായകർ. ശ്രീറാം, എം എൻ നമ്പ്യാർ, ഡി ബാലസുബ്രഹ്മണ്യം, തിക്കുറിശ്ശി സുകുമാരൻ നായർ, ഫ്രണ്ട് രാമസ്വാമി, എസ് പി പിള്ള, ശാന്തി, പെട്രോ, ഭീമൻ, എം എസ് കറുപ്പയ്യ, മിസ് കുമാരി, എസ് ഡി സുബ്ബലക്ഷ്മി, സി കെ സരസ്വതി, സോമൻ എന്നിവരായിരുന്നു ആന വളർത്തിയ വാനമ്പാടിയിലെ അഭിനേതാക്കൾ. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം ആന വളർത്തിയ വാനമ്പാടി എന്ന ചിത്രത്തിലെ ഒരു ഗാനം.

പാരമ്പര്യത്താൽ ബന്ധിതവും പാരമ്പര്യ വഴിക്ക് സംക്രമണം ചെയ്യപ്പെട്ടതുമായ പാരമ്പര്യ സംസ്കാരം, നാടൻ സംസ്കാരം, അവയിൽ നിന്ന് പിറവിയെടുത്ത വാമൊഴിക്കലകൾ, നിത്യജീവിതാനുഭവങ്ങൾ, സംഭവങ്ങൾ, അവയെല്ലാം ഇഴുകുചേർന്ന സംസ്കാര പൈതൃക ഗീതികൾ, നാടൻ പാട്ടുകൾ, വാക്മയ സംസ്കാരത്തിന്റെ തനി പകർപ്പുകൾ, നിസർഗജമായ സൗന്ദര്യം അവയെ ശാശ്വതമാക്കുന്നു. കാലമെത്ര കഴിഞ്ഞാലും കടലാസിലേക്ക് പകരേണ്ടതില്ലാത്ത ജീവിതഗാഥകൾ, നാടൻ പാട്ടുകൾ, ജീവിതത്തിന്റെ സർവരംഗങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്ന പാട്ടുകൾ അതാതുകാലത്തെ ജീവിതത്തെ പ്രതിഫലിച്ചു കാട്ടുന്നു. നമസ്തേ ഓണത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

നമസ്തേ ഓണത്തിൽ ഇനി ഓണപ്രശ്നോത്തരിയാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ഓണക്കാലത്ത് നടക്കുന്ന പ്രശസ്തമായ വള്ളംകളി ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഓണക്കാലത്ത് നടക്കുന്ന പ്രശസ്തമായ വള്ളംകളി ഏതാണ്? ശരിയുത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്.

0: ശാസ്ത്ര കൗതുകം. ശാസ്ത്ര കൗതുകത്തിൽ ഇന്ന് ന്യൂട്രിനോസിനെ കുറിച്ച് കേൾക്കാം. ആറ്റത്തിന്റെ അർത്ഥഗണികയാണ് ന്യൂട്രിനോസ്. ദുർബലമായ പ്രതിപ്രവർത്തനത്തിലൂടെയും ഗുരുത്വാകർഷണത്തിലൂടെയും പ്രവർത്തിക്കുന്ന കണങ്ങളാണ് ന്യൂട്രിനോസ്. വൈദ്യുതപരമായി ന്യൂട്രൽ ആയതുകൊണ്ടാണ് ഇതിനെ ന്യൂട്രിനോസ് എന്ന് പറയുന്നത്. വളരെ ചെറിയ പിണ്ഡം കാരണം അതിന്റെ ഗുരുത്വാകർഷണ പ്രതിപ്രവർത്തനം വളരെ ദുർബലമാണ്. അതിസൂക്ഷ്മരേണുക്കളാണ് ഇവ. ഓരോ നിമിഷത്തിലും കോടാനുകോടി അതിസൂക്ഷ്മരേണുക്കൾ എല്ലാ ഖരവസ്തുക്കളെയും ഭേദിച്ചുകൊണ്ട് പ്രയാണം ചെയ്യുന്നു. സൂര്യപ്രകാശത്തിൽ നിന്ന് വിസർജനം ചെയ്യുന്ന അർത്ഥഗണങ്ങൾ ഈ നിമിഷത്തിലും അനന്തതയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓരോ നിമിഷത്തിലും അങ്ങനെ തന്നെയാണ്. പ്രകാശവേഗത്തിലുള്ള ന്യൂട്രിനോസിന്റെ ആവർത്തിത ചലനം നമ്മൾ അറിയുന്നില്ല എന്നുമാത്രം. പുഴകളും പൂക്കളും പൂമരങ്ങളും കടലുകളും മലകളും പാറമടകളും ഭൂഖണ്ഡങ്ങളും ന്യൂട്രിനോയുടെ സഞ്ചാരത്തിന് തടസ്സമാകുന്നതേയില്ല. ഈ ന്യൂട്രിനോസ് നിയന്ത്രണ വിധേയമായാലുണ്ടല്ലോ അത്ഭുതങ്ങളാണ് സംഭവിക്കുക. വാർത്താവിനിമയ സങ്കേതങ്ങളായ ഉപഗ്രഹങ്ങളുടെയും ഒപ്റ്റിക്കൽ ഫൈബറിന്റെയും ആവശ്യകത ഇല്ലാതാകും. ഒരു ടയർ ഫാക്ടറിയിലെ ഊർജ്ജതന്ത്ര ഗവേഷകനായ ഫൊണ്ടാനയ്ക്ക് മേരിലാൻഡ് യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്ന ഗവേഷകൻ പ്രപ്പറാൻഡിൽ നിന്നാണ് ഇതേക്കുറിച്ചുള്ള സൂചന ആദ്യമായി ലഭിക്കുന്നത്. അദ്ദേഹം അനേക വർഷം അതിൽ ഗവേഷണം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഇന്ദ്രനീലം പോലെ കട്ടിയുള്ള പ്രിസത്തിലൂടെ ന്യൂട്രിനോസിനെ കടത്തിവിട്ടാൽ നിയന്ത്രണ വിധേയമാക്കാൻ ആകുമെന്ന് ജോസഫ് വെബർ മനസ്സിലാക്കിയിരുന്നു. ഈ ഗവേഷണത്തിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കി അമേരിക്കൻ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് ഗവേഷണത്തിനായി വൻതുക അനുവദിക്കുകയും ചെയ്തു. പക്ഷേ അനേക വർഷം ഗവേഷണം നടന്നിട്ടും അത് പൂർണ്ണതയിലെത്തിയില്ല. വെബറുടെ കണ്ടെത്തലുകൾ അതിക്രൂരമായ വിമർശനത്തിന് വിധേയമായി. പിന്നീട് വെബർ സ്വന്തം ചെലവിൽ പരീക്ഷണം തുടർന്നു. 2000 സെപ്റ്റംബറിൽ വെബർ മരണമടഞ്ഞു. ന്യൂട്രിനോസിനെ കുറിച്ചുള്ള വെബറിന്റെ ഗവേഷണങ്ങൾക്ക് അവിടെ തിരശീല വീണു. മറ്റൊരു ഗവേഷകനായ റിച്ചാർഡ് ഫോൺമാൻ കട്ടിയുള്ള ഇന്ദ്രനീല പ്രിസം ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണങ്ങൾ ന്യൂട്രിനോസിനെ നിയന്ത്രണ വിധേയമാക്കുവാൻ കഴിയുമെന്ന് തെളിയിച്ചു. എന്നാലും പോരായ്മകൾ ഏറെയുണ്ടായിരുന്നു. ഗവേഷണമൊക്കെ ഇത്രയേറെ മുന്നേറിയെങ്കിലും ദൃശ്യമാധ്യമ രംഗത്ത് ആറ്റത്തിന്റെ ഈ അർത്ഥഗണങ്ങളുടെ പ്രയോഗം ഇതുവരെ ഫലവത്തായിട്ടില്ല. കാരണം ബാഹ്യശബ്ദത്തിന്റെ അതിപ്രസരണവും പ്രകാശവീജികളുടെ പ്രകമ്പനവും നിയന്ത്രണ വിധേയമാകുന്നില്ല എന്നത് തന്നെയാണ്. ഇക്കാരണത്താൽ തന്നെയാണ് വെബറുടെ പരീക്ഷണങ്ങളും അപൂർണമായത്. ന്യൂട്രിനോസിനെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ വിചാരിക്കൂ. എന്തൊക്കെ സാധ്യതകളാണ് തെളിയുന്നതെന്നറിയാമോ? ബഹിരാകാശ ഗവേഷണത്തിനൊക്കെ വൻ സാധ്യതയാണുള്ളത്. അതിവിദൂരതയിൽ സഞ്ചരിക്കുന്ന ബഹിരാകാശ വാഹനങ്ങളെ ഞൊടിയിടയിൽ നിർദ്ദേശങ്ങൾക്ക് വിധേയമാക്കാനും സോളാർ പാനലുകൾ പ്രവർത്തനരഹിതമായാൽ ഞൊടിയിടയിൽ ഭൂമിയിൽ നിന്ന് വൈദ്യുതി പേടകത്തിനുള്ളിലെ ബാറ്ററിയിലേക്ക് എത്തിക്കാനും കഴിയുമായിരിക്കും. ഇനിയൊരു മനഃശാസ്ത്ര പഠനത്തിലേക്ക് കടക്കാം. ഒരാൾ മറ്റൊരാളിൽ വാക്കുകൊണ്ട് ഉദ്ദീപനമുണ്ടാക്കുമ്പോൾ പറയുന്നയാളിന്റെ തലച്ചോറിൽ നിന്ന് കേൾക്കുന്ന ആളിന്റെ തലച്ചോറിലേക്ക് വൈദ്യുത കാന്തിക തരംഗങ്ങൾ പ്രവേശിക്കുന്നതായി പഠനങ്ങൾ നടക്കുന്നു. പഠനം മാത്രമാണ് കേട്ടോ, നാളിതുവരെ തെളിയിച്ചിട്ടില്ല. ഇങ്ങനെ സഞ്ചരിക്കുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, അത് ന്യൂട്രിനോസ് ആണെങ്കിലോ? ഇനി അതുമല്ല, വൈദ്യുത കാന്തിക തരംഗങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള ചാലകമായി ന്യൂട്രിനോസ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലോ? എങ്കിൽ മനഃശാസ്ത്ര രംഗം മാറിമറിയാൻ അത് കാരണമാകുമെന്നതിൽ സംശയമില്ല തന്നെ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.
2: നമസ്തേ മലയാളം.
3: കണ്ണിന്റെ കലയാണ് നാടകം, ചാക്ഷുഷ യജ്ഞം. കണ്ണുകളെ ആവാഹിക്കുന്ന യജ്ഞമാണ് നാടകമെന്ന് ആചാര്യലക്ഷണം. ക്രിയാവൈചിത്രത്തിൽ നിന്ന് ക്രിയാ ഐക്യത്തിലേക്കും ഭാവവൈചിത്രത്തിൽ നിന്ന് ഭാവ ഐക്യത്തിലേക്കും ചെന്നെത്തി പ്രേക്ഷകന്റെ വികാരങ്ങളെ വിമലീകരിക്കുന്ന കലയുടെ ഔന്നിത്യം. അവനവൻ കടമ്പ, പുരാവൃത്തം, മതിലേരിക്കന്നി, അഗ്നിവർണൻ, പാലാട്ടുകോമൻ, മരപ്പാലം, സോവിയറ്റ് കടവ്, മാടൻ മോക്ഷം, ആത്മാവിന്റെ അകത്തളങ്ങളിൽ കൊളുത്തി വലിച്ച എത്രയെത്ര നാടകങ്ങൾ. ഉമ്മാച്ചു, വിശറിക്ക് കാറ്റുവേണ്ട, അശ്വമേധം, വിഷസർപ്പങ്ങൾക്ക് വിളക്ക് വയ്ക്കരുത്, ഉത്സവ പറമ്പുകളിലിരുന്ന് കണ്ട നാടകങ്ങൾ. അടുത്ത ബെല്ലിന് നാടകം തുടങ്ങുമെന്ന അറിയിപ്പ് തലച്ചോറിൽ ഇന്നും മുഴങ്ങുന്ന പോലെ. അവതരണ ഗാനത്തോടെ തിരശീല ഉയരുകയായി. നമസ്തേ ഓണത്തിൽ ഇനി കേൾക്കാം ഒരു നാടകഗാനം.

നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കൗതുകരസങ്ങൾ. കൗതുകരസങ്ങൾ

0: ഒരിക്കൽ മനഃശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീനും ലൂയി ദ ബ്രോയും കൂടി ബെൽജിയത്തിലെ ഒരു ചെറുപട്ടണത്തിൽ നിന്ന് പാരീസിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഐൻസ്റ്റീന് പോകേണ്ടിയിരുന്നത് പാരീസിലേക്കായിരുന്നു, ബ്രോയ്ക്കാവട്ടെ ഇടയ്ക്കുള്ള ചെറുനഗരത്തിലേക്കും. അവിടെ അദ്ദേഹത്തിന് ഒരു കൊട്ടാരവും ഉണ്ടായിരുന്നു. യാത്രക്കിടയിൽ ദ ബ്രോയുടെ ദ്രവ്യ തരംഗങ്ങളെ പറ്റിയായിരുന്നു അവരുടെ ചർച്ച. ചർച്ചയിൽ മുഴുകിയിരുന്ന ഈ മഹാശാസ്ത്രജ്ഞർ രണ്ടുപേരും ട്രെയിൻ ചെറുനഗരം കടന്നുപോയതും പാരീസിലെത്തിയതും ഒന്നും അറിഞ്ഞില്ല. ടിക്കറ്റ് പരിശോധകൻ ദ ബ്രോയിൽ നിന്ന് അധിക ദൂരം യാത്ര ചെയ്തതിന് പിഴ ഈടാക്കി. രണ്ടു വട്ടന്മാരെയും എക്സെൻട്രിക് ഫെലോസ് പാരീസിൽ ഇറക്കിവിട്ടു. മഹാശാസ്ത്രജ്ഞരായിരുന്നു ഈ യാത്രക്കാരെന്ന് ടിക്കറ്റ് എക്സാമിനർ അറിഞ്ഞതേയില്ല. ദ ബ്രോയ് പ്രഭു PhD തീസിസ് സമർപ്പിച്ചത് 32 വയസ്സിലാണ്. ഇലക്ട്രോണിന് കണികാ സ്വഭാവവും തരംഗ സ്വഭാവവും രണ്ടുമുണ്ടെന്ന് അദ്ദേഹം തെളിയിച്ചു. ഈ കണ്ടുപിടുത്തത്തിന്റെ അംഗീകാരമായി ദ ബ്രോയ്ക്ക് 1829 ഫിസിക്സിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചു. ദ ബ്രോയ് സിദ്ധാന്തം കേവലം സൈദ്ധാന്തിക തലത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല, അനേകം ഉപയോഗങ്ങൾ പ്രായോഗിക തലത്തിൽ ഇതിനുണ്ട്. ഉദാഹരണം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, ഇലക്ട്രോൺ ഡിഫ്രാക്ഷൻ മുതലായവ.
1: കൗതുകരസങ്ങൾ അവതരണം സ്മിത സുരേഷ്, തയ്യാറാക്കിയത് LR മധുജൻ, സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

മരങ്ങൾക്കിടയിലൂടെ ഊർന്നു വീഴുന്ന വെളിച്ചത്തിന്റെ നൂലുകൾ എട്ടുകാലുള്ള ഒരു ചിത്രശലഭമാകുമോ നീ? എങ്കിൽ ഞാൻ നിറങ്ങൾ തുന്നിച്ചേർത്ത് ചിറകുകൾ വച്ച് ഒരു എട്ടുകാലിയാകാം, ശലഭകാലിയാകുന്ന പ്രണയം. കാലത്തിന് എന്റെയും നിന്റെയും വക ഒരു സ്വർണവല, മാനം നിറയെ ചെമ്പരത്തി, ഭൂമിയിൽ കള്ളിമുള്ളിന്റെ പൂവുകൾ. ഞാൻ നിനക്ക് രക്തത്തിൽ നിന്ന് വിടർന്ന വെളുത്ത പൂക്കൾ തരുന്നു. നീ ഗ്രീഷ്മത്തിന്റെ ചൂടുള്ള ഒരു താമരയിതൾ, ഞാനിപ്പോൾ ഒരവസാദശില. നീ സദാ പരിണമിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു കായാന്തരിതശില. പ്രണയം പെയ്തിറങ്ങുന്നു, മഴയായി, മഞ്ഞായി, നിലാവായി, വേൽപൂക്കളായി. നമസ്തേ ഓണത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

0: പ്രിയ ശ്രോതാക്കളെ, ഒരു പകൽ പൂത്തിരിക്കുന്നു, ഹൃദ്യമായ ഒരു ദിനം. നവോന്മേഷത്തോടെ ഈ ദിനം കർമ്മപൂരിതമായിരിക്കട്ടെ. അധ്വാനത്തെക്കാൾ വലിയ മഹത്വം ഒന്നും വേറെയില്ല. ജീവിതത്തെക്കാൾ വലിയ യാഥാർത്ഥ്യവും വേറെയില്ല. മതത്തെക്കാൾ വലുതായി ജീവിതത്തെയും വിശ്വാസത്തെക്കാൾ വലുതായി യുക്തിയെയും അന്ധവിശ്വാസങ്ങളെക്കാൾ അനാചാരങ്ങളെക്കാൾ വലുതായി ശാസ്ത്രത്തെയും ഹൃദയത്തിലേറ്റാം. മനസ്സ് നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ ഓണത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ആതിര വീരവേന്ദ്രൻ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ദരുണസായി റേഡിയോ ടൈം ചേഞ്ച്.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.
2: കാർഷിക സമൃദ്ധിയുടെയും അറിവിന്റെയും വാതിലുകൾ തുറക്കുന്നു മിത്രനികേതനിൽ പ്രകൃതി കാർഷിക മേളയും പ്രദർശനവും. ആധുനിക ഡ്രോണുകളും കാർഷിക യന്ത്രങ്ങളും മുതൽ ജൈവ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത വിഭവങ്ങളും വരെ ഒരു കുടക്കീഴിൽ. AI കൃഷിരീതികൾ, കൂൺ വളർത്തൽ, ബേക്കറി, തേനീച്ച വളർത്തൽ എന്നിവയിൽ സൗജന്യ പരിശീലനങ്ങൾ. കൂടാതെ വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക സന്ധ്യയും ഗാനമേളയും നാടകവും. ഓഗസ്റ്റ് 1 മുതൽ 18 വരെ മിത്രനികേതനിൽ വച്ച് ഏവർക്കും സ്വാഗതം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

ഇന്ന് ചോദ്യദിനത്തിൽ ഇഷ്ടഗാനങ്ങളുമായി ശ്രോതാക്കളോടൊപ്പം ചേരുന്നു ആകാശവാണി അവതാരകനും ഗായകനുമായ ബിനേഷ്.

കരുണാസായി റേഡിയോ 91.2 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ആഘോഷ സമൃദ്ധമായ ഓണാശംസകൾ. ഓണക്കാലം എന്ന് പറയുന്നത് ഗൃഹാതുരമായൊരു ഓർമ്മയാണ്. കുട്ടിക്കാലം മുതൽ നമ്മൾ കൂട്ടുകാരോടൊത്ത് ആടിപ്പാടി കളിച്ചതും അത്തപ്പൂക്കളം ഇട്ടതും അതെല്ലാം നമ്മുടെ ഓർമ്മയിൽ ഒരിക്കലും ഒളിമങ്ങാത്ത ഓർമ്മയായി നിൽക്കുന്നു. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ആകാശവാണി എന്ന മാധ്യമം. കുട്ടിക്കാലം മുതൽ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് റേഡിയോ വെച്ച് കേൾപ്പിക്കുന്നതും ആ ഒരു സംസ്കാരത്തിലുള്ള വളർന്നുകൊണ്ടാകാം. ആകാശവാണിയിലൂടെ ഉള്ള എല്ലാ പരിപാടികളും നമ്മൾ സ്ഥിരമായി കേട്ട് അതിലെ പാട്ടുകളൊക്കെ പഠിച്ചും. അപ്പം അങ്ങനെ ഒരു ഗൃഹാതുരമായ ഓർമ്മ നമുക്ക് റേഡിയോയുമായി ബന്ധപ്പെട്ടാണ് ഉള്ളത്. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ അതുപോലൊരു മാധ്യമമെന്ന നിലയിൽ നമ്മൾ ഇതുമായിട്ട് സംവദിക്കുമ്പോൾ കുറേ നല്ല ഓർമ്മകളാണ് റേഡിയോ എന്ന മാധ്യമവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. തീർച്ചയായും ഓണക്കാലത്ത് ഒരുപാട് പാട്ടുകൾ നമ്മൾ റേഡിയോയിൽ കൂടി കേൾക്കാറുണ്ട്. ആ ഗാനങ്ങളെല്ലാം വീണ്ടും ഇപ്പോൾ കേൾക്കുമ്പോൾ ആ കുട്ടിക്കാലത്തെ ഓണസ്മൃതികളിലേക്ക് നമ്മൾ വീണ്ടും എത്തിച്ചേരുകയാണ്. യേശുദാസ് എന്ന ഗന്ധർവ ഗായകൻ്റെ ഗാനങ്ങൾ ഒരുപാട് കേട്ട് വളർന്ന ഒരു തലമുറയാണ് നമ്മുടേത്. തീർച്ചയായും അതുകൊണ്ട് അദ്ദേഹത്തോടുള്ള ആ ഒരു ആരാധന നമ്മുടെ എല്ലാം മനസ്സിലുണ്ടാകും. തരംഗിണി എന്ന ഓഡിയോ കമ്പനിയിലൂടെ ഒരുപാട് ഗാനങ്ങൾ ഓണപ്പാട്ടുകളായി നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ കേട്ട ഒരു ഗാനമാണ് നമുക്കെല്ലാം പ്രിയങ്കരനായ രവീന്ദ്ര മാസ്റ്ററുടെ ഉത്രാണ പൂനിലാവേ വാ. ഈ ഗാനം ഓണവുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ഗാനമാണ്.

ഈ ഗാനം കരുണാസായി റേഡിയോ 91.2 എഫ്എമ്മിൻ്റെ ശ്രോതാക്കൾക്കായി ആദ്യമായി ഒരു ഓണപ്പാട്ടെന്ന നിലയിൽ അവതരിപ്പിക്കാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. പ്രിയങ്കരനായ ഗാനരചയിതാവ് ശ്രീകുമാരൻ നമ്പി സാറിൻ്റെ വരികൾ, യേശുദാസിൻ്റെ അതുല്യമായ ആലാപനം.

0: കുട്ടിക്കാലം മുതൽ ധാരാളം ചലച്ചിത്രങ്ങൾ കണ്ടു വളർന്നിട്ടുള്ളത് കൊണ്ടാകണം. ചലച്ചിത്ര നടന്മാരും നടികളും അവർ നമ്മുടെ ജീവിതത്തിൻ്റെയൊക്കെ ഭാഗമായി മാറിയിട്ടുണ്ട്. അത്രയ്ക്ക് സ്വാധീനം അവർ നമ്മളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. വ്യക്തിപരമായി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട നടനാണ് ശ്രീനിവാസൻ. അദ്ദേഹം സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ ആ സീൻ നമുക്ക് സ്കിപ്പ് ചെയ്ത് ഒരിക്കലും പോകാൻ കഴിയില്ല. ആ ഒരു സീൻ എന്താണോ അത് മുഴുവൻ കണ്ടിട്ട് നമ്മൾ രംഗം നമ്മൾ മാറ്റിവെക്കുകയുള്ളൂ. ആ അതുല്യ നടൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കുന്നു. ശ്രീനിവാസൻ അഭിനയിച്ച ഒരു ഗാനമാണ് എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ ഒരു ഗാനം. പാവം പാവം രാജകുമാരൻ എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം വരികൾ എഴുതി ജോൺസൺ മാസ്റ്റർ ഈണമിട്ട് യേശുദാസ് പാടിയ പാതിമേയ് മറഞ്ഞതെന്തേ എന്ന ഗാനമാണ്.
1: പാതിമേയ് മറഞ്ഞതെന്തേ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇനിയുള്ള ഒരു ഇഷ്ടഗാനം എന്ന് പറയുന്നത് നമ്മുടെ പ്രിയങ്കരിയായ ഗായിക ചിത്ര പാടിയ ഗാനമാണ്. ഇനിയും പുറത്തു വരാത്ത ഒരു ചിത്രമാണ് നീലക്കടമ്പ് എന്ന ചിത്രം. അതിനുവേണ്ടി കുറേ പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. ആ പാട്ടുകളെല്ലാം തന്നെ ഹിറ്റുമാണ്. അതിലൊരു ഗാനമാണ്
1: നീലക്കുറിഞ്ഞീകൾ പൂക്കുന്ന വീഥിയിൽ നിന്നെ പ്രതീക്ഷിച്ചു നിന്നു.
0: ഈ ഗാനമാണ്, ഇത് എൻ്റെ ഒരു ഇഷ്ടഗാനമാണ്. ചിത്ര പാടിയ ഗാനങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഗാനം ശ്രോതാക്കൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഗാനത്തിന് വരികൾ എഴുതിയത് കെ ജയകുമാർ, സംഗീതം രവീന്ദ്രൻ, ചിത്രം നീലക്കടമ്പ്.

മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് അടിസ്ഥാന ശില ഒരുക്കിയതിൽ പ്രമുഖ പങ്ക് വഹിക്കുന്ന സംഗീത സംവിധായകനാണ് ദേവരാജൻ മാസ്റ്റർ. ദേവരാജൻ മാസ്റ്ററുടെ പാട്ടുകൾ കേട്ടാണ് നമ്മൾ ഒരുപാട് പഠിച്ചു വളർന്നത്. ഓരോ ഗാനം പഠിക്കുമ്പോഴും അത് നമുക്കൊരു പുതിയ പുതിയ അനുഭവങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. വയലാറും ഒന്നിച്ച് ദേവരാജ് മാസ്റ്റർ ഒരുക്കിയിട്ടുള്ള ഗാനങ്ങൾ പഴയ തലമുറയ്ക്കും പുതിയ തലമുറയ്ക്കും ഒരുപോലെ പ്രിയങ്കരങ്ങളാണ്. ഗന്ധർവക്ഷേത്രം എന്ന ചിത്രത്തിലെ ഗാനങ്ങളും അതുപോലെ നദി തുടങ്ങി കുറേ ചിത്രങ്ങളിലെ ഗാനങ്ങൾ, ആ പാട്ടുകളെല്ലാം പഠിച്ചു വളർന്നുകൊണ്ടാണ് ദേവരാജ് മാസ്റ്ററുടെ പാട്ടുകൾ അവഗണിച്ചുകൊണ്ട് നമുക്കൊരു സംഗീത പരിപാടി നടത്താൻ കഴിയില്ല. എൻ്റെ പൊന്നുതമ്പുരാൻ എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ പണ്ട് എഴുതി വെച്ച വരികൾ വീണ്ടും എടുത്തുകൊണ്ട് ദേവരാജ് മാസ്റ്റർ ഈണമിട്ട ഒരു ഗാനമാണ്

ഇഷ്ട ഗായകർ ആരൊക്കെയെന്ന് ചോദിച്ചാൽ യേശുദാസിനോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന പേരാണ് ജാനകിയമ്മയുടേത്, എസ് ജാനകി. ഈ അടുത്ത് തന്നെ സംഗീതാസ്വാദകരെ മൂകതയിലാഴ്ത്തി വിടവാങ്ങിയ ജാനകിയമ്മയ്ക്ക് പ്രണാമർപ്പിക്കുകയാണ്. ഇനി എത്രയെത്ര ഗാനങ്ങളാണ് ജാനകിയമ്മ നമുക്ക് വേണ്ടി പാടി തന്നിട്ട് പോയത്. ജാനകിയമ്മയുടെ ഒരു ഗാനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗാനം.

സ്വപ്നം എന്ന ചിത്രത്തിനു വേണ്ടി ഓയൻവിക്കുറിപ്പ് വരികൾ എഴുതി സലിൽ ചൗധരി ഈണമിട്ട് ജാനകി അമ്മ പാടിയ ഈ ഗാനം നമുക്ക് കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

താരാട്ട് പാട്ടുകൾ നമുക്ക് ഏവർക്കും ഇഷ്ടമാണ്. ഒരുപാട് താരാട്ട് പാട്ടുകൾ നമ്മൾ പാടാറുണ്ട്. കുട്ടികളെ ഉറക്കുമ്പോഴും അതുപോലെ പൊതുവേദികളിൽ പാടാനും നമ്മൾ പല പാട്ടുകളും പാടുന്നുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു താരാട്ട് പാട്ടാണ് ഇനി. അത് കുട്ടികളെ പാടി ഉറക്കാൻ വേണ്ടി ഉപയോഗിക്കാം, അല്ലാതെ ആർക്കു വേണ്ടിയും പാടാവുന്ന ഒരു ഗാനമാണ്. മുത്തുമണി തൂവൽ തരാം എന്ന ഗാനമാണത്. മുത്തുമണി തൂവൽ തരാം, അല്ലിത്തളിരാടത്തരാം. മുത്തുമണി തൂവൽ തരാം,

ഈ ഗാനം എൻ്റെ കുട്ടികളെ പാടി ഉറക്കാൻ വേണ്ടി ഞാൻ പാടാറുള്ള ഒരു ഗാനമാണ്. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് കൈതപ്രമാണ്. ഈ അടുത്തിടെ നമ്മെ വിട്ടുപോയ പ്രിയ സംഗീത സംവിധായകൻ എസ് പി വെങ്കടേഷിൻ്റെ ഈണമാണ്. യേശുദാസ് പാടിയ മുത്തുമണി തൂൽത്തര എന്ന ഗാനം നമുക്ക് കേൾക്കാം.

എൻ്റെ വിവാഹം തീരുമാനിച്ച സമയത്ത് നമ്മുടെ ഭാര്യയാകാൻ പോകുന്ന ആ കുട്ടിയോട് സംസാരിക്കുമ്പോൾ ഞാൻ ഒരു ഗായകനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പല ഗാനങ്ങളും എന്നോട് പാടാൻ ആവശ്യപ്പെടുമായിരുന്നു. അതിലൊരു ഗാനമാണ് ഇനി ഞാൻ ഇഷ്ടഗാനമായി അവതരിപ്പിക്കുന്നത്.

ഈ ഗാനം പാടിക്കൊടുത്ത ഓർമ്മ ഇപ്പോഴും മനസ്സിൽ തിളങ്ങി നിൽക്കുകയാണ്. ഈ അവസരത്തിൽ വീണ്ടും എൻ്റെ ഭാര്യ ജിഷയ്ക്ക് വേണ്ടി ഇപ്പോൾ സമർപ്പിക്കുന്നു. ഗാനത്തിന് വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജി രാധാകൃഷ്ണൻ, പാടിയത് എം ജി ശ്രീകുമാർ. കരുണാസായി റേഡിയോ 91.2 FM ൻ്റെ ശ്രോതാക്കൾക്കായി കേൾക്കാം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി അവതാരകനും ഗായകനുമായ ബിനേഷ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇഷ്ടഗാനങ്ങൾ.

0: പ്രണയഗാനങ്ങൾ നമുക്ക് ഏവർക്കും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് കോളേജ് കാലഘട്ടങ്ങളിലും പ്രണയഗാനങ്ങളിലേക്ക് നമുക്ക് കൂടുതലൊരു താല്പര്യം ഉണ്ടാകാറുണ്ട്. എൻ്റെ കലാലയ കാലഘട്ടത്തിൽ ഞാൻ കണ്ട ചിത്രമാണ് അനീത്യപ്രാവ്. അനീത്യപ്രാവിലെ എല്ലാ ഗാനങ്ങളും മനസ്സിനെ വളരെയധികം പ്രമിപ്പിച്ച ഗാനങ്ങളാണ്. അതിലൊരു ഗാനമാണ് ഇനി ഇഷ്ടഗാനമായിട്ട് അവതരിപ്പിക്കുന്നത്. എസ് രമേശൻ നായർ വരികൾ എഴുതി, ഔസേപ്പച്ചനീണമിട്ട് യേശുദാസും സുജാതയും പാടിയ ഗാനമാണ്.
1: എന്നും നിന്നെ പൂജിക്കാം പൊന്നും.

0: ഓണം എന്നത് നമുക്ക് ആദ്യം പറഞ്ഞതുപോലെ ഗൃഹാതുരമായ ഓർമ്മയാണ്. എൻ്റെ കുട്ടിക്കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ക്ലബിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഓണപരിപാടികളൊക്കെ നമ്മൾ സംഘടിപ്പിച്ചു വന്നിരുന്നത്. ഓണക്കളികളും മത്സരങ്ങളും അതുപോലെ വലിയൊരു ഊഞ്ഞാൽ ഉണ്ടാക്കിയിട്ട് നാട്ടിലുള്ള എല്ലാവരും വന്ന് അതിൽ പങ്കുകൊള്ളുകയും ഊഞ്ഞാലാടി രസിക്കുന്നതും എല്ലാം ഇപ്പോഴും ഒളിമങ്ങാത്ത ഓർമ്മയാണ്. അതോടൊപ്പം തന്നെ ഉപ്പേരി മുതൽ വിഭവസമൃദ്ധമായ സദ്യ കഴിക്കുന്നതും മാതാപിതാക്കളോടും സഹോദരി സഹോദരങ്ങളോടും ഒപ്പം ഇല്ലാതെ പങ്കുവയ്ക്കുന്നതും ആ അനുഭവങ്ങളെല്ലാം ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മായാത്ത കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കൂടുതലും ചിലവഴിക്കുന്നത് നമ്മുടെ പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ട് ഓണപ്പരിപാടികളുമായി ബന്ധപ്പെട്ടായിരിക്കും. ഓണപ്പാട്ടുകളും നല്ല നല്ല ഗാനങ്ങൾ പഠിച്ച് അവതരിപ്പിച്ചും ഈ ഓണക്കാലം നമ്മൾ ആസ്വദിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഓണപ്പാട്ടുകൾ വീണ്ടും ഒന്ന് ആലോചിച്ചാൽ ഈ കുറേ വർഷങ്ങളായിട്ട് ഓണം എത്തുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മാധ്യമങ്ങളിലൂടെ ഒരു ട്യൂൺ വരികയായി. നമുക്ക് എപ്പോഴും കേട്ട് ആസ്വദിക്കുന്ന ഒരു സംഗീതമാണ്. അതുല്യ സംഗീത സംവിധായകൻ വിദ്യാസാഗരൻ്റെ ഈണമാണ്. അദ്ദേഹം ഈണമിട്ട ഒരു ഗാനത്തോടുകൂടി നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം. ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, വിദ്യാസാഗർ ഈണമിട്ട്, യേശുദാസും സുജാതയും ചേർന്ന് പാടിയ ഗാനം.
1: പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി, പടിഞ്ഞാറെ പൂപ്പാടം അഴകിൻ പാൽക്കടലായി.
0: ഈ ഗാനം കരുണാസായി റേഡിയോ 91.2 FM പ്രിയ ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ദരുണ സായി റേഡിയോ ടൈം ചേഞ്ച്.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 11 മണി.
2: കാർഷിക സമൃദ്ധിയുടെയും അറിവിന്റെയും വാതിലുകൾ തുറക്കുന്നു മിത്രനികേതനിൽ പ്രകൃതി കാർഷിക മേളയും പ്രദർശനവും. ആധുനിക ഡ്രോണുകളും കാർഷിക യന്ത്രങ്ങളും മുതൽ ജൈവ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത വിഭവങ്ങളും വരെ ഒരു കുടക്കീഴിൽ. AI കൃഷിരീതികൾ, കൂൺ വളർത്തൽ, ബേക്കറി, തേനീച്ച വളർത്തൽ എന്നിവയിൽ സൗജന്യ പരിശീലനങ്ങൾ. കൂടാതെ വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക സന്ധ്യയും ഗാനമേളയും നാടകവും. ഓഗസ്റ്റ് 1 മുതൽ 18 വരെ മിത്രനികേതനിൽ വച്ച് ഏവർക്കും സ്വാഗതം.
3: മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷിരീതികൾ പരിചയപ്പെടുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താല്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 9446761529.
0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒറ്റക്കമ്പി നാദം.
1: ഒറ്റക്കമ്പി നാദത്തിൽ ഇന്ന് ബാലൻ കെ നായർ അഭിനയിച്ച ചലച്ചിത്രങ്ങളിലെ വിശേഷങ്ങൾ കേൾക്കാം. ഇന്ത്യൻ ചലച്ചിത്ര രംഗത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു അഭിനേതാവ് ബാലകൃഷ്ണൻ നായർ എന്ന ബാലൻ കെ നായർ. നാടക അഭിനയമായിരുന്നു ജീവൻ. കുട്ടിക്കാലത്ത് തന്നെ സ്വന്തമായി നാടക സമിതി രൂപീകരിച്ചു. വിവാഹത്തെ തുടർന്ന് ഷൊർണൂരെത്തി. ബാലകൃഷ്ണൻ അവിടെ സ്വന്തമായി ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ആരംഭിച്ചുവെങ്കിലും രാത്രികാലങ്ങളിൽ നാടക ക്യാമ്പുകളിൽ സജീവമായി. അത്രയേറെ അഭിനിവേശം നാടക അഭിനയത്തോട് ബാലകൃഷ്ണൻ നായർക്കുണ്ടായിരുന്നു. 1960 ഹിന്ദി സിനിമാ ലോകത്തിലെ നിത്യഹരിത നായകനായിരുന്ന ദേവാനന്ദിന്റെ ഡ്യൂപ്പായി വേഷമിട്ടുകൊണ്ടാണ് ചലച്ചിത്രം എന്ന വിശാലമായ ലോകത്തേക്ക് ബാലകൃഷ്ണൻ നായർ രംഗപ്രവേശം ചെയ്തത്. തുടർന്ന് 1970 പ്രശസ്ത സംവിധായകൻ എ വിൻസെന്റ് സംവിധാനം ചെയ്ത നിഴലാട്ടം സിനിമയിൽ ഒരു വേഷം, ചെറിയ വേഷം, അത് പക്ഷേ ഒരു തുടക്കം തന്നെയായിരുന്നു. ബാലകൃഷ്ണൻ എന്ന വ്യക്തിയിൽ നിന്ന് ബാലൻ കെ നായർ എന്ന നടനിലേക്കുള്ള ഒരു വലിയ രസതന്ത്ര പരിണാമമായിരുന്നു അതിനുശേഷം സംഭവിച്ചത്.

സർഹദ് എന്ന ചലച്ചിത്രത്തിൽ ദേവാനന്ദിന്റെ ഡ്യൂപ്പായി ആരംഭിച്ച ചലച്ചിത്ര അഭിനയം അന്ന് ഒപ്പമുള്ളവർ പോലും കരുതിയിരുന്നില്ല. ഈ മനുഷ്യൻ ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തിന്റെ അവിഭാജ്യ ഘടകമാവുമെന്ന്. ഉള്ളിന്റെ ഉള്ളിൽ കടുകുമണി പോലെ ഉണ്ടായിരുന്ന അഭിനയകല പളങ്കുമണി പോലെ പ്രോജ്വലമായത് ഒരു സംഭവമാണ്, അധ്വാനമാണ്, അഭിനിവേശമാണ്. ചലച്ചിത്രത്തിലെത്തും മുമ്പേ തന്നെ ഈഡിപ്പസ്, ഒഥല്ലോ, ആരയൻ, അനാര്യൻ, ഉടഞ്ഞ വിഗ്രഹം തുടങ്ങിയ നാടകങ്ങളിലൂടെ ബാലൻ കെ നായർ കലാലോകത്ത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പി എൻ മേനോൻ, ഐ വി ശശി, എ വിൻസെന്റ് തുടങ്ങിയ സംവിധായകർ ബാലൻ കെ നായരെ ഏറ്റെടുക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒറ്റക്കമ്പിനാദം. കുട്ടിയടത്തി, മാപ്പുസാക്ഷി, ചെമ്പരത്തി, പണിമുടക്ക്, മഴക്കാറ്, ചായം, ദർശനം, ഗായത്രി, ഉദയം കിഴക്കു തന്നെ, അർച്ചന ടീച്ചർ, കടമ്പ്, ആറാട്ട്, അനുഭവങ്ങളെ നന്ദി. ഇവർ അങ്ങാടി, മീൻ, തുഷാരം, ഈ നാട്, അഹിംസ, ഇന്നല്ലെങ്കിൽ നാളെ, തടാകം, ജോൺ ജാഫർ ജനാർദ്ദനൻ, അശ്വരഥം, വാളെടുത്തവൻ വാളാൽ തുടങ്ങി എത്രയോ ചിത്രങ്ങൾ. അതുകൊണ്ടൊന്നും തീരുന്നില്ല, 1970-നും 1980-നും ഇടയ്ക്ക് തന്നെ 67 ചിത്രങ്ങൾ. ഇതിൽ 74-ലെ മികച്ച സഹനടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ബാലൻ കെ നായർക്ക് ലഭിച്ചു. മലയാളത്തിലെ ആദ്യത്തെ സിനിമാസ്കോപ്പ് ചിത്രമായ തച്ചോളി അമ്പുവിൽ മായൻകുട്ടി എന്ന കഥാപാത്രത്തെ ബാലൻ കെ നായർ അവിസ്മരണീയമാക്കി. അദ്ദേഹത്തിന്റെ മികച്ച കഥാപാത്രങ്ങളിൽ ഏറെ മുന്നിൽ നിൽക്കാൻ കഴിവുള്ള ഒരു കഥാപാത്രമാണ് മായൻകുട്ടിയെന്ന് നിസ്സംശയം പറയാം. മായൻകുട്ടി 1978-ലെ മികച്ച നടനുള്ള പുരസ്കാരം ബാലൻ കെ നായർക്ക് നേടിക്കൊടുത്തു. വ്യത്യസ്ത ഭാവതലങ്ങളിലൂടെ അഭിനയിച്ച കഥാപാത്രങ്ങൾക്കെല്ലാം തന്റേതായ മികവ് നൽകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിഥിയിലെ രാഘവനും തച്ചോളി അമ്പുവിലെ മായൻകുട്ടിയും അഭിനയത്തിന്റെ ഉന്നത ശ്രേണി കൈവരിക്കുന്നു എന്നതിൽ സംശയമില്ല. അതുപോലെ അതുല്യമായ വേഷപ്പകർച്ച ബാലൻ കെ നായർ സാധ്യമാക്കിയത് അഗ്നി എന്ന ചിത്രത്തിലെ അറവുകാരൻ മൂസ എന്ന കഥാപാത്രത്തിലൂടെയായിരുന്നു.

മീൻ എന്ന ചലച്ചിത്രം അത് ഇറങ്ങിയ കാലത്ത് ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു. അതിലെ വില്ലൻ വേഷം ചെയ്തത് ബാലൻ കെ നായരായിരുന്നു. ജനരോഷം ഏറ്റുപിടിക്കാനാകുന്ന തരത്തിൽ എന്ന് പറഞ്ഞാലും പോരാ, ജനങ്ങൾ വെറുത്തുപോകുന്ന തരത്തിലുള്ള വില്ലനായിട്ടായിരുന്നു ബാലൻ കെ നായർ സ്ക്രീനിൽ നിറഞ്ഞത്. അന്നോളം തിരശീലയിൽ കണ്ട വില്ലന്മാരിൽ നിന്ന് തീർത്തും വ്യത്യസ്തനായ വില്ലനായിരുന്നു മീനിൽ പ്രേക്ഷകർ കണ്ടത്. നായകനേക്കാൾ വില്ലൻ ശ്രദ്ധിക്കപ്പെട്ട ചിത്രമായിരുന്നു അത്. അഭിനയവും പ്രകടനവും എത്രമാത്രം വ്യത്യസ്തമായിരിക്കുന്നു എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി തുടങ്ങിയ സമയമായിരുന്നു അത്. കഥാപാത്രത്തിന് അനുയോജ്യമായ വേഷമിട്ടുകൊണ്ടുവന്ന് നടത്തുന്ന പ്രച്ഛന്ന വേഷ പരിപാടിയല്ല അഭിനയമെന്ന് മലയാളിക്ക് തിരിച്ചറിവ് നൽകിയ കൊട്ടാരക്കരയ്ക്കും തിലകനുമൊക്കെ ഒപ്പം വയ്ക്കാവുന്ന കഥാപാത്രമായി ബാലൻ കെ നായർ മീനിൽ നിറഞ്ഞു. അഭിനയത്തിന്റെ രസതന്ത്രമായിരുന്നു അത്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ഒറ്റക്കമ്പി നാദം.
1: 1976 ഓപ്പോൾ എന്ന ചലച്ചിത്രം വെള്ളിത്തിരയിലെത്തുന്നത്. ഓപ്പോളിൽ ബാലൻ കെ നായർ ഗോവിന്ദൻ കുട്ടിയായി. എം ടി വസുദേവൻ നായരുടെ കഥയായിരുന്നു ഓപ്പോൾ. കെ എസ് സേതുമാധവന്റെ സംവിധാനം. ആരെയും വിസ്മയിപ്പിക്കുന്ന അഭിനയ മുഹൂർത്തം കാഴ്ചവെച്ച് ബാലൻ കെ നായർ ഓപ്പോളിലൂടെ ദേശീയ പുരസ്കാരം നേടിയെടുത്തു. നാളിതുവരെ മലയാള ചലച്ചിത്രവേദിയിൽ രൂപം കൊണ്ടിട്ടുള്ള ചിത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു കഥാതന്തുവായിരുന്നു ഓപ്പോളിൻ്റേത്. മാളുവിന് തന്റെ കാമുകനിൽ നിന്ന് ജന്മം കൊള്ളുന്ന അപ്പു അമ്മയെ അമ്മയാണെന്നറിയാതെ ഓപ്പോൾ എന്ന് വിളിച്ചാണ് വളരുന്നത്. ഓപ്പോളിന്റെ വിവാഹം നടന്നു കാണണമെന്ന് അപ്പു ആഗ്രഹിക്കുന്നു. ഗോവിന്ദൻ കുട്ടി ഓപ്പോളിന് വിവാഹം കഴിച്ചു. ഓപ്പോളിനൊപ്പം പോകാൻ അപ്പു വാശി പിടിക്കുകയും കൂടെ പോവുകയും ചെയ്യുന്നു. എന്നാൽ ഓപ്പോളിന് തന്നോട് പഴയ പോലെ സ്നേഹമില്ലെന്ന് അപ്പുവിന് തോന്നുന്നു. അതിന് കാരണം ഗോവിന്ദൻ കുട്ടിയാണെന്നത് കൊണ്ട് തന്നെ അയാളോട് അവന് ശത്രുതയുണ്ടാകുന്നു. വീട് വിട്ടിറങ്ങുകയും പിന്നീട് ഒരു ഗുഹയിൽ നിന്ന് കണ്ടെത്തുകയും നിവൃത്തിയില്ലാതെ എല്ലാ കാര്യങ്ങളും മാളു ഗോവിന്ദൻ കുട്ടിയോട് തുറന്നു പറയുകയും ചെയ്യുന്നു. എന്നാൽ ഗോവിന്ദൻ കുട്ടിയാവട്ടെ പിതൃസഹജമായ വാത്സല്യത്തോടെ തന്റെ മകനായി തന്നെ അപ്പുവിനെ സ്വീകരിക്കുകയും ചെയ്യുന്നു. സംഭവ ബഹുലമായ ഒരു കഥ, അതിന്റെ ചലച്ചിത്ര ആവിഷ്കാരം. ഓപ്പോൾ മലയാള ചലച്ചിത്ര ചരിത്രത്തിൽ സവിശേഷമായ ഒരു ഏടാണ്. ഗോവിന്ദൻകുട്ടി അത്രയേറെ സവിശേഷമായ ഒരു കഥാപാത്രം.

ഓപ്പോളിലെ അഭിനയത്തിന് ദേശീയ പുരസ്കാരം ബാലൻ കെ നായർക്ക് ലഭിച്ചു. ഒപ്പം അപ്പുവിനെ അവതരിപ്പിച്ച മാസ്റ്റർ അരവിന്ദന് മികച്ച ബാലനടനുള്ള ദേശീയ പുരസ്കാരവും മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം എസ് ജാനകിക്കും ലഭിച്ചു. മികച്ച രണ്ടാമത്തെ ചിത്രത്തിനും മികച്ച സംവിധായകനുള്ള സംസ്ഥാന പുരസ്കാരവും ആ വർഷം ഓപ്പോളിന് ലഭിച്ചു. മലയാളത്തിൽ ദേശീയ പുരസ്കാരം ലഭിച്ച മൂന്നാമത്തെ നടനായിരുന്നു ബാലൻ കെ നായർ. 1981 മുതൽ 85 വരെയുള്ള വർഷങ്ങളിലെ കണക്കെടുത്താൽ 132 ചിത്രങ്ങളിൽ ബാലൻ കെ നായർ അഭിനയിച്ചതായി കാണാം. സംഭാഷണത്തെ പൊലിപ്പിച്ചു നിർത്താൻ കഴിവുള്ള ബാലൻ കെ നായരുടെ ശരീരഭാഷ ഓരോ കഥാപാത്രത്തിനും അനുയോജ്യമാക്കി തീർക്കാൻ എടുക്കുന്ന സമയദൈർഘ്യം, മുഖത്തെ ഭാവവ്യത്യാസങ്ങളെല്ലാം ഒരു പാഠശാലയിൽ നിന്നെന്ന പോലെ പിന്നാലെ വന്നവർക്ക് പഠിച്ചെടുക്കാനുള്ളതാണ് എന്നതിൽ സംശയമില്ല.

വേഷം മാറുമ്പോൾ കഥാപാത്രം മാറും എന്നതായിരുന്നില്ല ബാലൻ കെ നായരുടെ സിനിമാ രസതന്ത്രം. ജന്മസിദ്ധി കൊണ്ടുള്ള അഭിനയ പ്രതിഭയായിരുന്നു ബാലൻ കെ നായർ. അഭ്യാസം കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ താരപദവി ആയിരുന്നില്ല അത്. ഒരു ചെറിയ വേഷമാണെങ്കിൽ പോലും ആ വേഷത്തെ മനോഹരമാക്കുവാനുള്ള ബാലൻ കെ നായരുടെ അഭിനയ തന്ത്രം സംവിധായകർക്ക് അത്ഭുതമായിരുന്നു. കൂടുവിട്ട് കൂടുമാറുന്ന ഒരു മാന്ത്രികന്റെ വേഗത പോലെയും ചുറുചുറുക്കോടെയും കഥാപാത്രത്തിൽ നിന്ന് കഥാപാത്രത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ കടന്നുകയറ്റം ആരെയും വിസ്മയിപ്പിക്കുക തന്നെ ചെയ്യും.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. ഒറ്റക്കമ്പിനാദം.
1: വില്ലൻ വേഷമായാലും അച്ഛൻ വേഷമായാലും രാഷ്ട്രീയക്കാരനായാലും കൂലിവേലക്കാരനായാലും ആ കഥാപാത്രങ്ങൾക്കെല്ലാം തന്നെ തന്റെ അഭിനയ മേന്മ കൊണ്ട് വിജയം കൈവരിക്കാൻ ബാലൻ കെ നായർ ശ്രദ്ധിച്ചു. എങ്കിലും തുഷാരത്തിലെ ബ്രിഗേഡിയർ രാജശേഖരൻ, വളർത്തുമൃഗങ്ങളിലെ സർക്കസുകാരൻ കുമാരൻ മാസ്റ്റർ, ത്രാസത്തിലെ ശ്മശാന സൂക്ഷിപ്പുകാരൻ ശങ്കുണ്ണി, ചാട്ടയിലെ കാളവേലു, ഈ നാടിലെ സഖാവ് കൃഷ്ണപിള്ള, പടയോട്ടത്തിലെ അറയ്ക്കൽ മൂത്തമരയ്ക്കാർ, കടമ്പയിലെ കേശവൻ എന്നിവ ബാലൻ കെ നായരുടെ അഭിനയ പാടവം കൊണ്ട് അദ്വിതീയമായ കഥാപാത്രങ്ങളാണ്. പടയോട്ടം മലയാളത്തിലെ ആദ്യത്തെ 70mm ചിത്രമാണ്. ഒരു വില്ലനോട് പ്രേക്ഷകന് വെറുപ്പോ നീരസമോ അവമതിപ്പോ തോന്നുന്നുവെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ അത് അഭിനയിക്കുന്ന നടനുള്ളതാണ്.

നഗ കാല നോക്കു കുട്ടികളെ, ഉത്സവത്തിനും പെരുന്നാളിനും അമ്മമാർ തന്നുവെച്ച ഒന്നരെ മുണ്ടുമായി പോരരുതോടി ആ മൂളി അലങ്കാരികളെ ഹുന്തിച്ചിരിക്കുന്ന കാല നോക്കു കുട്ടികളെ, ഉത്സവത്തിനും പെരുന്നാളിനും അമ്മമാർ തന്നുവെച്ച ഒന്നരെ മുണ്ടുമായി പോരരുതോടി.

0: അമ്മിണി കുഞ്ചിയല്ലേ?
1: അമ്മിണി അമ്മേ, കുഞ്ചിയമ്മേ.
0: അച്ഛനത്തിയല്ലേ? അപ്പച്ചനൂത്തിയില്ലേ? അമ്മിണിയമ്മേ, കുഞ്ചിയമ്മേ, അച്ചാമ്മേ, ശോശാമ്മേ. അമ്മിണിയമ്മേ, കുഞ്ചിയമ്മേ, അച്ചാമ്മേ, ശോശാമ്മേ.

ഒരു വെഹിക്കിൾ മെക്കാനിക് എന്ന നിലയിൽ ജീവിതം തുടങ്ങുകയും നാടക മേഖലയിലൂടെയും ബോളിവുഡിലെ ദേവാനന്ദിന്റെ ട്യൂപ്പായി തുടർന്ന് മലയാള സിനിമയിലെത്തുകയും സിനിമാവേദിക്ക് 280 ചിത്രങ്ങളിലൂടെ നിരവധി കഥാപാത്രങ്ങളെ സമ്മാനിക്കുകയും ചെയ്ത ബാലൻ കെ നായർ മലയാള സിനിമാവേദിയിൽ തന്റേതായ ഒരിടം തീർക്കുകയും ചെയ്ത ഇന്ത്യൻ അഭിനേതാവ്. 2000 ഓഗസ്റ്റ് 26 അഭിനയത്തിന്റെ ആ രാജശില്പി വിട പറഞ്ഞു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ 91.2 FM.

0: കാർഷിക സമൃദ്ധിയുടെയും അറിവിന്റെയും വാതിലുകൾ തുറക്കുന്നു. മിത്രനികേതനിൽ പ്രകൃതി കാർഷിക മേളയും പ്രദർശനവും. ആധുനിക ഡ്രോണുകളും കാർഷിക യന്ത്രങ്ങളും മുതൽ ജൈവ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത വിഭവങ്ങളും ഒരേ കുടക്കീഴിൽ. AI കൃഷിരീതികൾ, കോൺ വളർത്തൽ, ബേക്കറി, തേനീച്ച വളർത്തൽ എന്നിവയിൽ സൗജന്യ പരിശീലനങ്ങൾ. കൂടാതെ വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക സന്ധ്യയും ഗാനമേളയും നാടകവും. ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതനിൽ ഏവർക്കും സ്വാഗതം.
1: ദരുണസായി റേഡിയോ ടൈം ചെയർ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി.
2: മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷിരീതികൾ പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താല്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 9446701529.
3: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
4: അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയുമോ, ഞങ്ങളുടെ ഗ്രാമത്തിൽ എല്ലാവരും വർഷങ്ങളായി ഒരേ രീതിയിലാണ് ജീവിച്ചിരുന്നത്. കുട്ടികളെങ്ങനെ വളരണം, വിവാഹം എങ്ങനെ നടക്കണം, തർക്കങ്ങൾ എങ്ങനെ പരിഹരിക്കണം, വിജയമെന്നാൽ എന്താണ്, പരാജയമെന്നാൽ എന്താണ്, ഇതിനെക്കുറിച്ച് സമൂഹത്തിന് വ്യക്തമായ ചില ധാരണകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ജീവിതത്തിൽ ഒരു ദിശാബോധമുണ്ടായിരുന്നു. ഇത് കൂട്ടായണി മൂട്ടിൽ മാത്രമല്ല, കൂട്ടുമൂച്ചിയിലും കുതിരക്കളത്തിലും കമ്പനി മുക്കിലുമൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നിരിക്കണം. പക്ഷേ കൺമുന്നിൽ ഗ്രാമങ്ങൾ അതിവേഗം മാറാൻ തുടങ്ങി. പുതിയ വ്യവസായങ്ങൾ വന്നു, പഴയ തൊഴിലുകൾ ഇല്ലാതായി. യുവാക്കൾ നഗരങ്ങളിലേക്ക് കുടിയേറി. മൊബൈൽ ഫോണും ഇന്റർനെറ്റും സാമൂഹിക മാധ്യമങ്ങളും ജീവിതത്തിന്റെ കേന്ദ്രമായി. പഴയ മൂല്യങ്ങൾ ഒന്നൊന്നായി തകർന്നു വീണു. പുതിയ മൂല്യങ്ങൾ രൂപപ്പെട്ടിട്ടും അത് ഉൾക്കൊള്ളാൻ പലർക്കും കഴിഞ്ഞതുമില്ല. ഇപ്പോൾ ആളുകൾക്കൊരു സംശയം തുടങ്ങി. എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്താണ് വിജയകരമായ ജീവിതം, ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്? ഇത്തരമൊരു സാമൂഹിക ആശയക്കുഴപ്പത്തെയാണ് ഫ്രഞ്ച് സമൂഹശാസ്ത്രജ്ഞനായ എമിൽ ദുർഖേം അനോമി എന്ന് വിളിച്ചത്. അനോമി എന്ന പദം ഗ്രീക്ക് ഭാഷയിലെ അനോമസ് എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായത്. അതിന്റെ അർത്ഥം നിയമങ്ങളില്ലാത്ത അവസ്ഥ എന്നാണ്. എന്നാൽ ദുർഖേം ഈ പദം ഉപയോഗിച്ചത് നിയമപുസ്തകങ്ങളില്ലാത്ത ഒരു സമൂഹത്തെ സൂചിപ്പിക്കാനല്ല, മറിച്ച് സമൂഹത്തിന്റെ മൂല്യങ്ങളും മാനദണ്ഡങ്ങളും വ്യക്തികളെ നയിക്കാനുള്ള ശക്തി നഷ്ടപ്പെടുന്ന അവസ്ഥ എന്ന അർത്ഥത്തിലാണ്. സമൂഹം മനുഷ്യന് വഴികാട്ടുന്നൊരു കോമ്പസാണ്. ആ കോമ്പസ് പ്രവർത്തിക്കാതാകുമ്പോൾ മനുഷ്യൻ ദിശയറിയാതെ അലഞ്ഞു തുടങ്ങും. അതാണ് അനോമി. മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്ക് അതിരുകളില്ല എന്നതായിരുന്നു ദുർഖേമിന്റെ ഒരു പ്രധാന നിരീക്ഷണം. ഒരു വീട് കിട്ടിയാൽ രണ്ടാമത്തെ വീട് വേണം, ഒരു കാറ് വാങ്ങിയാൽ വലിയ കാറ് വേണം, ഒരു ജോലി കിട്ടിയാൽ കൂടുതൽ ശമ്പളമുള്ള ജോലി വേണം. ഈ ആഗ്രഹങ്ങൾ തെറ്റല്ല, പക്ഷെ അവയ്ക്ക് പരിധി നിശ്ചയിക്കുന്നത് സമൂഹമാണ്. ഏതൊക്കെയാണ് ജീവിതത്തിൽ പ്രധാനമെന്നും എത്രമാത്രം മതിയെന്നും സമൂഹമാണ് പഠിപ്പിക്കുന്നത്. കുടുംബം, സംസ്കാരം, വിദ്യാഭ്യാസം, മതം, നിയമം, സാമൂഹിക ബന്ധങ്ങൾ, ഇവയെല്ലാം ചേർന്നാണ് വ്യക്തിയുടെ ആഗ്രഹങ്ങൾക്ക് ഒരു സന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നത്. പക്ഷെ സമൂഹത്തിന്റെ ഈ നിയന്ത്രണങ്ങൾ ദുർബലമാകുമ്പോൾ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ നിയന്ത്രണം വിട്ടോടുന്നു. അപ്പോൾ സംതൃപ്തി അപ്രത്യക്ഷമാവുകയും അസ്വസ്ഥതയും നിരാശയും വർദ്ധിക്കുകയും ചെയ്യുന്നു.

1893 പ്രസിദ്ധീകരിച്ച ദ ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റി എന്ന ഗ്രന്ഥത്തിലാണ് ദുർഖേം ആദ്യമായി അനോമി എന്ന ആശയം വിശദീകരിക്കുന്നത്. വ്യവസായ വിപ്ലവം യൂറോപ്പിനെ അതിവേഗം മാറ്റിമറിച്ചു. നൂറ്റാണ്ടുകളായി കൃഷിയെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ജനങ്ങൾ നഗരങ്ങളിലേക്ക് കുടിയേറി. പുതിയ തൊഴിലുകൾ രൂപപ്പെട്ടു. പഴയ കുടുംബഘടനകൾ മാറി. സാമ്പത്തിക വളർച്ചയുണ്ടായി. എന്നാൽ അതിനൊപ്പം സാമൂഹിക അസ്ഥിരതയും വർദ്ധിച്ചു. പഴയ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടെങ്കിലും പുതിയ ജീവിത രീതികൾക്ക് അനുയോജ്യമായ സാമൂഹിക നിയന്ത്രണങ്ങൾ രൂപപ്പെടാൻ സമയമെടുത്തു. ഈ ഇടവേളയിലാണ് അനോമി വളർന്നത്. 1897 പ്രസിദ്ധീകരിച്ച സൂയിസൈഡ് എന്ന പഠനത്തിൽ ദുർഖേം ലോകത്തെ ഞെട്ടിച്ച ഒരു വാദം മുന്നോട്ട് വച്ചു. ആത്മഹത്യ വെറും വ്യക്തിപരമായ മാനസിക പ്രശ്നമല്ല, അതിന് സാമൂഹിക കാരണങ്ങളും ഉണ്ടാകാം. അദ്ദേഹം ആത്മഹത്യയെ 4 വിഭാഗങ്ങളായി തരംതിരിച്ചു. അതിലൊന്നാണ് അനോമിക് ആത്മഹത്യ. സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകുമ്പോൾ പലർക്കും ജീവിതം തകരുന്നു. അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന വലിയ സാമ്പത്തിക നേട്ടങ്ങളും ചിലരെ ദിശയറ്റവരാക്കാം. കാരണം ജീവിതത്തെ നിയന്ത്രിച്ചിരുന്ന പഴയ ചട്ടങ്ങൾ പെട്ടെന്നില്ലാതാകുന്നു. പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയാതെ വരുമ്പോൾ ചിലർക്ക് ജീവിതത്തിന്റെ അർത്ഥം തന്നെ നഷ്ടപ്പെടുന്നു. ഈ അവസ്ഥയാണ് അനോമിക് ആത്മഹത്യയിലേക്ക് നയിക്കുന്നതെന്ന് ദുർഖേം നിരീക്ഷിച്ചു. ദുർഖേം ജീവിച്ച കാലത്ത് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ ആശയം ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് അതിശയകരമായി പ്രസക്തമാണ്.

വിജയത്തിന്റെ മാനദണ്ഡം എന്താണ്? വലിയ വീട്, വില കൂടിയ ഫോൺ, വിദേശ ജോലി, ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ്, അല്ലെങ്കിൽ മനസമാധാനം? ആരാണ് അതിനുത്തരം നൽകുന്നത്? സമൂഹം ഒരൊറ്റ ഉത്തരമല്ല നൽകുന്നത്. ഓരോ ദിവസവും വ്യത്യസ്ത സന്ദേശങ്ങളാണ് ലഭിക്കുന്നത്.

ഇന്ന് സോഷ്യൽ മീഡിയ ഒരു ജീവിത രീതി പഠിപ്പിക്കുന്നു. പരസ്യങ്ങൾ മറ്റൊരു ജീവിത രീതി വിൽക്കുന്നു. ഇൻഫ്ലുവൻസർമാർ മറ്റൊരു വിജയസൂത്രം അവതരിപ്പിക്കുന്നു. കുടുംബം മറ്റൊന്ന് പറയുന്നു. സ്കൂൾ മറ്റൊന്ന് പഠിപ്പിക്കുന്നു. ഈ വൈരുദ്ധ്യങ്ങൾക്കിടയിൽ യുവതലമുറയ്ക്ക് എന്താണ് ശരിയെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഇത് അനോമിയുടെ ഒരു ആധുനിക രൂപമാണ്. രാത്രി 12 മണി വരെ ജോലി ചെയ്യുന്നത് ഹസിൽ കൾച്ചർ എന്നാഘോഷിക്കപ്പെടുന്നു. വിശ്രമമില്ലാത്ത ജീവിതം വിജയത്തിന്റെ അടയാളമായി അവതരിപ്പിക്കപ്പെടുന്നു. മറ്റൊരാളുടെ ജീവിതം കണ്ടുകൊണ്ട് സ്വന്തം ജീവിതത്തെ വിലയിരുത്തുന്ന ശീലം വർദ്ധിക്കുന്നു. ഇതിന്റെ ഫലമായി നിരന്തരമായ താരതമ്യം, അസംതൃപ്തി, ഉത്കണ്ഠ, ഏകാന്തത എന്നിവ വളരുന്നു. പഴയ സാമൂഹിക ബന്ധങ്ങൾ ദുർബലമാവുകയും പുതിയ ബന്ധങ്ങൾ പലപ്പോഴും ഉപരിപ്ലവമാവുകയും ചെയ്യുന്നു. ആയിരക്കണക്കിന് ഓൺലൈൻ സുഹൃത്തുക്കൾ ഉണ്ടായിട്ടും പലരും ഉള്ളിൽ ഒറ്റപ്പെട്ടവരാണ്. ഇതും അനോമിയുടെ ലക്ഷണമാണ്. അനോമി ഒരു സാമൂഹിക ആശയം മാത്രമല്ല, അത് മാനസിക ആരോഗ്യത്തെയും ആഴത്തിൽ സ്വാധീനിക്കുന്നു. ജീവിതത്തിന് വ്യക്തമായ അർത്ഥമില്ലെന്ന് തോന്നുക, ഭാവിയെക്കുറിച്ച് നിരാശ തോന്നുക, എന്ത് ചെയ്താലും സംതൃപ്തി ലഭിക്കാതിരിക്കുക, മറ്റുള്ളവരിൽ നിന്ന് അകന്നു പോകുക, നിരന്തരമായ ഉത്കണ്ഠ അനുഭവിക്കുക, ഇവയെല്ലാം അനോമിയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളാകാം. അതുകൊണ്ടാണ് ശക്തമായ കുടുംബ ബന്ധങ്ങളും സൗഹൃദങ്ങളും കൂട്ടായ്മകളും സാമൂഹിക വിശ്വാസവും മാനസികാരോഗ്യത്തിന് അത്ര പ്രധാനമാകുന്നത്. അനോമിക്ക് പരിഹാരം കൂടുതൽ നിയമങ്ങൾ ഉണ്ടാക്കുക മാത്രമല്ല, മറിച്ച് മനുഷ്യരെ വീണ്ടും അർത്ഥവത്തായ സാമൂഹിക ബന്ധങ്ങളിലേക്ക് തിരിച്ചുകൊണ്ടുവരിക എന്നതാണ്. ശക്തമായ കുടുംബങ്ങൾ, ജീവനുള്ള അയൽക്കൂട്ടങ്ങൾ, സഹകരണ പ്രസ്ഥാനങ്ങൾ, സാംസ്കാരിക കൂട്ടായ്മകൾ, സന്നദ്ധ പ്രവർത്തനങ്ങൾ, പരസ്പര വിശ്വാസം വളർത്തുന്ന ജനാധിപത്യ സംസ്കാരം, ഇവയെല്ലാം അനോമിക്കെതിരായ സാമൂഹിക പ്രതിരോധ ശേഷിയാണ്. എമിൽ ദുർഖൈമിന്റെ അനോമി എന്ന ആശയം 100-ലേറെ വർഷം പഴക്കമുള്ളതാണെങ്കിലും അതിന്റെ പ്രസക്തി ഇന്ന് കൂടുതൽ ശക്തമാണ്. സാങ്കേതിക വിദ്യ അതിവേഗം മുന്നേറുമ്പോൾ മനുഷ്യബന്ധങ്ങൾ പിന്നോട്ടു പോകുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. വിവരങ്ങൾ വർദ്ധിക്കുന്നു, പക്ഷെ ജീവിതത്തിന് ദിശ നൽകുന്ന മൂല്യങ്ങൾ ദുർബലമാകുന്നു. തിരഞ്ഞെടുപ്പുകൾ കൂടുന്നു, എന്നാൽ സംതൃപ്തി കുറയുന്നു. ഒരു സമൂഹത്തിന്റെ ശക്തി അതിന്റെ സാമ്പത്തിക വളർച്ചയിൽ മാത്രമല്ല, മനുഷ്യർക്ക് ജീവിതത്തിന് അർത്ഥവും ദിശയും നൽകുന്ന മൂല്യങ്ങളും ബന്ധങ്ങളും എത്രത്തോളം നിലനിൽക്കുന്നു എന്നതിലുമാണ്. സമൂഹം വഴികാട്ടുന്നത് നിർത്തുമ്പോൾ മനുഷ്യൻ വഴിതെറ്റാൻ തുടങ്ങുന്നു. നഗരത്തിന്റെ സാംസ്കാരിക വീഥികളിൽ രാത്രി സൗഹൃദങ്ങൾ പെരുകുന്നു. വാഹനങ്ങൾ വന്ന് പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അതാണ് ഇന്നത്തെ ശരിയെന്ന് ഒരു പക്ഷം, അതെങ്ങനെ ശരിയാകുമെന്ന് മറ്റൊരു പക്ഷം, ദിശാബോധവും മൂല്യങ്ങളും വേണം എന്ന് ഒരു പക്ഷം, അതിന്റെ ആവശ്യകത എന്ത്, മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നതിൽ എന്ത് പ്രശ്നം എന്ന് മറ്റൊരു പക്ഷം. അനോമിയാണ്. സാമൂഹിക ശാസ്ത്രജ്ഞന്മാരും മനഃശാസ്ത്രജ്ഞന്മാരും മൗനം വെടിയട്ടെ. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അത്തം പത്തിന് തിരുവോണം, മലയാളിയുടെ മഹത്തായ ഉത്സവം. ഐതിഹ്യങ്ങൾക്കും കഥകൾക്കുമപ്പുറം കൂട്ടായ്മയുടെയും ബന്ധുത്വങ്ങളുടെയും സൗഹൃദങ്ങളുടെയും ഉത്സവം. പൂക്കളുടെ ഉത്സവം, പൂക്കളങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരം, ആഘോഷങ്ങൾ. അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 നാളുകൾ, ഓരോ നക്ഷത്രങ്ങൾക്കുമനുസരിച്ചും വിന്യസിക്കേണ്ട പുഷ്പാലങ്കാരങ്ങൾ. ഓരോ നാളിനുമുണ്ട് അതിൻ്റെതായ പ്രത്യേകതകൾ. കേൾക്കാം കരുണാസായി റേഡിയോയിൽ അത്തം മുതൽ തിരുവോണം വരെയുള്ള ഓരോ നാളിലും നാൾ വിശേഷങ്ങൾ. ഇന്ന് ചോതി, ചോതി നാളിന്റെ വിശേഷങ്ങൾ.
2: ചോതി. ഓണക്കാലത്തെ കുട്ടികളുടെയും മുതിർന്നവരുടെയും പോലും മനം കവരുന്ന ആഘോഷങ്ങളുടെ 3-ാം നാളാണ് ചോതി നക്ഷത്രം. തുമ്പയും തുളസിയും ഒന്നു ചേർന്ന് 3 നിരകളായി പൂക്കളത്തിന്റെ വലുപ്പം വികസിക്കുന്നതോടെ മുറ്റങ്ങൾ വർണ്ണാഭമായ ക്യാൻവാസായി മാറുന്നു. പുതിയ വസ്ത്രങ്ങളും ഓണക്കോടികളും 6-ാം വളകളും പാദസരങ്ങളും വാങ്ങാനായി ജനം തിങ്ങി നിറഞ്ഞ വിപണികളിലേക്ക് ഒഴുകിയെത്തുന്ന ഓണക്കുടുക്ക നാൾ കൂടിയാണിത്. ഗൃഹാങ്കണങ്ങളിൽ പരസ്പര സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും മധുരം പകരുന്ന ചെറിയ ഒത്തുചേരലുകൾക്കും കുടുംബസംഗമങ്ങൾക്കും ഈ ദിനം സാക്ഷ്യം വഹിക്കുന്നു. ആകാശത്ത് തിങ്ങി നിൽക്കുന്ന ചോതി നക്ഷത്രത്തിന്റെ സ്ഥാനം കാർഷിക വിളകളുടെ സമൃദ്ധമായ വളർച്ചയ്ക്ക് അനുകൂലമായ അന്തരീക്ഷ സ്ഥിതിയാണ് ശാസ്ത്രീയമായി സൂചിപ്പിക്കുന്നത്. വിപണികളിൽ കുട്ടികളുടെയും വലിയവരുടെയും തിരക്ക് വർദ്ധിക്കുകയും കാതടപ്പിക്കുന്ന കച്ചവട ചൂടിലേക്ക് നാട് ഉണരുകയും ചെയ്യുന്ന സവിശേഷ മുഹൂർത്തമാണിത്. കടകളിൽ പുതിയ സാധനങ്ങൾ എത്തുന്നതും വ്യാപാര സ്ഥാപനങ്ങൾ വർണ്ണവിളക്കുകളാൽ അലങ്കരിക്കുന്നതും വിപണിക്ക് പുതിയ ഉണർവ് നൽകുന്നു. ദൂരസ്ഥലങ്ങളിൽ ജോലിക്കും പഠനത്തിനുമായി പോയ കുടുംബാംഗങ്ങൾ ഓണത്തിനായി വീട്ടിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുന്നതും ഈ ദിനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. കുട്ടികൾ തങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഓണച്ചെലവുകൾക്കായി കാത്തിരിക്കുന്ന ആവേശകരമായ നിമിഷങ്ങളാണിത്. പ്രകൃതിയിൽ കാറ്റിന്റെ വേഗതയിലും ഈർപ്പത്തിലും വരുന്ന ചെറിയ മാറ്റങ്ങൾ വരാനിരിക്കുന്ന വലിയ ആഘോഷങ്ങളുടെ മുന്നോടിയായി മാറുന്നു. ചോതി നാളിൽ അച്ഛന്റെ കൈപിടിച്ച് നാട്ടുചന്തയിലേക്ക് പോയി പുതിയ ഓണക്കോടിയും കിലുങ്ങുന്ന പാദസരങ്ങളും വാങ്ങിയ ആ സന്തോഷ നിമിഷങ്ങളും പുതിയ വസ്ത്രത്തിന്റെ ആ മണം മാറാതെ സൂക്ഷിച്ചു വെച്ച പഴയകാല ഓർമ്മകളും ഏതൊരു മലയാളിയുടെയും കണ്ണ് നനയിക്കുന്നതാണ്.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. തുറമുഖങ്ങളുടെ വികസനത്തിന് സ്വകാര്യ മൂലധനം ആവശ്യമാണെന്നും ഇതിനുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞതായും മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ സർക്കാർ കോളേജുകളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് 45.68 കോടി രൂപ അനുവദിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. കേരള പോലീസിന്റെ AI ട്രാക്ക്, ഇന്റഗ്രേറ്റഡ് ബീറ്റ് മാനേജ്മെന്റ് സിസ്റ്റം, സൈബർ വാൾ എന്നീ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പരീക്ഷാക്രമക്കേടിലെ വിദ്യാർത്ഥി

0: ഇതോടെ ഇവിടെ നിന്ന് യൂറോപ്പിലേക്ക് കണ്ടെയ്നറുകൾ എത്താൻ 2 മാസത്തോളം എടുത്തിരുന്നത് 28 ദിവസമായി കുറയും. നിലവിൽ ഫുൾ കണ്ടെയ്നർ ലോഡുകൾ മാത്രമായിരിക്കും ഇവിടെ കൈകാര്യം ചെയ്യുക എന്നും അധികൃതർ അറിയിച്ചു.
1: തുറമുഖങ്ങളുടെ വികസനത്തിന് സ്വകാര്യ മൂലധനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇതിനായുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞതായും അദ്ദേഹം അറിയിച്ചു. ലോകത്തിലേക്കുള്ള കേരളത്തിന്റെ വികസന കവാടമാണ് ഇന്ന് തുറന്നതെന്നും ഇന്ത്യയിലെ ഏറ്റവും മികച്ച AI അധിഷ്ഠിത സംവിധാനങ്ങളാണ് വിഴിഞ്ഞിട്ടുള്ളതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു.
2: ലോകത്തിലേക്കുള്ള കേരളത്തിന്റെ വികസന കവാടമാണ് ഇന്ന് തുറന്നിരിക്കുന്നത്. ഇതിനെ കേരളത്തിന്റെ വളർച്ചയ്ക്ക്, നാടിന്റെ വളർച്ചയ്ക്ക്, രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നതാണ് നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളി. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഓട്ടോമേറ്റഡ് സിസ്റ്റമാണ് വിഴിഞ്ഞിട്ടുള്ളത്. ആൽഗരിതം ഡ്രിവൺ ആയിട്ടുള്ള കയറ്റിറക്കുമതി സംവിധാനമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖം കൂടിയാണ് വിഴിഞ്ഞം തുറമുഖം എന്നത് അഭിമാനകരമായ ഒരു നേട്ടമാണ്.
1: വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന സർക്കാരിന്റെ മിഷൻ സമുദ്ര പദ്ധതിയുടെ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. സംസ്ഥാനത്തെ സർക്കാർ കോളേജുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 45.68 കോടി രൂപ അനുവദിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. IT സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പുതിയ കെട്ടിടങ്ങൾ, അക്കാദമിക് ബ്ലോക്കുകൾ, ലൈബ്രറികൾ എന്നിവയുടെ നിർമ്മാണത്തിനുമായി തുക വിനിയോഗിക്കാമെന്ന് മന്ത്രി റോജി M. ജോൺ അറിയിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ ആരംഭിക്കാൻ കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയതായും അദ്ദേഹം പറഞ്ഞു. CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയുടെ മൊഴിയിൽ പരാമർശിച്ചിട്ടുള്ളവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലുമാണ് റെയ്ഡ് നടക്കുന്നത്. കോഴിക്കോട് സബ്സോണൽ ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പരിശോധന. ഝാർഖണ്ഡിൽ പരീക്ഷാക്രമക്കേടിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് JSSC CGL പരീക്ഷയും മറ്റെല്ലാ മത്സര പരീക്ഷകളും റദ്ദാക്കി. മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. 2014 മുതൽ ഝാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷനും ഝാർഖണ്ഡ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും നടത്തിയ എല്ലാ പരീക്ഷകളിലും സമഗ്ര അന്വേഷണം നടത്താനും സർക്കാർ ഉത്തരവിട്ടു. ബിടെക് വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കോതമംഗലം MA കോളേജിന്റെ കവാടത്തിന് മുന്നിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. 3-ാം വർഷ ബിടെക് വിദ്യാർത്ഥിയും അരുണാചൽ പ്രദേശ് സ്വദേശിയുമായ മിച്ചി മാർപ്പുവിനെയാണ് കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാർപ്പുവിന്റെ മരണത്തിന് കാരണക്കാരായവർക്കെതിരെ നടപടി സ്വീകരിക്കുക, കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. തൃശൂർ പുലിക്കളി സംഘങ്ങൾക്കുള്ള കേന്ദ്ര സഹായമായ 24 ലക്ഷം രൂപ കൈമാറി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തൃശൂരിലെ പുലിക്കളി സംഘങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് സഹായം അനുവദിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പുലിക്കളി സംഘങ്ങൾക്കുള്ള ധനസഹായം ഈ വർഷം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും തൃശൂർ കളക്ട്രേറ്റിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി അറിയിച്ചു. കേരള പോലീസിന്റെ AI ട്രാക്ക്, ഇന്റഗ്രേറ്റഡ് ബീറ്റ് മാനേജ്മെന്റ് സിസ്റ്റം, സൈബർ വാൾ എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. ലോൺ ആപ്പ് പോലെയുള്ള തട്ടിപ്പുകൾ ഇല്ലാതാക്കാനും റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും പോലീസ് പട്രോളിംഗ് ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്രദമാക്കാനുമുള്ള 3 പദ്ധതികൾക്കാണ് തുടക്കമായതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാനിൽ രാഷ്ട്രീയം കാണരുതെന്നും യുവതലമുറയ്ക്കായി ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും ശ്രീ രമേശ് ചെന്നിത്തല ആവർത്തിച്ചു. 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവിന്റെ അധ്യക്ഷതയിലാണ് യോഗം. പ്രതിരോധശേഷിയും നവീകരണവും സഹകരണവും സുസ്ഥിരതയും കെട്ടിപ്പടുക്കുക എന്ന ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയുടെ പ്രധാന പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാരുടെ വിവരങ്ങൾ പൊതുജനങ്ങളുടെ അറിവിലേക്ക് വ്യക്തമായി പ്രദർശിപ്പിക്കാൻ ആരോഗ്യമന്ത്രി K. മുരളീധരൻ നിർദ്ദേശം നൽകി. ഡോക്ടർമാരുടെ പേരും OP ദിവസവും സമയവും കൃത്യമായി പ്രദർശിപ്പിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. കാർഷിക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ഇല്ലംനിറ ചടങ്ങുകൾ ഗുരുവായൂരിൽ ഇന്ന് നടന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
4: ഗുരുവായൂർ ഏകാദശി കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ ഏറെ പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്ന ചടങ്ങുകളിലൊന്നാണ് ഗുരുവായൂർ ഇല്ലന്നിറ. ഇന്ന് രാവിലെ 8:30 മുതൽ 9:30 വരെയുള്ള മുഹൂർത്തത്തിലാണ് ക്ഷേത്രത്തിൽ ഇല്ലന്നിറ ചടങ്ങുകൾ നടന്നത്. ഈ വർഷത്തെ ആദ്യ കൊയ്ത്തിലെ നെല്ല് ശ്രീ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്ന പുണ്യകർമ്മത്തിനായുള്ള കതിർക്കറ്റുകൾ ക്ഷേത്രത്തിൽ ഇന്നലെ നേരത്തെ എത്തിയിരുന്നു. പാരമ്പര്യാവകാശികളായ അഴിക്കൽ മനയം കുടുംബാംഗങ്ങളാണ് ഇന്നലെ രാവിലെ കതിർക്കറ്റുകൾ കിഴക്കേ ഗോപുരത്തിന് സമീപം എത്തിച്ചത്. ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ പൂജിച്ച ഈ നെൽക്കതിരുകൾ ഭക്തർക്ക് വിതരണം

0: ചെയ്തു. ഇല്ലംനിറ പ്രമാണിച്ച് ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്.
1: കേരള പി എസ് സിയിലെ പരീക്ഷാ ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷണം നടത്താൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ ഇടപെടൽ സ്വാഗതാർഹമാണെന്ന് ഭാരതീയ വിചാര കേന്ദ്രം. ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം തൃപ്തികരമല്ല എന്നാണ് ഉദ്യോഗാർത്ഥികളുടെ പരാതി. പി എസ് സിയിൽ നടക്കുന്ന പരീക്ഷാ ക്രമക്കേടുകളെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ പരിധി വിപുലപ്പെടുത്തണമെന്നും ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ ആവശ്യപ്പെട്ടു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ പാർലമെന്ററികാര്യ വകുപ്പ് സഹമന്ത്രി എൽ മുരുകൻ ഇന്ന് രാത്രിയോടെ മലപ്പുറം കോട്ടക്കൽ ആര്യവൈദ്യശാലയിലെത്തും. ഒരാഴ്ചത്തെ സന്ദർശനത്തിനാണ് അദ്ദേഹം എത്തുന്നത്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ചേർത്തലയിൽ ഏകദിന മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. സുതാര്യവും നിഷ്പക്ഷവും സത്യസന്ധവുമായ മാധ്യമപ്രവർത്തനം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതായി അദ്ദേഹം പറഞ്ഞു. വാർത്തകളുടെ വസ്തുത കണ്ടെത്തുക ഏറെ വെല്ലുവിളി നേരിടുന്നതായി ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി പറഞ്ഞു. അതേസമയം കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന മാധ്യമ ശില്പശാല നാളെ രാവിലെ 9:30 മുതൽ എറണാകുളം മരട് നടക്കും. ജില്ലാ കളക്ടർ ജി പ്രിയങ്ക പരിപാടി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് കോട്ടയം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ലോകകപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. പുരുഷ ഹോക്കിയിൽ 2-4 ഇംഗ്ലണ്ട് ഇന്ത്യയെ തോൽപ്പിച്ചു. ആദ്യ മത്സരത്തിൽ വെയിൽസിനെ പരാജയപ്പെടുത്തിയ ഇന്ത്യ നാളെ നിർണായക മത്സരത്തിൽ പാകിസ്ഥാനെ നേരിടും. ന്യൂഡൽഹിയിൽ ആരംഭിച്ച BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് വിജയത്തുടക്കം. പുരുഷ സിംഗിൾസിൽ യുവതാരം ആയുഷ് ഷെട്ടി നിലവിലെ ലോക ചാമ്പ്യനും ഒന്നാം റാങ്കുകാരനുമായ ചൈനയുടെ ഷിയുക്കിയെ അട്ടിമറിച്ചു. വനിതാ സിംഗിൾസിൽ മുൻനിര താരം PV സിന്ധു അയർലൻഡിന്റെ സോഫിയ നോബിളിനെതിരെ ആധികാരിക വിജയം നേടി. ഇന്ത്യയിലെ വോട്ടർ തിരിച്ചറിയൽ കാർഡ് സംവിധാനത്തെ പ്രശംസിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US തെരഞ്ഞെടുപ്പ് നിയമങ്ങൾക്കുള്ള മാതൃകയായും സുരക്ഷയുടെ ഉദാഹരണമായും ഈ സംവിധാനത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. തുറമുഖങ്ങളുടെ വികസനത്തിന് സ്വകാര്യ മൂലധനം ആവശ്യമാണെന്നും ഇതിനുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞതായും മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ സർക്കാർ കോളേജുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 45.68 കോടി രൂപ അനുവദിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. കേരള പോലീസിന്റെ AI ട്രാക്ക്, ഇന്റഗ്രേറ്റഡ് ബീറ്റ് മാനേജ്മെന്റ് സിസ്റ്റം, സൈബർ വാൾ എന്നീ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പരീക്ഷാ ക്രമക്കേടിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് JSSC CGL പരീക്ഷ റദ്ദാക്കി ജാർഖണ്ഡ് സർക്കാർ. സംസ്ഥാനത്ത് 4 ഇന്ന് മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കടലാക്രമണ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: കാർഷിക സമൃദ്ധിയുടെയും അറിവിന്റെയും വാതിലുകൾ തുറക്കുന്നു മിത്രനികേതനിൽ പ്രകൃതി കാർഷിക മേളയും പ്രദർശനവും. ആധുനിക ഡ്രോണുകളും കാർഷിക യന്ത്രങ്ങളും മുതൽ ജൈവ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത വിഭവങ്ങളും വരെ ഒരു കുടക്കീഴിൽ. AI കൃഷിരീതികൾ, കൂൺ വളർത്തൽ, ബേക്കറി, തേനീച്ച വളർത്തൽ എന്നിവയിൽ സൗജന്യ പരിശീലനങ്ങൾ. കൂടാതെ വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക സന്ധ്യയും ഗാനമേളയും നാടകവും. ഓഗസ്റ്റ് 1 മുതൽ 18 വരെ മിത്രനികേതനിൽ വച്ച് ഏവർക്കും സ്വാഗതം.
1: ടൈം ട്രാവലർ.
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ആഗസ്റ്റ് 18 അന്തരംഗങ്ങളിലൂടെയാണ്. 1868 ആഗസ്റ്റ് 18, ഫ്രഞ്ച് ജ്യോതിശാസ്ത്രജ്ഞനായ യൂൾ യാൻസൻ ഇന്ത്യയിൽ ആന്ധ്രാപ്രദേശിലുള്ള ഗുണ്ടൂരിൽ ഒരു ജ്യോതിശാസ്ത്ര നിരീക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഒരു കവചത്തിലൂടെ സൂര്യഗ്രഹണത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഒരത്ഭുത ദൃശ്യം പെടുന്നു. സൂര്യൻ്റെ വർണ്ണരാജിയിൽ തിളക്കമാർന്ന മഞ്ഞ നിറത്തിലുള്ള ഒരു രേഖ, 587.49 നാനോമീറ്റർ തരംഗദൈർഘ്യമുള്ള ആ രേഖയുടെ ഉറവിടം അന്തരീക്ഷത്തിലെ സോഡിയം ആയിരിക്കും എന്ന് അദ്ദേഹം കരുതുന്നു. എന്നാൽ വൈകാതെ തന്നെ ആ മഞ്ഞരേഖ ഹീലിയം എന്ന വാതകത്തിൻ്റേതാണെന്ന് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. 1920 ആഗസ്റ്റ് 18, 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്നുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമുന്നത നേതൃത്വത്തിലേക്കുയർന്ന മഹാത്മാഗാന്ധി ആദ്യമായി കേരള സന്ദർശനത്തിന് എത്തിയിരിക്കുന്നു. നിസ്സഹകരണ സമരത്തിൻ്റെയും ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെയും ദർശനവും സന്ദേശവും ഇന്ത്യയാകെ പ്രചരിപ്പിക്കാനുള്ള പര്യടന പരിപാടിയുടെ ഭാഗമായാണ് മദ്രാശി പ്രവിശ്യയിലുൾപ്പെട്ട മലബാർ ജില്ലയുടെ തലസ്ഥാനമായ കോഴിക്കോട്ട് ഗാന്ധിജി തീവണ്ടി മാർഗം എത്തിയിരിക്കുന്നത്. 18 ഉച്ചയ്ക്ക് 2:30 മദ്രാശിയിൽ നിന്ന് നഗരത്തിലെത്തിയ മഹാത്മജി 20 മണിക്കൂറുകൾക്ക് ശേഷം മംഗലാപുരം വരെ തൻ്റെ ഭാരത പര്യടനം തുടർന്നു. 1936 ആഗസ്റ്റ് 18, 20-ാം നൂറ്റാണ്ടിലെ അനശ്വര വിശ്വസാഹിത്യ പ്രതിഭകളിൽ അതുല്യനായ സ്പാനിഷ് കവിയും നാടകകൃത്തുമായ ഫെഡറിക്കോ ഗാർസിയ ലോർക്ക സ്പാനിഷ് ആഭ്യന്തര യുദ്ധത്തിൽ പോരാടുന്നതിനിടയിൽ യുദ്ധഭൂമിയിൽ വെടിയേറ്റു വീണിരിക്കുന്നു. വെറും 38 വയസ്സ് മാത്രം പ്രായമുള്ള ലോർക്ക കേവലം 19 വർഷം നീണ്ട സാഹിത്യ ജീവിതം കൊണ്ടാണ് വിശ്വസാഹിത്യ നായകരുടെ മുൻനിരയിൽ സ്ഥാനമുറപ്പിച്ചത്. ബ്ലഡ് വെഡ്ഡിംഗ്, എർമ, ദ ഹൗസ് ഓഫ് ബെർണാർഡ് ആൽബ എന്നീ നാടകങ്ങൾ 1930കളിലെ സ്പാനിഷ് നാടകവേദിയുടെ സുവർണയുഗത്തിന് തുടക്കം കുറിച്ചു. 1966 ആഗസ്റ്റ് 18, 1949 ഐതിഹാസികമായ വിപ്ലവത്തിലൂടെ ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം സ്ഥാപിച്ച ചെയർമാൻ മാവോ സേത്തുങ് 2 പതിറ്റാണ്ടുകൾക്കുള്ളിൽ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. പാർട്ടികൾക്കുള്ളിൽ പുതിയ അധികാര കേന്ദ്രങ്ങൾ വളർന്നുവരികയും പിടിമുറുക്കുകയും ചെയ്തിരിക്കുന്നു. തൻ്റെ അധികാരം ചോർന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപകടകരമായ ഈ അവസ്ഥയെ അതിജീവിക്കുന്നതിനും തൻ്റെ പ്രമാണിത്വം വീണ്ടെടുക്കുന്നതിനും കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികാചാര്യനായ മാവോ ആവിഷ്കരിച്ച ശുദ്ധീകരണ പരിപാടിയാണ് ചൈനയിലെ സാംസ്കാരിക വിപ്ലവം. ഔപചാരികമായി ആ സാംസ്കാരിക വിപ്ലവത്തിന് ദേ തുടക്കം കുറിച്ചിരിക്കുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ വികസന യാത്രയിൽ പുതുചരിത്രം കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തു നിന്നും നേരിട്ടുള്ള കയറ്റിറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിദേശ ഫണ്ടിംഗിൽ സുതാര്യത ഉറപ്പുവരുത്തുകയാണ് FCRA ഭേദഗതി ബില്ലിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. കർണാടക പബ്ലിക് സർവീസ് കമ്മീഷൻ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസിൽ 21 സ്ഥലങ്ങളിൽ പരിശോധന നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കേരള പോലീസിന്റെ AITAC, ഇന്റഗ്രേറ്റഡ് ബീച്ച് മാനേജ്മെന്റ് സിസ്റ്റം, സൈബർ വാൾ എന്നീ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ലോകകപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ വികസന യാത്രയിൽ പുതുചരിത്രം കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തു നിന്നും നേരിട്ടുള്ള കയറ്റിറക്കുമതി പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ സുഗമമായി ലോകമെമ്പാടും എത്തിക്കാൻ തുറമുഖ വികസനം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സ്വകാര്യ മൂലധനം തുറമുഖ വികസനത്തിന് ആവശ്യമാണെന്നും ഇന്ത്യയിലെ ഏറ്റവും മികച്ച AI അധിഷ്ഠിത കയറ്റിറക്കുമതി സംവിധാനങ്ങളാണ് വിഴിഞ്ഞത്തുള്ളതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: അൽഗരിതം ഡ്രിവണായിട്ടുള്ള കയറ്റിറക്കുമതി സംവിധാനമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖം കൂടിയാണ് വിഴിഞ്ഞം തുറമുഖം എന്നത് അഭിമാനകരമായ ഒരു നേട്ടമാണ്. ആർക്കും ഒരു അപകടമില്ലാതെ ഭംഗിയായി കയറ്റിറക്കുമതി ജോലികൾ ചെയ്യാൻ പറ്റുന്ന, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കൂടെ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഇന്ത്യയിൽ ആദ്യമായി നമ്മുടെ തിരുവനന്തപുരത്ത് ഉണ്ടായിരിക്കുന്നു.
0: സംസ്ഥാന സർക്കാരിന്റെ മിഷൻ സമുദ്ര പദ്ധതിയുടെ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ പ്രതിപക്ഷ പാർട്ടികൾ തെറ്റായ പ്രചാരണം നടത്തുന്നതായി ആരോപിച്ച് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. വിദേശ ഫണ്ടിംഗിൽ സുതാര്യത ഉറപ്പുവരുത്തുകയാണ് FCRA ഭേദഗതി ബില്ലിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തെയും അദ്ദേഹം പ്രശംസിച്ചു. ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ പുരോഗമിക്കുന്നു. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ അധ്യക്ഷതയിലാണ് യോഗം. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം, സുസ്ഥിര വികസനം തുടങ്ങിയവ കേന്ദ്രീകരിച്ചാണ് ചർച്ചകൾ നടക്കുന്നത്. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി പ്രതിരോധ നിർമ്മാണ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് രാജ്യരക്ഷാ മന്ത്രാലയം 405 തന്ത്രപ്രധാന ഉൽപ്പന്നങ്ങളുടെ 6-ാമത് പട്ടിക വിജ്ഞാപനം ചെയ്തു. 3,070 കോടി രൂപയുടെ ബിസിനസ് സാധ്യതയുള്ള വസ്തുക്കളാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോസ്റ്റ് ഗാർഡുമായി ബന്ധപ്പെട്ട 16 ഇനങ്ങളും പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട 389 ഇനങ്ങളും പട്ടികയിൽ ഉണ്ട്. പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനത്തിന് ആവശ്യമായ ഘടകങ്ങൾ, ഉപസംവിധാനങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ, സ്പെയർ പാർട്സുകൾ എന്നിവ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് നിർത്തി പകരം രാജ്യത്തിനകത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുവാനാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. ഇന്ത്യൻ വ്യവസായ മേഖലയ്ക്ക് ഇത് കൂടുതൽ അവസരങ്ങൾ നൽകുന്നതിന് പുറമെ ആഭ്യന്തര പ്രതിരോധ ഉൽപ്പാദനത്തെയും ശക്തിപ്പെടുത്തും. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാജ്യത്ത് ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ട ISI പിന്തുണയുള്ള ഷഹദാസ് ഭട്ടി നെറ്റ്വർക്ക് എന്ന ഭീകര സംഘടനയെ തകർത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 14 സംസ്ഥാനങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഏകോപിപ്പിച്ചുള്ള റെയ്ഡുകൾ നടത്തി ഭീകര ശൃംഖലയെ തകർത്തതായും 200-ലധികം ഭീകര പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതായും അദ്ദേഹം അറിയിച്ചു. പാകിസ്ഥാൻ ആയുധ ഫാക്ടറിയുടെ മുദ്രയുള്ള ഗ്രനേഡുകൾ, സ്ഫോടക വസ്തുക്കൾ തുടങ്ങിയവ പിടിച്ചെടുത്തതായും ശ്രീ അമിത്ഷാ വ്യക്തമാക്കി. ഝാർഖണ്ഡിൽ പരീക്ഷാ ക്രമക്കേടിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് TDPL ഏജൻസി നടത്തിയ JSSC CGL പരീക്ഷയും മറ്റെല്ലാ മത്സര പരീക്ഷകളും റദ്ദാക്കി. മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. ഇതിനു പുറമെ 2014 മുതൽ ഝാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷനും ഝാർഖണ്ഡ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും നടത്തിയ എല്ലാ പരീക്ഷകളിലും സമഗ്ര അന്വേഷണം നടത്തുവാനും സർക്കാർ ഉത്തരവിട്ടു. കർണാടക പബ്ലിക് സർവീസ് കമ്മീഷനിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് കർണാടകയിലും അഹമ്മദാബാദിലുമായി 21 സ്ഥലങ്ങളിൽ പരിശോധന നടത്തി. KPSC ഓഫീസ്, സസ്പെൻഡ് ചെയ്യപ്പെട്ട KPSC ചെയർമാന്റെ വസതി എന്നിവിടങ്ങളിൽ ഉൾപ്പെടെയായിരുന്നു പരിശോധന. OMR ഷീറ്റിൽ കൃത്രിമം കാണിച്ചതായും ഗവൺമെന്റ് വെറ്ററിനറി ഓഫീസർ നിയമനത്തിൽ ഉദ്യോഗാർത്ഥികളോട് 80 ലക്ഷം രൂപ വരെ കൈക്കൂലി ആവശ്യപ്പെട്ടതുമായാണ് പരാതി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരള പോലീസിന്റെ AI ട്രാക്ക്, ഇന്റഗ്രേറ്റഡ് ബീച്ച് മാനേജ്മെന്റ് സിസ്റ്റം, സൈബർ വാൾ എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. ലോൺ ആപ്പ് പോലെയുള്ള തട്ടിപ്പുകൾ ഇല്ലാതാക്കുവാനും റോഡ് അപകടങ്ങൾ കുറയ്ക്കുവാനും പോലീസ് പട്രോളിംഗ് ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്രദവുമാക്കുവാനുള്ള പദ്ധതികൾക്കാണ് തുടക്കമായതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഓപ്പറേഷൻ തുഫാനിൽ രാഷ്ട്രീയം കാണരുതെന്നും യുവതലമുറയ്ക്കായി ഒന്നിച്ചു പ്രവർത്തിക്കണമെന്നും ശ്രീ രമേശ് ചെന്നിത്തല ആവർത്തിച്ചു. ചിങ്ങമാസത്തിന്റെ വരവോടെ നാടും നഗരവും ഓണത്തിരക്കിൽ അമരുകയാണ്. നഗരങ്ങളിൽ മേളകളും പ്രദർശനങ്ങളും സജീവമായി. കണ്ണൂരിൽ നിന്നും ആകാശവാണി പ്രതിനിധി KV ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
3: ഖാദി ഗ്രാമവ്യവസായ ബോർഡിന്റെ ഖാദിമേള, കൈത്തറിമേള, കാർഷിക പരമ്പരാഗത വ്യവസായ ഉൽപ്പന്ന പ്രദർശന വിപണന മേള തുടങ്ങി കണ്ണൂർ നഗരം മേളകളുടെ തിരക്കിലാണ്. പോലീസ് മൈതാനിയിൽ ഒരുക്കിയിരിക്കുന്ന മേളകളിലേക്ക് നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. പൂക്കള മത്സരങ്ങൾ സംഘടിപ്പിക്കാനുള്ള തിരക്കിലാണ് സർക്കാരിതര ഓഫീസുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും. വിവിധ നാടൻ മത്സരങ്ങളും സംഘടിപ്പിക്കാനുള്ള ഒരുക്കവും പുരോഗമിക്കുകയാണ്.
0: കാർഷിക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ഇല്ലം നിറ ചടങ്ങുകൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്നു രാവിലെ നടന്നു. ആദ്യ കൊയ്ത്തിലെ നെല്ല് ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്ന ചടങ്ങാണ് ഇത്. പാരമ്പര്യ അവകാശികളായ അഴീക്കൽ മനയം കുടുംബാംഗങ്ങൾക്കാണ് കതിർക്കറ്റകൾ ക്ഷേത്രത്തിൽ എത്തിക്കുന്നത്. ചടങ്ങുകൾക്ക് ശേഷം പൂജിച്ച നെൽക്കതിരുകൾ ഭക്തർക്ക് വിതരണം ചെയ്തു. ഹിമാചൽ പ്രദേശിൽ കനത്ത മഴ ജനജീവിതം ദുരിതത്തിലാക്കി. മാണ്ഡി ജില്ലയിലാണ് മഴ ഏറ്റവും ശക്തം. വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഉണ്ടായ സാഹചര്യത്തിൽ 90 റോഡുകൾ അടച്ച നിലയിലാണ്. മൺസൂൺ മഴക്കെടുതികളിൽ ഹിമാചലിൽ 80 ഇതുവരെ ജീവൻ നഷ്ടമായി. 994 crore നാശനഷ്ടങ്ങളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഉത്തരാഖണ്ഡിലെ ഗഡ്വാൾ മേഖലയിലും ശക്തമായ മഴ തുടരുകയാണ്. മഴയിലും മണ്ണിടിച്ചിലും 100 റോഡുകളിൽ ഗതാഗതം നിർത്തിവച്ചു. മഴയുടെ സാഹചര്യത്തിൽ ഡെറാഡൂണിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ലോകകപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. പുരുഷ ഹോക്കിയിൽ 2-4 ഇന്നലെ ഇംഗ്ലണ്ട് ഇന്ത്യയെ തോൽപ്പിച്ചിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ നിർണായക മത്സരം നാളെ നടക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് വിജയത്തുടക്കം. പുരുഷ സിംഗിൾസിൽ യുവതാരം ആയുഷ് ഷെഡ്ഡി, വനിതാ സിംഗിൾസിൽ മുൻനിര താരം PV സിന്ധു എന്നിവർ രണ്ടാം റൌണ്ടിൽ കടന്നു. വനിതാ ഡബിൾസിൽ ഇന്ത്യയുടെ ത്രിഷ ജോളി, ഗായത്രി ഗോപിചന്ദ് സഖ്യവും കവിപ്രിയ സെൽവം, സിമ്രാൻ സിംഗി സഖ്യവും രണ്ടാം റൌണ്ടിൽ പ്രവേശിച്ചു. പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ MR അർജുൻ, ഹരിഹരൻ അംശകരുണൻ സഖ്യവും രണ്ടാം റൌണ്ടിലേക്ക് യോഗ്യത നേടി. അതേസമയം മിക്സഡ് ഡബിൾസിൽ ഇന്ത്യയുടെ കപൂർ ശിവാനി ഗാഡി സഖ്യം കനേഡിയൻ സഖ്യത്തോട് പരാജയപ്പെട്ടു. ഇന്ത്യ ശ്രീലങ്ക ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 5 120 എന്ന നിലയിൽ 298 ലീഡാണ് ഇന്ത്യയ്ക്കുള്ളത്. നാലാം ദിനമായ ഇന്ന് ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യയ്ക്ക് തുടക്കത്തിൽ തന്നെ ഓപ്പണർ യശസ്വി ജയ്സ്വാളിന്റെ വിക്കറ്റ് നഷ്ടമായി എങ്കിലും KL രാഹുൽ, ദേവദത്ത് പടിക്കൽ കൂട്ടുകെട്ട് ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം നൽകി. ഇന്ത്യയുടെ വോട്ടർ ID കാർഡ് സംവിധാനത്തെ പ്രശംസിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US കൂടുതൽ കർശനമായ തിരഞ്ഞെടുപ്പ് നിയമങ്ങൾ നടപ്പാക്കുന്നതിന് ഇന്ത്യയുടെ രീതി മാതൃകയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഫെഡറൽ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യുന്നതിന് കർശന നിബന്ധനകൾ കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്ന സേവ് അമേരിക്ക ആക്ട് US കോൺഗ്രസ് പാസാക്കണമെന്ന അഭിപ്രായവും ട്രംപ് മുന്നോട്ട് വച്ചു. ഗാസയിലെ സ്ഥിതിഗതികളുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയിൽ മികച്ച പുരോഗതി ഉണ്ടായതായി US പ്രത്യേക പ്രതിനിധി ജാരഡ് കുഷ്നർ. ഗാസയുടെ പുനർനിർമ്മാണം, ഇസ്രായേലിന്റെ സുരക്ഷാ ആശങ്കകൾ എന്നിവയിലാണ് ചർച്ചകൾ കേന്ദ്രീകരിച്ചതെന്ന് കുഷ്നർ പറഞ്ഞു. ട്രംപ് ഭരണകൂടം ഈ മാസം ആദ്യം പ്രഖ്യാപിച്ച ഗാസ വെടിനിർത്തൽ കരാർ ഇസ്രായേൽ പ്രധാനമന്ത്രി നിരസിച്ചതിനെ തുടർന്നാണ് കൂടിക്കാഴ്ച. സെമികോൺ ഇന്ത്യയുടെ 5th അടുത്ത മാസം 17 മുതൽ ന്യൂഡൽഹിയിൽ നടക്കും. 3 സമ്മേളനത്തിൽ 40 രാജ്യങ്ങളിൽ നിന്നുള്ള 500 പ്രദർശകരും 240 കമ്പനികളും പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ വികസനയാത്രയിൽ പുതുചരിത്രം കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്നും നേരിട്ടുള്ള കയച്ചിറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിദേശ ഫണ്ടിംഗിൽ സുതാര്യത ഉറപ്പുവരുത്തുകയാണ് FCRA ഭേദഗതി ബില്ലിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ബ്രിക്സ് സ്ഥിതി മന്ത്രിമാരുടെ യോഗം കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. കർണാടക പബ്ലിക് സർവീസ് കമ്മീഷൻ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസിൽ 21 സ്ഥലങ്ങളിൽ പരിശോധന നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കേരള പോലീസിന്റെ AI ട്രാക്ക്, ഇന്റഗ്രേറ്റഡ് ബീച്ച് മാനേജ്മെന്റ് സിസ്റ്റം, സൈബർ വാൾ എന്നീ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ലോകകപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ

0: സായി റേഡിയോ
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1:00. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിക്കുന്ന അടൽ വയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കരുണാസായി റേഡിയോ.
1: വയോമിത്ര, നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം.
2: എപ്പിസോഡ് 22, അടിയന്തര തയ്യാറെടുപ്പ്.

0: മുത്തച്ഛ, എന്താ ഇത്? എന്താ ഇവിടെ നടക്കുന്നേ? പാട്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ.
1: മോളെ, ഞങ്ങൾ ഇവിടെ സൂംബ ഡാൻസ് കളിക്കുവാ.
0: അടിപൊളി.
1: ഇന്ന് വിതച്ച നാളെ കൊയ്യാം എന്ന് കേട്ടിട്ടില്ലേ? ആരോഗ്യം സൂക്ഷിച്ച നാളെ അസുഖം വന്നതിന് ശേഷം വ്യായാമം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടേ സൂംബ ആരോഗ്യത്തിന് നല്ലൊരു വ്യായാമമാ.
0: അപ്പോ മുത്തച്ഛന്റെ യോഗ സെഷനോ?
1: ഓ, അത് നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു വെല്ലുവിളിയാണ്. അത് ഞങ്ങളങ്ങ് ഏറ്റെടുത്തിരിക്കുക, അല്ലേ സുധാകര?
0: നിങ്ങൾ രണ്ടുപേരും എപ്പോഴും രസകരമായ എന്തെങ്കിലും ചെയ്യുന്നത് പതിവാണല്ലോ.
2: ഞങ്ങളൊരു പന്തയം വച്ചു. ആരാണോ ആദ്യം ക്ഷീണിതനാകുന്നത്, അയാൾ ഹൽവ രണ്ടു പേർക്കുമായിട്ട് ഉണ്ടാക്കണം.
0: ഹൽവയോ? രണ്ടു പേർക്കും പ്രമേഹമുള്ള കാര്യം മറന്നോ?
2: ഇന്ന് ഞങ്ങൾ അതങ്ങ് ഒഴിവാക്കാമെന്ന് കരുതി. ഏത് പ്രമേഹമുണ്ടെന്നുള്ള ആ ചിന്ത. അതുകൊണ്ട് ഹൽവ കഴിക്കാമെന്ന് കരുതി. എത്രയെന്ന് വെച്ചാ മധുരം കഴിക്കാതിരിക്കുന്നത്.
0: അപ്പോ പുതിയ തലമുറയുടെ ശീലങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ നിന്നും ശീലിച്ചിരിക്കുന്നു, അല്ലേ?
1: മോളെ, നീയും കൂടെ ഞങ്ങളൊപ്പം കൂടുന്നുണ്ടോ?
0: ഇല്ല മുത്തച്ഛ, ഞാനില്ല. ബാഡ്മിന്റൺ കഴിഞ്ഞ് എത്തിയതല്ലേ ഉള്ളൂ.
1: അത് എനിക്കറിയാം മോളെ, നിന്നെ ഒന്ന് കളിയാക്കിയതല്ലേ. നീ കൂടി ചേർന്നാൽ അലുവ നിനക്കും കൂടി പങ്കുവെക്കണമല്ലോ.
2: ഇവിടെ ഞങ്ങൾക്ക് തന്നെ അത് തികയുന്നില്ല.
0: എന്തൊരു തമാശ.
1: മോളെ, സമയമുണ്ട്, വേണമെങ്കിൽ നീയും കൂടെ കൂടിക്കോ.
0: അപ്പോൾ ഹൽവ?
2: അതെന്തോ പറയാൻ, അത് ഞങ്ങൾ അങ്ങ് കഴിക്കും, അത്ര തന്നെ.
0: രണ്ടുപേരും ഇന്ന് എന്തോ മാറി കഴിച്ചത് പോലുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കുമോ?
1: ഏയ്, ഞങ്ങൾ ഒന്നും ഇതുവരെ കഴിച്ചിട്ടില്ല. പക്ഷേ ഇനി ഞങ്ങൾ കഴിക്കും, അല്ലേ സുതാര?
0: എന്ത്
1: സുതാരോ? ഹൽവ, ഹൽവ.
0: എന്റെ ദൈവമേ, ഞാൻ പോകുന്നു.
2: നിൽക്ക് നിൽക്ക് മോളെ, ഇനി തമാശ വേണ്ട, ഞങ്ങൾക്ക് നിന്റെ സഹായം ആവശ്യമാണ്.
0: ഓ, ഹൽവ ഉണ്ടാക്കാനായിരിക്കും അല്ലേ?
1: അതിനല്ല മോളെ, നമ്മുടെ ജീവിതമാകുന്ന ഹൽവ സമാധാനമായി ആസ്വദിക്കുവാൻ നിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്.
2: ഞങ്ങൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് നിന്റെ ജീവിതവും അനായാസമാക്കും.
0: അല്ല, നിങ്ങൾ രണ്ടും എന്തിനെ കുറിച്ചാണ് ഈ സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നതേ ഇല്ല.
2: ഞങ്ങൾ വിശദീകരിക്കാം, പക്ഷേ.
0: എന്തു പക്ഷേ?
1: മോളെ, ആദ്യം നീ ഒരു കാര്യം ചെയ്യണം.
0: പറയൂ മുത്തച്ഛ, ഞാൻ എന്താ ചെയ്യണ്ടേ?
1: അത് നീ
0: ഒന്ന് പറഞ്ഞു തീർക്കും മുത്തച്ഛ.
1: ആദ്യം നീ ഹൽവയുണ്ടാക്കണം.
0: ഇതെന്തോ കുഴപ്പമാണല്ലോ. രണ്ടു പേർക്കും കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അത് ഉറപ്പാ.
1: മോളെ, ഇന്ന് ഞങ്ങളൊരു തീരുമാനമെടുത്തു.
2: ഇപ്പോൾ മോൾ പറയണം ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണോ എന്ന്.
1: എന്താണെന്നറിയാവോ? പുതിയ തലമുറ സ്മാർട്ടാണ്.
0: അതിനെന്താ സംശയം? എന്ത് സഹായമാണ് ഞാൻ ചെയ്യേണ്ടത്?
1: നിനക്കറിയാമല്ലോ, ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടിട്ട് റിട്ടയർമെന്റ് കഴിഞ്ഞാണ് വീട് പണിതത്.
2: അത് നമ്മുടെ തലമുറയിലെ മിക്കവരുടെയും കഥ ഇങ്ങനെ തന്നെയാണ്.
0: ശരി, അതുകൊണ്ട്?
1: അതെ, നിങ്ങൾ കാണുന്നത് പോലൊരു ജീവിതം ഞങ്ങൾ കണ്ടിട്ടില്ല.
0: ഞങ്ങൾ ജീവിതം എങ്ങനെ കാണുന്നു എന്നാണ് മുത്തച്ഛൻ പറഞ്ഞു വരുന്നത്?
2: മോളെ, നിങ്ങൾ ജീവിതം ആസ്വദിക്കുന്നു, നിങ്ങൾ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. പോരാത്തതിന് സ്വന്തം സന്തോഷത്തിന് മുൻഗണന കൊടുക്കണമെന്ന് നിങ്ങൾക്കറിയാം.
1: ഞങ്ങളുടെ മുൻഗണന കുടുംബത്തിനും ജോലിസ്ഥലത്തും ആയിരുന്നു. ഈ കാലഘട്ടത്തിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ ഒരിക്കലും ഭാവിയെക്കുറിച്ച് യഥാർത്ഥത്തിൽ ആസൂത്രണം ചെയ്തിട്ടേയില്ല എന്ന് ഞങ്ങളിപ്പോ മനസ്സിലാക്കുന്നു.
2: ഞങ്ങൾ ഇനി തെറ്റിദ്ധരിക്കല്ലേ മോളെ. മക്കൾ ഞങ്ങളെ സംരക്ഷിക്കുന്നില്ല, പരിപാലിക്കുന്നില്ല എന്നല്ല. പക്ഷേ
0: എനിക്ക് മനസ്സിലാകുന്നുണ്ട് അങ്കിൾ, നിങ്ങൾ എന്ത് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിലും അത് ശരിയായ തീരുമാനമായിരിക്കും, സംശയമില്ല.
1: മോളെ ലക്ഷ്മി, നീ ആദ്യം ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് കേക്ക്, എന്നിട്ട് ഒരഭിപ്രായം പറ.
0: ശരി, പക്ഷേ അതിനു മുൻപ് ഒരു കാര്യം ചെയ്യാനുണ്ട്.
1: എന്താ അത്?
0: ഹൽവ കഴിക്കണം. അപ്പോൾ നിങ്ങളൊരു നാടൻ പാട്ട് കേട്ടിരിക്കൂ, ഞാൻ ദേ പോയി ദാ വന്നു.

0: നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം, വയോമിത്ര എപ്പിസോഡ് 22, അടിയന്തര തയ്യാറെടുപ്പ്. ഞാൻ ഭരതൻ മുത്തച്ഛൻ, എന്റെ കൂടെ ദാ ലക്ഷ്മി മോളും ഉണ്ട്.
1: തീർച്ചയായും മുത്തച്ഛ, നമ്മുടെ വയോധികർ തണൽ നൽകുന്ന വൃക്ഷങ്ങളെ പോലെയാണ്. കാലങ്ങൾ കടന്നു പോകുമ്പോൾ അവരുടെ ആവശ്യങ്ങളും വർദ്ധിക്കുന്നു. ഇന്ന് വയോജനങ്ങളുടെ ഉന്നമനത്തിനായി സർക്കാർ എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കുന്നത് എന്നതിനെ കുറിച്ച് കൂടുതലായി മനസ്സിലാക്കാം. നമ്മുടെ പരിപാടികളിലൂടെ ശ്രോതാക്കൾക്ക് കുറെ കാര്യങ്ങൾ ഇതിനകം മനസ്സിലായിട്ടുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു.
0: അതെ, ഈ സംരംഭങ്ങൾ വയോധികരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി മാത്രമല്ല, അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനും സന്തോഷഭരിതമാക്കുവാനും വേണ്ടിയാണ്. പ്രായമായവർക്ക് കരുതൽ മാത്രമല്ല, കൂട്ടിനായിട്ട് ആരെങ്കിലും ഉണ്ടാകണം, ബഹുമാനിക്കപ്പെടണം, മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കണം എന്നൊക്കെയാണ് ആഗ്രഹം. അതുകൊണ്ട് അതിനായിട്ടുള്ള ഓരോ പദ്ധതികളിലൂടെ വയോധികർക്ക് അത് എങ്ങനെ പ്രയോജനപ്പെടും എന്നും നോക്കാം.
1: ആദ്യമായിട്ട് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഫോർ സീനിയർ സിറ്റിസൺസ്. ഈ പദ്ധതി ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർക്കും ആരുടെയും കരുതലില്ലാതെ കഴിയുന്നവർക്കും പ്രയോജനപ്പെടും. ഈ പദ്ധതിക്ക് എൻജിഒകൾക്ക് വൃദ്ധസദനങ്ങൾ, പകൽ വീടുകളും മറ്റും സ്ഥാപിക്കാൻ സർക്കാരിൽ നിന്നും പിന്തുണ ലഭിക്കുന്നു. എത്രയോ വയോധികർ ഈ വൃദ്ധസദനങ്ങളിലും മറ്റും സന്തോഷകരമായും സമാധാനമായും സുരക്ഷിതരായി ഈ സംരംഭങ്ങളിലൂടെ ജീവിക്കുന്നു.
0: മോള് പറഞ്ഞത് എത്രയോ ശരിയാണ്. പിന്നെ നമ്മുടെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ 1-4-5-6-7 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. പെൻഷൻ, നിയമപരമായ പ്രശ്നങ്ങൾ, റേഷൻ കാർഡ്, ഭവന പദ്ധതികൾ, ആയുഷ്മാൻ കാർഡ് എന്നീ വിഷയങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് 1-4-5-6-7 എന്ന നമ്പറിൽ വിളിച്ചാൽ സൗജന്യ സേവനവും ലഭ്യമാണ്. അതിനർത്ഥം ഒറ്റ കോളിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം ലഭിക്കുമെന്നാണ് സർക്കാർ പറയുന്നത്.
1: പിന്നൊരു കാര്യം, ശരിയായ കരുതൽ വയോധികർക്ക് ലഭിക്കണമെങ്കിൽ അതിനായി പരിശീലനം നേടിയ പ്രൊഫഷണലുകൾ ആയിരിക്കണം. ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് സർക്കാർ ജെറിയാട്രിക് കെയർ ഗീവേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം തുടങ്ങിയത്. ഈ ട്രെയിനിങ്ങിൽ വയോധികരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് എങ്ങനെ അവരെ കരുതാമെന്ന് അവരെ പരിശീലിപ്പിക്കുന്നു.
0: അത് കൊള്ളാം. ഇനി നമുക്ക് സേജ് പോർട്ടലിനെ കുറിച്ച് സംസാരിച്ചാലോ. ഈ മഹത്തരമായ സംരംഭത്തിൽ പ്രായമായവർക്കുള്ള സേവനങ്ങളും ഉൽപ്പന്നങ്ങളും ഒറ്റ സ്ഥലത്ത് നിന്ന് ലഭിക്കുന്നു. ഇത് വയോജനങ്ങൾക്ക് വളരെയധികം ആശ്വാസമേകുന്ന ഒന്നാണ്.
1: തീർച്ചയായും മുത്തച്ഛ, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് രാഷ്ട്രീയ വയോശ്രീ യോജന ഒരു അനുഗ്രഹമാണ്. ഈ പദ്ധതി അനുസരിച്ച് BPL വിഭാഗക്കാർക്ക് വോക്കറുകൾ, വീൽചെയറുകൾ, ശ്രവണ സഹായി എന്നീ ഉപകരണങ്ങൾ സൗജന്യമായി നൽകുന്നു.
2: ലക്ഷ്മി മോളെ, വയോ അഭ്യുദ യോജന ഞങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട്. ഭാവിയിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ എങ്ങനെ കഴിയണമെന്നതിനെ കുറിച്ച് എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുകൂടി പറഞ്ഞു തരൂ.
0: മോളെ, നീ പറഞ്ഞു വന്നത് തുടരൂ.
2: ആ, അത് വിട്. ലക്ഷ്മി മോളെ ഞങ്ങൾക്ക് വഴി കാട്ടൂ.
1: നോക്കൂ, നിങ്ങൾ രണ്ടുപേരും എന്ത് തീരുമാനം എടുത്തതെന്ന് ഒന്ന് പറയൂ.
2: അത് വിടൂ ലക്ഷ്മി മോളെ, അത് അല്പം റിസ്ക് ഉള്ള കാര്യമാണ്.
0: പക്ഷേ അവൻ എന്നോട് പറയുന്നത് പണം നിക്ഷേപിക്കാൻ ഇതാണ് ഏറ്റവും നല്ല മാർഗം എന്നാണ്.
2: കൂടാതെ പലർക്കും ഇതുവഴി പണം നഷ്ടപ്പെട്ടു എന്നും അവൻ പറഞ്ഞു.
0: പക്ഷേ അത്,
1: നിക്ക് ഒരു മിനിറ്റ്, സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചാണോ ഈ സംസാരിക്കുന്നത്?
0: ആ അതെ. അല്ല, അത് നീ എങ്ങനെ മനസ്സിലാക്കി?
1: ബിക്കോസ് ഐ ആം ന്യൂജൻസ്.
2: മോൾ എന്തു പറയുന്നു അതിനെ കുറിച്ച്?
1: നോക്കു മുത്തച്ഛ, ഞാൻ ജോലിക്ക് കയറിയതല്ലേ ഉള്ളൂ, എന്നിട്ടും എന്റെ ആദ്യ ശമ്പളത്തിൽ നിന്നും ഞാൻ ഒരു നിക്ഷേപ പദ്ധതി തുടങ്ങി.
0: അത് മോള് സ്റ്റോക്ക് മാർക്കറ്റിലാണോ തുടങ്ങിയത്?
1: അതെ. ഓരോരുത്തരുടെയും ആവശ്യം അനുസരിച്ചായിരിക്കണം ഏത് പദ്ധതിയിൽ ചേരണമെന്നുള്ളത്. എനിക്ക് പറ്റുന്ന ഒരു പദ്ധതി നിങ്ങൾക്ക് ശരിയാവണമെന്നില്ല.
2: അതാണ്, നോക്ക് ഭരത, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഒന്നും നമുക്ക് ചേർന്നതല്ല.
1: എന്തുകൊണ്ട്? ഏത് ജോലിയും ശരിയായ രീതിയിൽ ചെയ്താൽ നല്ല ആദായം ലഭിക്കും. ലാഭവും നഷ്ടവും ഏത് പദ്ധതിയിലും സംഭവിക്കാം.
0: അല്ല മോളെ, അപ്പൊ നീ പറഞ്ഞു വരുന്നത് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കണം എന്ന് തന്നെയാണോ?
1: ഞാൻ ഉദ്ദേശിച്ചത് എല്ലാവരുടെയും ഭാവി സുരക്ഷിതമാക്കാൻ എന്തെങ്കിലും നിക്ഷേപം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് എന്നാണ്. പക്ഷേ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷം ആവണം നിക്ഷേപിക്കേണ്ടത്.
2: ഞാൻ കേട്ടത് കൂടുതൽ പണം നിക്ഷേപിച്ചാൽ കൂടുതൽ ആദായം ലഭിക്കുമെന്നാണല്ലോ. നമ്മുടെ കയ്യിൽ അത്രയ്ക്ക് പണമൊന്നും ഇല്ലല്ലോ.
1: അങ്ങനെയല്ല അങ്കിൾ, ഒറ്റയടിക്ക് പണം നിക്ഷേപിക്കുന്ന കാര്യം മാത്രമല്ല ചെറിയ സംഖ്യകൾ മാസം തോറും നിക്ഷേപിക്കുവാനുള്ള ഒരുപാട് പദ്ധതികളും ഉണ്ട്.
0: അതെ ലക്ഷ്മി മോളെ, ഒരടിയന്തര ആവശ്യത്തിന് ഞങ്ങൾക്ക് പണത്തിന് ബുദ്ധിമുട്ടുണ്ടാവരുത്, അത് നിർബന്ധമാണ്.
2: അതെ അതെ, അത് ശരിയാണ്. ഒരടിയന്തര ഘട്ടങ്ങളിൽ ആരെയും ആശ്രയിക്കേണ്ടി വരരുത്.
1: അതൊരു നല്ല ചിന്തയാണ്.
2: അതെ, ഞാൻ ആദ്യം ഒന്ന് മടിച്ചതെന്താണെന്നറിയോ? നമ്മളെ നമ്മളെ മക്കൾ നോക്കുന്നുണ്ടെങ്കിലും അവരെ നമ്മൾ വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്ന തോന്നൽ അവർക്കുണ്ടായാലേ അതുണ്ടാകാൻ പാടില്ലല്ലോ. മാത്രമല്ല, അവർ നമ്മളെ പരിപാലിച്ചിട്ടും നമ്മൾ അടിയന്തര ഘട്ടത്തിൽ കരുതലെടുക്കുന്നു എന്ന് കാണുമ്പോൾ അവർക്കതൊരു വിഷമാകത്തില്ലേ?
0: ലക്ഷ്മി മോളെ, നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് നിനക്കറിയാലോ അല്ലേ?
1: അതെ മുത്തച്ഛ, ഏത് തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങൾക്കും തയ്യാറായിരിക്കണം, അതിലൊരു തെറ്റുമില്ല.
0: ആ മോളെ, നിന്റെ വാക്കുകൾ എനിക്ക് പ്രചോദനമായി കേട്ടോ.
2: കേട്ടു.
1: ഓ, ഇനി ഒരു കാര്യം കൂടി.
0: എന്താ അത് മോള്?
2: പറ.
1: അത് എന്റെ ഓഫീസിലുള്ള ഒരു കുട്ടിയെ കുറിച്ച് ഞാൻ പറഞ്ഞത് മുത്തച്ഛൻ ഓർക്കുന്നില്ലേ?
0: അത് എനിക്ക് ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. ആദ്യ ദിവസം നീയുമായിട്ട് ചങ്ങാത്തം കൂടിയ കുട്ടിയല്ലേ?
1: അതെ, ഇന്ന് ഞാൻ അവളുടെ അമ്മയെ കണ്ടു. ഈ കഥ ഞാൻ മുത്തച്ഛനോട് പറഞ്ഞതുപോലെയല്ല, വളരെ ആവേശഭരിതമാണ് ഈ കഥ.
0: അല്ല, ആ കുട്ടി എന്തോ ചെയ്ത്?
1: അവളാണ് നമ്മുടെ കഥയിലെ നായിക. കൂടുതൽ മനസ്സിലാക്കാൻ നമുക്കവളെ നമുക്കവളെ വേറൊരു പേരിട്ട് വിളിക്കാം.
2: അങ്ങനെങ്കിൽ സുനിത, നമുക്കവളെ സുനിത എന്ന് വിളിക്കാം.
0: എടാ സുധാകര, നീ കോളേജിലെ സുനിത ഇതുവരെ മറന്നില്ലല്ലേ? കൊഞ്ചു കല്ല.
2: ഒന്ന് പോവരുതാ. അങ്ങനെയൊന്നുമല്ല.
0: അങ്ങനെയൊന്നും അല്ലെങ്കിലേ പിന്നെ എങ്ങനെ അവളെ പേര് നിന്റെ നാവിന്റെ തുമ്പത്തിങ്ങനെ വന്നു? നീ അത് പറ.
2: കൊച്ചുങ്ങളുടെ മുന്നിൽ വെച്ച് എപ്പോഴും ഇങ്ങനെ പറയുന്നത് ശരിയല്ല കേട്ടാ.
1: ശരി ശരി, നമുക്കവളെ സുനിതയെന്ന് തന്നെ വിളിക്കാം. അപ്പോൾ കഥ ഇങ്ങനെയാണ്. സുനിത ഒരു സാധാരണ കുടുംബത്തിലെ കുട്ടിയായിരുന്നു. അവൾ പഠിത്തത്തിൽ മിടുക്കിയായിരുന്നു, സ്മാർട്ടായിരുന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കുട്ടിയായിരുന്നു. പക്ഷേ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ സംഭവിക്കുന്നത് പോലെ ഒരു 22 വയസ്സായപ്പോൾ അവളുടെ വിവാഹം കഴിഞ്ഞു. അവൾ വീട്ടുകാര്യങ്ങളും മറ്റും നന്നായി കൈകാര്യം ചെയ്തിരുന്നു.
0: അല്ല ലക്ഷ്മി മോളെ, ഇതിലെന്താ ഇത്ര പ്രത്യേകത ഇരിക്കുന്നത്? നമ്മുടെ നാട്ടിലെ മിക്കവാറും സ്ത്രീകളും ഇതൊക്കെ അല്ലേ ചെയ്യുന്നത്?
1: അതൊക്കെ ശരിയാണ് മുത്തച്ഛ. പക്ഷേ 50-55 വയസ്സായപ്പോൾ അവളുടെ മനസ്സിൽ പല ചിന്തകളും കടന്നുകൂടിയിട്ടുണ്ട്.
2: ഓ, അപ്പോൾ ഈ കഥ സുനിതയുടെ വാർദ്ധക്യ ജീവിതത്തെ കുറിച്ചാണോ?
1: ഏ അല്ല, ഇത് സുനിതയുടെ 2 യുവത്വത്തെ കുറിച്ചാണ് പറയുന്നത്.
0: മോളെ, മോൾ ഈ കഥ അങ്ങ് തുടരൂ. ഈ മടയൻ കോളേജിലെ സുനിതയെ കുറിച്ച് ഓർത്തോണ്ടെങ്കിൽ ഇരിക്കുക.
2: നീ കള്ളം പറയില്ല ഭരത, നീയല്ലേ അവക്ക് പച്ചമാങ്ങയും പേരക്കയും മറ്റും കൊണ്ട് കൊടുത്തിരുന്നത്?
0: അത് നിന്നെ സന്തോഷിപ്പിക്കാനായിരുന്നല്ലോ.
2: ആ, നന്നായി, എന്നെ സന്തോഷിപ്പിക്കാൻ. മോളെ, നീ കഥ പറഞ്ഞേ. ഇവൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരി.
1: അതെ, മുത്തച്ഛനും അങ്കിളിനും കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ആ സുനിതയെ ഇഷ്ടമായിരുന്നോ അല്ലയോ എന്നതിലല്ല കാര്യം. ഈ കഥ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും സുനിതയുടെ ഫാൻസ് ആകും.
0: ആണോ മോളെ? എന്നാ മോള് ആ കഥ അങ്ങോട്ട് പറഞ്ഞാട്ടെ.
1: പറയാലോ, സുനിതയ്ക്ക് ഒരു ഏകദേശം 40 വയസ്സായപ്പോൾ അവളുടെ ഭർത്താവ് മരണമടഞ്ഞു. അങ്ങനെ അവരുടെ മക്കൾക്ക് അവൾ അച്ഛനും അമ്മയുമായി.
0: ഓഹോ, അങ്ങനെയാണോ അവരുടെ ജീവിതം മാറി മറിഞ്ഞത്?
1: ഏ അല്ല, ശരിക്കും ഉള്ള ട്വിസ്റ്റ് അവർക്ക് 57 വയസ്സായപ്പോഴാണ്. മക്കൾ അവരവരുടെ ജീവിതത്തിൽ ബിസിയായി. ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാതെയായി. അപ്പോഴാണ് അവൾ മനസ്സിലാക്കിയത് വീട്ടുകാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന സമയത്ത് സ്വന്തം കാര്യം നോക്കാൻ മറന്നു എന്ന്. അവർക്ക് ശരീരഭാരം കൂടി, മാംസപേശികൾക്ക് വേദനയും ഏകാന്തതയൊക്കെ അനുഭവപ്പെട്ടു.
2: ശരിയാ, എനിക്കും മനസ്സിലാവുന്നുണ്ട്. നമുക്ക് പ്രായം കൂടുന്തോറും നമുക്കും ഏകാന്തത അനുഭവപ്പെട്ടു തുടങ്ങും.
0: ഈ അവസരങ്ങളിൽ ഒരു സുഹൃത്തുണ്ടെങ്കിൽ അവർക്കൊരു താങ്ങാവും അല്ലേ സുധാകര?
1: പുരുഷന്മാർക്ക് പെട്ടെന്ന് സൗഹൃദമുണ്ടാക്കാൻ കഴിയും. പക്ഷേ നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾക്ക് ഏറെക്കാലം വീട്ടമ്മമാരായി ജീവിച്ച് പിന്നെ ആ പ്രായത്തിൽ തന്നെ സൗഹൃദമുണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്.
0: ആ, അതുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ തീർത്ഥാടനങ്ങൾക്കൊക്കെ പോകണമെന്ന് പറയുന്നത്. ഇതുവഴി കുറെ നല്ല സൗഹൃദങ്ങൾ കിട്ടും.
1: അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ പ്രായത്തിൽ സുനിതാജിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. രാവിലെ നടക്കാൻ പോയിട്ട് തിരികെ വരുമ്പോൾ അവർക്ക് വല്ലാത്ത ശാരീരിക വേദനയായിരുന്നു. അവരുടെ ബുദ്ധിമുട്ട് കണ്ട് മക്കൾ അമ്മയോട് പറഞ്ഞു വിശ്രമം എടുക്കാൻ. അങ്ങനെ വന്നപ്പോൾ ആ വിശ്രമ ജീവിതം മനസ്സ് പല ചിന്തകളിലോട്ടും അലഞ്ഞു തിരിഞ്ഞു. ചില സമയങ്ങളിൽ മകനെ വിവാഹം കഴിപ്പിക്കണമെന്ന ചിന്ത, അത് കഴിഞ്ഞിട്ട് വേണം തീർത്ഥാടനത്തിന് പോകാൻ. മറ്റു ചിലപ്പോൾ തോന്നും ഇതൊക്കെ മതിയാക്കി എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്നു എന്ന്. ആർക്കും എന്നെ ആവശ്യമില്ല, മരിക്കുന്നതാണ് നല്ലത്.
2: അപ്പോ മരണത്തെക്കുറിച്ചൊക്കെ അവർ ആലോചിക്കാൻ തുടങ്ങിയോ?
1: അതെ, സ്വസ്ഥതയോടെ ആരോടും സംസാരിക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല.
0: ഓരോ ജോലിക്കും അതിൻ്റെതായ ചിട്ടകളുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എപ്പോഴും തിരക്കാണ്, അവരെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ.
2: അതെ, കുട്ടികൾ പരമാവധി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് ഒരു ജീവിതം ഇല്ലേ? അവർക്കെല്ലായ്പ്പോഴും പ്രായമായവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നീങ്ങാൻ പറ്റുമോ?
1: നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യം പറഞ്ഞാൽ രണ്ടു വശങ്ങളും ചിന്തിക്കും. സുനിതാജി ഒരു ദിവസം കണ്ണാടിക്ക് മുമ്പിൽ നിന്നപ്പോഴാണ് അവരുടെ ജീവിതത്തിന്റെ മറുവശം കണ്ടത്. അവർ ചിന്തിച്ചു, ഇങ്ങനെയൊരു വാർദ്ധക്യം ഞാൻ ചിന്തിച്ചിരുന്നോ? എല്ലാവരും ചെറിയ പരീക്ഷകൾക്ക് തയ്യാറാകും, പക്ഷേ ഞാൻ ജീവിതത്തിന്റെ ഈ ഘട്ടത്തെക്കുറിച്ച് തയ്യാറെടുത്തിട്ടേയില്ല. ഇപ്പോൾ ഈ ഘട്ടത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ഒരു ഒളിച്ചോട്ടത്തിനായി ശ്രമിക്കുന്നു. അന്നവർ ഒരു തീരുമാനമെടുത്തു. ഒളിച്ചോട്ടം ഒരു പരിഹാരമല്ല, ഈ പരീക്ഷയിൽ വിജയിച്ചേ മതിയാകൂ എന്ന് ചിന്തിച്ചു.
0: എന്നിട്ട്?
1: എന്നിട്ടെന്താ, അവർ ജിമ്മിൽ ചേർന്നു.
0: ഓ, അപ്പൊ ഇതാണ് നമുക്ക് പ്രചോദനം നൽകുന്നത് അല്ലേ?
1: ഹേ, അതല്ല മുത്തച്ഛ. ഇപ്പോ പ്രായമായവരെല്ലാം ജിമ്മിൽ പോകാറുണ്ട്. എന്നിട്ട് ജിമ്മിൽ എന്താ അവർ ചെയ്യുന്നത്? ചെറിയ ചെറിയ വ്യായാമങ്ങൾ, ചെറിയ സൂംബ മൂവ്മെന്റ്സ്, യോഗ, പിന്നെ പ്രാണായാമ മുതലായവ.
2: അല്ലാതെ പിന്നെ ജിമ്മിൽ വേറെ എന്തൊക്കെയാ ചെയ്യാ?
1: അത് ശരി, ഇനിയല്ലേ കാര്യത്തിലോട്ട് കടക്കുന്നത്. ഇതൊക്കെ സുനിതാജി ഒരു വർഷത്തോളം പൂർണ്ണ സമർപ്പണത്തോടെ തുടർന്നു. വെയിറ്റൊക്കെ ബാലൻസ്ഡായി, ജീവിതത്തോടുള്ള മനോഭാവം മാറി, വളരെ പോസിറ്റീവായി. അങ്ങനെ ധൈര്യപൂർവ്വം ജിം ട്രെയിനറോട് പറഞ്ഞു വെയിറ്റ് ട്രെയിനിങ് ചെയ്യണമെന്ന്.
0: അല്ല, ഈ വെയിറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഡംബൽസ് എടുക്കുന്നതാണോ?
1: അതെ മുത്തച്ഛ, ചെറിയ ഡംബൽസ്, പിന്നെ അഡ്വാൻസ് വെയിറ്റ് ലിഫ്റ്റിംഗ്. എന്നിട്ട് 60 വയസ്സ് തികയുന്നതിന്റെ അന്ന് അവരുടെ പ്രായത്തിലുള്ള വിഭാഗത്തിൽ സംസ്ഥാന ഗോൾഡ് മെഡൽ കരസ്ഥമാക്കി.
2: അപ്പോൾ കഥയുടെ അവസാനം പ്രചോദനം നൽകുന്നതാണ്.
1: ഇല്ല അങ്കിൾ, കഥ തീർന്നിട്ടില്ല. കൂടെയുള്ളവർ അവരെ കളിയാക്കിക്കൊണ്ടേയിരുന്നു. പ്രായമായപ്പോഴാണോ പുതിയ ഹോബിയും എല്ലൊക്കെ തകരും, വയസ്സാം കാലത്ത് കിടപ്പു രോഗിയാകും എന്നൊക്കെ. പക്ഷേ ഗോൾഡ് മെഡൽ കിട്ടിയപ്പോൾ എല്ലാവരും നോക്കി നിന്നു. ഇന്ന് അവർക്ക് 69 വയസ്സായി. പല ഗോൾഡ് മെഡലുകളും കരസ്ഥമാക്കി. ഇന്റർനാഷണൽ മത്സരങ്ങളിൽ ദിവസവും 5 കിലോമീറ്റർ ഓടും. അത്രയ്ക്ക് ഫിറ്റാണ് ഇപ്പോൾ അവർ. നിങ്ങളുടെ കോളേജ് സുഹൃത്ത് നമ്മുടെ ഈ സുനിതാജിയുടെ അടുത്തൊന്നും എത്തത്തില്ല കേട്ടോ.
0: സുധാകര, അപ്പൊ ഒരു കാര്യം മനസ്സിലായോ? ചെറിയ ചെറിയ ചവിട്ടുപടികൾ എടുത്ത് ഭാവി സുരക്ഷിതമാക്കാം എന്നതാണ് തന്ത്രം.
1: ഹാ, തീർച്ചയായും അതാണ് ശരി. നമുക്ക് ഏത് പ്രായത്തിലും ഇഷ്ടമുള്ളത് പഠിക്കാം എന്നതാണ് കാര്യം.
2: അങ്ങനെയാണെങ്കിൽ പുതിയ നിക്ഷേപ പദ്ധതികളെ കുറിച്ച് ഞങ്ങൾക്കും പഠിക്കണം.
0: നമുക്കേ അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റില്ല, പക്ഷേ നമ്മുടെ തയ്യാറെടുപ്പുകൾ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് ശ്രദ്ധ മുഴുവനും അടിയന്തര തയ്യാറെടുപ്പിനായി തുടരണം.
2: അതായത് നാളെ ചെയ്യാനുള്ളത് ഇന്നേ ചെയ്യുക.
0: ഞാൻ എന്റെ പെൻഷൻ രണ്ടായിട്ട് ഭാഗിക്കും. ഒന്ന് ബാങ്കിൽ സുരക്ഷിതമായിരിക്കും, മറ്റേത് ഒരു നിക്ഷേപത്തിലും ഇടും.
1: കൊള്ളാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് മുത്തച്ഛന് നല്ലൊരു നിക്ഷേപകനെ പരിചയപ്പെടുത്തി തരാം.
2: എന്തു തന്നെ ആയാലും ഇന്ന് വളരെ ആസ്വദിച്ചൊരു ദിവസം തന്നെയായിരുന്നു കേട്ടോ.
0: ആ സുധാകര, അലുവ തിന്നുന്നത് ഓർത്തത് കൊണ്ടാണോ?
1: ഹേ, അല്ലല്ല, കോളേജ് സുഹൃത്ത് സുനിത ഓർത്തുകൊണ്ടാണ്.
2: ലക്ഷ്മി, നീയോ എന്നെ കളിയാക്കുകയാണല്ലേ.
1: സുഹൃത്തുക്കളെ, ഇന്നത്തെ വിഷയം അവസാനിപ്പിക്കാൻ സമയമായി. ഞങ്ങളുടെ ചർച്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുമായി വിഷയം പങ്കുവച്ചതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു.
0: തീർച്ചയായും എല്ലാ കഥകളെയും പോലെ ഈ പരിപാടിയും അവസാനിക്കുന്നു. പക്ഷേ വിഷമിക്കാതെ അടുത്ത എപ്പിസോഡിൽ പുതിയ കഥകളുമായി വരുന്നതാണ് കേട്ടോ.
1: ശരിയാണ്, അടുത്ത എപ്പിസോഡിൽ കൂടുതൽ തമാശ കഥകളുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.
0: അടുത്ത എപ്പിസോഡിൽ കേട്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം.
1: സൈനിങ് ഓഫ്,
0: ഞാൻ ഭരതൻ മുത്തച്ഛൻ.
1: ഞാൻ കൊച്ചുമകൾ ലക്ഷ്മി.

0: വയോമിത്ര. നമ്മുടെ വയോധികർ, നമ്മുടെ അഭിമാനം.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിച്ച അടൽ വയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി. നിങ്ങൾക്കായി സമർപ്പിച്ചത് കരുണാസായി റേഡിയോ.

നിങ്ങൾ എന്താണോ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത് അത് നിങ്ങളുടെ കൂടെ നിഴൽ പോലെ ഉണ്ടാകും. ഇന്ന് നിങ്ങൾ നിരാശയും പരാജയവും കാലുഷ്യവും സംഘർഷവുമാണ് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ, നാളെയും പരാജയവും കാലുഷ്യവും സംഘർഷവുമാണ് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ, നാളെയും അത് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അതല്ല വിജയവും ആനന്ദവും പ്രതീക്ഷയുമാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ അവ ഒപ്പമുണ്ടാകും. അങ്ങനെ ജീവിക്കാൻ അറിയാവുന്ന ആർക്കും പുതിയൊരു വർഷം പുതിയതാണ്, പുതിയൊരു ദിവസം പുതിയതാണ്, പുതിയ പൂവ്, പുതിയ ബന്ധം, എല്ലാം പുതിയത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. പൂച്ചക്കുരുഞ്ഞി

0: സ്നേഹിക്കാൻ എളുപ്പമാണ്, ജീവിക്കാൻ പ്രയാസവുമില്ല. പക്ഷേ ഒരാളെ അയാളുടെ അന്തരംഗങ്ങൾക്ക് സമം സമമായി നിന്ന് മനസ്സിലാക്കുക എന്നത് എളുപ്പമല്ല, പ്രയാസവുമാണ്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.
1: കരുണാസായി റേഡിയോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: കഥാപ്രസംഗം പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.
1: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് പ്രേമശില്പി എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം വി സാംബശിവൻ.
2: ഇതിന്റെ താറുമാറാക്കി ഇട്ടാ മതിയോ? കെട്ടിടം മുകളിലേക്ക് ഉയർന്നു വരണ്ടേ? എന്താണിത്?
3: തമ്പുരാട്ടിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചപ്പോൾ
2: ആ കുറ്റപ്പെടുത്തൽ തന്നെ ഒരു ചെറിയ സുഖമായിട്ട് കരുതിക്കൊണ്ടയാൽ പറഞ്ഞു, പൊന്നു തമ്പുരാട്ടി, ആറുമാസമല്ലേ കഴിഞ്ഞുള്ളൂ, ഇനി നാലു മാസം ഉണ്ടല്ലോ. ഒക്കെയും

തച്ചുശാസ്ത്രം എന്ന് പറഞ്ഞാൽ അങ്ങാടി വരുന്നു പച്ച വരുന്നു എന്നറിയാൻ പാടില്ലാത്ത തമ്പുരാട്ടി. വിശ്വസിച്ചുകൊണ്ട് തിരിച്ചുപോയി. തിരികെ പോകുമ്പോൾ ശില്പി അവരെ തന്നെ നോക്കിയിരുന്നുകൊണ്ട് പാടി. ആ നാട്ടിലെ കൃഷിക്കാർ പാടാറുള്ള ഒരു പഴഞ്ചൽ പാട്ടിലെ ഈരടി പാടി. പ്രേമി

പ്രേമിക്കാനില്ലാത്തവൻ കഴുത, അഭിവൃദ്ധിക്ക് ആഗ്രഹമില്ലാത്തവൻ കളിമണ്ണ്. ഈ അർത്ഥം വരുന്ന പാട്ട്. എടാ, പ്രേമിക്കാനില്ലാത്തവൻ കഴുതയോ കുതിരയോ എന്തോ ആയിക്കോട്ടെ, ഈ പാവപ്പെട്ട സ്ത്രീ എന്ത് വേണം? പ്രേമിക്കാനില്ലാത്തവൻ ഗന്ധർവം, അഭിവൃദ്ധിക്ക് ആകാംക്ഷയില്ലാത്തവൻ ശുദ്ധമാം കളിമണ്ണും. പാടിപ്പാടി പിന്നെയും മാസങ്ങൾ വീണ്ടും രണ്ട് കഴിഞ്ഞു. 6-2-8 മസ്ജിദിന്റെ ഭാസുരകുംഭം താങ്ങും ഗോപുരം പൊങ്ങില്ല. തമ്പുരാട്ടി വീണ്ടും വന്നു. ഏ ശില്പി, ഇവിടെ വരൂ. 2 മാസം മുമ്പ് സംസാരിച്ചപ്പോ എന്താ പറഞ്ഞത്? ഒക്കെയും ശരിയാവും. 2 മാസം കഴിഞ്ഞു, എന്താ ഇവിടെ ശരിയായത്? ഒന്ന് ചൂണ്ടിക്കാണിക്കൂ. ഒരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങളുടെ ഈ അലസത എനിക്ക് ദുസ്സഹമാണ്. എന്റെ ഭർത്താവ് വരുന്നതിന് തലേ ദിവസമെങ്കിലും പള്ളിബന്ധത്തിന്റെ പണി പൂർത്തിയായില്ലെങ്കിൽ. പൊന്നു തമ്പുരാട്ടി, ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്,

0: ഖുർആൻ വാക്യം അധീമന്റെ നമ്മുടെ അടി ജീവിതം നമ്മൾ എവിടുന്നോ വരുന്നു എങ്ങോട്ടോ പോകുന്നു ഇതിനിടയ്ക്ക് ഒരു നിമിഷം അതാണ് ജീവിതം അല്പം ക്ഷമിക്കൂ ക്ഷമിക്കൂ ക്ഷമിക്കൂ ക്ഷമിക്കൂ എന്റെ ഭർത്താവ് തിരികെ വരുന്നതിന്റെ തലേ ദിവസമെങ്കിലും ഇത് പൂർത്തിയായില്ലെങ്കിൽ തമ്പുരാട്ട് തിരികെ പോയി അപ്പോഴും അവൻ പാടി പ്രേമിക്കാനില്ലാത്തവൻ നാലഞ്ച് ദിവസം കഴിഞ്ഞ് തമ്പുരാട്ടി കുറക്കമല്ലല്ലോ അവർ വീണ്ടും വന്നു ശില്പി എനിക്കിന്ന് രണ്ടിലൊന്നറിയണം ഒറ്റ വാക്കിൽ സമാധാനം പറയണം നിങ്ങൾ സമ്മതിച്ച സമയത്തിനുള്ളിലല്ല എന്റെ ഭർത്താവ് തിരികെ വരുന്നതിന് തലേ ദിവസം രണ്ടു മാസം കൂടി ഞാൻ അനുവദിക്കുകയാണ് അന്നെങ്കിലും ഇത് പൂർത്തിയാകുമോ ഇല്ലയോ ഒറ്റ വാക്കിൽ സമാധാനം കേൾക്കണം ഒരു നമ്പുരാട്ടി അടിയിലൊരു കാര്യം ഉണർത്തിക്കാനുള്ളു ആ കേൾക്കട്ടെ മാസം എട്ട് കഴിഞ്ഞു അപ്പോഴാണ് ഉണർത്തിക്കാനുള്ളത് എന്താണ് തമ്പുരാട്ടി ഈ പള്ളിമന്ദിരത്തിന്റെ പണി ഇത് പൂർത്തിയാവില്ലേ തമ്പുരാട്ടി എടാ ദ്രോഹി നിങ്ങൾ നേരത്തെ പറയാമായിരുന്നത് എല്ലാം താറുമാറക്കൂടെ കൊണ്ടിട്ടു മാസം എട്ട് കഴിഞ്ഞ് നാട്ടുകാരൊക്കെ അറിഞ്ഞു ഇപ്പൊ പൂർത്തിയാവില്ല ആരവിടെ എന്നെ കഴുത്തുവെട്ടി കളഞ്ഞു ൂരിപ്പിടിച്ച വാളുമായി രാജകങ്കരന്മാർ ശില്പിയെ വളഞ്ഞു ആ വാൾമുരകൾ അവരെ വലയിച്ചു നിൽക്കുന്നു അയ്യോ അയ്യോ തമ്പുരാട്ടി പൂർത്തിയാവും പൂർത്തിയാവും പൂർത്തിയാവും
1: വാളെല്ലാം ഉറയിൽ പോയി വീണു പൂർത്തിയാവും
0: തമ്പുരാട്ടി പൂർത്തിയാവും പക്ഷേ എന്തോന്ന് പക്ഷേ അടിയന്റെ മനസ്സിൽ എന്താ മനസ്സിൽ അടിയന്റെ പഴയ മനസ്സിൽ എന്താ നിന്റെ പഴയ മനസ്സിൽ തമ്പുരാട്ടി ഇവരൊക്കെ അങ്ങ് പോകാൻ വേണം തമ്പുരാട്ടി വടിയും തടിയാണ് നിൽക്കുന്നവരൊക്കെ ദൂരെ പോയി ശില്പിയും തമ്പുരാട്ടിയും മാത്രമായി രംഗത്ത് അവൻ അടുത്തിയെന്ന് പറഞ്ഞു പൊന്നു തമ്പുരാട്ടി ഈ പള്ളിമന്ദിരത്തിന്റെ പണി ആരംഭിച്ച ദിവസം മുതൽ അവിടുത്തെ കണ്ട നിമിഷം മുതൽ അടിയന്റെ മനസ്സിൽ പരിശുദ്ധ പ്രേമം അങ്ങനെ പത്തി വളർത്തിയാടുകയാണ് ആ പത്തി താഴ്മരിക്കും ഈ പള്ളിമന്ദിരത്തിന്റെ പണി പൂർത്തിയാവുന്നു തമ്പുരാട്ടി പൂർത്തിയാവില്ല ഓമർ എനിക്ക് മനസ്സിലാവുന്നില്ല തെളിച്ചു പറയൂ പൊന്നു തമ്പുരാട്ടിയും

0: ദീപികന്റെ മുമ്പിനോടെ നിന്നില്ല. അസ്ത്രം തൊടുത്തുവിട്ട് വേഗത്തിൽ കൊട്ടാരക്കെട്ടിലെത്തി സപ്രപഞ്ചത്ത് വീണു. ഇങ്ങിപ്പൊട്ടി കരയുന്നു. അവളൊരു വല്ലാത്ത വെട്ടിൽ വീണിരിക്കുന്നു. ഒരു വലിയ ആപത്തിൽ ചാടിയിരിക്കുന്നു. ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പള്ളിമന്ത്രത്തിന് പണി തുടങ്ങി. ഇപ്പൊ കേൾക്കുന്നത് പൂർത്തിയാവണമെങ്കിൽ ഭർത്താവിനെ വഞ്ചിക്കണം അത്രേ. വേണ്ട, ഈ പള്ളി എനിക്ക് ആവശ്യമില്ല. അവനെ കഴുത്തുവാട്ടി കളയും. വീണ്ടും രാജകിങ്കർമാർ പാഞ്ഞതോടെ പിടികൂടി ശില്പിയെ കൊണ്ടുപോയി വെലിക്കല്ലെ മുടി പൊളിച്ചിരുത്തി അവന്റെ കഴുത്തടി നിന്ന് മുടിയൊക്കെ ഒതുക്കെ നഗ്നമായ കഴുത്തിൽ വെട്ടി തിളങ്ങുന്ന വാൾ. അയ്യോ, അരുത് അരുത്, കൊല്ലരുത് കൊല്ലരുത്. അവൻ വിചാരിച്ചാൽ ഇത് പൂർത്തിയാവും. അവനെ കൊണ്ട് മാത്രമേ ഇത് പൂർത്തിയാക്കാൻ കഴിയൂ. പൂർത്തിയായി കഴിഞ്ഞാൽ ഈ പള്ളിമന്ദിരം ഈ രാജ്യത്ത് ആയിരത്താണ്ടുകൾ കഴിഞ്ഞാലും ഞങ്ങൾക്കൊരു സ്മാരകമായിരിക്കും. ഇത് പൂർത്തിയാക്കണം. അവൻ വിചാരിച്ചാൽ പൂർത്തിയാവും.
1: വിചാരിച്ചാൽ പൂർത്തിയാകും. അവൻ പറയുന്ന അവനെ കൊണ്ട് വിചാരിപ്പിക്കണമെന്നാണ്. അവനിപ്പോഴും ആ പാട്ട് പാടിയിരിക്കുകയാണ്.
2: പ്രേമിക്കാനില്ലാത്തവൻ ഗർദ്ദഭം അഭിവൃദ്ധിക്ക് ആകാംക്ഷയില്ലാത്തവൻ.
0: പാടിപ്പാടി സമയം കളയുന്നു. തമ്പുരാട്ടിക്ക് ഉറക്കമില്ല.

വിളറി വെളുത്ത മുഖവുമായി വീണ്ടും തമ്പുരാട്ടി ശില്പിയുടെ മുമ്പിൽ വന്നു. ഓമറെ, നിങ്ങൾ ഏറ്റ ജോലി ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല.

ഈ പള്ളി മന്ദിരം പൂർത്തിയായാൽ ഞങ്ങളുടെ പേര് മാത്രമല്ല ഈ രാജ്യത്ത് അനശ്വരമാകാൻ പോകുന്നു. ഓമറേ, സമർഖണ്ഡിൽ നിൻ പുണ്യനാമമെന്നും പുകഴ്ത്തപ്പെടട്ടെ. ഒന്നു നീ കരിഞ്ഞിടണമെന്നിൽ പൊന്നും രത്നവും ഇനിയും നൽകാം. റാണിയുടെ കവിൾത്തട്ടിലൂടെ കണ്ണീരൊഴുകി. അവനെ കണ്ണുനീർ കാണാൻ നിൽക്കണം. അവനെ കവിൾത്തട്ടിൽ പിന്നെ ഉറ്റുനോക്കി. ആ നോട്ടം കാണാൻ കരുത്തില്ലാതെ ബിബി തിരിയപ്പോയി ചെന്ന് സപ്രപഞ്ചത്തിൽ വീണു. ഭർത്താവ് വരാൻ ഇനി അധിക നാളില്ല. തമ്പുരാട്ടി ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് കഴിഞ്ഞുകൊണ്ട് കാര്യമൊന്നും നടക്കില്ല. അന്തപുര സ്ത്രീകൾ ഉപദേശിക്കുന്നു, അവനെ കൊണ്ട് തന്നെ നമുക്കിത് പൂർത്തിയാക്കുന്നു. കാര്യങ്ങളൊക്കെ സമ്മാനമൊക്കെ പ്രതിഫലമൊക്കെ അദ്ദേഹം വന്നിട്ടല്ലേ. തമ്പുരാട്ടി, അവനെ പ്രലോഭിപ്പിച്ച് നമുക്ക് കാര്യം നേടണം. ഒന്ന് ആടിക്കുഴഞ്ഞൊക്കെ സംസാരിച്ചു നോക്ക്. സാധാരണ ഇന്ന് വിളിക്കുന്ന പോലെ ഓമർ എന്ന് ഗൗരവത്തിൽ വിളിക്കരുത്. ഓമർ, നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമില്ലേ? അങ്ങനെയൊക്കെ സംസാരിച്ചു നോക്ക്. നിശ്ചയമായിട്ടും അവരെ പണി പൂർത്തിയാക്കും. ചെല്ല തമ്പുരാട്ടി. ശരിയാണ്, അതൊരു ബുദ്ധിയാണ്. റാണി വിന്നയും ശില്പിയുടെ മുമ്പിൽ വന്നു. ഓമർ, നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമില്ലല്ലേ? തമ്പുരാട്ടി എങ്ങനെ പറയുന്നത്? അടിയന്റെ മനസ്സിൽ പരിശുദ്ധ പ്രേമം, പിന്നെ പരിശുദ്ധ പ്രേമം. നിങ്ങൾ കള്ളനാണ്. എനിക്ക് വേണ്ടി, മറ്റാർക്കും വേണ്ടിയല്ലോ, എനിക്ക് വേണ്ടി ഈ പള്ളി ഒന്ന് പൂർത്തിയാക്കി തരൂ. പ്രേമ ചുംബന സ്വപ്നവും കണ്ട് പാവമോമർ പണി തുടങ്ങുന്നു. പ്രേമ ചുംബന സ്വപ്നവും കണ്ട് പാവമോമർ പണി തുടങ്ങുന്നു. പൊന്നു തമ്പുരാട്ടി, എന്റെ കുറ്റമല്ല, കണ്ടില്ലേ? പത്തായിരുന്നൂറ് എണ്ണം വെറുതെ നിൽക്കുന്ന തൊഴിലാളികൾ. ഏയ്, കാപ്പിരികളെ നിങ്ങളെ കൂറ്റൻ കൽപ്പലകകൾ കെട്ടുക വേഗം. കാപ്പിരികളെ നിങ്ങളെ കൂറ്റൻ കൽപ്പലകകൾ കെട്ടുക വേഗം. തമ്പുരാട്ടി പരിസരമെല്ലാം മറന്ന് ആ പണിയിൽ ലയിച്ചു നിൽക്കുകയാണ്. ആ സമയത്ത് അവൻ തമ്പുരാട്ടിയുടെ കവിൾത്തട്ടി നോക്കി പിന്നെയും പറഞ്ഞു,

0: നമ്പുരാട്ടി കാര്യമൊക്കെ കാര്യം തന്നെ. ആ കവിൾത്തട്ടിൽ എന്റെ പ്രേമത്തിന്റെ മുദ്ര ചാർത്തുന്ന മുഹൂർത്തം വരെ
1: രംഗമൊക്കെ ഒരു
0: റാണി ബീബി ഖാൻ്റെ പിന്നെ നിന്നില്ല. അവർക്ക് മനസ്സിലായി ഇത് തട്ടിപ്പാണ്, ഇത് പൂർത്തിയാക്കില്ല. അവർ പിന്നെയും സപ്രപഞ്ചത്തിൽ വീണ് കരയുന്നു. അന്തപുര സ്ത്രീകൾ ചുറ്റും കൂടി ബീബി ഖാൻ നൊന്തമ്പുരാട്ടി കണ്ണുനീരുകൊണ്ട് നമ്മളൊന്നും നേടാൻ പോകുന്നില്ല. അദ്ദേഹം വരാൻ ഇനി വളരെ കുറച്ച് ആഴ്ചകളെ ഉള്ളൂ. അതിനു മുമ്പ് നമുക്കിത് പൂർത്തിയാക്കിക്കണം. അവനോട് സംസാരിച്ചു നോക്ക്.
2: സംസാരിച്ചല്ലോ, നിങ്ങൾ പറയുന്ന പോലെയല്ലേ ഞാൻ സംസാരിച്ചത്.
0: പോരാട്ടി ഇത്തിരി അണിഞ്ഞൊരുക്കൊക്കെ ചെന്ന് ആടിക്കുഴഞ്ഞ് സംസാരിച്ചു നോക്ക്. ആ സ്ത്രീകൾ അവളെ അണിയിക്കുന്നു. ഒരു റാണിക്ക് അണിയാവുന്ന സൗഭാഗ്യങ്ങളെല്ലാം അണിയിച്ച് അവളെ മുമ്പോട്ട് നയിക്കുന്നു.
3: ശില്പി ഓമർ, നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമല്ലല്ലേ?
2: തമ്പുരാട്ടി അങ്ങനെ പറയരുത്. അടിയന്റെ മനസ്സിൽ
3: നിങ്ങൾ വെറുതെ പറയല്ലേ, മനസ്സിലും നിങ്ങൾ അത് തെളിയിച്ചിട്ടില്ല.
2: എന്നോട് ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം തെളിയിച്ചിട്ടില്ല. എനിക്ക് വേണ്ടി ഇതൊന്ന് പൂർത്തിയാക്കി തരൂ.
3: എന്താ നിങ്ങൾക്ക് ആവശ്യം?

കൊന്നു. രക്ഷയില്ല, ഇവൻ വിശ്വാമിത്രനേക്കാൾ ഭയങ്കരൻ. വിശ്വാമിത്രൻ തപസ്സിളക്കാൻ മേലേക്ക് കഴിഞ്ഞു. ഇവൻ വിശ്വാമിത്രനേക്കാൾ ഭയങ്കരൻ. റാണി ബീബിക്കന്നു ആടിക്കൊഴിഞ്ഞ് അഭ്യർത്ഥിച്ചിട്ടും അവൻ ആദ്യം പറഞ്ഞെടുത്ത് അവിടെ തന്നെ നിൽക്കുന്നു, നെല്ലട മാറ്റമില്ല, വേണ്ട, എനിക്ക് പള്ളി മന്ദിരം ആവശ്യമില്ല. റാണി തീരുമാനിച്ചു അതങ്ങനെ താറുമാറായി കിടക്കട്ടെ, അദ്ദേഹം ഒന്ന് കാണട്ടെ, അതിന് സമ്മാനം ഒന്നും മേടിച്ചു കെട്ടട്ടെ, എനിക്ക് പള്ളി മന്ദിരം ആവശ്യമില്ല, ഇവിടെ കിടക്കട്ടെ.

0: പള്ളി പണിയുന്നത്? പത്ത് പന്ത്രണ്ട് മാസം കൊണ്ട് അങ്ങ് പണി തന്നെ പണി തന്നെ, ഇത് പൂർത്തിയാവത്തില്ലടാ. ഏതവനാടാ ഇതിന്റെ ശില്പി?
1: ഏ, ഇത് ശില്പിയുടെ കുറ്റമല്ലെന്നേ. ഈ പള്ളി മന്ദിരത്തിനുള്ളില് ഒരു ഗുഹാമാർഗം പണിയുന്നുണ്ട്. അതെ, 200 മൈൽ ദൂരെ കിടക്കുന്ന താഷ്കൻഡ് പട്ടണം വരെ പോകുന്ന ഒരു ഗുഹാമാർഗം പണിഞ്ഞോണ്ടിരിക്കുന്നു. അതിന്റെ പണി നടക്കുക, അതല്ലേ മുകളിലോട്ടുള്ള പണി കാണാത്തത്? കുഞ്ഞുങ്ങളെ, അതൊന്നും അല്ല കാര്യം. ഈ പള്ളി പൂർത്തിയായാല് ഒരു പള്ളി തന്നെ ആയിരിക്കും. പിന്നെ പള്ളി പൂർത്തിയായ പള്ളിക്കൂടെ വായിക്കൂ. അതല്ലടാ കൊച്ചുങ്ങളെ, ഇതിന്റെ മുകളിൽ കയറുന്ന ഈ ചൊവ്വ് നോക്കിയാൽ തെക്കു പശ്ചിമ ദിക്ക് നോക്കുമ്പോൾ പക്കം കാണാം, അതീനവും കാണാം. തെക്കു പശ്ചിമ ദിക്ക് നോക്കുമ്പോൾ പക്കം കാണാം, അതീനവും കാണാം. ജനങ്ങൾ അവരവരുടെ സരസ്വതി വിലാസം അനുസരിച്ച് പള്ളി പൂർത്തിയാവത്തിന്റെ കാരണം കണ്ടുപിടിക്കുകയാണ്. ബീബിക്കണ്ണും സപ്രപഞ്ചത്തിൽ എഴുന്നേറ്റ് നിന്ന് കണ്ണുനീർ തുടച്ചു. അവൾ ആലോചിച്ചു, ശില്പി എന്താണ് ആവശ്യപ്പെടുന്നത്? 1000 ആണ്ടുകൾ കഴിഞ്ഞാലും ഈ രാജ്യത്തിൽ അത്ഭുതമായി ശേഷിക്കാൻ പോകുന്ന ഈ ദേവാലയം പൂർത്തിയാക്കുന്നതിന് അവൻ ആവശ്യപ്പെടുന്ന പ്രതിഫലം എന്താണ്? പൊന്നും പണ്ടവും രത്നവും രാജഭണ്ഡാരവും ശില്പി മുഖ്യ പദവി പോലും അവന് വേണ്ട. അവൻ ആവശ്യപ്പെടുന്നത് ഒരു നിമിഷം, ഒരൊറ്റ നിമിഷം എന്റെ നശിച്ച ജീവിതത്തിൽ നിന്ന്, ഒരു നശിച്ച നിമിഷം. ആ നിമിഷം ഞാൻ അവന് വലിച്ചെറിഞ്ഞു കൊടുത്താൽ അടുത്ത നിമിഷം പള്ളിമന്ദിരത്തിന്റെ പണി പൂർത്തിയാവും. ഇല്ലെങ്കിൽ എല്ലാം താറുമാറായി കിടക്കും. അയ്യോ, എനിക്കത് ഓർക്കാൻ പോലും വയ്യ. ഭർത്താവ് വന്നത് കണ്ടാൽ താറുമാറായി കിടക്കുന്ന പള്ളിമന്ദിരത്തിന്റെ ഓരോ കല്ലിനും 1000 കഥ പറയാനുണ്ടാവും. ഇല്ലാത്ത കഥകൾ. എന്റെ ജീവിതം അവസാനിക്കും, എന്റെ ദാമ്പത്യം അതോടെ തകരും. എനിക്ക് പള്ളിമന്ദിരം പൂർത്തിയാക്കണം. ഒരൊറ്റ നിമിഷം അവനെ ഞാൻ വലിച്ചെറിഞ്ഞു കൊടുക്കും. ആ നിമിഷം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ കരുതും. അത്ര തന്നെ. ആരവിടെ? ഉത്തരവ്. നിങ്ങൾ ചെന്ന് ആ ശില്പിയോട് പറയൂ. എന്താ തമ്പുരാട്ടി? ആ ശില്പിയോട് പറയൂ, ഓമനോട് പറയൂ. എന്താ തമ്പുരാട്ടി? അയാൾ ഇവിടെ. വേണ്ട വേണ്ട, നിങ്ങൾ പിശാചിക്കൾ.
2: ഞങ്ങൾ പിശാചിക്കളുമായോ?
0: ആരവിടെ? ഉത്തരവ്. ശിങ്കരന്മാർ ഓടി വന്നു. എന്താ തമ്പുരാട്ടി? ചെന്ന് പറഞ്ഞില്ലേ?
2: തമ്പുരാട്ടി ഒന്നും കൽപ്പിച്ചില്ല.
0: ചെന്ന് പറയൂ, ശില്പിയോട് പറയൂ. അയാൾ ഇവിടെ ഈ പള്ളിയറയിൽ. വേണ്ട വേണ്ട, പോലും നിങ്ങൾ പിശാചിക്കൾ.
3: തമ്പുരാട്ടി ഉന്മാദാവസ്ഥയിലാണ്.
0: ആരവിടെ?
2: ശിങ്കരന്മാർ പിന്നെ ഓടിയെത്തി.
0: ഉത്തരവ്. പറഞ്ഞില്ലേ ശില്പിയോട്? ഞാൻ പറഞ്ഞില്ലേ
2: തമ്പുരാട്ടി ഒന്നും കൽപ്പിച്ചില്ല.
0: ഓമർ ഇവിടെ ഈ പള്ളിയറയിൽ വന്നെത്തിക്കൊള്ളാൻ പറയൂ.
2: അവർ ചെന്ന് വാതിലിൽ മുട്ടി. ശില്പി ചിത്രം വരച്ചോണ്ടിരിക്കുകയാണ്. റാണി ബീബിഖാനുവിന്റെ ചിത്രം വരച്ച് കണ്ടു സുഖിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് അയാൾ ചിത്രം എടുത്ത് തിരിച്ചു പിടിച്ചു. വന്ന് വാതിൽ തുറന്നു. എന്താ കൽപ്പന?
0: റാണി ബീബിഖാനുവും കൽപ്പന അയക്കുന്നു, ഓമർ ഉടനെ പള്ളിയറയിൽ എത്തിക്കൊള്ളാൻ.

0: പാഞ്ഞു ചെന്ന മനുഷ്യൻ രണ്ടാമത്തെ നിലയിലെത്തിയപ്പോൾ ഒന്നറച്ചു.
1: കഴുത്തിന് വല്ല കുഴപ്പം പറ്റുമോ?
0: വരുന്ന വരട്ടെ.

അകത്ത് കടക്കാൻ കഴിഞ്ഞില്ല. റാണി ബീബിഖന്നും വാതിപ്പടി നിൽക്കുകയാണ്. കവിൾ തട്ടുമറയും പൊക്കി പുത്തൻ പ്രതിമാശിൽപ്പം പോലെ ആ ശില്പിക്ക് എങ്ങനെ തോന്നി? വെള്ളക്കല്ല് കടഞ്ഞെടുത്ത് നിർത്തിയിരിക്കുന്ന പ്രതിമ പോലെ നിൽക്കുന്ന തമ്പുരാട്ടി.

ഒരു നിമിഷം ആ നശിച്ച നിമിഷം കഴിഞ്ഞു.

0: ചുംബനം കഴിഞ്ഞ് നല്ല കവി പാടിയത്. ചുംബന ബലി കഴിഞ്ഞു ഓമലാൾ നടകൊണ്ടാൾ, ചിന്തയിൽ പതിക്കാനുള്ള പള്ളിയുമായി. അടുത്ത നിമിഷോടെ ചിന്താമണ്ഡലത്തിൽ ഓടിയെത്തത് ആ പള്ളിമന്ദിരത്തിന്റെ പ്രതിരൂപമാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നിമിഷം ജീവിച്ചിരുന്നില്ല എന്നർത്ഥം. ഒരു പ്രതിരൂപമാണ്. തിരികെ പോകുമ്പോ ആ കണ്ണാടിയിൽ അവളൊന്ന് നോക്കിപ്പോയി. കവിളിൽ എന്താ, എന്റെ കവിളിൽ എന്താ ഒരു അടയാളം? അവളൊന്ന് വായിക്കാൻ ശ്രമിക്കുന്നു. കനകാംഗുലികളാൽ കഠിനം മർദ്ദിച്ചിട്ടും പരിനീരിനാൽ അലം കഴുകി തുടച്ചിട്ടും കളങ്കമായും നീല കരഞ്ഞു രാജാങ്കന, കളങ്കമായും നീല കരഞ്ഞു രാജാങ്കന. തലചുറ്റി തലചുറ്റി അവൾ ചെന്ന് ആ കട്ടിലിൽ വീണുപോയി. അന്തപുര സ്ത്രീകൾ ചുറ്റും കൂടി. പൊന്നുതമ്പുരാട്ടി ചതിച്ചല്ലോ, എന്താ ഈ കവിളിക്കാണെന്ന് അടയാളം? ഇനി പള്ളി മതിരി വരെ സ്വർഗം തന്നെ കിട്ടിയാലതാ. ഭർത്താവ് വരുമ്പോൾ പൊന്നുതമ്പുരാട്ടി തമ്പുരാട്ടി അത് കേൾക്കുന്നില്ല, അവൾക്ക് ബോധമില്ല. എന്തൊരു ഉജ്വലവീര ചുംബനം, എന്തൊരു ആത്മേയ കുംഭനം, എന്തൊരു ഉൾക്കടരാഗ വൈദ്യുതി, എന്തു വൈകാരികാഹുതി.
1: പെട്ടെന്ന് ആ സ്ത്രീകൾ തമ്പുരാട്ടിയുടെ കവിൾത്തടം മറച്ചു.
0: അന്തപുരത്തിന്റെ വാതിലുകൾ ബന്ധിച്ചു. ഒരു വല്ലാത്ത നിശബ്ദത, ശ്വാസം മുട്ടിക്കുന്ന മൂകത അന്തപുരത്തെ വലയം ചെയ്തു നിൽക്കുന്നു. പൊട്ടിച്ചിരികളില്ല, വീണാവാദനമില്ല, സംഗീതമില്ല. നമുക്ക് അങ്ങോട്ട് പോയി കളയാം. ആ പള്ളിമന്ദിരം പണി നിർത്ത്, ശില്പി വാക്കു പാലിച്ചെന്നറിയണമല്ലോ. ഓമർ ഞാൻ ഓടി നടക്കുന്നു, ഉത്സാഹത്തോടെ ഓടി നടന്ന് എല്ലാവരും നിർദ്ദേശം കൊടുക്കുന്നു. ലോകത്തുള്ള ഉത്സാഹമെല്ലാം അവിടെ ഓടിയെത്തിയിരിക്കുന്നു. ഓമർ വിളിച്ചു പറയുന്നു.

അവസാനത്തെ മിനുക്കണിയിൽ ഏർപ്പെടുന്നു. ചന്ദ്രക്കലയും നക്ഷത്രവും അയാൾ തന്നെ വൈകി തോറും. പെലിയെ തീർത്തു ബ്രഷ് വലിച്ചെറിഞ്ഞിട്ട് അയാൾ പറയുന്നു, ഓമർ ആരംഭിച്ച പള്ളിമന്ദിരത്തിന്റെ പണി പൂർത്തിയായിരിക്കുന്നു. ചുറ്റു നിൽക്കുന്ന ഈ മറകളെല്ലാം അഴിച്ചു താഴ്ത്തിട്ടോളൂ. മറകളെല്ലാം അഴിഞ്ഞ് കാറ്റിൽ പാറിപ്പാറിപ്പോകുന്നു. ഇതവരുടെ സ്വർഗീയ സൗധം. നീലാകാശത്തിൽ വെള്ളക്കല്ലിൽ കടഞ്ഞെടുത്ത മനോഹരമായ ഒരു കവിതയുടെ ഉദാത്തമായ പ്രതിരൂപം ഉയർന്നു വന്നിരിക്കുന്നു. ഈ അത്ഭുത സൗധം കാണാൻ ലോകത്തെമ്പാടുമുള്ള സൗന്ദര്യ ആരാധകന്മാർ സമർക്കണിലേക്ക് പ്രവഹിക്കുന്നു. പക്ഷേ ഒരാൾ മാത്രം പുറത്തു വന്നില്ല, ബീബിഖന്നും മാത്രം പുറത്തു വന്നില്ല. ദിവസവും വന്ന് എന്തായി എന്തായി എന്ന് അന്വേഷിച്ചുകൊണ്ട് തമ്പുരാട്ടി പള്ളിമന്ദിരം പൂർത്തിയായിട്ട് പുറത്തേക്ക് വരുന്നില്ല. ആ പള്ളിമന്ദിരത്തിന്റെ നിഴലിൽ നിന്ന് കൊട്ടാരക്കെട്ടിന്റെ പടിക്കൽ പാടു കിടന്നിട്ടും റാണി ബീബിഖന്നും പുറത്തേക്ക് വന്നില്ല. എന്ത് സംഭവിച്ചോ? മരിച്ചുപോയോ? ജീവിച്ചതെങ്കിൽ എഴഞ്ഞെങ്കിലും വരുമായിരുന്നു. എങ്ങനെ അറിയാനാണ്? അന്തപുരത്തിൽ രഹസ്യമല്ലേ? അങ്ങാടിയിൽ പാട്ടായി തുടങ്ങിയിരിക്കുന്നു.

ആ സപ്രപഞ്ചത്തിൽ കൊടുങ്ങൈ കുത്തി കിടക്കുന്നു അമ്പുരാട്ടി. കവിളി വീണുപോയ പാട്, കവിളിലല്ല തന്റെ ജീവിതത്തിൽ വീണുപോയ കറുത്ത പുള്ളി കണ്ണുനീരുകൊണ്ട് പശ്ചാത്താപ ബോധത്തിന്റെ അശ്രുധാരയാൽ പവിത്രമാക്കിക്കൊണ്ട്

ദിവസം അവൾ ആ കണ്ണാടി വലിച്ച് നേർവിടും. അത് ഭിത്തിയിൽ അടിച്ച് പൊട്ടിച്ചത് പളുങ്കുമണി പോലെ താഴെ വീണു. ഭീമകൻ വരുന്ന ചോടുന്നു, അയ്യോ പെണ്ണു പുരാട്ടി. അന്തപുര സ്ത്രീകൾ പിന്നാലെ, അഭിനയമൊന്നും കാണിക്കരുത്. അവർക്ക് ഇന്ന് വാതിൽ തുറന്നു. തമ്പുരാട്ടി നിങ്ങൾ കേൾക്കുന്നില്ലേ? ദൂരെ ഒരാരവം കേൾക്കുന്നില്ലേ? എന്റെ ഭർത്താവിന്റെ തിരിച്ചു വരവാണ്, എന്റെ ഭർത്താവ് തിരിച്ചു വരുന്ന ദിവസം ഇന്നാണ്.

സുന്ദരക്കപ്പുറത്ത് പൊടി വന്നത് എന്റെ ഭർത്താവിനെ തിരിച്ചു വരൂ. തിമൂർ മന്നൻ അനുചരന്മാരുമായി പാഞ്ഞു വരുന്നു. കുന്നിന്റെ മുകളിൽ കുതിരപ്പെട്ടാളം പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. വെള്ള കുതിരപ്പുറത്ത് തലയക്കെട്ട് കണ്ടിരിക്കുന്നു തിമൂർ മന്നൻ. അദ്ദേഹം പെട്ടെന്ന് കൈ ഉയർത്തി സമർഖണ്ഡന്റെ ഹൃദയഭാഗത്ത് ഒരു പള്ളി മന്ദിരം ഉയർന്നിരിക്കുന്നു. എന്നോട് ചോദിക്കാതെ ആരാണ് ഈ പള്ളി മന്ദിരം ഇവിടെ പടുത്തുയർത്തിയത്? മറ്റാർക്കും അതിന് അനുവാദമില്ല. അവളായിരിക്കും റാണി ബീബിഖണ്ഡു എനിക്ക് വേണ്ടി പണിയിച്ചായിരിക്കാം എന്നെ അറിയിക്കാതെ. ശരി, പിന്നെ അദ്ദേഹം ഇറങ്ങി നടന്നാണ് വന്നത്. വന്ന് പള്ളി മന്ദിരത്തിന്റെ ഭിത്തിയിൽ കൈവച്ചു. ഹായ്, ഇതൊരു യാഥാർത്ഥ്യമാണ്. ആദ്യം എനിക്ക് തോന്നി സ്വപ്നമോ മായയോ എന്തൊക്കെയാണെന്ന്. അകത്ത് അന്തപുരങ്ങനകൾ റാണി ബീബിഖണ്ഡുവിനെ അണിയിക്കുന്നു. തമ്മുരാട്ടി ചെല്ല്. അർത്ഥവൃത്താകൃതിയിൽ ആ സ്ത്രീകൾ അവളെ അനുഗമിക്കുന്നു. മാരിവിൽ

ഭരതപുരാട്ടി കവിൾത്തളം മറച്ചു പിടിച്ചോളൂ. സാരിത്തും കൊണ്ട് കവിൾത്തളം മറച്ചു പിടിച്ചു. അവൾ ഭർത്താവിന്റെ മുമ്പിലെത്തി. ഒരു വർഷത്തിന് ശേഷം ഭർത്താവിന്റെ കണ്ണിലുറ്റു നോക്കി. ഒരു കയ്യെ പള്ളിമന്ത്രത്തെ ചൂണ്ടി കട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു,

തിമൂറിന്റെ കണ്ണു തറഞ്ഞു. ജീവിതത്തിൽ ആദ്യമായി ആനന്ദ ബാഷ്പം തുളുമ്പി. ആ സ്വീകരണം അങ്ങനെ കഴിഞ്ഞു. അപകടമൊന്നും ഉണ്ടായില്ല. അന്ന് രാത്രി അവശേഷിക്കുന്ന മധുവിത്വ രാത്രി ആഘോഷിക്കുവാൻ, തന്റെ ജീവിതത്തിലെ എട്ടാമത്തെ രാത്രി ആഘോഷിക്കുവാൻ ആ പള്ളിക്ക് ഉള്ളിൽ തന്നെ, പള്ളിയറയ്ക്കുള്ളിൽ പച്ചപ്പട്ട് വിരിച്ച സപ്രപഞ്ചത്തിൽ റാണി ബീബിഖന്നും അണിഞ്ഞിറങ്ങി കാത്തിരിക്കുന്നു. അദ്ദേഹം വരുന്നുണ്ട്.

0: മുടന്തനായ തിമൂർ ടൈമൂർ ദി ലൈം
1: വരുന്നുണ്ട്.
0: വന്നിടുന്നിതാ സഭ്യുതൻ ചിത്തം. അദ്ദേഹം വന്ന് അകത്ത് കയറി വാതിലടച്ചു. ബീബി കിടക്കുന്ന എഴുന്നേറ്റു. അദ്ദേഹം അടുത്തു ചെന്നു അവിടെ കരം കഴിച്ചു. ബീബി എന്തിനാ കരയുന്നത്? ഞാൻ തിരിയാവുന്നല്ലോ. ദേഹത്തൊരു പോറൽ പോലും വെൽക്കാതെ ഞാൻ മടങ്ങിയെത്തിരിക്കുന്നു. നീ ഭാഗ്യവതിയാണ്. ആ നിനക്കാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. എന്തിനാ കൊണ്ടുവരുന്നത്? നീ തന്നെ രത്നമല്ലേ? രത്നങ്ങളുടെ സമാഹാരമല്ലേ? നിന്റെ കണ്ണിൽ ഇന്ദ്രനീല കല്ലുകളുണ്ട്, നിന്റെ ചുണ്ടിൽ പവിഴങ്ങളാണ്, നിന്റെ കവിൾത്തട്ടിൽ പത്മരാഗമാണ്. എങ്കിലും ഒരു ചെറിയ മാല, ഒരു രത്നമാല നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. അദ്ദേഹം ഒളിച്ചു പിടിച്ചിരുന്ന മാല എടുത്ത് നിവർത്തി. ആ മുറിക്കുള്ളിൽ വല്ലാത്തൊരു പ്രഭാവലയോളം വെട്ടി. ആ മാല കഴുത്തിൽ വീണപ്പോൾ അവളൊരു അപ്സരസ്സായി മാറി. തന്റെ ഭാര്യയുടെ അലൗകികമായ ആകാര സൗകുമാര്യത്തിൽ അഭിമാന പുളകുന്നനായ രാജാവ് അവളെ രണ്ടു കൈകൊണ്ടും വാരിത്തഴുകി സപ്രപഞ്ചത്തിൽ കൊണ്ടിരുത്തി. ഒരു വർഷത്തിന് ശേഷം തന്റെ ഭാര്യയുടെ കവിൾത്തിട്ട് കിടക്കുന്ന ആ സാരിത്തുമ്പ് പ്രേമതരളിതനായ ഭർത്താവ് തന്റെ കരാങ്കുലികളാൽ മെല്ലെ ഒന്ന് നീക്കി. എന്താണ് നിന്റെ കവിൾത്തട്ടിൽ ഈ അടയാളം? അവൾക്ക് ബോധമില്ലാതെയായി. തളർന്നവൾ ഭർത്താവിന്റെ കൈത്തണ്ടിൽ വീണുപോയി. തളർന്നു കിടക്കുന്ന താമര തണ്ടു പോലെ തന്റെ കൈത്തണ്ടി വീണു കിടക്കുന്ന ഭാര്യയുടെ ശരീരം ആ മനുഷ്യൻ ഉയർത്തിപ്പിടിച്ചു. സ്വപ്നത്തിൽ എന്ന പോലെ, ഒരു സ്വപ്നത്തിൽ എന്ന പോലെ സംഭവിച്ചതെല്ലാം എല്ലാം എല്ലാം അവൾ വിസ്തരിച്ചു പറയുന്നു. കഴിഞ്ഞൊരു വർഷത്തിനുള്ളിൽ സംഭവിച്ചതെല്ലാം വിസ്തരിച്ചു പറയുന്നു. എല്ലാം കേട്ടിരുന്ന തിമൂർ മന്നൻ അവളെ താങ്ങിരുന്ന കേട്ടിൽ ഒരു കോളിലേക്ക് വരെ ഏർപ്പെട്ടു. പള്ളിയുടെ മുറ്റത്ത് മലവെള്ളം പോലെ പട്ടാളം വെട്ടിത്തിളങ്ങുന്ന വാളുമായി. കെട്ടിടത്തിന്റെ മട്ടുപ്പാവിൽ തിമൂർ മന്നൻ ഒരു സംഹാരമൂർത്തിയെ പോലെ നിൽക്കുന്നു. ഈ പള്ളി മന്ദിരം പണിഞ്ഞവൻ ഓമർ ഇവിടെ വരാൻ പറയും, വന്ന് രാജസമ്മാനം വാങ്ങാൻ പറയും.
1: ഉത്തരവ് അവൾ ചെന്ന് വാതിൽ തട്ടി.
0: അപ്പോഴും ശില്പി ചിത്രം വരച്ചോണ്ടിരിക്കുകയാണ്. ബീബിക്കണ്ണും ഒരു ചിത്രം വരച്ച് കണ്ട് ആസ്വദിച്ചോണ്ടിരിക്കുകയാണ്. വാതിൽ ആരോ പിന്നെയും തട്ടുന്നു. എഴുന്നേറ്റ് വാതിൽ തുറന്നു. എന്താ കൽപ്പന? നിങ്ങളല്ലേ ഓമർ? അതെ. ഈ പള്ളിമുന്തിരി പണിഞ്ഞത് ഞാൻ തന്നെ. വേഗം അങ്ങോട്ട് ഇറണം. രാജാവിന്റെ കൽപ്പന, ചെന്ന് രാജസമ്മാനം വാങ്ങിക്കൊണ്ട് പോരും. ജീവിതത്തിൽ എനിക്ക് അതുപോലൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ആ തൃക്കൈ കൊണ്ട് എനിക്ക് ഒരു സമ്മാനം വാങ്ങണം. നിങ്ങൾ പോയിക്കോളൂ, ഉടനെ വന്നേക്കാം. ഈ വേഷം ഒന്ന് മാറിക്കോട്ടെ. തമ്പുരാന്റെ മുമ്പിൽ വരുന്നല്ലേ. അകത്ത് കയറി മഞ്ഞപ്പട്ടു കുപ്പായം ഇട്ടു, കൊച്ചു തൊപ്പിയെടുത്ത് തലയിൽ വെച്ചു, ശിഷ്യന്റെ കൈക്ക് പിടിച്ചു, നേരെ രാജസന്നിധിയിലേക്ക്. വെട്ടിത്തിളങ്ങുന്ന വാളുമായി മട്ടുപ്പാവിൽ ഇങ്ങനെ അലറിക്കൊണ്ട് ഉലാത്തുന്ന മനുഷ്യൻ തിമൂർമന്റെ മുമ്പിൽ ഒരു ശിഷ്യൻ പ്രത്യക്ഷപ്പെട്ടു. ആരാ നീ? അടിയൻ ഓമറിന്റെ ശിഷ്യൻ. ശിഷ്യൻ എവിടാ നിന്റെ ഗുരുനാഥൻ? തമ്പുരാനെ ക്ഷമിക്കണം, അടിയനും ഗുരുനാഥനും ഒന്നിച്ചാണ് ഇങ്ങോട്ട് വന്നത്. നീ നാലാമത്തെ പടി വരെ ഗുരുനാഥൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. നാലാമത്തെ പടി വന്നപ്പോ എന്റെ ഗുരുനാഥനെ കണ്ടില്ല, എങ്ങോട്ട് പോയെന്ന് മനസ്സിലായില്ല. ചിറക് വെച്ച് മറന്ന് ഉയർന്ന് പോയെന്നാണ് തോന്നുന്നു. ആ വാളൊന്ന് ചലിച്ചു, ഒരു തല ദൂരെ പോയി വീണു. ഒരു കബന്ധങ്കർ വിളയ്ക്കുന്നു, ഒരു കുടം ചോരി ഒഴുകി. ഓമർ രക്ഷപ്പെട്ടിരിക്കുന്നു, വിളിക്കൂ, പിടിച്ചുകൊണ്ട് വരൂ. രാജ്യവാസകലും പട്ടാളം, എവിടെയും പട്ടാളം. ഇനി അന്വേഷിക്കാൻ ഇടമില്ല. എങ്ങ് പോയി ദാ ശില്പി? കഥ പറഞ്ഞോണ്ടിരുന്ന മൂപ്പല് എന്നോടൊരു ചോദ്യം, എങ്ങ് പോയി ദാ ശില്പി? ഞാൻ അങ്ങോട്ട് ചോദിച്ചു, എങ്ങ് പോയി ദാ ശില്പി? മൂപ്പല് പറഞ്ഞു, അല്ലാഹു അലം, എല്ലാം ഈശ്വരന് മാത്രം അറിയാം. ഇന്ന് ഭൂമിയിലാരും അവനെ കണ്ടോരില്ല.
2: ഗവൺമെന്റിന്റെ മുമ്പിലേക്ക് വന്നല്ലോ, ശിക്ഷ്യം പറഞ്ഞല്ലോ, നാലാമത്തെ പടിവരെ ഉണ്ടായിരുന്നു. എന്നിട്ട് എങ്ങോട്ട് പോയി
0: പറയാം? ആ കുംഭകോപുരം കണ്ടോ? അതെന്തിനു വേണ്ടിയാണ് ആൾ പണി?

കിട്ടാവുന്ന സമ്മാനം എന്താണെന്ന് അറിയാവുന്നവൻ അവന് വേണ്ടിയ പള്ളിക്ക് പള്ളിയുടെ ഹൃദയഭാഗത്ത് ഒരു ഖബർദത്ത് വച്ചിരുന്നു. ആ മുറി പോകാനൊരു മുടമാർഗവും വേറെ ശിഷ്യനെയും വഞ്ചിച്ചിട്ടവൻ അകത്ത് കയറി അതിന്റെ വാതിലവൻ തന്നെ വലിച്ചടഞ്ഞു.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രേമശില്പി എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം വി സാംബശിവൻ.
1: ശ്രോതാക്കൾ ഇതുവരെ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ.

പോക്കുവെയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിൻ്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിൻ്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിൻ്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ ചൊവ്വാ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

അതിൽ ഉയർന്നൊരു ആലുമരം, ആലുമരത്തിൽ ആ അത്ഭുതവനത്തിൽ ആൺകിളി രണ്ടുണ്ട്, പെൺകിളി രണ്ടുണ്ട്, അവർക്കുള്ളിൽ ആശയുണ്ട്. അതിലൊരു പെൺകിളി, അതിനടുത്താൺകിളി, ഇരുവർക്കും പ്രണയമുണ്ട്.

0: പൊൻമന്ത്ര വേദങ്ങൾ കൊണ്ടാടും മാനുകൾ മംഗല്യ
1: മോദണമാജീവം
0: പൊൻമന്ത്ര വേദങ്ങൾ കൊണ്ടാടും മാനുകൾ മംഗല്യ മോദണമാ മല്ലാക്ഷി കുന്നിലെ മണിമഞ്ജലാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

നമസ്കാരം. പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. വൈകുന്നേരത്തിലേക്ക് അടുക്കുന്ന ഈ സമയത്ത് വെയിലിന് പൊന്നിൻ്റെ തിളക്കമാണ്. ദിനാന്തത്തിൻ്റെ ശാന്തതയിലേക്ക് പെയ്യുന്ന വെയിൽ വെളിച്ചം പോലെ നിങ്ങളുടെ ചിന്തകളിലേക്കും ഓർമ്മകളിലേക്കും ഒരു കുഞ്ഞു വെളിച്ചമായി കടന്നു വരികയാണ് പോക്കുവെയിൽ തത്സമയ പരിപാടി. നമുക്ക് ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ പോക്കുവെയിലൂടെ പങ്കുവയ്ക്കാം. നിങ്ങളോടൊപ്പമുള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ, പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു കോളറുണ്ട്. തത്സമയ പരിപാടിയിലൂടെ നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: പോക്കുവയൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. മനസ്സിലൊരു കുഞ്ഞു സന്തോഷത്തിൻ്റെ പ്രകാശം നിറച്ച് ഇന്നത്തെ പോക്കുവയലിനെ നമുക്ക് വരവേൽക്കാം. പങ്കുവയ്ക്കും തോറും ഏറുന്നതാണ് സന്തോഷങ്ങൾ. അത്തരം ചില മനോഹരമായ നിമിഷങ്ങളും വിശേഷങ്ങളുമായി ഇന്നത്തെ പോക്കുവയൽ തത്സമയ പരിപാടിയിൽ നമ്മളോടൊപ്പം ഉള്ളത്. ഹലോ, ആരാണ്? ആ പറഞ്ഞോളൂ. പുതുക്കുളങ്ങരയിൽ നിന്ന് ശാന്തമ്മ, എന്താണ് പറയാനുള്ളത്? ഓണം വരണ്ടായിരുന്ന ഇന്ന് ചോദ്യാണോ? ഇന്ന് ചോദ്യല്ലേ? ചോദ്യ വിശേഷങ്ങളൊക്കെ രാവിലെ റേഡിയോയിൽ പറഞ്ഞല്ലോ, അതൊക്കെ കേട്ടോ?
1: എപ്പോഴും റേഡിയോ കറണ്ട് മുറിക്കുന്നതുകൊണ്ട് ഒന്നര മണിക്കൂർ കറണ്ട് ഇല്ലായിരുന്നു.
0: അപ്പോഴും കുറെ കാര്യങ്ങളൊന്നും കേൾക്കാൻ പറ്റിയില്ല.
1: പറ്റിയില്ല. പിന്നെ രാമായണം കാണുമായിരുന്നു, അതും കാണാൻ പറ്റിയില്ല.
0: ഓ, ടി വിയില്? ദൂരദർശനില്?
1: ഓ, ടി വിയില്. സൂര്യയിലുണ്ട്.
0: അതും കാണാം. അതും കാണാൻ പറ്റിയില്ല.
1: അതും കാണാൻ പറ്റിയില്ല. ഇവിടെ എവിടെ റബ്ബർ മുറിക്കുന്നു.
0: ശരി, റബ്ബർ മുറിക്കണ കാരണം നമ്മളെ പല കാര്യങ്ങളും തടസ്സപ്പെട്ടു പോയി. ഇപ്പൊ ശരിയായ
1: രണ്ടേ മുക്കാലായപ്പോഴും വന്നു.
0: എന്തായാലും പോക്കുവേല് കേക്കാൻ സമയമായപ്പോഴത്തേക്കും കറണ്ട് വന്നല്ലോ.
1: ഓ, എന്താ റേഡിയോ, എന്താ ടി ഫോണിന് എന്തോ കുഴപ്പം. കഴിഞ്ഞ ശനിയാഴ്ച കിട്ടിയതാണ്. ഹലോ നാട്ടി അത്ര എന്റെ കട്ടായിട്ട്.
0: ഹലോ നാക്കിയപ്പം കട്ടായിപ്പോയി.
1: ഓ ഓ,
0: ഇന്നിരിക്കുന്നത് വിഷ്ണു ആണെന്ന് തോന്നുന്നു. അല്ല, വിഷ്ണു തന്നെ. ആ വിഷ്ണു പിന്നെ തോന്നിയിട്ട് കാര്യമില്ലല്ലോ. തന്നെ പിന്നെ എന്തൊക്കെയുണ്ട് ഇപ്പൊ? തൊഴിലുറപ്പ് പദ്ധതിക്കൊന്നും പോകുന്നില്ലേ?
1: ഇല്ല ഇല്ല, ഞാൻ തൊഴിലുറപ്പിനൊന്നും പോണില്ല. എനിക്ക് വണ്ട ചെവി
0: അതുകൊണ്ട് ഒന്നിനും പറ്റുന്നില്ല.
1: കഴിഞ്ഞ വർഷം ഞാൻ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് അത്തപ്പൂട് വന്നു. ആ, ഇപ്പോഴും പറ്റണില്ല.
0: തലക്ക് ഇങ്ങനെ കുഞ്ഞൊന്ന് ഇടാനൊന്നും വയ്യ.
1: അയ്യ, ഒറ്റയ്ക്ക് പറ്റൂല. വേറെ ആരും സഹായിക്കാനില്ല.
0: കുഴപ്പമില്ല, അവിടെ ഒരു പതിയ ഒരു
1: എന്റെ വീട്ടിൽ തന്നെ ഒരുപാട് പൂക്കളുണ്ട്, പക്ഷേ ഇടാൻ പറ്റണില്ല.
0: ഒരിടത്ത് ഇരുന്ന് ചെയ്യാൻ പറ്റില്ലേ? ഇരുത്തൊക്കെ വെച്ചിട്ട്.
1: ഇരുത്തൊക്കെ വെച്ചാൽ ഒരുപാട് നേരം ഇരിക്കുമ്പോൾ കറങ്ങിക്കൊണ്ട് വരും. വട്ടം കറങ്ങുമ്പോൾ
0: വട്ടം എല്ലാം കൂടെ എടുത്തടിക്കും.
1: ഓ, എടുത്തടിക്കും. ഫാന് കറങ്ങുന്ന പോലെയാണ് കറങ്ങണത്. പിന്നെ ഇരിക്കാനും പറ്റൂല. എന്നാള് ടിവി ഒന്നും നിർത്താൻ പറ്റിയില്ല. ഓ, എല്ലാം കൊട്ടി തീർക്കും. എനിക്കാണ്ട് ഫോർമേ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ അങ്ങനെ കിടന്നിട്ട് 12 മണി കഴിഞ്ഞപ്പോ ഞാൻ കേൾക്കണ്ട ശിവ എന്നാണ് പേരിടാ. നീ ഒന്നില്ല, ഈ നീറ്റ് കണച്ച് ടി വി ഒക്കെ നിർത്താൻ വേണ്ടെന്ന് കത്തിക്കൊണ്ട് കിടക്കണം. അവൻ ഇവിടെ ഇല്ല, അവൻ നൈറ്റിന് പോയിരുന്നു. എന്റെ ഓർമ്മ അവൻ കിടക്കണം.
0: ഓ, അത് ശരി.
1: അങ്ങനെ രണ്ടു മൂന്നിയുടെ ശോഷഫര വരെ എനക്കോ ഇല്ല. അങ്ങനെ ഞാൻ ഇരിക്കാൻ നോക്കുമ്പോ ഇരിക്കാൻ പറ്റൂല. അങ്ങനെ
0: സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടു.
1: എല്ലാ ലൈറ്റും കിടക്കണം, കളവ് കിടക്കില്ല. ഒത്തിരി പാടെന്നും പറഞ്ഞ് ഒരിക്കണില്ല. ഒരുപാട് കഴിഞ്ഞ് ഇരിച്ചപ്പോഴും അവൻ ഇല്ല. അപ്പോഴാണ് ഓർമ്മ വരണം, അവന് ലൈറ്റ് അവൻ പോയല്ലോ.
0: അപ്പൊ ഒരു സമയത്തെ കുറിച്ച് പോലും ഒരു ബോധം ഇല്ലാതെയാണ് തലകറങ്ങി കിടന്നത്.
1: തലകറങ്ങി അങ്ങ് കിടന്നാ പിന്നെ എഴുക്കൂല. ഇഷ്ടം കൂടുതൽ കൂടുതൽ.
0: മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോ?
1: തലക്കറക്കോ ഓർക്കാനോ വരുമ്പോഴും പെട്ടെന്ന് കിടക്കും. ഒരു കപ്പ് കൊടുത്തു വെച്ചോണ്ട് പ്ലാസ്റ്റിക്കില്.
0: അങ്ങനെയൊക്കെ വീട്ടിലാരെങ്കിലും കാണുമോ ആ സമയത്ത്?
1: വീട്ടില് കാണൂല.
0: ഒറ്റയ്ക്കായി പോവും.
1: ഒറ്റയ്ക്ക് ആയി പോകും. അങ്ങനെ ജോലിക്കൊക്കെ പോകുമ്പോഴും ഞാൻ കഴിഞ്ഞയാഴ്ച ഇതേപോലെ വെള്ളരിക്ക വിളിക്കാൻ മറ്റേ കടുവറക്കാൻ ആരംഭിക്കണതേ ഉള്ളൂ. അപ്പോഴും കറക്കം വന്നെന്ന് പറഞ്ഞു വിഴുന്നു. പിന്നെ ഞാൻ ഫോണെടുത്ത് വിളിച്ച് ആട്ടോ കാറാൻ വന്നു. അപ്പോഴെടുത്ത് ഒറ്റയ്ക്കാ ഫോൺ ചെയ്ത് കേട്ട്. ഞാൻ പറഞ്ഞ ആരെയും വിളിക്കേണ്ട, ഉച്ചയ്ക്ക് ഇല്ല എന്ന് പറഞ്ഞു. വരുമ്പോന്നടുത്തേനെ താമസിക്കണേ. അപ്പോഴവൻ വീട്ടിനിടയിൽ കൂടെ നിർത്തിയിട്ട് പറഞ്ഞ് ആശുപത്രിയിൽ പോവാ വരുന്നെന്ന് പറഞ്ഞു. മാമി ചെന്തരം കേട്ടോളൂ, മാമി എന്നാണ് വിളിക്കുന്നത്. അപ്പോഴും ഞാൻ പറഞ്ഞ് എനിക്ക് തലക്കറങ്ങാം, അതാ കറി അടുപ്പിൽ തന്നെ ഇരിപ്പോണ്ടെന്ന് പറഞ്ഞു. അച്ഛനും അയ്യ, അച്ഛനും വായില് കല്ല് കൊണ്ട് പഴുത്തു. അങ്ങനെ ആർ ടി സിയിലൊക്കെ പോയി അങ്ങനെ വയ്യാത്ത ഞങ്ങൾക്ക്
0: എല്ലാം കൂടെ കൊണ്ട് കഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണ്. വീട്ടിലുള്ളു ശാന്തമ്മേ ഹസ്ബൻഡേ ഉള്ളു. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? അത്തപ്പൂ അത്തപ്പൂവേ ചിത്തിരപ്പൂവേണോ? എന്നാലും അത്തപ്പൂ ചിത്തിരപ്പൂ കറക്റ്റ് ആയിരുന്നല്ലോ പറഞ്ഞത്.
1: അതിൽ
0: ഓർമ്മക്കുറവൊന്നും ഉണ്ടായില്ല.
1: കിട്ടുമോ കിട്ടൂലേ എന്ന് വിചാരിച്ചോണ്ടിരുന്നു. ആശുപത്രി പോകേണ്ടിയാണ്, അപ്പോഴൊന്ന് വിളിച്ചാൽ കിട്ടും. അതാണ് ഇന്ന് പോകാത്തത്. മോന്
0: നിൽക്കാൻ പറ്റില്ല. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചോ? ആഹാരമൊക്കെ കഴിച്ചോ?
1: വലുതായിട്ട് വേണ്ട, ചെറിയ രീതിയിൽ ചോരൊക്കെ കഴിക്കൂ.
0: ആ ചെറിയ രീതിയിൽ ചോറ് കഴിച്ചല്ലോ. ശരി ശരി. അപ്പൊ പാട്ട് കേക്കാം? അതെ, ഞാനും വേണ്ടി വെള്ളം കുടിക്കണം. അപ്പൊ ക്ഷീണമൊക്കെ മാറും. ഓക്കെ, അപ്പൊ പാട്ട് കേക്കാമോ? ശരി. ഓക്കെ ശരി. അപ്പൊ പുതുക്കളയിൽ നിന്ന് ശാന്തമ്മയാണ് നമ്മളോട് സംസാരിച്ചത്. ഇങ്ങനെ തലക്കറക്കവും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും ഒരു പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓണക്കാലമല്ലേ, അത്തപ്പൂവേ ചിത്തിരപ്പൂവേയും തുടങ്ങുന്ന പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് അടുത്തതായ പാട്ട് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: ഉക്വയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഓട്ടത്തിനിടയിലാണ്. രാവിലെ തൊട്ട് തുടങ്ങുന്ന തിരക്ക് വൈകുന്നേരമാകുമ്പോൾ ഒന്ന് ശമിക്കുന്ന സമയത്താണ് ചുറ്റുമുള്ള കൊച്ചു കൊച്ചു ഭംഗികളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത്. ഈ പോക്കുവയിൽ നേരവും വളരെ ഭംഗിയുള്ള ഒരു സമയമാണ്. പ്രിയ ശ്രോതാക്കളുടെ വർത്തമാനങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും കൊണ്ട് നിറഞ്ഞ ഒരു സമയമാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ മാഡം, സൗമ്യയാണ്.
0: ആ പറഞ്ഞോളൂ സൗമ്യ. സുഖമാണല്ലോ. എല്ലാവർക്കും സുഖം. സൗമ്യക്കാ?
1: ഓ സുഖം മാഡം.
0: ഇങ്ങോട്ടൊക്കെ ഭയങ്കര തിരക്കൊക്കെ തുടങ്ങിയ സൗമ്യ?
1: ഇവിടെ തിരക്കൊക്കെ തുടങ്ങി, നല്ല തിരക്കൊക്കെ തുടങ്ങി.
0: ഓണമല്ലേ, ആൾക്കാർ ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിട്ടുള്ള
1: അതിന്റെ തിരക്കാണ്.
0: അതിന്റെ തത്രപ്പാടിലും പങ്കപ്പാടിലുമാണ്.
1: അതെ അതെ അതെ.
0: അപ്പൊ സൗമ്യക്ക് തിരക്കൊന്നുമില്ല?
1: എനിക്കിവന് വലിയ തിരക്കൊന്നുമില്ല.
0: ഓണത്തിന്റെ സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ?
1: ഓണത്തിന്റെ സാധനം വെച്ചാല് ഇപ്പം ഡ്രസ്സൊക്കെ പുതിയതുണ്ട് മാഡം. പിന്നെ ഭക്ഷണമൊക്കെ പിന്നെ ചേട്ടന്റെ വീട്ടിലായിരിക്കും.
0: പിന്നെ നമുക്ക് അതും ചെയ്യണ്ട.
1: അതെ, അങ്ങനൊക്കെ പോവും.
0: എല്ലാം കൊണ്ടും സൗകര്യപ്രദമായിട്ട് അങ്ങ് പോവും.
1: അതെ അതെ.
0: അപ്പൊ സദ്യ തിരുവോണമൊക്കെ ചേട്ടന്റെ വീട്ടിലായിരിക്കും.
1: അതെ അതെ.
0: ശരി, അപ്പൊ എന്നാ അത് തന്നെയാണ് നല്ലത്. രണ്ടുപേരല്ലേ ഉള്ളു വീട്ടില്?
1: അതെ അതെ അതെ അതെ. പിന്നെ അവിടെ പിള്ളേരൊക്കെ ഇല്ലേ
0: മാഡം? രണ്ടു പേർക്ക് വേണ്ടി നമ്മളിങ്ങനെ ഇഞ്ചി മുതൽ അങ്ങ് അറ്റം വരെയുള്ള സാധനങ്ങൾ വെക്കേണ്ട കാര്യമില്ലല്ലോ.
1: അതെ അതെ.
0: എന്തൊക്കെ ഉണ്ടെങ്കിലും കഴിക്കുന്നത് വളരെ അന്നൊക്കെ അളവ് വളരെ കുറവായിരിക്കും.
1: അത് നമുക്ക് പിന്നെ ചെയ്താലും നമുക്ക് കുറച്ച് മതി.
0: സൗമ്യക്ക് പിന്നെ അല്പം തൈര് സാദമോ ഒരു മസാല ദോശയൊക്കെ മതിയല്ലോ.
1: അതെ അതെ. മേഡത്തിന് എല്ലാം അറിയാം.
0: എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ. ഈ മസാല ദോശ ഉണ്ടാക്കാൻ അറിയാമോ?
1: അറിയാം അറിയാം അറിയാം മേഡം, അറിയാം.
0: നമ്മൾ ഇടയ്ക്ക് വീട്ടിൽ വന്ന ഒരു അടിപൊളി മസാല ദോശ ഒക്കെ ഉണ്ടാക്കി തരും.
1: തീർച്ചയായിട്ടും വന്നോളൂ. സാധനം കൂട്ടി എല്ലാരും കൂട്ടി വന്നോളൂ.
0: ഉറപ്പ് തന്നല്ലോ.
1: ഉറപ്പ്.
0: അച്ഛനെ സഹായത്തിന് വിളിക്കല്ലേ?
1: ഇല്ല ഇല്ല ഇല്ല.
0: സൗമ്യയുടെ കൈകൊണ്ടുണ്ടാക്കിയ വളരെ അതിവിശിഷ്ടമായ അതിരുചികരമായ മസാല ദോശ കഴിക്കണം.
1: ഓക്കേ മാഡം.
0: കൂടുതൽ അത്യാഗ്രഹമൊന്നും എനിക്കില്ല. തൈര് സാദവും എനിക്ക് ഇഷ്ടമുണ്ട്. സൗമ്യക്ക് തൈര് സാദം ഉണ്ടാക്കാൻ അറിയാമോ?
1: അറിയാലോ മാഡം, അറിയാം അറിയാം.
0: അതാകുമ്പോ എളുപ്പമുണ്ടല്ലേ.
1: ഉണ്ട് ഉണ്ട്. പച്ചമുളകും കറിവേപ്പിലയും പിന്നെ അതൊക്കെ കീറിയിട്ടാല്.
0: അതെങ്ങനെയാ തൈര്? വെറുതെ പച്ചമുളകും കറിവേപ്പിലയും കീറിയിട്ടാ മതിയാ?
1: അതല്ല, ആദ്യം അത് വതക്കി എടുത്തിട്ട് ചോറ് വെച്ച് ചെയ്താൽ മതിയല്ലോ.
0: ചോറ് എന്ന് പറഞ്ഞാൽ പച്ചരി ചോറല്ലേ?
1: ആ പച്ചരി ചോറായാലും മതി, മറ്റേ ചോറായാലും കുഴപ്പമില്ല.
0: എന്നിട്ട് ചോറ് വെച്ചിട്ട്?
1: ചോറ് വെച്ചിട്ട് പിന്നെ തൈര് ഇട്ട് പിന്നെ പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ വാട്ടി എടുത്തിട്ട് അതിട്ടൊന്ന് ഇളക്കി എടുത്താൽ.
0: ഈ തൈര് നമ്മൾ ചോറില് ഡയറക്റ്റ് ഒഴിക്കുമോ?
1: ഡയറക്റ്റ് ഒഴിക്കും മാഡം.
0: എന്നിട്ട് ഈ ഈ വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇട്ട് നന്നായിട്ട് ഇളക്കി എടുക്കും.
1: ഇളക്കി എടുക്കും.
0: വേണമെങ്കിൽ അത്യാവശ്യം കുറച്ച് അച്ചാറും കൂടെ അതിനകത്ത് ചേർക്കാമല്ലോ. പക്ഷെ അതിൽ ചേർത്ത് ഇങ്ങനെ തൈര് സാദം ഉണ്ടാക്കൂലേ? അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എളുപ്പമല്ലേ? അല്ലാതെ എടുത്തിരുന്നെങ്കിൽ എളുപ്പമല്ലേ? ഒരു സ്പൂൺ കൊണ്ടങ്ങ് കോരി തിന്നാ മതിയല്ല. പിന്നെ കുറച്ച് എന്താണ് പൊട്ടറ്റോ ചിപ്സും കൂടെ ഉണ്ടെങ്കിൽ കുശാലായി. എന്തിനു ഈ കിടന്ന് ഇത്രയും 100 കറിയൊക്കെ വെക്കുന്നു? ആർക്കും എന്റെ ഗുട്ടൻസ് അറിഞ്ഞൂടെ, അതാണ് പ്രശ്നം. ഇത് പറഞ്ഞപ്പോ തന്നെ ഇവിടെ വിഷുന്റെ വായിൽ വെള്ളം ഊറുന്നുണ്ട്. തൈര് സാധനം കേട്ടപ്പോ നമ്മളെ പാചക കഥകൾ പറഞ്ഞപ്പോഴേ വിഷ്ണുവിന്റെ ഇങ്ങനെ നോക്കണം. ഇതൊക്കെ എനിക്ക് എങ്ങനെ അറിയാം? എനിക്ക് എനിക്ക് ശരി. അപ്പൊ അച്ഛന് സുഖാണോ?
1: സുഖാണ് അച്ഛനൊക്കെ. സുഖാണ്.
0: ജോലിക്ക് പോകുന്നുണ്ടോ?
1: ഉണ്ട് പോകുന്നുണ്ട് മാഡം, പോകുന്നുണ്ട്.
0: സൗമ്യ സുഖമായിട്ടിരിക്കുന്നു?
1: അതെ അതെ അതെ.
0: ഒന്നിനും പോയി തുടങ്ങിയില്ല ഇതുവരെ?
1: ഇല്ല മാഡം, നോക്കിക്കൊണ്ടിരിക്കുന്നു. ശരിയായില്ല,
0: ശരിയാകുന്നില്ല. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ പറയണേ.
1: അവിടെയും എല്ലാവർക്കും ഓണാശംസകൾ.
0: ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: ഇന്ന് ഓണത്തിന്റെ പാട്ട് ഉത്രാട പൂന്നല പറഞ്ഞ പാട്ട്.
0: അപ്പൊ രണ്ടുപേര് പാടിക്കും?
1: ഓ തീർച്ചയായിട്ടും.
0: ആ പാടിക്കും.

0: പൂവിളിയിൽ ഇത്തിരി പാഴ്ചുരത്താൻ വാ ഉത്രാട പൂനിലാവേ വാ.
1: ആ ഓക്കെ. ഒരു ഒരു ഒരു പ്രത്യേകത എന്ന് പറയാം, സൗമ്യ അടുത്ത് പാട്ട് പാടാൻ പറയാം. സൗമ്യ ഒരിക്കലും മടി പിടിക്കാറില്ല. സൗമ്യ പിന്നെന്താ പാടാലോ എന്നിങ്ങനെ പറയണ കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. ഞാൻ ഇനി എന്താണോ എന്താ അങ്ങനെ പറയണത്. ഞാൻ പല കാര്യങ്ങളും സൗമ്യയെ കണ്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. ശരി, അപ്പൊ അങ്ങനെ ഓണത്തിനൊക്കെ അടിച്ചു പൊളിച്ച് അമ്പലത്തിലൊക്കെ പോയി നന്നായിട്ട് ഓണം ആഘോഷിക്കൂ ചേട്ടനോടൊപ്പം.
0: ഓക്കെ മാഡം.
1: ശരി, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
0: കേൾക്കാം മാഡം.
1: ഓക്കെ സൗമ്യ.
0: ഓക്കെ.
1: യെസ്. അപ്പോൾ പോക്കുകൾ തത്സമയ പരിപാടിയിൽ നമ്മുടെ പ്രിയ ശ്രോതാവ് സൗമ്യയാണ് ഇപ്പം നമ്മളോട് സംസാരിച്ചത്. ഇങ്ങനെ ഓണമൊക്കെ വരികയാണ്. പ്രത്യേകിച്ചും തെക്കേനടയിലൊക്കെ ആയതുകൊണ്ട് അവിടെയൊക്കെ നല്ല തിരക്കുള്ള ഒരു സമയമാണ്. ആൾക്കാരെല്ലാം ഇങ്ങനെ ഓണത്തിനിടയിലുള്ള പാച്ചിലാണ്, സാധനങ്ങളൊക്കെ വാങ്ങി കൂട്ടാനുള്ള ഒരു തത്രപ്പാടിലാണ്. അപ്പം എന്തായാലും ഒരു ഓണപ്പാട്ടാണ് നമ്മളോട് സൗമ്യ പാടി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഉത്രാട പൂനിലാവേവ എന്നുള്ള ഗാനം നമുക്ക് ആ പാട്ട് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവേലിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. നമ്മളെപ്പോഴും വലിയ വലിയ വിജയങ്ങൾക്കും സന്തോഷങ്ങൾക്കും പിന്നാലെ ഓടുമ്പോൾ കയ്യെത്തം ദൂരത്തുള്ള കൊച്ചു കാര്യങ്ങളെ നമ്മൾ പലപ്പോഴും കാണാതെ പോകാറുണ്ട്. വഴിയോരത്ത് വിരിഞ്ഞു നിൽക്കുന്ന ഒരു കുഞ്ഞു പൂവ്, അപ്രതീക്ഷിതമായി കടന്നു വരുന്ന കുളിർകാറ്റ്, ഒപ്പമുള്ളവരുടെ ആത്മാർത്ഥമായ ഒരു പുഞ്ചിരി, അല്ലെങ്കിൽ പ്രിയപ്പെട്ട ആരോടെങ്കിലും മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ഒരു നിമിഷം, അതുപോലൊരു നിമിഷമാണ് പോക്കുവയിൽ തത്സമയ പരിപാടി നമുക്ക് പകർന്നു തരുന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: ആ, നമസ്കാരം ഉണ്ടല്ലോ. ആരാണ്?
1: മുഹമ്മദ്.
0: ആ, പറയൂ.
1: ആ, ഓണത്തിന്റെ ഒന്ന് വിളിച്ചതാണ്. ഇപ്പൊ ഓണം കഴിഞ്ഞേ വിളിച്ചുള്ളൂ.
0: ഇനി ഓണം കഴിഞ്ഞിട്ടേ വിളിക്കുള്ളോ?
1: അതെ, ഓണത്തിന്റെ തിരക്കിലൊന്ന് വിളിച്ചത്.
0: ഓ,
1: അപ്പൊ ഒരു ഓണാശംസകൾ അറിയിക്കണം വിചാരിച്ചിട്ട്.
0: ആ, ആയിക്കോട്ടെ. ഇനി ഓണം എത്താൻ വളരെ അധികം ദൂരമില്ലല്ലോ.
1: ഇല്ല, ഇതൊരാഴ്ച തന്നെ ഉള്ളു. രണ്ട് വർഷം കഴിഞ്ഞു, ജോലിയും കഴിഞ്ഞു പറഞ്ഞാൽ.

ഒക്കെ വാവന്നൂരിനും ഫാമിലിക്കും കൂട്ടുകാർക്കും എല്ലാം ഓണാശംസകൾ ഞങ്ങളും അറിയിക്കുന്നു. പൂന്തന്നലെ നീ പറന്നു പറന്നു പറന്നു വാ. ഓക്കെ, അപ്പൊ ആ പാട്ട് കേൾക്കാം. ശരി ശരി. പൊക്കുകൽ തത്സമയ ഒരുപാട് പി വി മുഹമ്മദ് വടക്കേ വാവന്നൂരിൽ നിന്നാണ് ഇപ്പൊ സംസാരിച്ചത്. അപ്പൊ ഓണത്തിന്റെ തിരക്കിലും തയ്യലാണ്, അപ്പൊ അതിന്റെ തിരക്കിലൊക്കെയാണ് അതിൻ്റെ ഇടയിൽ ഒന്ന് വിളിച്ചു നോക്കിയതാണ് ഓണാശംസകൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ പൂം തന്നലേ നീ പറന്നു പറന്നു പറന്നു വാ എന്നുള്ള പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. തത്സമയ പരിപാടിയിലൂടെ നമുക്ക് ആ പാട്ട് ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ജീവിതം എന്നത് നാളെക്കുറിച്ചുള്ള ഉത്കണ്ഠകളല്ല, മറിച്ച് ഈ നിമിഷത്തിൻ്റെ മനോഹരമായ അനുഭവങ്ങളാണ്. ഓരോ ദിവസവും നമ്മെ തേടിയെത്തുന്ന കൊച്ചു കൊച്ചു നന്മകളെ തൊട്ടറിയാനും മനസ്സിൽ സൂക്ഷിക്കാനും കഴിയുന്നതാണ് യഥാർത്ഥ സന്തോഷം. പോക്കുവയിലൂടെ ശ്രോതാക്കൾ നമുക്ക് പകർന്നു തരുന്നതും അത് തന്നെയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്? അഴീക്കോടുന്ന് ജയനാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞുള്ള ജയൻ എന്താണ് ആവോ? പുലിക്കുഴി.
1: ആയിക്കോട്ടെ.
0: ഏത് ഏത് ജയനായിട്ട് നമ്മള് പറയണം? രണ്ട് പേരിലും ഞാൻ അറിയപ്പെടുന്നുണ്ട്. ശരി, ഇപ്പൊ പറയൂ, എന്താണ് രണ്ടു പേരിൽ അറിയപ്പെടുന്ന ആളിന് എന്തൊക്കെയാണ് പറയാനുള്ളത്?
1: പറഞ്ഞോളൂ. കഴിഞ്ഞ ആഴ്ച
0: സംസാരിച്ചില്ലേ?
1: കഴിഞ്ഞ ആഴ്ച ഒന്നും കിട്ടിയില്ല.
0: രണ്ടു മാസമൊന്നുമില്ല. നമ്മൾ അതിനു മുമ്പേ സംസാരിച്ചു, മറന്നുപോയതായിരിക്കും. ഓണം വരട്ടെ. കൊറേ സമയം എടുക്കൂലോ, രസം പെട്ടെന്ന് ആവുമല്ലോ. ശരി, ആയിക്കോട്ടെ. പറയാം, ഞാൻ ശ്രമിക്കാം. പറഞ്ഞോ.
1: പറയട്ടാ.
0: ഓ, പറഞ്ഞോളൂ.
1: എന്നാ കടുവ വറ്റൽമുളക് ഇട്ട് കടുവ ഇറക്കണം.
0: വറ്റൽമുളക് ഇട്ട് കടുവ ഇറക്കണം. ഓക്കെ. കടുവിന്റെ ശബ്ദം ഉണ്ടാക്കണ്ടല്ലോ അല്ലേ?
1: സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഇതെല്ലാം കൂടെ ഇട്ട് അതിലിട്ട് ചാലിക്കണം.
0: വഴറ്റണം. വഴറ്റി എന്നിട്ട്
1: വഴറ്റിയെടുത്തിട്ട് കുരുമുളക് പൊടി, ജീരകം, ഉലുവ, മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, പുളി,
0: എന്നത് ലോകത്തുള്ള സകലമാന പൊടികളും ഇടണം. ഇട്ടു.
1: അങ്ങനെയാണല്ല, ഇത് രസമാണ്.
0: ശരി, ഈ പുളി ഡയറക്റ്റ് ഇട്ടാ മതി, അതാ പിഴിയണോ? പുളി പിഴിഞ്ഞ് അതിന്റെ വെള്ളം
1: ഒഴിക്കണം. ഇത് ഇത്ര കുരുമുളകും ഈ പുളി ഐറ്റവും കൂടെ കലക്കി വെക്കണം.
0: കായടൂലേ?
1: കായൊക്കെ പറഞ്ഞുതരാം, പരിപാടി തീർന്നു.
0: ഇടയ്ക്ക് വെച്ച് നിർത്താതെ പറഞ്ഞോ.
1: പിന്നെ രസപ്പൊടിയും കൂടെ ഇട്ട് കലക്കണം.
0: രസം പൊടിയും വേണം.
1: പിന്നെ മല്ലിയെല്ലാം കൂടെ ഇട്ട് വ്യാപിക്കണം. ഇളച്ചി വശപ്പെടുത്തി കായ വിട്ട് കൊടുക്കണം. എന്നിട്ട് അത് വെള്ളം കൂടി പോയത് കറക്റ്റ് വെള്ളമായിരിക്കണം. വെള്ളം കൂടാനും പാടില്ല, കുറയാനും
0: പാടില്ല.
1: ഇതെല്ലാം കൂടെ ഒന്ന് 15-20 മിനിറ്റ് തിളപ്പിച്ച് വെച്ചിട്ട് അത് ചോറിൽ വെച്ച് കഴിച്ചു നോക്കണം.
0: വേറെ കറിയൊന്നും വേണ്ട.
1: വേറെ ഒരു കറിയും വേണ്ട.
0: ഒരു കാര്യം കൂടെ ചെയ്യണം, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഉപ്പ് പാകത്തിനുണ്ടോന്നും കൂടെ നോക്കണം.
1: ഉപ്പ് മാത്രമല്ല നോക്കാനുള്ള, ഇതിൽ കൂടെ വേറൊരു സാധനം കൂടെ.
0: ഏത് സാധനം? അത്രയും പറഞ്ഞിട്ട് അവസാനം ചോറില്ലെന്ന് പറഞ്ഞോലായല്ലോ. ഭാഗത്തിനിട്ട് നോക്കേ വേണോ ഉപ്പ് ഉണ്ടോ ഇല്ലേ?
1: അങ്ങനെ
0: ലാസ്റ്റിൽ എന്താ ചെയ്യണ്ടേ? അങ്ങനെ അത് തെറ്റാണ്. അത്രയും നേരം നമ്മൾ കേട്ടോണ്ടിരുന്നിട്ട് അത് പറയാതിരിക്കണ തെറ്റാണ്.
1: എനിക്കറിയാം, എങ്ങനെയെങ്കിലും എന്റെ ക്യാപിക്കും എനിക്കറിയാം. അച്ചിരാമണിയനാണ്
0: ഒന്ന് പറഞ്ഞോളൂ.
1: അത് പറഞ്ഞിരുന്ന മറ്റുള്ളവർക്കൊക്കെ ഭയങ്കര പ്രയാസമാണ്.
0: ഒരു കാര്യം പറയുമ്പോ അത് പൂർണ്ണമായിട്ടും പറഞ്ഞു കൊടുക്കണം, ഇല്ലെങ്കിൽ അത് പറയാൻ പോവാൻ പാടില്ല.
1: അടിപൊളി രസമാണ്.
0: പിന്നെ എന്തോ ലാസ്റ്റിൽ ഇട്ടാലേ കൊള്ളാവൂന്ന് അങ്ങനെ എന്തോ പറയുന്ന കേട്ടു. ശരി, കൈയടക്ക വിദ്യ അവിടെ തന്നെ ഇരിക്കട്ടെ. ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? എന്തായാലും താങ്കൾ പറഞ്ഞു തന്ന രസം ഒഴിച്ച് ഞങ്ങൾ ചോറ് കഴിച്ചു. വളരെ നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. എന്നാലും ഓണത്തിന് ഒന്നുകൂടെ നമ്മളത് പരീക്ഷിച്ചു നോക്കാം.
1: ഇത് പരീക്ഷിച്ചു നോക്കാനൊന്നുമില്ല, പരീക്ഷിച്ച് വെച്ചിട്ട് അടുത്ത ഞാൻ വിളിക്കാൻ പറയണം.
0: ഇത് എത്ര എത്ര ദിവസം വെച്ചിരുന്ന് ഉപയോഗിക്കാൻ പറ്റും? സാറിന് ഈ സാമ്പാറൊക്കെ വെക്കുന്ന ആൾക്കാര് 10 ദിവസം ആ സാമ്പാർ ഓടും വീട്ടില്.
1: ആര്
0: ആര് പറഞ്ഞു
1: ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുക.
0: അത്രേ ഉള്ളൂ, ആരും കേട്ടിട്ടില്ല, നമ്മൾ രണ്ടുപേരും മാത്രമേ കേട്ടുള്ളൂ.
1: അടിപൊളി രസം.
0: അതെ, ഞാനേ കേട്ടുള്ളൂ, ഞാൻ മാത്രമേ കേട്ടുള്ളൂ.
1: അതുകൊണ്ടല്ലേ രഹസ്യമായിട്ട് പറഞ്ഞു.
0: ശരി, ഏത് പാട്ടാ വേണ്ടേ? നീലവാന ചോലയിൽ നീന്തിടുന്ന ചന്ദ്രികേ. ബാക്കി പാടു. ഇപ്പഴാ?
1: ആ ഈ പാട്ടല്ല, വേറെ പാട്ട് എനിക്ക് പാടിത്തരണം. ഒരു സെക്കൻഡ്. നാല് വരി.
0: ആ അതിപ്പ എന്താ പാടുക? ആ ഒരു പാട്ട് പാടാ, പാടട്ടോ?
1: പാടട്ടോ.

0: മതിയല്ലോ.
1: മതി മതി മതി.
0: ഓക്കെ, താങ്ക് യു. പാടിയതുകൊണ്ട് ഇത്രയും മതി, ഇനി കൂടുതൽ പാടണമെന്നാണോ? ഓക്കെ, അപ്പം ഞങ്ങളുടെ വകയും അങ്ങോട്ടും തിരിച്ചും ഓണാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഇപ്പോൾ ആവശ്യപ്പെട്ട നീലപാനച്ചോലയിൽ എന്ന പാട്ട് കേൾക്കാം. ഓക്കെ, ഈ രസം ഞാനും വിഷ്ണുവൊക്കെ ഒന്ന് വച്ച് നോക്കട്ടെ, എങ്ങനെ ഇരിക്കുമോ നോക്കിയിട്ട് ഞങ്ങൾ പറയാം. ആ പൊടിക്കൈ നമുക്ക് മാത്രമേ അറിയാവുന്നുള്ളൂ, കുഴപ്പമില്ല. ആ വരൂ, വിളിച്ചിട്ട് വരണം, അത്രേ ഉള്ളൂ. ശരി,
1: ഓക്കെ,
0: ശരി. അപ്പൊ പാട്ട് കേൾക്കാം. ഓക്കെ, ബൈ. പോക്കോയിൽ തത്സമയ പരിപാടിയിൽ അഴീക്കോട് നിന്ന് ജയൻ ചേട്ടനാണ് നമ്മളോട് ഇപ്പൊ സംസാരിച്ചത്. ഓണത്തിന് എല്ലാ ശ്രോതാക്കൾക്കും അടിപൊളി രസം വെക്കാനുള്ള റെസിപ്പിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, പരീക്ഷിച്ചു നോക്കൂ. നന്നായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിൻ്റെ വിശേഷം നമ്മളെ, അതിൻ്റെ ഒരു റിസൾട്ട് നമ്മളെ അറിയിക്കണം. അതേ ആവശ്യപ്പെട്ട നീലപാനച്ചോലയിലെന്നുള്ള പാട്ടെല്ലാം ശ്രോതാക്കൾക്കുമായി നമുക്ക് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവേലിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: മുക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. നമ്മെ തേടിയെത്തുന്ന കൊച്ചു നന്മകളെ തൊട്ടറിയാനും അത് മനസ്സിൽ സൂക്ഷിക്കാനും കഴിയുന്നതാണ് യഥാർത്ഥ സന്തോഷം. മറ്റുള്ളവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം നമ്മുടെ സ്നേഹവും അല്പം ശ്രദ്ധയുമാണ്. ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരാളുടെ മുഖത്ത് പുഞ്ചിരി വളർത്താൻ കഴിയുക എന്നത് വലിയൊരു കാര്യവുമാണ്. പോക്കുവയിൽ തത്സമയ പരിപാടിയിലൂടെ നമുക്ക് പരസ്പരം സന്തോഷം പകരാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ
0: ഹലോ, ആരാണ്?
1: മോഹനാണ്.
0: ആ, പറഞ്ഞോളൂ. സുഖാണല്ലോ. ശബ്ദം ഒന്നും കേൾക്കാനില്ലല്ലോ. എവിടെ ആയിരുന്നു?
1: ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല.
0: വീട്ടിൽ നിന്ന് വിളിച്ചല്ലോ. വൈഫ് വിളിച്ചല്ലോ. ഒരിക്കല്
1: നേരത്തെ വിളിച്ചായിരുന്ന?
0: ഇന്നല്ല, കഴിഞ്ഞ ആഴ്ച വിളിച്ചു എന്നാണ് എന്റെ ഒരു ഓർമ്മ.
1: ഇല്ലല്ല, ഇപ്പഴൊന്നും ഞാൻ വിളിച്ചു കൊടുക്കേയുള്ളു. അത് നമ്പർ
0: അറിഞ്ഞൂടാ. ശരി ശരി,
1: അവൾ വിളിക്കില്ല, ഞാൻ വിളിക്കുള്ളൂ.
0: ആ ശരി ശരി, അപ്പൊ പിന്നെ വേറെ ആളായിരിക്കും. ഈ മോഹനന്മാർ ഒരുപാട് പേരുണ്ട്. വെള്ളറടയിലും മോഹനനുണ്ട്, പൂജപ്പുര ഒരു മോഹനനുണ്ട്, പരുത്തിക്കുഴിയിൽ ഒരു മോഹനനുണ്ട്, പിന്നെയും ഉണ്ട് നമ്മുടെ കല്ലറയിൽ ഒരു മോഹനനുണ്ട്. അങ്ങനെ നമ്മുടെ റേഡിയോയിൽ മോഹനന്മാരുടെ ഒരു ബഹളമാണ്.
1: ഇത് വെള്ളറട.
0: ആ, വെള്ളറട എനിക്കറിയാം. പറഞ്ഞു, എന്തൊക്കെയുണ്ട് ഓണത്തിന്റെ ഒക്കെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെ ഉണ്ട്?
1: പറയാനൊന്നുമില്ല, പിന്നെ ബുദ്ധിമുട്ടില്ല. പിന്നെ വീട്ടിലിരിക്കുകയാണ്,
0: ആകെപ്പെട്ടിരിക്കുകയാണ്.
1: അതെ, പൈസകളൊന്നും വരക്കില്ല, പണി ചെയ്ത പൈസ ഒന്നും കിട്ടക്കില്ല.
0: തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ ഇപ്പൊ കഴിഞ്ഞോ?
1: കഴിഞ്ഞു, നേരത്തെ കഴിഞ്ഞായിരുന്നു. രണ്ടു മാസമായി കഴിഞ്ഞിട്ട്. അപ്പൊ പിന്നെ പെൻഷനും വരക്കില്ല, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.
0: പെൻഷനൊക്കെ ഓണത്തിന് മുമ്പ് കിട്ടും കേട്ടാ.
1: കിട്ടുമെന്ന് പറയുന്നുണ്ട്.
0: ഞാനങ്ങ് തിരുവനന്തപുരത്തേക്കൊന്ന് വിളിക്കാം. തിരുവനന്തപുരത്തോട്ടൊന്ന് വിളിച്ചാ ചെലപ്പോ കിട്ടിയാലോ. എന്തായാലും ഓണത്തിന് മുമ്പേ എല്ലാവർക്കും സഹായ പെൻഷനൊക്കെ, ക്ഷേമ പെൻഷൻസ് എല്ലാവർക്കും തരും. അത് ഓർത്ത്
1: സങ്കടപ്പെടാ.
0: ചോറൊക്കെ കഴിച്ചാ?
1: കഴിച്ചു.
0: ആ, ചായ സമയം ആവട്ടെ.
1: ഞാൻ ഒരുപാട് ദിവസം ഞാൻ വിളിച്ചായിരുന്നു. അപ്പൊ സ്വീകരിക്കുന്നു.
0: മനഃപൂർവ്വം അല്ല കിട്ടാത്തെന്ന് മനസ്സിലായല്ലോ.
1: മനസ്സിലായി. ഞാൻ വിളിച്ചോണ്ടിരുന്നു.
0: അപ്പൊ അത്തപ്പൂക്കളൊക്കെ ഇടുന്നില്ലേ വീട്ടിന്റെ ഫ്രണ്ടില്?
1: ഇല്ല, വീട്ടിലെ കൊച്ചുമക്കളൊക്കെ അങ്ങ് അപ്പുറത്താണ് താമസിക്കുന്നത്. എന്റെ വീടിന്റെ അപ്പുറത്താണ് താമസിക്കുന്നത്. അപ്പൊ അവരൊന്നും ഇട്ടില്ല.
0: അവര് വീട്ടില്ല, നമ്മൾ വിട്ടില്ല.
1: എന്നെ അവന്റെ അച്ഛന് സുഖമല്ലാതെ അങ്ങനെയൊക്കെ ആയി. അങ്ങനെ മക്കള് അച്ഛനെ. അതുകൊണ്ട് പിന്നെ
0: അപ്പൊ പിന്നെ അതുകൊണ്ട് ആ ഒരു അത്തരം സന്തോഷങ്ങളിലേക്കൊന്നും പോയില്ല.
1: ഇല്ല ഇല്ല ഇല്ല.
0: അപ്പൊ എന്തായാലും ഓണത്തിന് മുമ്പേ പെൻഷനൊക്കെ കിട്ടട്ടെ എന്നാണ് എന്റെ ഒരു ആഗ്രഹം.
1: അതെ അതെ ടീച്ചറെ,
0: ഇങ്ങനെയല്ലേ സന്തോഷമായിട്ട് നമുക്ക് ഓണം ആഘോഷിക്കാൻ പറ്റുള്ളൂ.
1: അതെ അതെ അതെ.
0: പിന്നെ പെട്ടെന്ന് തന്നെ ഓണമൊക്കെ കഴിഞ്ഞ് തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ വരട്ടെ.
1: വരട്ടെ. അതെ അതെ അതെ.
0: ശരി, ഏത് പാട്ട് വേണം?
1: ഞാൻ കാട്ടുപോത്തിലെ പൂവല്ല പൂന്തളിരെ എന്ന ഗാനം.
0: ആ, കാട്ടുപോത്തിന്റെ ചിത്രത്തിലെ.
1: അതെ അതെ അതെ.
0: പൂവല്ല പൂന്തളിരല്ല മാനത്തെ മഴവില്ല. അങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ.
1: അങ്ങനെയാണ്.

0: ഇവൾ വീണാഗായിക പാട്ടാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ രണ്ടുപേർക്കും എല്ലാ കൊച്ചുമക്കൾക്കും എല്ലാവർക്കും കരുണാസായി റേഡിയോയുടെ ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ നേരുന്നു.
1: ശരി ശരി ശരി,
0: നമുക്ക് പാട്ട് കേൾക്കാമോ? ഓക്കെ ചേട്ടാ, ശരി, ഓക്കെ ബൈ. പോക്കുവിൽ തത്സമയ പരിപാടിയിൽ വെള്ളയുടെ നിന്ന് മോഹൻ ചേട്ടനാണ് നമ്മളോട് സംസാരിച്ചത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കുമായിരുന്നു, ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് വിളിക്കുന്നില്ല, കോള് കണക്ട് ആവാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ ഓണനാളുകളായിട്ട് പൂവല്ല പൂന്തളിരല്ല എന്നുള്ള പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കത് കേൾക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891 8849 9 സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891 7739 9 ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഓരോ നല്ല വാക്കും കേൾക്കാൻ കാണിക്കുന്ന ക്ഷമയും നമ്മൾ പങ്കുവയ്ക്കുന്ന ഓരോ കാര്യങ്ങളും തീർച്ചയായും അപ്പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് നൽകുന്നത് വലിയൊരു തണലായിരിക്കും, ഒരു ആശ്വാസമായിരിക്കും. ഇന്ന് നമ്മെ കടന്നുപോയി പകൽ തിരികെ വരില്ല, എന്നാലും നമ്മൾ ബാക്കി വെച്ച നല്ല ഓർമ്മകളെന്നും നമ്മളോടൊപ്പം തന്നെ ഉണ്ടാകും. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നു. ഹലോ.
1: ഹലോ
0: ഹലോ
1: ഞാൻ ഒരു വഴിപോക്കരാണേ.
0: ആ വഴിപോക്ക പറയൂ. വഴിപോക്കൻ എന്താ പറയാനുള്ളേ?
1: അയ്യോ എനിക്ക് വലിയവനാ, നീരിത്ത് പോരേ സംസാരിക്കാൻ
0: പറ്റൂരം പറയൂ.
1: പിന്നെ സുഖം തന്നെ, ഒരുവിധം അങ്ങനെ പോണ്.
0: പല്ലുവേദന എടുത്ത് പല്ലൊക്കെ നീരായിട്ടിരിക്കുകയാണ് വസുമതി അമ്മ.
1: പല്ലെടുത്തില്ല, പല്ലെടുക്കാതെ ചുവട്ടിൽ നീര് വന്നു. ഇത്രയും വർഷമായിട്ട് എനിക്ക് നീര് വന്നിട്ടില്ല ചുവട്ടിൽ. വ്യാഴാഴ്ച രാത്രി ഒരു പനി വന്നു, അതിനുശേഷം ചുവട്ടിൽ നീരും വന്ന്
0: പല്ലുവേദന ഇതുവരെ വന്നിട്ടില്ല.
1: പണ്ടൊക്കെ വന്ന് പല്ലെല്ലാം ഒക്കെ പറിച്ചു ബാംഗ്ലൂർ വെച്ച് ഒരു അഞ്ചെട്ട് പല്ലൊക്കെ എടുത്ത്
0: എല്ലാ പല്ലും ബാംഗ്ലൂർ കളഞ്ഞിട്ട് വന്നു.
1: അവരടച്ചതാണ് ഇപ്പൊ വേദന വന്നത്. അവര് പണ്ട് 10-40 കൊല്ലം മുമ്പ് അടച്ച പല്ലാണ് ഇപ്പൊ വേദന വന്നത്.
0: അപ്പൊ വീണ്ടും അത് ചിലപ്പോ ഇൻഫെക്ഷൻ ആയി കാണും.
1: പല്ലല്ലേ, ഇനിയിപ്പോ വലിയ കുഴപ്പമില്ല.
0: പല്ലിന് 100 വയസ്സ് വരെ ഇരിക്കുമെന്ന് പറഞ്ഞാ പറ്റൂ?
1: ഇന്ന് 11-ാമത്തെ പ്രാവശ്യം വിളിച്ച് നിർത്താൻ പോയപ്പോ വിഷ്ണു എടുത്ത്, അതുകൊണ്ട് പിന്നെ പറയാന്ന് വെച്ചു. അല്ലെങ്കിൽ ഞാൻ
0: അല്ലെങ്കിൽ നമ്മളൊന്ന് പിണങ്ങിയാനെ
1: പിണങ്ങിയാനെ
0: ഇടയ്ക്ക് വയ്യാന്നൊക്കെ പറഞ്ഞു. ഓക്കെ ആയോ ഇപ്പം?
1: അയ്യോ അത് തന്നെ ഇങ്ങനെ തുടരെ വന്നോണ്ടിരിക്കുന്നു.
0: ഓരോന്ന് ഓരോന്നായിട്ട് വരണം.
1: ഇനിയിപ്പൊ 20-ാം തീയതി ആശുപത്രിയിൽ പോണം. ആ 20-ാം തീയതി മരുന്ന് വാങ്ങിക്കണ ഡേറ്റ്. പിന്നെ ഇന്നലെ പോയി ആന്റിബയോട്ടിക്കിന്റെ മെഡിക്കൽ സ്റ്റോറിൽ പോയി പറഞ്ഞു മുരളി എന്ന് വാങ്ങിച്ചോളൂ. തമ്പിയെ വിളിച്ചേട്ടാൻ പറഞ്ഞു ആന്റിബയോട്ടിക് കൂടുക എങ്കിലേ നീര് പോകുള്ളൂ.
0: അത് ഇൻഫെക്ഷൻ ആവുമ്പോഴാണ് നീര് വരണേ.
1: ആ ചുവട്ടി നീര്
0: നീരും വേദനയും വരണേ.
1: വാവിന്റെ പാരന്തോണിക്ക് കുളിച്ചു തല ഉയർന്നു, അതാണ് സംഭവം. ഞാൻ എന്നും വൈകുന്നേരം കുളിക്കുള്ളൂ. അന്ന് എല്ലാ പിള്ളേരൊക്കെ കൂടെ പറഞ്ഞ് കുളിക്കുകയും കുളിക്കുകയെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ കുളിച്ചു.
0: പകൽ രാവിലെ കുളിക്കാറില്ല, വൈകിട്ടാണ് കുളിക്കുന്നത്.
1: എന്നോ 5 മണിയായിട്ട് കുളിച്ചാ പിന്നെ ശരീരാണെങ്കിൽ അല്ല, വിയർത്തു പോയാൽ അപ്പൊ എന്തെങ്കിലും വരും തൊണ്ടവേദന.
0: രാവിലെ കുളിച്ച് വൈകുന്നേരം വരെ ആയപ്പോ വിയർത്തു.
1: രാവിലെ വൈകിട്ട് കുളിക്കായിരുന്നു പണ്ട്.
0: നമുക്കൊക്കെ നേരെ ഓപ്പോസിറ്റ് ആണ്. രാവിലെ കുളിച്ചാ കുഴപ്പമില്ല, വൈകിട്ട് കുളിച്ചാ പ്രശ്നാവും. ഒന്നും ഒരു നടക്ക് പോകില്ല എന്നുള്ളതാണ്.
1: പശുവൊക്കെ ഉണ്ടായിരുന്നപ്പോ രാവിലെ ഒരു 10 മണിക്ക് ഒരു കുളിയുണ്ട്, പിന്നെ വൈകിട്ട് ഒരു 7 മണിക്ക് വീണ്ടും കുളിക്കും.
0: വീണ്ടും കുളിക്കും, കാരണം പശുവിന്റെ ഇടയിൽ കിടന്നിങ്ങനെ
1: കുളിച്ച ഒരു കുഴപ്പമില്ലായിരുന്നു. പേരും മഴ ആയാ നനയുമായിരുന്നു. ഇപ്പൊ മഴ തുള്ളി നനയാനും വയ്യ, വിയർക്കാനും വയ്യ. അതൊക്കെ ആയില്ലേ, കാലം അങ്ങ് തീരാറായില്ലേ? അത്
0: കാലമൊന്നും ഈ അടുത്തടയ്ക്കൊന്നും തീരില്ല.
1: ഫെബ്രുവരി 3-ാം തീയതി ജീവിച്ചിരുന്നാ മതി. അപ്പൊ 6 വർഷം തകയാ. അപ്പൊ ഞാനും കൂടെ പോവും.
0: വിളിച്ചോണ്ട് പോവാൻ പറയാം.
1: വന്ന് വാവിന്റെ തലക്കും തലേ
0: വന്ന് വന്ന് വിളിച്ച വസുമതി വരുന്നില്ലേ എന്റെ കൂടെ. അപ്പൊ പോയില്ലേ?
1: ആ പോയില്ല പോയില്ല. ഞാൻ പറഞ്ഞ 5-6 വർഷം കൂടെ കഴിഞ്ഞിട്ടാ. ഞാൻ പറഞ്ഞ 6 വർഷം തകയട്ടെന്ന് പറഞ്ഞു.
0: 6 വർഷം തകയുമ്പം ചേട്ടായി ഞാനും വരുന്നു. നിങ്ങളുടെ
1: 30-ാം തീയതിക്കകത്ത് ഞാനും മുരളിയും കൂടെ ഒരു ദിവസം വരും. കഴിഞ്ഞ നേരം എനിക്ക് വരാൻ പറ്റിയില്ല. ഇപ്പൊ വൈകെങ്കിലും വരും ഞങ്ങള്.
0: എന്തായാലും വരണം
1: ചേട്ടാ. 3-ാം തീയതി അപ്പൊ അതിന്റെ പൈസ കൊണ്ട് തരാൻ വരും.
0: ഓ ഓ വരണം.
1: അന്ന് മുരളി
0: അന്ന് നമുക്ക് പരസ്പരം കാണണം.
1: കൊറേ കാലം ഉണ്ട്. ഞാൻ വരുമ്പോ എവിടെയെങ്കിലും ഓടും.
0: ഞാൻ ഒരിടത്തും പോവില്ല. അന്ന് പോയിട്ട് ഞാൻ വർണ്ണനെടുക്കും മുരളി അവിടുന്ന് ഓടിപ്പോയത് എന്തിന്. അതിന്നും എനിക്കൊരു ചോദ്യചിഹ്നമാണ്. ഞാൻ മുരളി എടുത്ത് പറഞ്ഞു ഞാൻ 5 മിനിറ്റിനുള്ളിൽ അവിടെ എത്തുമെന്ന്. വന്ന് അന്വേഷിച്ചു മുരളി അവിടെ നഹിയേ. അല്ല പറഞ്ഞ്, എന്നാലും ഞാൻ എന്താ ചെയ്യാ? ഞാൻ എന്നിട്ട് വന്നില്ലേ. ഞാൻ 5 മിനിറ്റിനുള്ളിൽ അവിടെ എത്തി. ഓഫീസിൽ വന്ന് മുരളി എവിടെ?
1: മുരളി
0: അത് ഒരു കാര്യത്തിലായി പോയില്ലേ. ഞാൻ വന്നിട്ട് മുരളി എവിടെ, മുരളി എവിടെ ചോദിക്കുന്നു. പക്ഷെ മുരളി എവിടെ എങ്ങും ഇല്ല. ഓ വന്നിട്ട് പോയെന്ന് പറഞ്ഞു. ഓഫീസിൽ ചോദിച്ചോ പറഞ്ഞു വന്നിട്ട് പോയെന്ന്. എന്തായാലും വസുമതി അമ്മ വരുമ്പോ എന്തായാലും കാണണം. പിന്നെ കാണണ്ടേ? ആ അപ്പൊ ജനുവരിയിൽ നമ്മള് കാണും. ജനുവരി ലാസ്റ്റില് നമ്മള് കാണും. നമ്മളെ സ്വന്തം കർണാസയിൽ വെച്ച്
1: കാണും.
0: എന്റെ സ്വന്തം കോണ്ടസയിലും എല്ലാം വരുമോ?
1: എല്ലായിടത്തും വരാം.
0: അല്ലല്ല നടക്കണ്ട, നേരെ വണ്ടിയിൽ തന്നെ നമുക്ക് ഈ മോളിക്കാരി വരാം. അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം?
1: എല്ലാരെയും കാണാമല്ലോ, ഓണമല്ലേ. ഞാൻ വിഷ്ണുവിന്റെ പറഞ്ഞൊരു നല്ല പാട്ട് വെച്ച ഇന്ന് അത്തത്തിന്റെ അന്ന് പോലെ ഇത്രയും ഇപ്പൊ ഇന്ന് 6-7 ദിവസം കൊണ്ട് വെയിറ്റ് ചെയ്യുന്ന എണീക്കത്തോണ്ട് എല്ലാം കേട്ട് കേട്ട്
0: കിടക്കുകയല്ലേ. അത്തം ചിത്തിര ചോതി പൂവത്തപ്പത്തിനുതിപ്പൂണപ്പൂ, അത്തപ്പത്തിനുതിപ്പൂണപ്പൂ. അത് കേട്ടാലോ ചോദ്യ ദിനമായിട്ട് വസുമതി അമ്മയ്ക്ക് അങ്ങനെ ഒരു പാട്ട് വെച്ചു തരാന്നാണ് വിഷ്ണു പറയണേ. വിഷ്ണു അത് പറയുന്നുണ്ട്, അപ്പുറം പറയുന്നാണ് പറയണല്ലേ. വരട്ടെ വിഷ്ണു, അതെ വരട്ടെ, നമുക്ക് വച്ചിരിക്കാം എല്ലാം കൂടെ ചേർത്ത്
1: ചേർത്ത് വെക്കാം.
0: വരവും വല്ല ചിപ്സ് ഒക്കെ കൊണ്ടുകൊടുത്താ വിഷ്ണു എല്ലാം ഒതുങ്ങും.
1: പണ്ട് ഞാൻ എന്തെല്ലാം ഉണ്ടാക്കി, ഇപ്പൊ വരെ പിള്ളേരൊന്നും കേക്കും പക്കവടതാ.
0: അങ്ങനെ ഒന്നും ഉണ്ടാക്കി വെക്കണ്ട, കടയിലെല്ലാം ഇങ്ങനെ വിഭവ സമൃദ്ധമായിട്ടുണ്ട്. അത് അത്രേ ഉള്ളൂ, വീട്ടിലുണ്ടാക്കണ പക്കാവടയിലെ രുചി കടയിലെ പക്കാവടക്ക് കിട്ടൂല. എനിക്ക് എനിക്ക് ഇഷ്ടമുള്ള സാധനമാണ് വീട്ടിൽ ഉണ്ടാക്കുന്ന പക്കാവട. അമ്മ ഉണ്ടാക്കി തരുമായിരുന്നു, പിന്നെ ഇതുവരെ അത് കിട്ടിയിട്ടില്ല. പാലമാമയ്ക്ക് വയ്യതാനും പക്കാവട ഉണ്ടാക്കാനും വയ്യ.
1: സാമ്പാർ വെക്കണമെങ്കിൽ പിള്ളേർക്ക് വേണം.
0: ആ അതാണ് പാലമ്മമാരെ വീട്ടിലുള്ള സാമ്പാർ.
1: ഇപ്പഴും 1-2 പിള്ളേർ വരും.
0: എന്തെങ്കിലും വാങ്ങിച്ച് അടച്ചു വെച്ചേക്കണം കുട്ടിയെ കൊടുക്കാൻ. ശരി, അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ. വഴി പോക്കാ, വഴിയെ പോയ വസുമതി അമ്മേ. അതിപ്പോ എന്റെ അടുത്ത് സംസാരിക്കുമ്പോ വായൊക്കെ തുറക്കാൻ പറ്റും. ഞാനിന്നലെ ഇങ്ങനെ തൊണ്ടവേദനയൊക്കെ എടുത്തിരിക്കും, ഇന്ന് വരാൻ പറ്റുമെന്ന് തന്നെ ഞാൻ വിചാരിച്ചില്ല.
1: ഇന്നലെ രാത്രി ഇന്ന് രാവിലെ, എന്നിട്ട് രാത്രി ഒരുത്തം ചെന്ന് ബ്രെഡ് ജാം ഒക്കെ വാറ്റിട്ട് വന്നു.
0: നമുക്ക് എവിടെ തിന്നല്ലേ.
1: എനിക്കത് ഇഷ്ടമല്ല, വാങ്ങിക്കില്ലെന്ന് പറഞ്ഞാൽ അത് കേക്കൂല. അതാ ഒരു കവറുകൾ വാങ്ങിച്ചോണ്ട് വെച്ചേക്കണത്.
0: ശരി, അപ്പൊ നമുക്ക് എന്തായാലും എല്ലാ വഴിപോക്കർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം. ശരി ശരി, ഓക്കെ. ഇല്ല ഓക്കെ, ബൈ വസുമതി അമ്മയെ. പാട്ട് കേൾക്കാം, ഓണാശംസകൾ.
1: ഓണാശംസകൾ
0: ഓക്കെ. പോക്കുവൽ തത്സമയ ഒരു വഴി നമ്മുടെ പ്രിയ ശ്രോതാവ് വസുമതി അമ്മയാണ് ഇത്രയും നേരം നമ്മളോട് വളരെ രസകരമായ വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ പങ്കുവച്ചത്. അപ്പൊ വീട്ടിലുണ്ടാക്കുന്ന ഒരു പക്കാവട തിന്നാനുള്ള ഒരു കൊതി വരെ വാസ്തവത്തിൽ തോന്നിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അതൊക്കെ ഒരു എന്താണ്, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പോൾ നമുക്കിപ്പോൾ ആവശ്യപ്പെട്ടതുപോലെ ഒരു നല്ല ഓണപ്പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ന് ചോദ്യ ദിനമാണ്, അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ഒരു പാട്ട് തന്നെ നമുക്ക് വസുമതി അമ്മയ്ക്ക് വേണ്ടി കേൾപ്പിക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8-8-9-1-8-8-4-9-1-2. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8-8-9-1-7-7-3-9-1-2. ഇത് കരുണാസായ് റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ജീവിതത്തിൽ എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല. ചില ദിവസങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ പ്രയാസമുള്ളതായേക്കാം. ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾ പോലും മനസ്സിൻ്റെ സമാധാനം കളഞ്ഞേക്കാം. എന്നാൽ ഓർക്കുക, ഇരുണ്ട മേഘങ്ങൾ മാറി വെയിൽ തെളിയുന്നത് പോലെ ഓരോ പ്രതിസന്ധിക്കും ഒരു അവസാനമുണ്ടാവും. പോക്കുവെയിൽ തത്സമയ പരിപാടിയിലൂടെ പ്രിയ വർത്തമാനങ്ങളും പാട്ടുകളും നമുക്ക് ആസ്വദിക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, ഗുഡ് ഈവനിങ് മാഡം.
0: ആ, ഗുഡ് ഈവനിങ്. ദാരാ
1: ഫ്രം സുധാ ചെരുപ്പാണി.
0: സുധാ ചെരുപ്പാണി, പറഞ്ഞോളൂ സുധാ.
1: നല്ല വിശേഷം. ഹാപ്പി ഓണം. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.
0: എല്ലാം കൂടെ ഒരുമിച്ചാണോ?
1: എല്ലാം കൂടെ ഒരുമിച്ച്. ഇൻഡിപെൻഡൻസ് ഡേ അന്ന് വിളിച്ചപ്പോ കിട്ടിയില്ലായിരുന്നു.
0: ഇൻഡിപെൻഡൻസ് ഡേ കഴിഞ്ഞു
1: കഴിഞ്ഞു, എന്നാലും ഇരിക്കട്ടെ.
0: ഇനിയിപ്പോ കഴിഞ്ഞു പോയാല് ഇനി ഈ വർഷം മൊത്തം ഇൻഡിപെൻഡൻസ് ഡേ തന്നെ.
1: അതെ. പിന്നെ സുഖമാണോ മാഡത്തിന്?
0: സുഖമാണല്ലോ.
1: കുറേ നാളായി ഞാൻ ഇടവേളകൾക്ക് ശേഷം വിളിച്ചപ്പോ.
0: നീണ്ട ഒരു ഇടവേളക്ക് ശേഷം വീണ്ടും വിളിക്കുകയാണ്,
1: വീണ്ടും
0: പുതിയ കാര്യങ്ങൾ പറയാനും നല്ല പാട്ടുകൾ കേൾക്കാനും.
1: അതെ.
0: അപ്പൊ ഓണത്തിനുള്ള സെറ്റപ്പ് ഒക്കെ റെഡിയായോ?
1: ഓണത്തിനുള്ള സെറ്റപ്പ് ഒക്കെ ശരിയായി. നാളെ എന്റെ തൊഴിലുറപ്പ് സൈറ്റിൽ ഓണ സദ്യ.
0: ഓ, താങ്കളുടെ വക എന്താണ് കൊണ്ടുപോകുന്നത്?
1: ഞങ്ങൾ നാല് പേര് ചേർന്ന് ചോറ്.
0: ഓ, ഇങ്ങനെ കാറ്ററിംഗ് കൊടുക്കാറില്ലേ? അല്ലേ,
1: കാറ്ററിംഗ് കൊടുക്കാറില്ല ഞങ്ങള്.
0: ഇപ്പൊ ഒരു ഗ്രൂപ്പിലുള്ള കുറെ പേര് ചേർന്ന് ഓരോരുത്തർ ഓരോ ഐറ്റം കൊണ്ടുവരണം.
1: അതെ അതെ അതെ.
0: വ്യത്യസ്തമായ രുചികൾ നമുക്ക് അനുഭവിക്കാം.
1: അതെ,
0: അനുഭവിക്കാന്ന് ഞാൻ പറയാം, നല്ല അർത്ഥത്തിലാണ്. ആസ്വദിക്കാം. അതാണ് വ്യത്യസ്തമായ രുചികൾ ആസ്വദിക്കാൻ വരൂ കുടുംബശ്രീയുടെ ഓണസദ്യയിലേക്ക്.
1: ഓണസദ്യക്ക്
0: എവിടെ വെച്ചിട്ടാ പ്രോഗ്രാം നടക്കുന്നത്?
1: അത് ചെരുപ്പാണിയിലെ ഒരു സാംസ്കാരിക നിലയമുണ്ട്. അവിടെ ആ സാംസ്കാരിക നിലയത്തിൽ വെച്ചാണ്.
0: എത്ര അംഗങ്ങളുണ്ട്?
1: ഞങ്ങള് 30 പേരുണ്ട്. പിന്നെ നമ്മളെ വാർഡ് മെമ്പറ്, പിന്നെ ഇത് അല്ലാതെ വേറെ കുറച്ച് പേരെ കൂടി വിളിച്ചിട്ടുണ്ട്. കുറച്ച് കുഞ്ഞു കുട്ടികളെയൊക്കെ വിളിച്ചിട്ടുണ്ട്. ഹരിതകർമ്മ സേനയുടെ
0: ക്ഷണിച്ചിട്ടുണ്ട്.
1: അപ്പൊ
0: ഇങ്ങനെ ഓരോരുത്തരും ഓരോ ഐറ്റംസ് കൊണ്ടുവരും. സുധാ ചെരുപ്പാണി സമം ചോറ്.
1: അതെ,
0: ഓരോരുത്തരുടെ പേരിന്റെ നേർക്ക് ഓരോ കറിയുടെ പേരുണ്ടാവും.
1: ഞങ്ങൾ 4 പേര്
0: ചേർന്ന് ചോറ്
1: വെക്കുന്നത്.
0: ചോറൊന്നും അങ്ങനെ ആരും ഏറ്റെടുക്കൂല, ഒത്തിരി കഷ്ടപ്പാടുണ്ട്. പക്ഷെ ഒരു കണക്കിന് അതാണ് നല്ലത്. ടേസ്റ്റ് ഒന്നും പ്രത്യേകിച്ച് ആരും പറയൂല. ചോറിന് ചോറിന്റേതായ രുചി മാത്രമേ ഉള്ളൂ.
1: ഞങ്ങൾ തീരുമാനിച്ച സാംസ്കാരിക നിലയത്തിന്റെ അടുത്ത് തന്നെ നല്ലൊരു അടുത്തൊക്കെ
0: പോയി. കൂട്ടുകാരും ബുദ്ധിമതികളാണ്. ചോറ് കൊള്ളൂലടേ എന്നാരും പറയൂല.
1: ആരും പറയത്തില്ല.
0: അധികം വെന്തു പോവാതെ വടിച്ചെടുക്കണം എന്നുള്ളതേ ഉള്ളൂ.
1: അതെ, എന്തിനാ നമ്മളെ ആവശ്യമില്ലാതെ പുറത്ത് പൈസ കളയുന്നത്?
0: അതെ, അത് മാത്രമല്ല, വല്ല പുളിശ്ശേരിയെ കൊണ്ടായിക്കൊണ്ടെന്ന കുറ്റം പറയും. ചോറിനാവാൻ പ്രത്യേകിച്ച് കുറ്റമില്ല.
1: എന്തായാലും ഒരു സദ്യ വെക്കുമ്പോ ഒരു കുറ്റം ഉണ്ടാകും.
0: ചെലപ്പം പറയാൻ പറ്റില്ല, എല്ലാം നല്ലതായിരിക്കും.
1: ആയിരിക്കാം.
0: പിന്നെ വ്യത്യസ്തമായ ആൾക്കാർ പാചകം ചെയ്യുന്ന വ്യത്യസ്ത രുചിക്കൂട്ടുമായി ഒരു ഉത്സവം ഒരോണം.
1: അതെ അതെ.
0: അപ്പൊ ഓണാശംസകൾ എല്ലാവർക്കും നേരുന്നു. അപ്പൊ ഏത് പാട്ട് വേണം?
1: മെല്ലെ മെല്ലെ മുഖപടം.

0: മറന്നു.
1: അപ്പൊ മെല്ലെ
0: അപ്പം
1: മെല്ലെ
0: ആയിക്കോട്ടെ,
1: മുക്കുപടം തെല്ല് ഒതുക്കി.
0: ആ പാട്ട് വേണം
1: മിന്നാ മിനിങ്ങിന്റെ
0: അത്.
1: നുറുങ്ങ് വെട്ട വന്ന ചിത്രത്തിലെ പാട്ട
0: ആ ഡെഡിക്കേഷൻ ഉണ്ട്.
1: ആർക്കാ ഡെഡിക്കേഷൻ?
0: ഇന്ന് നമ്മ വാഴോട്ട് കോണത്തുനിന്ന് വിളിച്ച ഒരു സുധ,
1: സുധ
0: സുധയുടെ ഒരു
1: വാഴോട്ട്
0: ഫ്രണ്ട്, ആ ഒരു ഫ്രണ്ട്സ് ആണ് സംസാരിച്ചത്. എനിക്ക്
1: അവരൊരു ഗ്രൂപ്പ്
0: പോണം കൂടെ.
1: ആയിട്ടാണ് സംസാരിച്ചത്.
0: അതെ അതെ അതെ. അപ്പൊ ഈ വാഴോട്ട് കോണം
1: അവരുടെ അയൽക്കൂട്ടത്തിന്റെ മീറ്റിംഗ് ആയിരുന്നു.
0: മീറ്റിംഗ് ആയിരുന്നു. അപ്പൊ ഈ വാഴോട്ട് കോണം എന്ന് പറയുന്നത് നമ്മളെ മലയൻകീഴ് വാഴോട്ട് കോണോ പൂവച്ചൽ വാഴോട്ട് കോണോ?
1: മലയൻകീഴ് വാഴോട്ട് ഊണാവാനാണ് സാധ്യത. എനിക്ക് അത്ര ക്ലിയർ അല്ല.
0: അല്ല
1: എനിക്ക് ഒരു
0: ആ എനിക്ക്
1: വാഴോട്ട് ഊണേ അറിയാവൂ. അത് എവിടെയെന്ന്
0: മലയൻകീഴ്
1: അറിയും.
0: ഉണ്ട്.
1: ഇവിടെ വാഴോട്ട് ഊണമെന്ന് മാത്രമേ എനിക്ക് അറിയാവുള്ളൂ.
0: അതെ അവര് ഇങ്ങനെ
1: എന്നെ
0: പറഞ്ഞു. പക്ഷെ
1: വിളിക്കാൻ
0: എനിക്ക്
1: നമുക്ക് ചോദിക്കാം.
0: ആ ഈ രണ്ട് വാഴോട്ട് കോണവും എനിക്കറിയാം, ഞാൻ പോയിട്ടുണ്ട് സ്ഥലങ്ങളിൽ. ആ
1: ഏതോ
0: അപ്പൊ
1: ഒരു വാഴോട്ട് ഊണത്തുള്ള ആൾക്കാരാണ് ഇവരെല്ലാവരും.
0: ആ അതെ അതെ
1: അപ്പൊ അവർക്ക് അവര് അവരെടുത്ത് എന്തെങ്കിലും പറയണോ?
0: അവരടുത്ത് നല്ല അഭിപ്രായങ്ങൾ, കുടുംബശ്രീയില് നല്ലതായിരുന്നു. ആ പാടിയ ചേച്ചി നല്ല സ്മാർട്ടായിട്ട് പാടി, നല്ല അക്ഷര സ്പുടതയോടെ പാടി. അവർക്ക് എത്ര 70 വയസ്സ് പ്രായം ഉണ്ടായിരുന്നിട്ട്
1: 71
0: അവര്
1: വയസ്സ്.
0: ആ പാട്ടിന്റെ ആസ്വദിച്ച് അവരത് അവർക്ക് നല്ല ഒരിത് കിട്ടട്ടെ
1: ശരി.
0: അവരെ ഗ്രൂപ്പിലായിട്ട്. പിന്നെ എന്റെ കുടുംബശ്രീയിലുള്ള എല്ലാവർക്കും, പിന്നെ അവിടെ നമ്മുടെ സ്റ്റുഡിയോയിലുള്ള ആതിര, വിഷ്ണു, മാഡം, മാഡത്തിന്റെ ഹസ്ബൻഡ്, മദർ സാറ്, ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം സാറിനോട് സംസാരിച്ചിട്ടുണ്ട്. എല്ലാ പിന്നെ ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഓണം ആശംസകളും അവർക്ക് വേണ്ടി.
1: ശരി. അപ്പോൾ തിരിച്ചും അതുപോലെ കുടുംബശ്രീയിലുള്ള എല്ലാവർക്കും കരുണാസായി റേഡിയോയുടെ ഹൃദ്യമായ ജന്മദിന സോറി ഓണാശംസകൾ നേരുന്നു. അതോടൊപ്പം ഒരുപാട് ഓണ വിഭവങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും കരുണാസായി റേഡിയോ പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്നു. അതെല്ലാം വളരെ നന്നായി ആസ്വദിക്കുക, ഭുജിക്കുക. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ? ഓക്കെ, ബൈ. ഓക്കെ. അപ്പോൾ പോക്കുവൽ തത്സമയ ഇവരുടെ സുധാ ചെരിപ്പാണിയാണ് ഇപ്പോൾ സംസാരിച്ചത്. കുറേ നാളുകളായി, അതിന് ശേഷമാണ് ഇന്നിപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ മെല്ലെ മെല്ലെ മുഖപടം തെല്ല് ഒതുക്കി എന്നുള്ള മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവെട്ട് എന്ന ചിത്രത്തിലെ ഒ എൻ വി എഴുതിയ മനോഹരമായ ഒരു പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് അത് കേട്ടിട്ട് പോക്കുവയിലേക്ക് തിരിച്ചു വരാം.

ഉക്വയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ സമയം ഇവിടെ ഏകദേശം അവസാനിക്കുന്നു. ഒരുപാട് ശ്രോതാക്കൾ പ്രിയ വിശേഷങ്ങളും പ്രിയ ഗാനങ്ങളും ഓണം ഓർമ്മകളും ഒക്കെ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. നമസ്കാരം, തച്ചോട്ടാവിൽ നിന്ന് ബിന്ദുവാണ്. ഞാനിപ്പോൾ കാലിലൊരു സർജറിയുമായി ബന്ധപ്പെട്ട് മോൻ്റെ ജോലി സ്ഥലമായ സെക്കന്ദരാബാദ് എന്ന സ്ഥലത്താണ്. ഇവിടെ സ്ഥിരമായ കരുണാസായി റേഡിയോ കേൾക്കാറുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ കേട്ട അശ്വതി എന്ന കുട്ടിക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഈ പാട്ട് ആവശ്യപ്പെടുന്നത്. അശ്വതി ഇത് കേൾക്കുന്നുണ്ടാവും, അശ്വതിക്ക് സന്തോഷമായെന്ന് ഞാൻ വിചാരിക്കുന്നു. മുഖചിത്രം എന്ന ചിത്രത്തിലെ, അതിൽ ദാസേട്ടൻ പാടിയ പൊന്നാവണി വെട്ടം തിരുമുറ്റം മെഴുകുമ്പോൾ എന്ന പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും അശ്വതിക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ കരുണാസായി റേഡിയുടെ പ്രിയ ശ്രോതാവ് അശ്വതിക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ കരുണാസായി റേഡിയോയിലെ എല്ലാ അണിയറ പ്രവർത്തകർക്കും സുഖമാണ് എന്ന് കരുതുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട് ബിന്ദു. കൂടാതെ ബാലകൃഷ്ണൻ ചേട്ടനും ഈ റേഡിയോ കേൾക്കുന്ന, അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സുരേഷ്, സാജു എന്നിവർക്കും, ഈ റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ് ബിന്ദു പറയുന്നത്. അപ്പം എല്ലാവർക്കും ബിന്ദുവിൻ്റെ വക ഓണാശംസകളും നേരുന്നു. അപ്പം പ്രത്യേകിച്ച് ഈ പാട്ട് നമ്മുടെ അശ്വതികുട്ടിക്ക് വേണ്ടിയിട്ടാണെന്നുള്ളതാണ് വളരെ സന്തോഷം പകരുന്ന ഒരു കാര്യം. അപ്പം എന്തായാലും തത്സമയ പരിപാടിയിലെ അവസാന ഗാനമാണ് ഇത്. അപ്പോൾ നമ്മുടെ സമയം ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെ കേൾക്കാൻ സമയം കണ്ടെത്തുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്, വലിയൊരു നന്മയാണ്. പലപ്പോഴും ആളുകൾ ആഗ്രഹിക്കുന്നത് വലിയ ഉപദേശങ്ങളോ പരിഹാരങ്ങളോ അല്ല, മറിച്ച് തങ്ങളുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ക്ഷമയോടെ കേട്ടിരിക്കാൻ ഒരാൾ കൂടെയുണ്ട് എന്ന തിരിച്ചറിവാണ്. ആത്മാർത്ഥമായ ഒരു വാക്ക് അല്ലെങ്കിൽ ഞാൻ കൂടെയുണ്ട് എന്നൊരു ഉറപ്പ്, അത്രമാത്രം മതിയാകും തളർന്നുപോയ ഒരാളുടെ മനസ്സിൽ പ്രതീക്ഷയുടെ വെളിച്ചം നിറയ്ക്കാൻ. മറ്റുള്ളവർക്ക് ആശ്വാസമാകാൻ വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്നില്ല, ഒരല്പം കരുണയോടെ പെരുമാറിയാൽ മാത്രം മതിയാവും. നിങ്ങളുടെ യാത്രയിൽ ഒരു ചെറിയ ഇടവേള മാത്രമാണ് നമ്മുടെ ഈ പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ സമയം. പുതിയൊരു പ്രതീക്ഷയോടെ മുന്നോട്ട് നടക്കാൻ ഈ സയാനം നിങ്ങളെ സഹായിക്കട്ടെ. തത്സമയ പരിപാടിയുടെ സമയം ഇവിടെ അവസാനിക്കുന്നു. നമ്മളോട് ബിന്ദുവാണ് ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന അശ്വതിക്ക് വേണ്ടി. നമുക്ക് ആ പാട്ട് കേൾക്കാം. ഈ ഒരു ഗാനത്തോടുകൂടി പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നിന്ന് വിട പറയാനുള്ള സമയമായിരിക്കുകയാണ്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയും വിഷ്ണുവുമാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: പരിസ്ഥിതി വിശേഷങ്ങൾ.
3: നമ്മുടെ ഭൂമിയുടെയും വരും തലമുറയുടെയും നിലനിൽപ്പിന് ഏറ്റവും വലിയ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്നത് നാം അലക്ഷ്യമായി വലിച്ചെറിയുന്ന മാലിന്യങ്ങളാണ്. വലിച്ചെറിയരുത് മാലിന്യങ്ങൾ എന്നത് കേവലം ഒരു മുദ്രാവാക്യമല്ല, മറിച്ച് ഭൂമിയോടും സഹജീവികളോടുമുള്ള നമ്മുടെ ഉത്തരവാദിത്വത്തിന്റെ പ്രഖ്യാപനമാണ്. പരിഷ്കൃതമെന്ന് അവകാശപ്പെടുന്ന ഒരു സമൂഹത്തിൽ ഇന്നും പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും മാലിന്യങ്ങൾ കുന്നുകൂടുന്നത് നമ്മുടെ സാംസ്കാരിക ബോധത്തിനേൽക്കുന്ന വലിയൊരു ആഘാതമാണ്. ശുചിത്വമുള്ള ഒരു പരിസ്ഥിതി എന്നത് ഓരോ പൌരന്റെയും അവകാശമാണെന്നും അത് സംരക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണെന്നുമുള്ള തിരിച്ചറിവ് ഇനിയെങ്കിലും ഉണ്ടാകേണ്ടതുണ്ട്. മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നതിലൂടെ നാം പ്രകൃതിയുടെ സ്വാഭാവികമായ ചക്രത്തെയാണ് തടസ്സപ്പെടുത്തുന്നത്. ഇതിലേറ്റവും വിനാശകാരി പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ്. വർഷങ്ങൾ കഴിഞ്ഞാലും മണ്ണിൽ അലിഞ്ഞു ചേരാത്ത പ്ലാസ്റ്റിക് വസ്തുക്കൾ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നശിപ്പിക്കുകയും ഭൂഗർഭ ജലനിരപ്പ് താഴാൻ കാരണമാവുകയും ചെയ്യുന്നു. മഴവെള്ളം മണ്ണിലേക്കിറങ്ങുന്നതിനെ തടയുന്ന പ്ലാസ്റ്റിക് പാളികൾ ഒടുവിൽ വെള്ളപ്പൊക്കത്തിലേക്കും മണ്ണിടിച്ചിലേക്കുമാണ് നമ്മെ നയിക്കുന്നത്. കൂടാതെ അലക്ഷ്യമായി വലിച്ചെറിയുന്ന ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക്കുകളും തിന്നുന്ന മിണ്ടാപ്രാണികൾ ദാരുണമായി ചത്തൊടുങ്ങുന്ന കാഴ്ചകൾ നമുക്ക് മുന്നിലുണ്ട്. നമ്മുടെ നിരുത്തരവാദിത്വം മറ്റൊരു ജീവിയുടെ ജീവനെടുക്കുന്ന അവസ്ഥയേക്കാൾ വലിയൊരു ക്രൂരത വേറെയില്ല. ജലാശയങ്ങളിലേക്ക് മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത നമ്മുടെ ആരോഗ്യത്തെ നേരിട്ട് ബാധിക്കുന്നു. പുഴകളും തോടുകളും കുളങ്ങളും ഇന്ന് മാലിന്യവാഹിനികളായി മാറിക്കഴിഞ്ഞു. പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളും കെട്ടിക്കിടന്ന് ജലപ്രവാഹം തടസ്സപ്പെടുന്നത് പ്രളയ സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നു. ഇത് മാത്രമല്ല, കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ പകർച്ചവ്യാധി പരത്തുന്ന കൊതുകുകളുടെയും മറ്റു കീടങ്ങളുടെയും പ്രജനന കേന്ദ്രങ്ങളായി മാറുന്നു. ഡെങ്കിപ്പനി, എലിപ്പനി തുടങ്ങിയ മാരക രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതിൽ നമ്മുടെ ഈ വലിച്ചെറിയൽ സ്വഭാവത്തിന് വലിയ പങ്കുണ്ട്. നാം വലിച്ചെറിയുന്ന ഓരോ മാലിന്യവും ഏതെങ്കിലും രൂപത്തിൽ നമ്മുടെ ആഹാരത്തിലൂടെയോ വെള്ളത്തിലൂടെയോ തിരികെ നമ്മുടെ ശരീരത്തിൽ തന്നെ എത്തുന്നു എന്ന സത്യം നാം മറക്കരുത്. മാലിന്യ സംസ്കരണത്തിന് ശാസ്ത്രീയമായ രീതികൾ അവലംബിക്കുക എന്നതാണ് ഇതിനുള്ള ഏക പരിഹാരം. മാലിന്യങ്ങളെ ജൈവമെന്നും അജൈവമെന്നും തരംതിരിക്കുക എന്നത് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. ജൈവമാലിന്യങ്ങൾ വളമാക്കി മാറ്റാനും അജൈവ മാലിന്യങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ഹരിതകർമ്മസേന പോലുള്ള ഏജൻസികൾക്ക് കൈമാറാനും നാം തയ്യാറാകണം. മാലിന്യമുക്ത നവകേരളം പോലുള്ള പദ്ധതികൾ വിജയിക്കണമെങ്കിൽ അത് ഓരോ വ്യക്തിയുടെയും ബോധപൂർവമായ ഇടപെടലിലൂടെ മാത്രമേ സാധ്യമാകൂ. റോഡരികിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും മാലിന്യം വലിച്ചെറിയുന്നത് കുറ്റകരമാണെന്ന ബോധം എല്ലാവരിലും ഉണ്ടാകണം. നിയമങ്ങൾ കർശനമാക്കുന്നതിനോടൊപ്പം തന്നെ സ്വയം നിയന്ത്രിക്കാനുള്ള മനസ്സുകൂടി നമുക്ക് വേണം. മാലിന്യ സംസ്കരണത്തിന്റെ 3 പ്രധാന തത്വങ്ങളായ കുറയ്ക്കുക, പുനരുപയോഗിക്കുക, പുനഃചംക്രമണം ചെയ്യുക എന്നത് നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമാകണം. കടകളിൽ പോകുമ്പോൾ തുണിസഞ്ചികൾ കൊണ്ടുപോകുന്നതും ഡിസ്പോസിബിൾ വസ്തുക്കൾ പരമാവധി ഒഴിവാക്കുന്നതും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. നമ്മുടെ വീടും പരിസരവും പോലെ തന്നെ പൊതുസ്ഥലങ്ങളും വൃത്തിയായി സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. ശുചിത്വമുള്ള ഒരു നാട് എന്നാൽ രോഗങ്ങളില്ലാത്ത സന്തോഷമുള്ള ഒരു നാട് എന്നാണ് അർത്ഥം. വരും തലമുറയ്ക്ക് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്പാദ്യം പ്ലാസ്റ്റിക് മലിനീകരണമില്ലാത്ത തെളിനീരൊഴുകുന്ന പുഴകളും പച്ചപ്പുള്ള മണ്ണുമാണ്. അതിനായി വലിച്ചെറിയുകയല്ല മറിച്ച് സംസ്കരിക്കുക എന്ന ശീലം നമുക്ക് വളർത്തിയെടുക്കാം. പ്രകൃതിയെ ചതിക്കാത്ത ഒരു ജീവിത സംസ്കാരം പടുത്തുയർത്താൻ നമുക്ക് ഓരോരുത്തർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം.
2: പരിസ്ഥിതി വിശേഷങ്ങൾ.

തനിച്ചാവുമെന്ന ഭയത്താൽ സ്നേഹം യാചിച്ചു വാങ്ങാതിരിക്കുക. സ്നേഹിക്കാനും പരിഗണിക്കാനും നിങ്ങൾക്ക് നിങ്ങളോളം പോകുന്നൊരു കൂട്ട് വേറെയില്ല എന്ന് മറന്നു പോകരുത്. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണാസായി റേഡിയോ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: വ്യക്തിവിശേഷം.
2: ചെന്നൈക്കടുത്തുള്ള കിഴാനൂരിൽ 1933 ജൂൺ 21 ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര സംഗീത രംഗത്തെ പ്രതിഭാശാലിയായ സംഗീതജ്ഞൻ ആർ കെ ശേഖർ എന്ന രാജഗോപാൽ കുലശേഖർ ജനിച്ചത്. മൈലാപ്പൂർ ക്ഷേത്രത്തിലെ ഭജനഗായകനായിരുന്ന പിതാവിൽ നിന്നാണ് സംഗീതത്തിന്റെ ആദ്യ പാഠങ്ങൾ അദ്ദേഹം സ്വായത്തമാക്കിയത്. നാടകവേദികളിലൂടെ ആരംഭിച്ച സംഗീതയാത്ര പിന്നീട് ദക്ഷിണേന്ത്യൻ സിനിമയുടെ ഏറ്റവും തിരക്കേറിയ അണിയറ സംഗീത പ്രതിഭകളിലൊരാളായി അദ്ദേഹത്തെ ഉയർത്തി. മലയാള നാടകങ്ങൾക്ക് സംഗീതമൊരുക്കിക്കൊണ്ടാണ് അദ്ദേഹം കലാജീവിതം തുടങ്ങിയത്. തുടർന്ന് തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ ഭാഷകളിലെ പ്രമുഖ സംഗീത സംവിധായകർക്കൊപ്പം 100 ചിത്രങ്ങളിൽ മ്യൂസിക് കണ്ടക്ടറായും അറേഞ്ചറായും പ്രവർത്തിച്ചു. അക്കാലത്ത് ദക്ഷിണേന്ത്യൻ സിനിമയിലെ അനേകം ഹിറ്റ് ഗാനങ്ങളുടെ പിന്നിൽ പ്രേക്ഷകർ കാണാതെ നിന്നിരുന്ന ഒരു സംഗീത ശില്പിയായിരുന്നു ആർ കെ ശേഖർ. സ്വതന്ത്ര സംഗീത സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആദ്യ അരങ്ങേറ്റം മലയാളത്തിലായിരുന്നു. 1964 കുഞ്ചാക്കോ സംവിധാനം ചെയ്ത പഴശ്ശിരാജ എന്ന ചിത്രത്തിന് സംഗീതം നൽകി അദ്ദേഹം ശ്രദ്ധ നേടി. ചിത്രങ്ങളിലെ ഗാനങ്ങൾ വലിയ ജനപ്രീതി നേടി. തുടർന്ന് ആയിഷ, ടാക്സിക്കാർ, യുദ്ധഭൂമി, തിരുവാഭരണം, പെൺപട, ചോറ്റാനിക്കരെ അമ്മ തുടങ്ങി നിരവധി മലയാള ചിത്രങ്ങൾക്കും തമിഴ് സിനിമകൾക്കും അദ്ദേഹം മനോഹരമായ ഈണങ്ങൾ സമ്മാനിച്ചു. ഇന്നും പഴയകാല സംഗീതാസ്വാദകരുടെ മനസ്സിൽ ആ ഗാനങ്ങൾ മായാതെ നിലനിൽക്കുന്നു. ഗാനങ്ങളെക്കാൾ ഉപരിയായി പശ്ചാത്തല സംഗീതത്തിലായിരുന്നു ആർ കെ ശേഖറിന്റെ അസാധാരണ മികവ് പ്രകടമായിരുന്നത്. സിനിമയുടെ വികാരവും ദൃശ്യങ്ങളുടെ തീവ്രതയും കൃത്യമായി മനസ്സിലാക്കി ഓർക്കസ്ട്രേഷൻ ഒരുക്കുന്ന അദ്ദേഹത്തിന്റെ കഴിവ് അക്കാലത്ത് തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ടുതന്നെ നിരവധി സംവിധായകരുടെയും സംഗീത സംവിധായകരുടെയും വിശ്വസ്ത സഹപ്രവർത്തകനായി അദ്ദേഹം മാറി. എന്നാൽ ആ സംഗീതയാത്ര അധികകാലം നീണ്ടില്ല. വെറും 43 1976 സെപ്റ്റംബർ 30 ആർ കെ ശേഖർ അകാലത്തിൽ വിട പറഞ്ഞു. പക്ഷേ അദ്ദേഹം വിതച്ച സംഗീത വിത്തുകൾ അവിടെ അവസാനിച്ചില്ല. അദ്ദേഹത്തിന്റെ മകൻ AS ദിലീപ് കുമാർ പിന്നീട് AR റഹ്മാൻ എന്ന പേരിൽ ലോകസംഗീതത്തിന്റെ നിറുകയിലെത്തി. 2 ഓസ്കർ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ എണ്ണമറ്റ അന്താരാഷ്ട്ര ബഹുമതികൾ നേടിയ റഹ്മാനിലൂടെ ആർ കെ ശേഖറിന്റെ സംഗീത പാരമ്പര്യം ലോകമെമ്പാടും മുഴങ്ങിക്കേട്ടു. മൂത്ത മകളായ AR റൈഹാനയും ഗായികയും സംഗീത സംവിധായികയുമായി സംഗീതരംഗത്ത് ശ്രദ്ധേയ സാന്നിധ്യമാണ്. ആർ കെ ശേഖർ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് 10 പിന്നിട്ടെങ്കിലും അദ്ദേഹം ചിട്ടപ്പെടുത്തിയ ഈണങ്ങളിലൂടെയും അദ്ദേഹം പകർന്ന സംഗീത പാരമ്പര്യത്തിലൂടെയും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇന്നും ജീവിക്കുന്നു. ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര സംഗീതത്തിന്റെ ചരിത്രത്തിൽ അണിയറയിലെ ഒരു മഹാപ്രതിഭയായിരുന്ന ആർ കെ ശേഖറെ സ്നേഹപൂർവ്വം നമുക്ക് ഓർക്കാം.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.
0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണസായി റേഡിയോ 91.2 FM.

0: പ്രബോധന ചിന്ത.
1: നീർപോള. നീർപോള പോൽ കാനൽ നീർപോൽ ലോകത്തെ കണ്ടിരിക്കുകിൽ അവനെ കാണുന്നതില്ലല്ലോ മരണത്തിനതീശ്വരൻ. ബുധൻ.

ശ്രാവസ്തിയിലെ ജേതവനാരാമത്തിൽ തങ്ങും കാലം. 500 ഭിക്ഷുക്കൾ ബുദ്ധന്റെ അടുക്കൽ നിന്ന് ധ്യാന വിഷയം സ്വീകരിച്ച് വനത്തിലേക്ക് പരിശീലനത്തിനായി പോയി. അവർക്ക് കാര്യമായ പുരോഗതി ഉണ്ടായില്ല. വേറെ ധ്യാന വിഷയങ്ങൾക്കായി അവർ തിരിച്ചു പോന്നു. പോരും വഴി ഒരു കാനൽ നീര് കാണാനിടയായി. അത് വിഷയമാക്കി അവർ ധ്യാനിച്ചു. ഭിക്ഷുക്കൾ ആരാമവളപ്പിന്റെ പടി കടന്നപ്പോഴേക്കും കാറ്റും മഴയും തുടങ്ങി. വലിയ മഴത്തുള്ളികൾ, അവ വെള്ളത്തിൽ വീണ് പോളകൾ പൊങ്ങി. പെട്ടെന്ന് കാണാനായതുപോലെ തന്നെ അവ പെട്ടെന്ന് കാണാതാവുകയും ചെയ്തു. ഇത് കണ്ട ഭിക്ഷുക്കൾ ഇങ്ങനെ ചിന്തിച്ചു, ഈ നീർപോളകൾ പോലെ തന്നെ നോക്കി നിൽക്കേ നശിക്കുന്നതാണല്ലോ നമ്മുടെ ശരീരങ്ങളും. അവർക്ക് സ്കന്ധങ്ങളുടെ അനിത്യത മനസ്സിലായി. വിഹാരത്തിലെ ഗന്ധകുടീരത്തിലിരിക്കുകയായിരുന്നു ബുദ്ധൻ. നടന്നതെല്ലാം അദ്ദേഹം ഉൾക്കണ്ണുകൊണ്ട് കണ്ടു. അദ്ദേഹം ഭിക്ഷുക്കളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഈ ഗാഥ ചൊല്ലി. ബുദ്ധന്റെ പ്രഭാഷണത്തിനു ശേഷം ആ 500 ഭിക്ഷുക്കളും ആർഹത പദം പൂകി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ആഗസ്റ്റ് 18 അന്തരംഗങ്ങളിലൂടെയാണ്. 1868 ആഗസ്റ്റ് 18, ഫ്രഞ്ച് ജ്യോതിശാസ്ത്രജ്ഞനായ യൂൾ യാൻസൻ ഇന്ത്യയിൽ ആന്ധ്രാപ്രദേശിലുള്ള ഗുണ്ടൂരിൽ ഒരു ജ്യോതിശാസ്ത്ര നിരീക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഒരു കവചത്തിലൂടെ സൂര്യഗ്രഹണത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഒരത്ഭുത ദൃശ്യം പെടുന്നു. സൂര്യൻ്റെ വർണ്ണരാജിയിൽ തിളക്കമാർന്ന മഞ്ഞ നിറത്തിലുള്ള ഒരു രേഖ, 587.49 നാനോമീറ്റർ തരംഗ ദൈർഘ്യമുള്ള ആ രേഖയുടെ ഉറവിടം അന്തരീക്ഷത്തിലെ സോഡിയം ആയിരിക്കും എന്ന് അദ്ദേഹം കരുതുന്നു. എന്നാൽ വൈകാതെ തന്നെ ആ മഞ്ഞരേഖ ഹീലിയം എന്ന വാതകത്തിൻ്റേതാണെന്ന് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. 1920 ആഗസ്റ്റ് 18, 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്നുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമുന്നത നേതൃത്വത്തിലേക്കുയർന്ന മഹാത്മാഗാന്ധി ആദ്യമായി കേരള സന്ദർശനത്തിന് എത്തിയിരിക്കുന്നു. നിസ്സഹകരണ സമരത്തിൻ്റെയും ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെയും ദർശനവും സന്ദേശവും ഇന്ത്യയാകെ പ്രചരിപ്പിക്കാനുള്ള പര്യടന പരിപാടിയുടെ ഭാഗമായാണ് മദ്രാശി പ്രവിശ്യയിലുൾപ്പെട്ട മലബാർ ജില്ലയുടെ തലസ്ഥാനമായ കോഴിക്കോട്ട് ഗാന്ധിജി തീവണ്ടി മാർഗം എത്തിയിരിക്കുന്നത്. 18 ഉച്ചയ്ക്ക് 2:30 മദ്രാശിയിൽ നിന്ന് നഗരത്തിലെത്തിയ മഹാത്മജി 20 മണിക്കൂറുകൾക്ക് ശേഷം മംഗലാപുരം വരെ തൻ്റെ ഭാരത പര്യടനം തുടർന്നു. 1936 ആഗസ്റ്റ് 18, 20-ാം നൂറ്റാണ്ടിലെ അനശ്വര വിശ്വസാഹിത്യ പ്രതിഭകളിൽ അതുല്യനായ സ്പാനിഷ് കവിയും നാടകകൃത്തുമായ ഫെഡറിക്കോ ഗാർസിയ ലോർക്ക സ്പാനിഷ് ആഭ്യന്തര യുദ്ധത്തിൽ പോരാടുന്നതിനിടയിൽ യുദ്ധഭൂമിയിൽ വെടിയേറ്റു വീണിരിക്കുന്നു. വെറും 38 വയസ്സ് മാത്രം പ്രായമുള്ള ലോർക്ക കേവലം 19 വർഷം നീണ്ട സാഹിത്യ ജീവിതം കൊണ്ടാണ് വിശ്വസാഹിത്യ നായകരുടെ മുൻനിരയിൽ സ്ഥാനമുറപ്പിച്ചത്. ബ്ലഡ് വെഡ്ഡിംഗ്, എർമ, ദ ഹൗസ് ഓഫ് ബെർണാഡ ആൽബ എന്നീ നാടകങ്ങൾ 1930കളിലെ സ്പാനിഷ് നാടകവേദിയുടെ സുവർണയുഗത്തിന് തുടക്കം കുറിച്ചു. 1966 ആഗസ്റ്റ് 18, 1949 ഐതിഹാസികമായ വിപ്ലവത്തിലൂടെ ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം സ്ഥാപിച്ച ചെയർമാൻ മാവോ സേത്തുങ് 2 പതിറ്റാണ്ടുകൾക്കുള്ളിൽ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. പാർട്ടികൾക്കുള്ളിൽ പുതിയ അധികാര കേന്ദ്രങ്ങൾ വളർന്നു വരികയും പിടിമുറുക്കുകയും ചെയ്തിരിക്കുന്നു. തൻ്റെ അധികാരം ചോർന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപകടകരമായ ഈ അവസ്ഥയെ അതിജീവിക്കുന്നതിനും തൻ്റെ പ്രമാണിത്വം വീണ്ടെടുക്കുന്നതിനും കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികാചാര്യനായ മാവോ ആവിഷ്കരിച്ച ശുദ്ധീകരണ പരിപാടിയാണ് ചൈനയിലെ സാംസ്കാരിക വിപ്ലവം. ഔപചാരികമായി ആ സാംസ്കാരിക വിപ്ലവത്തിന് ദേ തുടക്കം കുറിച്ചിരിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: സാന്ധ്യരാഗങ്ങൾ.
1: സാന്ധ്യരാഗം. പ്രിയ ശ്രോതാക്കളെ, സാന്ധ്യരാഗം കേൾക്കാം. സാന്ധ്യരാഗത്തിൽ ഇന്ന് ആദ്യം ശ്രീ ഗുരുവായൂരപ്പൻ എന്ന ചിത്രത്തിലെ പാട്ട് കേൾക്കാം. ആലപിച്ചത് പി. ജയചന്ദ്രൻ.

കെ എസ് ചിത്ര ആലപിച്ച ഗാനമാണ് സാന്ധ്യരാഗത്തിൽ അടുത്തതായി. ചിത്രം ശബരിമല ശ്രീ അയ്യപ്പൻ, ദൈവം നീയേ അയ്യപ്പ എന്നർപ്പിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാന്ധ്യരാഗങ്ങൾ. സാന്ധ്യരാഗങ്ങളിൽ ഇനി ബാലമുരളീകൃഷ്ണ ആലപിച്ച ഗാനമാണ് ചിത്രം ഭക്തപ്രഹ്ലാദ.

0: പെൻഷൻ അടുത്ത മാസത്തേക്ക് കിട്ടേണ്ട പെൻഷൻ സാമൂഹ്യക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യുകയാണ്. അതിനായിട്ടുള്ള 1,105 കോടി രൂപ അനുവദിച്ചു.
1: ഓണക്കിറ്റ് വിതരണം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നതായും 600,000 കിറ്റുകൾ തയ്യാറാക്കിയതിൽ 300,000 കിറ്റുകൾ റേഷൻ കടകളിൽ എത്തിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ വികസനയാത്രയിൽ പുത്തൻ നാഴികക്കല്ലായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ആദ്യ 2 എക്സിം കണ്ടെയ്നറുകളുടെ ഫ്ളാഗ് ഓഫ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. തുറമുഖങ്ങളുടെ സമഗ്ര വികസനത്തിന് സ്വകാര്യ മൂലധനവും നിക്ഷേപവും അത്യന്താപേക്ഷിതമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ സമഗ്ര സമുദ്ര സാമ്പത്തിക വികസനം ലക്ഷ്യമിടുന്ന മിഷൻ സമുദ്ര പദ്ധതിയുടെ ലോഗോയും ചടങ്ങിൽ പുറത്തിറക്കി. കേരളത്തിലെ 2 അന്താരാഷ്ട്ര തുറമുഖങ്ങളും 1 കണ്ടെയ്നർ സ്റ്റേഷനും 18 മിനി തുറമുഖങ്ങളും സംയോജിപ്പിച്ച് സംസ്ഥാനത്തെ തുറമുഖ നഗരമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതിയാണ് മിഷൻ സമുദ്രയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 2025 ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളി ബാഡ്മിന്റൺ താരം ട്രീസ ജോളിയും അത്ലറ്റ് മുഹമ്മദ് അജ്മലും ഉൾപ്പെടെ 17 പേർക്ക് അർജുന അവാർഡ് ലഭിച്ചു. 4x400 റിലേയിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച താരമാണ് പാലക്കാട് സ്വദേശിയായ മുഹമ്മദ് അജ്മൽ. കണ്ണൂരിൽ നിന്നുള്ള താരമാണ് ട്രീസ ജോളി. ഗായത്രി ഗോപീചന്ദ്, തേജസ്വിൻ ശങ്കർ, വിദിത് ഗുജറാത്തി തുടങ്ങിയവരും അർജുന അവാർഡ് ജേതാക്കളിൽ ഉൾപ്പെടുന്നു. സമഗ്ര സംഭാവനയ്ക്കുള്ള അർജുന പുരസ്കാരത്തിന് ഇന്ത്യൻ ഫുട്ബോൾ മുൻ താരം ഉസൈയ അനുവൈ നായകം അർഹനായി. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഷൂട്ടിംഗ്, ഗുസ്തി എന്നിവയിലായി 5 കായിക പരിശീലകർ ദ്രോണാചാര്യ അവാർഡ് സ്വന്തമാക്കി. സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നാളെ മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിക്കും. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ പ്രീ പ്രൈമറി മുതൽ 8-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഓണത്തോടനുബന്ധിച്ച് 4 കിലോഗ്രാം വീതം അരി വിതരണം ചെയ്യുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ സംഘടിപ്പിച്ച ഓണാഘോഷം നിയമസഭയിൽ നടന്നു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രിയും ചേർന്ന് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മന്ത്രിമാർ, എംഎൽഎമാർ, സാംസ്കാരിക സാമുദായിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.

0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. 35 വേദികളിലായി 3,400 കലാകാരന്മാർ പങ്കെടുക്കുന്ന 340 കലാപരിപാടികളാകും തിരുവനന്തപുരത്ത് നടക്കുക. ഇതോടൊപ്പം 13 ജില്ലകളിലും DTPCകളുടെ ആഭിമുഖ്യത്തിൽ ജില്ലാതല ആഘോഷങ്ങളും നടക്കും.
1: KSRTCയുടെ എക്സിക്യൂട്ടീവ് AC വോൾവോ ലക്ഷറി ബസ് സർവീസ് വ്യാഴാഴ്ച മുതൽ സർവീസ് ആരംഭിക്കും. തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് 4:15 കൊണ്ട് എത്തുന്ന വിധത്തിലാണ് പുതിയ സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. തിങ്കൾ മുതൽ വെള്ളി വരെ തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 5:30, തിരികെ വൈകിട്ട് 5:30 എറണാകുളത്ത് നിന്നുമാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത്. രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമേ ഓണാഘോഷ പരിപാടികൾക്കായി പാകം ചെയ്ത ഭക്ഷണം വാങ്ങാവൂ എന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. ഭക്ഷണപ്പൊതികളിൽ പാക്ക് ചെയ്ത തീയതിയും സമയവും 2 മണിക്കൂറിനുള്ളിൽ കഴിക്കണമെന്ന നിയമപ്രകാരമുള്ള മുന്നറിയിപ്പും ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. ലേബലും വിവരങ്ങളും ഇല്ലാതെ പാക്ക് ചെയ്ത ഭക്ഷണം വിൽക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. സിംഗപ്പൂരിൽ നടന്ന 24th ആസിയാൻ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി 3 മെഡലുകൾ സ്വന്തമാക്കി കണ്ണൂർ പുഴാതി സ്വദേശി അദീതി നമ്പ്യാർ. 6 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ വിഭാഗത്തിലാണ് മെഡൽ നേട്ടം. ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ റാപ്പിഡ് റേറ്റഡ് താരം എന്ന റെക്കോർഡും അദീതി കരസ്ഥമാക്കി. കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ മത്സരങ്ങൾക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. കായിക വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഖേലോ ഇന്ത്യ പദ്ധതിയുമായി ചേർന്ന് നടത്തുന്ന ലീഗിന്റെ ഉദ്ഘാടനം മന്ത്രി റോജി എം ജോൺ നിർവഹിക്കും. കോളേജ് ക്യാമ്പസുകളിലേക്ക് വോളിബോളിന്റെ പ്രതാപകാലം തിരികെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. ഇന്ത്യ ശ്രീലങ്ക ക്രിക്കറ്റ് പരമ്പരയിലെ 1st നാലാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യയ്ക്ക് 288 റൺസിന്റെ ലീഡ്. 2nd ഇന്നിംഗ്സിൽ ഇന്ത്യ 193 റൺസിന് പുറത്തായി. സ്പിന്നർമാരെ തുണയ്ക്കുന്ന പിച്ചിൽ 4 വിക്കറ്റെടുത്ത പേസർ അഷിത ഫെർണാണ്ടോയാണ് 2nd ഇന്നിംഗ്സിൽ ഇന്ത്യയെ തകർത്തത്. പ്രഭാത് ജയസൂര്യ 3 വിക്കറ്റ് നേടി. അർദ്ധ സെഞ്ചുറി നേടിയ ഋഷഭ് പന്താണ് ഇന്ത്യയുടെ ടോപ് സ്കോറർ. 2nd ഇന്നിംഗ്സിൽ ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 4th ദിനം കളി നിർത്തുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 84 റൺസ് എന്ന നിലയിലാണ്. മത്സരം അവസാനിക്കാൻ ഇനി 1 ദിനം മാത്രമാണ് അവശേഷിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് കോട്ടയം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കണ്ണൂരും കാസർഗോഡും നാളെയും മഞ്ഞ ജാഗ്രത തുടരും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ ഉയർന്ന കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 493 പോയിന്റ് ഇടിഞ്ഞ് 77,235, നിഫ്റ്റി 133 പോയിന്റ് നഷ്ടത്തിൽ 24,155 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 160 രൂപ വർദ്ധിച്ച് 114,320 രൂപയും ഗ്രാമിന് 14,290 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഷിപ്പ് ബ്ലോക്ക് നിർമ്മാണത്തിനായി കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഭൂമി വിട്ടു നൽകാനും മന്ത്രിസഭായോഗത്തിന്റെ അനുമതി. കേരളത്തിന്റെ വികസനയാത്രയിൽ പുത്തൻ നാഴികക്കല്ലായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. 2025 ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളി താരങ്ങളായ ട്രീസ ജോളിയും മുഹമ്മദ് അജ്മലും ഉൾപ്പെടെ 17 പേർക്ക് അർജുന അവാർഡ്. ഓണത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അരി വിതരണത്തിന് സംസ്ഥാനത്ത് നാളെ തുടക്കം. മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. ഓണാഘോഷ പരിപാടികൾക്കായി രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമേ പാകം ചെയ്ത ഭക്ഷണം വാങ്ങാവൂ എന്ന് മുന്നറിയിപ്പ് നൽകി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ മത്സരങ്ങൾക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:20.
2: സന്ധ്യയുടെ സുഖതചാരുത പാട്ടിലൂടെ സമ്മോഹനമാകുന്നു. ചിത്രം പേൾവ്യൂ. ആലാപനം KG യേശുദാസും ബി വസന്തയും.

0: ദരുണസായി റേഡിയോ
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി.
0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
3: വൈകുന്നേരത്തിലേക്ക് അടുക്കുന്ന ഈ സമയത്ത് വെയിലിന് പൊന്നിന്റെ തിളക്കമാണ്. ദിനാന്തത്തിന്റെ ശാന്തതയിലേക്ക് പെയ്യുന്ന വെയിൽ വെളിച്ചം പോലെ നിങ്ങളുടെ ചിന്തകളിലേക്കും ഓർമ്മകളിലേക്കും ഒരു കുഞ്ഞു വെളിച്ചമായി കടന്നു വരികയാണ് പോക്കുവയിൽ തത്സമയ പരിപാടി. നമുക്ക് ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. നിങ്ങളോടൊപ്പമുള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ, തത്സമയ പരിപാടിയിലൂടെ നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. മനസ്സിലൊരു കുഞ്ഞു സന്തോഷത്തിന്റെ പ്രകാശം നിറച്ച് ഇന്നത്തെ പോക്കുവേലിനെ നമുക്ക് വരവേൽക്കാം. പങ്കുവയ്ക്കും തോറും ഏറുന്നതാണ് സന്തോഷങ്ങൾ. അത്തരം ചില മനോഹരമായ നിമിഷങ്ങളും വിശേഷങ്ങളുമായി ഇന്നത്തെ പോക്കുവേൽ തത്സമയ പരിപാടിയിൽ നമ്മളോടൊപ്പം ഉള്ളത്. ഹലോ,
1: ഹലോ,
0: ആരാണ്? ആ പറഞ്ഞോളൂ. പുതുക്കുളങ്ങരയിൽ നിന്ന് ശാന്തമ്മ, എന്താണ് പറയാനുള്ളത്? ഓണം വരണ്ടായിരുന്ന ഇന്ന് ചോദ്യാണോ? ഇന്ന് ചോദ്യല്ലേ? ചോദ്യ വിശേഷങ്ങളൊക്കെ രാവിലെ റേഡിയോയില് പറഞ്ഞല്ലോ, അതൊക്കെ കേട്ടോ?
1: കേട്ടു.

0: അപ്പോഴും
1: കുറെ കാര്യങ്ങളൊന്നും കേൾക്കാൻ പറ്റിയില്ല.
0: പറ്റിയില്ല. പിന്നെ രാമായണം കാണുമായിരുന്നു, അതും കാണാൻ പറ്റിയില്ല.
1: ഓ, ടി വിയില്, ദൂരദർശനില്.
0: ഓ, ടി വിയില് സൂര്യയിലുണ്ട്.
1: അതും കാണാൻ, അതും കാണാൻ പറ്റിയില്ല.
0: അതും കാണാൻ പറ്റിയില്ല. ഇവിടെ എവിടെ റബ്ബർ മുറിക്കുന്നു.
1: ശരി, റബ്ബർ മുറിക്കുന്ന കാരണം നമ്മളെ പല കാര്യങ്ങളും തടസ്സപ്പെട്ടു പോയി.
0: ഓ, കറണ്ട് കേട്ട് ആക്കിയപ്പോഴേ ഇവിടെ മോഹം ഒന്നും ഇടാൻ പറഞ്ഞില്ല.
1: ഇപ്പൊ ശരിയായ?
0: ഓ, ഇപ്പോഴും രണ്ടേ മുക്കാലായപ്പോഴും വന്നു.
1: എന്തായാലും പോക്കുവേല് കേൾക്കാൻ സമയമായപ്പോഴത്തേക്കും കറണ്ട് വന്നല്ലോ.
0: ഓ, എന്റെ റേഡിയോ, എന്റെ ടിവി, ഫോണിന് എന്തോ കുഴപ്പം. കഴിഞ്ഞ ശനിയാഴ്ച കിട്ടിയതാണ്. ഹലോ നാക്കി അത്ര എന്നെ കട്ടായിപ്പോയി.
1: ഹലോ നാക്കിയപ്പം കട്ടായിപ്പോയി.
0: ഓ ഓ, ഇന്നിരിക്കണ വിഷ്ണു, ഇന്നിരിക്കണ വിഷ്ണു ആണെന്ന് തോന്നുന്നു.
1: ഇന്നിരിക്കുന്നത് വിഷ്ണു ആണെന്ന് തോന്നുന്നു. അല്ല, വിഷ്ണു തന്നെ.
0: വിഷ്ണു തന്നെ.
1: ആ, വിഷ്ണു പിന്നെ തോന്നിയിട്ട് കാര്യമില്ലല്ലോ. തന്നെ
0: തന്നെ.
1: പിന്നെ എന്തൊക്കെയുണ്ട് ഇപ്പൊ? തൊഴിലുറപ്പ് പദ്ധതിക്കൊന്നും പോകുന്നില്ലേ?
0: ഇല്ല ഇല്ല, ഞാൻ തൊഴിലുറപ്പിനൊന്നും പോണില്ല. എനിക്ക് മണ്ട വയ്യ, ചെവി, എയർ ബാഗ് കയറ്റി കിടക്കണ, വേണ്ടി ഉറക്കങ്ങള്, ശ്വാസം മുട്ടല്.
1: അതുകൊണ്ട് ഒന്നിനും പറ്റുന്നില്ല.
0: അത്ത കൂടുമായിരുന്നു കഴിഞ്ഞ വർഷം. ഞാൻ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് അത്ത കൂടുന്നു. ആ, ഇപ്പോഴും പറ്റണില്ല.
1: തലക്ക് ഇങ്ങനെ കുഞ്ഞെന്ന് ഇടാനൊന്നും വയ്യ.
0: അയ്യ, ഒറ്റയ്ക്ക് പറ്റൂല, വേറെ ആരും സഹായിക്കാനില്ല.
1: കുഴപ്പമില്ല, അവിടെ ഒരു പതിയ ഒരു.
0: എന്റെ വീട്ടിൽ തന്നെ ഒരുപാട് പൂക്കളുണ്ട്, പക്ഷേ ഇടാൻ പറ്റണില്ല.
1: ഒരിടത്ത് ഇരുന്ന് ഇരുന്ന് ചെയ്യാൻ പറ്റില്ലേ? ഇറുത്തൊക്കെ വെച്ചിട്ട്.
0: ഇറുത്തൊക്കെ വെച്ചാൽ ഒരുപാട് നേരം ഇരിക്കുമ്പോൾ കറങ്ങിക്കൊണ്ട് വരും. വട്ടം കറങ്ങുമ്പോൾ
1: വട്ടം എല്ലാം കൂടെ എടുത്തടിക്കും.
0: ഓ, എടുത്തടിക്കും. ഫാന് കറങ്ങ പോലെയാണ് കറങ്ങണത്. പിന്നെ ഇരിക്കാനും പറ്റൂല. എന്നാള് ചിരിവി ഒന്നും നിർത്താൻ പറ്റിയില്ല. ഓ, എല്ലാ കൊട്ടി തീർക്കാനും ഓർമ്മയെ ഒന്നുമില്ലായിരുന്നു. അങ്ങനെ ഞാൻ അങ്ങനെ കിടന്നിട്ട് 12 മണി കഴിഞ്ഞപ്പോ ഞാൻ കേൾക്കണം, ശിവു എന്നാണ് പേരിടാ, നീ ഒന്നില്ല, ഈ നീറ്റ് കണച്ച് ടി വി ഒക്കെ നിർത്താട്ടെ, വേണ്ടെന്ന് കത്തിക്കൊണ്ട് കിടക്കണം. അവൻ ഇവിടെ ഇല്ല, അവൻ നൈറ്റിന് പോയിരുന്നു. എന്റെ ഓർമ്മ അവൻ കിടക്കണം.
1: ഓ, അത് ശരി.
0: അങ്ങനെ രണ്ടു മൂന്നിയുടെ ശോഷം വരെ നിനക്കോ ഇല്ല. അങ്ങനെ ഞാൻ ഇരിക്കാൻ നോക്കുമ്പോ ഇരിക്കാൻ പറ്റില്ല. അങ്ങനെ
1: അങ്ങനെ സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടു.
0: ആ, എല്ലാ ലൈറ്റും കിടക്കണ, കളവ് കിടത്തില്ല, ഒത്തിരി പാടൊന്നും പറഞ്ഞ് ഇരിക്കണില്ല. ഒരുപാട് കഴിഞ്ഞ് ഇരിച്ചപ്പോഴും അവൻ ഇല്ല. അപ്പോഴാണ് ഓർമ്മ വരണം, അവന് നൈറ്റ് അല്ലേ, അവൻ പോയല്ലോ.
1: അപ്പൊ ഒരു സമയത്തെ കുറിച്ച് പോലും ഒരു ബോധം ഇല്ലാതെയാണ് തലകറങ്ങി കിടന്നത്.
0: തലകറങ്ങി അങ്ങ് കിടന്നാ പിന്നെ എഴുക്കൂല, ഇഷ്ടം കൂടുതൽ കൂടുതൽ.
1: ഓ, മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോ?
0: തലക്കറക്കോ ഓർക്കാനോ വരുമ്പോഴും പെട്ടെന്ന് കിടക്കും. ഒരു കപ്പ് കൊടുത്ത് വെച്ചോണ്ട് പ്ലാസ്റ്റിക്കില് ഓർക്കാനോ ഒരു ചർപ്പിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. ചിലപ്പോ ഒന്നിനും പറ്റൂല, ഒന്ന് കിടന്നു
1: പോകും. അപ്പൊ അവിടെ വീട്ടിലാരെങ്കിലും കാണു ആ സമയത്ത്?
0: വീട്ടില് കാണൂല്ല.
1: ഒറ്റയ്ക്കായി പോകും.
0: ഒറ്റയ്ക്ക് ആയി പോകും. അങ്ങനെ മാമൻ ജോലിക്കൊക്കെ പോകുമ്പോഴും ഞാൻ കഴിഞ്ഞതേപോലെ വെള്ളരിക്ക ഒഴിക്കാൻ വെച്ച് കടുവർക്ക ആരംഭിക്കണതേ ഉള്ളൂ. അപ്പോഴും കറക്കം വന്നെന്ന് പറഞ്ഞു വിഴുന്നു. പിന്നെ ഞാൻ ഫോണെടുത്ത് വിളിച്ച് ആട്ടോ കാറാൻ വന്നു. അപ്പോഴെടുത്ത് ഒറ്റയ്ക്കാ ഫോൺ ചെയ്ത് കേട്ടു. ഞാൻ പറഞ്ഞു ആരെയും വിളിക്കേണ്ട, ഉച്ചയ്ക്ക് ഇല്ല എന്ന് പറഞ്ഞു. വരുമ്പോന്നടുത്തേനെ താമസിക്കണേ. അപ്പോഴവൻ വീട്ടിനിടയിൽ കൂടെ നിർത്തിയിട്ട് പറഞ്ഞ് ആശുപത്രിയിൽ പോകരുതെന്ന് പറഞ്ഞു. മാമി ചെന്തരം കേട്ടോളൂ, മാമി എന്നാണ് വിളിക്കുന്നത്. അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് തലക്കറങ്ങാം, അതാ കറി അടുപ്പിൽ തന്നെ ഇരിപ്പോണ്ടെന്ന് പറഞ്ഞു. അച്ഛനും വയ്യ, അച്ഛനും വായില് കല്ല് കൊണ്ട് പഴുത്തു. അങ്ങനെ ആർ സി സിയിലൊക്കെ പോയി. അങ്ങനെ വയ്യാത്ത ഇതാണ്. എല്ലാം കൊണ്ട് ഞങ്ങൾ എന്തിനെ നോക്കുന്നതാണ്.
1: എല്ലാം കൂടെ കൊണ്ട് കഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണ്.
0: കഷ്ടപ്പെട്ടിരിക്കുന്നു. എനിക്ക് ജോലിക്കും പറ്റിയിട്ട് മോള് പ്രത്യേകം തീരെ വയ്യെങ്കിൽ അവളെ വിളിക്കും. വരുമോളെ
1: രണ്ടുപേരെ വീട്ടിലുള്ളൂ, ശാന്തമ്മേ ഹസ്ബൻഡേ ഉള്ളൂ.
0: ഓ, അയ്യ, ഇപ്പൊ ശകലം വയ്യാത്തതുകൊണ്ട് ഇല്ലെങ്കിൽ വല്ല ദിവസം ചെയ്ത് തരുമായിരുന്നു. ഇപ്പൊ ഒന്നിനും
1: വയ്യാത്ത. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
0: ഇന്ന് ഞാൻ അപ്പാപ്പൂ ചിത്തിരപ്പൂ അങ്ങനെ ചോദിച്ചു.
1: അത്തപ്പൂവേ ചിത്തിരപ്പൂവേ ആണോ?
0: എനിക്ക് എന്തെങ്കിലും ഓർമ്മ ശക്തി കുറവാണ്.
1: എന്നാലും അത്തപ്പൂ ചിത്തിരപ്പൂ കറക്റ്റ് ആയിരുന്നല്ലോ പറഞ്ഞത്. അതിൽ ഓർമ്മ കുറവൊന്നും ഉണ്ടായില്ല.
0: കിട്ടുമോ കിട്ടൂലേ എന്ന് വിചാരിച്ചോണ്ടിരുന്നു. ആശുപത്രിയിൽ പറയേണ്ടിയിരുന്നു, അപ്പോഴൊന്ന് വിളിച്ചാൽ കിട്ടും. അതാണെന്ന് പോകാത്തത്, മോന് നിൽക്കാൻ പറ്റില്ല.
1: എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചോ?
0: എന്താ
1: ആഹാരമൊക്കെ കഴിച്ചോ?
0: വലുതായിട്ട് വേണ്ട, ചെറിയ രീതിയിൽ ചോരൊക്കെ കഴിക്കൂ.
1: ചെറിയ രീതിയിൽ ചോറ് കഴിച്ചല്ലോ. ശരി ശരി, അപ്പൊ പാട്ട് കേക്കാം.
0: വെള്ളം ശരിക്ക് കുടിക്കുന്നതിനും വേണ്ടി.
1: അതെ, എന്നതിനും വേണ്ടി വെള്ളം കുടിക്കണം, അപ്പൊ ക്ഷീണമൊക്കെ മാറും.
0: ഓക്കെ,
1: അപ്പൊ പാട്ട് കേക്കാമോ? ശരി, ഓക്കെ ശരി.

0: പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഓട്ടത്തിനിടയിലാണ്. രാവിലെ തൊട്ട് തുടങ്ങുന്ന തിരക്ക് വൈകുന്നേരമാകുമ്പോൾ ഒന്ന് ശമിക്കുന്ന സമയത്താണ് ചുറ്റുമുള്ള കൊച്ചു കൊച്ചു ഭംഗികളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത്. ഈ പോക്കോയിൽ നേരവും വളരെ ഭംഗിയുള്ള ഒരു സമയമാണ്. പ്രിയ ശ്രോതാക്കളുടെ വർത്തമാനങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും കൊണ്ട് നിറഞ്ഞ ഒരു സമയമാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ മാഡം, സൗമ്യയാണ്.
0: ആ പറഞ്ഞോളൂ സൗമ്യ. സുഖമാണല്ലോ. എല്ലാവർക്കും സുഖം.
1: സൗമ്യക്കോട്ടൊക്കെ
0: ഭയങ്കര തിരക്കൊക്കെ തുടങ്ങിയ സൗമ്യ?
1: ഇവിടെ തിരക്കൊക്കെ തുടങ്ങി, നല്ല തിരക്കൊക്കെ തുടങ്ങി.
0: ഓണം അല്ലേ, ആൾക്കാർ ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിട്ടുള്ള
1: അതിന്റെ തിരക്കാണ്.
0: അതിന്റെ തത്രപ്പാടലും പങ്കപ്പാടലുമാണ്.
1: അതെ അതെ അതെ.
0: ഇപ്പൊ സൗമ്യക്ക് തിരക്കൊന്നുമില്ല?
1: എനിക്കിവന് വലിയ തിരക്കൊന്നുമില്ല.
0: ഓണത്തിന്റെ സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ?
1: ഓണത്തിന്റെ സാധനം വെച്ചാല് ഇപ്പം ഡ്രസ്സൊക്കെ പുതിയതുണ്ട് മാഡം. പിന്നെ ഭക്ഷണമൊക്കെ പിന്നെ ചേട്ടന്റെ വീട്ടിലായിരിക്കും.
0: അപ്പൊ പിന്നെ നമുക്ക് അത് ചെയ്യണ്ട.
1: അതെ, അങ്ങനൊക്കെ പോവും.
0: എല്ലാം കൊണ്ടും സൗകര്യപ്രദമായിട്ട് അങ്ങ് പോവും.
1: അതെ അതെ.
0: അപ്പൊ സദ്യ തിരുവോണമൊക്കെ ചേട്ടന്റെ വീട്ടിലായിരിക്കും.
1: അതെ അതെ.
0: ശരി, അപ്പൊ എന്നാ അത് തന്നെയാണ് നല്ലത്. രണ്ടുപേരല്ലേ ഉള്ളു വീട്ടില്?
1: അതെ അതെ അതെ അതെ. പിന്നെ പിള്ളേരൊക്കെ ഇല്ലേ മാഡം?
0: രണ്ടു പേർക്ക് വേണ്ടി നമ്മളിങ്ങനെ ഇഞ്ചി മുതൽ അങ്ങ് അറ്റം വരെയുള്ള സാധനങ്ങൾ വെക്കേണ്ട കാര്യമില്ലല്ലോ.
1: അതെ അതെ.
0: എന്തൊക്കെ ഉണ്ടെങ്കിലും കഴിക്കുന്നത് വളരെ അന്നൊക്കെ അളവ് വളരെ കുറവായിരിക്കും.
1: അത് നമുക്ക് പിന്നെ ചെയ്താലും നമുക്ക് കുറച്ച് മതി.
0: സൗമ്യക്ക് പിന്നെ അല്പം തൈര് സാദമോ ഒരു മസാല ദോശയൊക്കെ മതിയല്ലോ.
1: അതെ അതെ. മേഡത്തിന് എല്ലാം അറിയാല്ലേ,
0: എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. ഈ മസാല ദോശ ഉണ്ടാക്കാൻ അറിയാമോ?
1: അറിയാം അറിയാം അറിയാം മാഡം, അറിയാം.
0: നമ്മൾ ഇടയ്ക്ക് വീട്ടിൽ വന്ന ഒരു അടിപൊളി മസാല ദോശ ഉണ്ടാക്കി തരും.
1: തീർച്ചയായിട്ടും വന്നോളൂ, സാധനം കൂട്ടി എല്ലാരും കൂട്ടി വന്നോളൂ.
0: ഉറപ്പ് തന്നല്ല.
1: ഉറപ്പ്.
0: അച്ഛന്റെ സഹായത്തിന് വിളിക്കല്ലേ?
1: ഇല്ല ഇല്ല ഇല്ല.
0: സൗമ്യയുടെ കൈകൊണ്ടുണ്ടാക്കിയ വളരെ അതിവിശിഷ്ടമായ അതിരുചികരമായ മസാല ദോശ കഴിക്കണം.
1: ഓക്കെ മാഡം.
0: കൂടുതൽ അത്യാഗ്രഹമൊന്നും എനിക്കില്ല.
1: ഞാൻ ഏറ്റു.
0: ഞാൻ തൈര് സാദവും എനിക്ക് ഇഷ്ടമുണ്ട്.
1: ഓക്കെ ഓക്കെ ഓക്കെ.
0: സൗമ്യക്ക് തൈര് സാദം ഉണ്ടാക്കാൻ അറിയാമോ?
1: അറിയാലോ മാഡം, അറിയാം അറിയാം.
0: അതാകുമ്പോ എളുപ്പമുണ്ടല്ലേ?
1: ഉണ്ട് ഉണ്ട്. പച്ചമുളകും കറിവേപ്പിലയും പിന്നെ അതൊക്കെ കീറിയിട്ടാലേ.
0: അതെങ്ങനെ തൈര്? വെറുതെ പച്ചമുളകും കറിവേപ്പിലയും കീറിയിട്ടാ മതിയാ?
1: അതല്ല, ആദ്യം അത് വതക്കി എടുത്തിട്ട് ചോറ് വെച്ച് ചെയ്താൽ മതിയല്ലോ.
0: ചോറ് എന്ന് പറഞ്ഞാൽ പച്ചരി ചോറല്ലേ?
1: ആ പച്ചരി ചോറായാലും മതി, മറ്റു ചോറായാലും കുഴപ്പമില്ല.
0: എന്നിട്ട് ചോറ് വെച്ചിട്ട്?
1: ചോറ് വെച്ചിട്ട് പിന്നെ തൈര് ഇട്ട് പിന്നെ പച്ചമുളകും കറിവേപ്പിലൊക്കെ വാട്ടിയെടുത്തിട്ട് അതിട്ടൊന്ന് ഇളക്കിയെടുത്താൽ.
0: ഈ തൈര് നമ്മൾ ചോറില് ഡയറക്റ്റ് ഒഴിക്കോ?
1: ഡയറക്റ്റ് ഒഴിക്കും മാഡം.
0: എന്നിട്ട് ഈ വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കും.
1: ഇളക്കിയെടുക്കും.
0: വേണമെങ്കിൽ അത്യാവശ്യം കുറച്ച് അച്ചാറും കൂടെ അതിനകത്ത് ചേർക്കാമല്ലോ. അത് പക്ഷെ അതിൽ ചേർത്ത് ഇങ്ങനെ തൈര് സാദം ഉണ്ടാക്കൂലേ?
1: അതെ അതെ.
0: അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എളുപ്പമല്ലേ? അല്ലാതെ എടുത്തിരുന്നേക്കാൾ എളുപ്പമല്ലേ? ഒരു സ്പൂൺ കൊണ്ടങ്ങ് കോരി തിന്നാ മതിയല്ലോ. പിന്നെ കുറച്ച് എന്താണ് പൊട്ടറ്റോ ചിപ്സും കൂടെ ഉണ്ടെങ്കിൽ കുശാലായി. എന്തിനീ കിടന്ന് ഇത്രയും നൂറ് കറിയൊക്കെ വെക്കുന്നു? ആർക്കും എന്റെ ഗുട്ടൻസ് അറിഞ്ഞൂടെ, അതാണ് പ്രശ്നം. ഇത് പറഞ്ഞപ്പോ തന്നെ ഇവിടെ വിഷുന്റെ വായിൽ വെള്ളം ഊറുന്നുണ്ട്. തൈര് സാധനം കേട്ടപ്പോ നമ്മളെ പാചക കഥകൾ പറഞ്ഞപ്പോഴേ വിഷ്ണു ഇങ്ങനെ നോക്കുന്നു. ഇതൊക്കെ എനിക്ക് എങ്ങനെ അറിയാന്ന്, എനിക്ക്. ശരി, അപ്പൊ അച്ഛൻ സുഖാണോ?
1: സുഖാണ്. അച്ഛനൊക്കെ സുഖാണ്.
0: ജോലിക്ക് പോകുന്നുണ്ടോ?
1: ഉണ്ട് പോകുന്നുണ്ട് മാഡം, പോകുന്നുണ്ട്.
0: സൗമ്യ സുഖമായിട്ടിരിക്കുന്നു?
1: അതെ അതെ അതെ.
0: ഒന്നിനും പോയി തുടങ്ങിയില്ല ഇതുവരെ?
1: ഇല്ല മാഡം, നോക്കിക്കൊണ്ടിരിക്കും. ഒന്നും ശരിയായില്ല,
0: ശരിയാകുന്നില്ല. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ പറയണേ.
1: അവിടെയും എല്ലാവർക്കും ഓണാശംസകൾ.
0: ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: ഇന്ന് ഓണത്തിന്റെ പാട്ട് ഉത്രാട പൂന്നല എന്ന് പറഞ്ഞ പാട്ട്.
0: അപ്പൊ രണ്ടുപേര് പാടിക്കോ?
1: ഓ തീർച്ചയായിട്ടും.
0: ആ പാടിക്കോ.

0: ആ ഓക്കെ. ഒരു ഒരു ഒരു പ്രത്യേകത എന്ന് പറയാം, സൗമ്യ അടുത്ത് പാട്ട് പാടാൻ പറയാം, സൗമ്യ ഒരിക്കലും മടി പിടിക്കാറില്ല. സൗമ്യ പിന്നെന്താ പാടാലോ എന്നിങ്ങനെ പറയണ കേൾക്കുമ്പോ തന്നെ ഒരു സന്തോഷമാണ്. ഞാനിന്നെ എന്താണോ അങ്ങനെ പറയണത്, ഞാൻ പല കാര്യങ്ങളും സൗമ്യയെ കണ്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. ശരി, അപ്പൊ അങ്ങനെ ഓണത്തിനൊക്കെ അടിച്ചു പൊളിച്ച് അമ്പലത്തിലൊക്കെ പോയി നന്നായിട്ട് ഓണം ആഘോഷിക്കൂ ചേട്ടനോടൊപ്പം.
1: ഓക്കെ മാഡം.
0: ശരി, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
1: കേൾക്കാം മാഡം.
0: ഓക്കെ സൗമ്യ.
1: ഓക്കെ.
0: യെസ്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. പൊതുമേഖലാ ബാങ്കുകളുടെ ഭാവി പ്രവർത്തനങ്ങളും ബാങ്കിംഗ് പരിഷ്കരണങ്ങളും അവലോകനം ചെയ്യുന്നതിനായി ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. മാനവികതയ്ക്ക് മുൻഗണന നൽകിയുള്ള സുസ്ഥിര വികസനം ഉറപ്പാക്കാൻ നയം, സാങ്കേതികവിദ്യ, ജനപങ്കാളിത്തം എന്നിവയുടെ ഏകോപനം അനിവാര്യമെന്ന് ബ്രിക്സ് യോഗത്തിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് നടപടികളും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും പരിശോധിക്കാൻ ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് സുപ്രീംകോടതി. ഗുണനിലവാരമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്കായി കർഷകർക്ക് നൂതന സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നൽകണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്നും നേരിട്ടുള്ള കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളി താരങ്ങളായ ട്രീസ ജോളിക്കും മുഹമ്മദ് അജ്മലിനും ഉൾപ്പെടെ 17 പേർക്ക് അർജുന അവാർഡ്. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന്റെ ഭാഗമായി പൊതുമേഖലാ ബാങ്കുകളുടെ ഭാവി പ്രവർത്തനങ്ങളും ബാങ്കിംഗ് പരിഷ്കരണങ്ങളും അവലോകനം ചെയ്യുന്നതിനായി ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ പൊതുമേഖലാ ബാങ്ക് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനാണ് ഇക്കാര്യം അറിയിച്ചത്. കിട്ടാക്കടങ്ങൾ എക്കാലത്തെയും താഴ്ന്ന നിലയിലായതിനാൽ ഇന്ത്യയിലെ ബാങ്കുകൾ ശക്തമായ സ്ഥിതിയിലാണെന്നും കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു. മാനവികതയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള സുസ്ഥിര വികസനം ഉറപ്പാക്കുന്നതിന് നയം, സാങ്കേതികവിദ്യ, ജനപങ്കാളിത്തം എന്നിവയുടെ ഏകോപനം അനിവാര്യമാണെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ നടന്ന 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2005-ും 2022-ും ഇടയിൽ ഇന്ത്യയുടെ മലിനീകരണ പുറന്തള്ളൽ തീവ്രത 37% കുറയ്ക്കാൻ സാധിച്ചതായി കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: The impact of climate change, biodiversity loss and pollution, the triple planetary crisis together with growing disaster risk are affecting communities and ecosystems worldwide. These challenges are particularly significant for developing countries where environmental vulnerability is often closely intertwined with broader development priorities including poverty eradication, food security and inclusive growth.
0: അംഗരാജ്യങ്ങളിലെ മികച്ച പരിസ്ഥിതി സംരക്ഷണ മാതൃകകളും ശാസ്ത്രീയ കണ്ടെത്തലുകളും ഉൾക്കൊള്ളുന്ന 4 വിജ്ഞാന സമാഹാരങ്ങൾ യോഗത്തിൽ പ്രകാശനം ചെയ്തു. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായി ഒന്നിച്ച് പ്രവർത്തിക്കാം എന്ന പ്രധാന പ്രമേയത്തിലാണ് ചർച്ചകൾ നടന്നത്. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് നടപടികളും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും പരിശോധിക്കാൻ ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് സുപ്രീംകോടതി. വിരമിച്ച ജഡ്ജിമാർ, മുൻ DGP, മുൻ CBI ഡയറക്ടർ എന്നിവരടങ്ങുന്ന സമിതിയുടെ ഉത്തരവ് ഉടൻ പുറപ്പെടുവിക്കും. ജൂലൈ 20 കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ പാർലമെന്റ് മാർച്ചിന്റെ ദൃശ്യങ്ങളും CCTV റെക്കോർഡിംഗുകളും സമിതിക്ക് നൽകാനും കോടതി നിർദ്ദേശിച്ചു. ആഗോള വിപണിക്ക് അനുയോജ്യമായ ഉയർന്ന ഗുണനിലവാരമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കർഷകർക്ക് നവീന സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നൽകണമെന്ന് കേന്ദ്ര കാർഷിക മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് വാർഷിക പൊതുയോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കുന്ന വിത്തിനങ്ങൾ വികസിപ്പിക്കുന്നതിൽ ICAR കൂടുതൽ ഗവേഷണം നടത്തണമെന്നും കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടു. 4-ാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം മറ്റന്നാൾ സിംഗപ്പൂരിൽ നടക്കും. കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ, എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, വ്യവസായ സഹമന്ത്രി ജിതിൻ പ്രസാദ എന്നിവർ പങ്കെടുക്കും. സന്ദർശനവേളയിൽ കേന്ദ്രമന്ത്രിമാർ സിംഗപ്പൂർ നേതൃത്വത്തെ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ സിംഗപ്പൂർ ബിസിനസ് റൌണ്ട് ടേബിളിന്റെ 4-ാം പതിപ്പും ഇതോടൊപ്പം നടക്കും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്നും നേരിട്ടുള്ള കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. തുറമുഖത്ത് നിന്നും നേരിട്ടുള്ള ആദ്യ എക്സിം കണ്ടെയ്നറിന്റെ ഫ്ളാഗ് ഓഫും മുഖ്യമന്ത്രി നിർവഹിച്ചു. യൂറോപ്പിലേക്കുള്ള ആദ്യ 2 കണ്ടെയ്നറുകളാണ് തുറമുഖത്ത് നിന്ന് യാത്ര തിരിച്ചത്. ഇതോടെ യൂറോപ്പിലേക്കുള്ള ചരക്ക് ഗതാഗത സമയം 28 ദിവസമായി കുറയും. നിലവിൽ ഫുൾ കണ്ടെയ്നർ ലോഡുകൾ മാത്രമായിരിക്കും വിഴിഞ്ഞം വഴി കൈകാര്യം ചെയ്യുക. കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഷിപ്പ് ബ്ലോക്ക് നിർമ്മിക്കുന്നതിനായി കൊച്ചി രാമൻതുരുത്തിൽ 18.16 ഏക്കർ ഭൂമി പാട്ടത്തിന് നൽകാൻ അനുമതി നൽകി സംസ്ഥാന മന്ത്രിസഭായോഗം. 5,000 കോടിയുടെ നിക്ഷേപം ഇവിടെയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 2025 ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളി ബാഡ്മിന്റൺ താരം ട്രീസ ജോളി, അത്ലറ്റ് മുഹമ്മദ് അജ്മൽ ഉൾപ്പെടെ 17 കായിക താരങ്ങൾക്ക് അർജുന പുരസ്കാരം ലഭിച്ചു. മുതിർന്ന ഇന്ത്യൻ ഫുട്ബോൾ താരം ഇഷയ അരുമൈ നായകം സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹനായി. അത്ലറ്റിക്സ് പരിശീലകൻ പർവീർ സിംഗ്, ബോക്സിംഗ് പരിശീലകൻ ഛോട്ടേലാൽ യാദവ്, ഷൂട്ടിംഗ് പരിശീലക നേഹ നന്ദ്കുമാർ ചവാൻ എന്നിവർക്കാണ് ദ്രോണാചാര്യ അവാർഡ്. ഇന്ത്യ ശ്രീലങ്ക ഒന്നാം ടെസ്റ്റിന്റെ നാലാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യയ്ക്ക് 288 റൺസിന്റെ ലീഡ്. രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ 193 റൺസിന് പുറത്തായി. 4 വിക്കറ്റെടുത്ത പേസർ അഷിത ഫെർണാണ്ടോയും 3 വിക്കറ്റെടുത്ത പ്രഭാത് ജയസൂര്യയുമാണ് ഇന്ത്യയെ തകർത്തത്. ഋഷഭ് പന്താണ് ടോപ് സ്കോറർ. മറുപടി ബാറ്റിംഗിൽ നാലാം ദിനം കളി നിർത്തുമ്പോൾ ശ്രീലങ്ക 4 വിക്കറ്റ് നഷ്ടത്തിൽ 84 റൺസ് എടുത്തിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കിയ നിർബന്ധിത ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കൽ ദൌത്യത്തിലൂടെ രാജ്യത്തെ 2 കോടിയിലധികം കുട്ടികളുടെ വിവരങ്ങൾ പുതുക്കി സുപ്രധാന നേട്ടം കൈവരിച്ചതായി ആധാർ അധികൃതർ. വിശദാംശങ്ങളിലേക്ക്.
3: രാജ്യത്തെ 1.5 ലക്ഷത്തിലധികം സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംഘടിപ്പിച്ച പ്രത്യേക ക്യാമ്പയിനുകളിലൂടെയാണ് 2 കോടിയിലധികം കുട്ടികളുടെ ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കിയത്. 5 വയസ്സ് തികയുമ്പോഴും പിന്നീട് 15 വയസ്സ് തികയുമ്പോഴുമാണ് ബയോമെട്രിക് വിവരങ്ങൾ നിർബന്ധമായും പുതുക്കേണ്ടത്. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും മത്സര പരീക്ഷകൾക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനും ഇത് അത്യാവശ്യമാണ്. 7 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ആധാർ സേവന നിരക്കുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: NCC പെൺകുട്ടികൾക്കായി സംഘടിപ്പിക്കുന്ന 250 കിലോമീറ്റർ ദൈർഘ്യമുള്ള അപരാജിത പരാങ്ല 2026 ഹിമാലയൻ സാഹസിക ട്രക്കിംഗ് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. 30 ദിവസം നീളുന്ന ദൌത്യത്തിൽ 3 സേനകളുടെയും വനിതാ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ 28 കേഡറ്റുകളാണ് പങ്കെടുക്കുന്നത്. വനിതകളുടെ കരുത്തിന്റെയും നേതൃപാടവത്തിന്റെയും പ്രതീകമാണ് ഈ യാത്രയെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്തെ പൌരന്മാർക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 മാസത്തെ സൌജന്യ റീചാർജ് പ്രഖ്യാപിച്ചുവെന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ച വീഡിയോ ആണിതെന്നും പ്രധാനമന്ത്രി ഇത്തരമൊരു നിക്ഷേപ പദ്ധതിയോ ആനുകൂല്യമോ പ്രഖ്യാപിച്ചിട്ടില്ലെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. അമേരിക്കയുമായി ഒപ്പുവച്ച ധാരണാപത്രത്തിലെ എല്ലാ വ്യവസ്ഥകളും പൂർണ്ണമായി പാലിക്കപ്പെടുന്നതുവരെ ഹോർമുസ് കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാൻ. വിദേശ ഉപരോധങ്ങൾ പൂർണ്ണമായും നീക്കുക, സൈനിക നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങി 14 വ്യവസ്ഥകളാണ് ധാരണാപത്രത്തിലുള്ളത്. എന്നാൽ താൽക്കാലിക കരാറിന്റെ 60 ദിവസത്തെ കാലാവധി അവസാനിച്ചിട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടാതെ തുടരുന്ന സാഹചര്യത്തിലാണ് ഇറാന്റെ നീക്കം. ഇന്തോനേഷ്യയിൽ വീണ്ടും ഭൂചലനം. നോർത്ത് സുമാത്ര പ്രവിശ്യയിലുള്ള നിയാസ് ദ്വീപിന് സമീപം 6.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ മാസം ആദ്യം ഇന്തോനേഷ്യയിലെ ഈസ്റ്റ് നൂസ തെങ്കാര പ്രവിശ്യയിലുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ 68 പേരാണ് മരിച്ചത്. പഞ്ചാബ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന അന്തർ സംസ്ഥാന മനുഷ്യക്കടത്ത് സംഘത്തെ പിടികൂടി ഹരിയാന പോലീസ്. മുഖ്യ സൂത്രധാരനായ പർഗത് സിംഗിനെ പഞ്ചാബിലെ മുക്സറിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. പഞ്ചാബ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് ഉൾപ്പെടെ 10 സംസ്ഥാനങ്ങളിൽ കണ്ണികളുള്ള സംഘം ഇന്ത്യയിലുടനീളം 50 കൈക്കുഞ്ഞുങ്ങളെ വിറ്റതായാണ് വിവരം. കുട്ടികളെ നിയമവിരുദ്ധമായി ദത്തെടുത്ത 5 മാതാപിതാക്കൾ ഉൾപ്പെടെ 21 പേരെ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 493 പോയിന്റ് ഇടിഞ്ഞ് 77,235 നിഫ്റ്റി 133 പോയിന്റ് നഷ്ടത്തിൽ 24,185 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 160 രൂപ വർദ്ധിച്ച് 114,320 രൂപയും ഗ്രാമിന് 14,290 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുമേഖലാ ബാങ്കുകളുടെ ഭാവി പ്രവർത്തനങ്ങളും ബാങ്കിംഗ് പരിഷ്കരണങ്ങളും അവലോകനം ചെയ്യുന്നതിനായി ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. മാനവികതയ്ക്ക് മുൻഗണന നൽകിയുള്ള സുസ്ഥിര വികസനം ഉറപ്പാക്കാൻ നയം, സാങ്കേതികവിദ്യ, ജനപങ്കാളിത്തം എന്നിവയുടെ ഏകോപനം അനിവാര്യമെന്ന് ബ്രിക്സ് യോഗത്തിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് നടപടികളും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും പരിശോധിക്കാൻ ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് സുപ്രീംകോടതി. ഗുണനിലവാരമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്കായി കർഷകർക്ക് നൂതന സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നൽകണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തു നിന്നും നേരിട്ടുള്ള കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളി താരങ്ങളായ ട്രിസ ജോളിക്കും മുഹമ്മദ് അജ്മലിനും ഉൾപ്പെടെ 17 പേർക്ക് അർജുന അവാർഡ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. നമ്മളെപ്പോഴും വലിയ വലിയ വിജയങ്ങൾക്കും സന്തോഷങ്ങൾക്കും പിന്നാലെ ഓടുമ്പോൾ കയ്യെത്തും ദൂരത്തുള്ള കൊച്ചു കാര്യങ്ങളെ നമ്മൾ പലപ്പോഴും കാണാതെ പോവാറുണ്ട്. വഴിയോരത്ത് വിരിഞ്ഞു നിൽക്കുന്ന ഒരു കുഞ്ഞു പൂവ്, അപ്രതീക്ഷിതമായി കടന്നു വരുന്ന കുളിർകാറ്റ്, ഒപ്പമുള്ളവരുടെ ആത്മാർത്ഥമായ ഒരു പുഞ്ചിരി, അല്ലെങ്കിൽ പ്രിയപ്പെട്ട ആരോടെങ്കിലും മനസ്സുറന്ന് സംസാരിക്കുന്ന ഒരു നിമിഷം, അതുപോലൊരു നിമിഷമാണ് പോക്കുവയിൽ തത്സമയ പരിപാടി നമുക്ക് പകർന്നു തരുന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ, നമസ്കാരം.
1: ആ, നമസ്കാരം ഉണ്ടല്ലോ. ആരാണ്?
2: നിവി മുഹമ്മദ്, പടത്തേവാവനൂർ.
1: ആ, പറയൂ.
2: ആ, ഓണത്തിന്റെ അതിർത്തിനിടയിലൊന്ന് വിളിച്ചതാണ്. ഇപ്പൊ ഓണം കഴിഞ്ഞേ വിളിച്ചുള്ളൂ.
1: ഇനി ഓണം കഴിഞ്ഞിട്ടേ വിളിക്കുള്ളൂ.
2: അതെ. അപ്പൊ ഈ ഓണത്തിന്റെ തിരക്കിനെപ്പോഴും വിളിച്ചാ.
1: ഓ,
2: അപ്പൊ ഒരു ഓണാശംസകളാണ് അറിയിക്കണം വിചാരിച്ചിട്ട്.
1: ആ, ആയിക്കോട്ടെ. ഓണം എത്താൻ വളരെ അധികം ദൂരമില്ലല്ലോ.
2: ഇല്ല, ഇനിയിപ്പോ ഒരാഴ്ച തന്നെ ഉള്ളു. രണ്ട് പത്തും കഴിഞ്ഞു, ജോലിയും കഴിഞ്ഞു പറഞ്ഞാൽ അതെയും.

പോക്കുവേലിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവേലിലേക്ക് വീണ്ടും സ്വാഗതം. ജീവിതം എന്നത് നാളെക്കുറിച്ചുള്ള ഉത്കണ്ഠകളല്ല, മറിച്ച് ഈ നിമിഷത്തിന്റെ മനോഹരമായ അനുഭവങ്ങളാണ്. ഓരോ ദിവസവും നമ്മെ തേടിയെത്തുന്ന കൊച്ചു കൊച്ചു നന്മകളെ തൊട്ടറിയാനും മനസ്സിൽ സൂക്ഷിക്കാനും കഴിയുന്നതാണ് യഥാർത്ഥ സന്തോഷം.

0: പോക്കുവയിലൂടെ ശ്രോതാക്കൾ നമുക്ക് പകർന്നു തരുന്നതും അത് തന്നെയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്?
1: ഞാൻ അഴിക്കോട് നിന്നും ജയനാണ്. പുലിക്കുഴി ജയൻ എന്ന പറയും.
0: എന്ത് ജയൻ?
1: അഴിക്കോട് നിന്നും ജയനാണ്. പുലിക്കുഴി ജയൻ എന്നും പറയും.
0: അഴീക്കോട് നിന്ന് ജയനാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞുള്ള ജയൻ എന്താണ് ആവോ?
1: പുലിക്കുഴി ജയൻ എന്നും പറയും.
0: പുലിക്കുഴി,
1: അത് അവിടെ അടുത്ത് ഞാനതിന്റെ താഴെ.
0: ആയിക്കോട്ടെ, വേറെ ഏത് ജയനായിട്ട് നമ്മള് പറയണം? രണ്ടു പേരിലും ഞാൻ അറിയപ്പെടുന്നുണ്ട്. ശരി, ഇപ്പൊ പറയൂ, എന്താണ് രണ്ടു പേരിൽ അറിയപ്പെടുന്ന ആളിന് എന്തൊക്കെയാണ് പറയാനുള്ളത്? പറഞ്ഞോളൂ.
1: വിളി മാത്രമേ ഉള്ളൂ, കോളൊന്നും കിട്ടുന്നില്ല. പിന്നെ പോട്ടെ, അവരറിയില്ല നമുക്ക്. കാരണം പതിനാറായിരം കംപ്ലീറ്റ് പരിപാടിയും കേട്ടുകൊണ്ടിരിക്കണം. പിന്നെ ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ.
0: കഴിഞ്ഞ ആഴ്ച കിട്ടിയല്ലോ, കഴിഞ്ഞ ആഴ്ച സംസാരിച്ചില്ലേ?
1: കഴിഞ്ഞ ആഴ്ച ഒന്നും കിട്ടിയില്ല. ഞാൻ വിളിച്ചിട്ടിപ്പോ രണ്ടു മാസമായി.
0: രണ്ടു മാസമൊന്നുമില്ല, നമ്മൾ അതിന് മുമ്പേ സംസാരിച്ചു, മറന്നുപോയതായിരിക്കും.
1: ഓണമൊക്കെ വരയല്ലേ?
0: ഓണം വരട്ടെ.
1: അടിപൊളി രസം വയ്ക്കുന്ന ഒരു പരിപാടി പറഞ്ഞിരുന്നാ.
0: കൊറേ സമയം എടുക്കൂലല്ലോ, രസം പെട്ടെന്നാവുമല്ലോ.
1: രസം ഇപ്പോ
0: ശരി, ആയിക്കോട്ടെ. ഞാൻ ശ്രമിക്കാം. പറഞ്ഞോ.
1: പറയട്ടാ.
0: ഓ, പറഞ്ഞോളൂ.
1: എണ്ണ കടുവ് വറ്റൽ മുളക് ഇട്ട് കടുവ് വറക്കണം.
0: വറ്റൽ മുളക് ഇട്ട് കടുവ് വറക്കണം. ഓക്കെ. കടുവിന്റെ ശബ്ദം ഉണ്ടാക്കണ്ടല്ലോ അല്ലേ?
1: സവാള, പച്ച മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഇതെല്ലാം കൂടെ ഇട്ട് അതിലിട്ട് ചാലിക്കണം.
0: വഴറ്റണം.
1: വഴറ്റണം.
0: വഴറ്റി എന്നിട്ട്?
1: വഴറ്റി എടുത്തിട്ട് പുതുമുളക് പൊടി, ജീരകം, ഉലുവ, മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, പുളി,
0: എന്നത് ലോകത്തുള്ള സകലമാന പൊടികളും ഇടണം. ഇട്ടു.
1: അങ്ങനെയൊന്നല്ല, ഇത് രസമാണ്.
0: ശരി, ഈ പുളി ഡയറക്റ്റ് ഇട്ടാ മതി, അതാ പിഴിയണോ? പുളി പിഴിഞ്ഞ് അതിന്റെ വെള്ളം ഒഴിക്കണം.
1: ഇത് കലക്കണം. ഇത് ഇത്ര കുരുമുളകും ഈ പുളി ഐറ്റവും കൂടെ കലക്കി വെക്കണം.
0: കായടൂലേ?
1: കായൊക്കെ പറഞ്ഞുതരാം. പരിപാടി തീർന്നു,
0: ഇടയ്ക്ക് വെച്ച് നിർത്താ. അതെ, പറഞ്ഞോ.
1: പിന്നെ രസപ്പൊടിയും കൂടെ ഇട്ട് കലക്കണം.
0: രസം പൊടിയും വേണം.
1: പിന്നെ മല്ലിയെല്ലാം കൂടെ ഇട്ട് വ്യാപിക്കണം. തിളച്ച് വശമ്പത്തേക്ക് കായ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് വെള്ളം കൂടി പോയത് കറക്റ്റ് വെള്ളമായിരിക്കണം. കൂടുതൽ വെള്ളം കൂടാനും പാടില്ല, കുറയാനും
0: പാടില്ല.
1: ഇതെല്ലാം കൂടെ ഒന്ന് ഒരു 15-20 മിനിറ്റ് തിളപ്പിച്ച് വെച്ചിട്ട് അത് ചോറിൽ വെച്ച് കഴിച്ചു നോക്കണം.
0: വേറെ കറിയൊന്നും വേണ്ട.
1: വേറെ ഒരു കറിയും വേണ്ട.
0: ഒരു കാര്യം കൂടെ ചെയ്യണോ? ഇതെല്ലാം കഴിഞ്ഞിട്ട് ഉപ്പ് പാകത്തിനുണ്ടോന്നും കൂടെ നോക്കണം.
1: ഉപ്പ് ഉപ്പ് ഉപ്പ് മാത്രമല്ല നോക്കാനുള്ള, ഇതിൽ കൂടെ വേറൊരു സാധനം കൂടെ.
0: ഏത് സാധനം?
1: അത് പറഞ്ഞില്ല, അത് കയ്യടക്ക വിറ്റിയാണ്.
0: അത്രയും പറഞ്ഞിട്ട് അവസാനം ചോറില്ലെന്ന് പറഞ്ഞോലായല്ലോ. ഉപ്പാകത്തിനിട്ട് നോക്കേ വേണോ ഉപ്പ് ഉണ്ടോ
1: ഇല്ലയോ?
0: അങ്ങനെ ലാസ്റ്റിൽ എന്താ ചെയ്യണ്ടേ?
1: ലാസ്റ്റിൽ സാധനം കൂടെ ചേരും. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പാചകക്കാർക്ക് അത് ബുദ്ധിമുട്ടാവും.
0: അങ്ങനെ അത് തെറ്റാണ്. അത്രയും നേരം നമ്മൾ കേട്ടോണ്ടിരുന്നിട്ട് അത് പറയാതിരിക്കണ തെറ്റാണ്.
1: അത് എനിക്കറിയാം. എങ്ങനെയെങ്കിലും എന്റെ ക്യാപിക്കൊന്നും എനിക്കറിയാം. അച്ചിരാമിനാണ്
0: പറഞ്ഞോളൂ.
1: അത് പറഞ്ഞാൽ മറ്റുള്ളവർക്കൊക്കെ ഭയങ്കര പ്രയാസമാണ്.
0: ഒരു കാര്യം പറയുമ്പോ അത് പൂർണ്ണമായിട്ടും പറഞ്ഞു കൊടുക്കണം, ഇല്ലെങ്കിൽ അത് പറയാൻ പോവാൻ പാടില്ല.
1: അല്ല, ഇത്രയും മതി. ഇത് തന്നെ രസം, അടിപൊളി രസം.
0: പിന്നെ എന്തോ ലാസ്റ്റിൽ ഇട്ടാലേ കൊള്ളാവൂന്ന് അങ്ങനെ എന്തോ പറയുന്ന കേട്ടു. ശരി, കൈയടക്ക വിദ്യ അവിടെ തന്നെ ഇരിക്കട്ടെ. ഏത് പാട്ടാ വേണ്ടേ? എന്തായാലും താങ്കൾ പറഞ്ഞെന്ന് രസം ഒഴിച്ച് ഞങ്ങള് ചോറ് കഴിച്ചു. വളരെ നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. എന്തായാലും ഓണത്തിന് ഒന്നുകൂടെ നമ്മളത് പരീക്ഷിച്ചു നോക്കാം.
1: ഇത് പരീക്ഷിച്ച് നോക്കാൻ പറയണം.
0: ഇത് എത്ര ദിവസം വച്ചിരുന്ന് ഉപയോഗിക്കാൻ പറ്റും? സാറിനെ സാമ്പാറൊക്കെ വെക്കുന്ന ആൾക്കാര് 10 ദിവസം ആ സാമ്പാർ ഓടും വീട്ടില്. പറഞ്ഞു. അത്രേ ഉള്ളൂ, ആരും കേട്ടിട്ടില്ല. നമ്മൾ രണ്ടുപേരും മാത്രമേ കേട്ടുള്ളൂ. അതെ, ഞാനേ കേട്ടുള്ളൂ, ഞാൻ മാത്രമേ കേട്ടുള്ളൂ. ശരി, ഏത് പാട്ടാ വേണ്ടേ?
1: നീലവാനച്ചോലയിൽ നിന്നിരുന്ന
0: നീല. മലവാന ചോലയിൽ നീന്തിടുന്ന ചന്ദ്രികെ. ബാക്കി പാടു. ഇപ്പഴാ
1: ഈ പാട്ടല്ല, വേറൊരു പാട്ടെനിക്ക് പാടിത്തരണം. ഒരു സെക്കൻഡ്. നാലുവരി.
0: അതിപ്പോ എന്താ പാടുക? ഒരു പാട്ട് പാടാ. പാടട്ടോ?
1: പാടെ.
0: മിഴിയോരം

0: മതിയല്ലോ.
1: മതി മതി മതി.
0: ഓക്കെ, താങ്ക് യു. പാടിയതുകൊണ്ട് ഇത്രയും മതി, ഇനി കൂടുതൽ പാടണമെന്നാണോ? ഓക്കെ, അപ്പൊ ഞങ്ങളുടെ വകയും അങ്ങോട്ടും തിരിച്ചും ഓണാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഇപ്പോൾ ആവശ്യപ്പെട്ട നീലപാനച്ചോലയിൽ എന്ന പാട്ട് കേൾക്കാം. ഓക്കെ, ഈ രസം ഞാനും വിഷ്ണുവൊക്കെ ഒന്ന് വച്ച് നോക്കട്ടെ, എങ്ങനെ ഇരിക്കുമോ നോക്കിട്ട് ഞങ്ങൾ പറയാം. ആ പൊടിക്കൈ നമുക്ക് മാത്രമേ അറിയാവുന്നുള്ളൂ, കുഴപ്പമില്ല.
1: ആ
0: വരൂ, വിളിച്ചിട്ട് വരണം, അത്രേ ഉള്ളൂ. ശരി, ഓക്കെ,
1: രസകരി.
0: ശരി, അപ്പൊ പാട്ട് കേക്കാം. ഓക്കെ, ബൈ.

0: പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. നമ്മെ തേടിയെത്തുന്ന കൊച്ചു നന്മകളെ തൊട്ടറിയാനും അത് മനസ്സിൽ സൂക്ഷിക്കാനും കഴിയുന്നതാണ് യഥാർത്ഥ സന്തോഷം. മറ്റുള്ളവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം നമ്മുടെ സ്നേഹവും അല്പം ശ്രദ്ധയുമാണ്. ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരാളുടെ മുഖത്ത് പുഞ്ചിരി വളർത്താൻ കഴിയുക എന്നത് വലിയൊരു കാര്യവുമാണ്. പോക്കുവരൽ തത്സമയ പരിപാടിയിലൂടെ നമുക്ക് പരസ്പരം സന്തോഷം പകരാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ
0: ഹലോ, ആരാണ്?
1: മോഹനാണ്.
0: ആ, പറഞ്ഞോളൂ.
1: ടീച്ചറേ,
0: സുഖാണല്ലോ. ശബ്ദമൊന്നും കേൾക്കാനില്ലല്ലോ, എവിടെ ആയിരുന്നു?
1: ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല.
0: വീട്ടിൽ നിന്ന് വിളിച്ചല്ലോ, വൈഫ് വിളിച്ചല്ലോ. ഒരിക്കല്
1: നേരത്തെ വിളിച്ചായിരുന്നാ?
0: ഇന്നല്ല, കഴിഞ്ഞ ആഴ്ച വിളിച്ചു എന്നാണ് എന്റെ ഒരു ഓർമ്മ.
1: ഇല്ല ഇല്ല, ഇപ്പഴൊന്നും ഞാൻ വിളിച്ചു, ഞാൻ വിളിച്ചു കൊടുക്കേ ഉള്ളു. അത് നമ്പർ അറിഞ്ഞൂടാ.
0: ശരി ശരി,
1: അവൾ വിളിക്കില്ല, ഞാനേ വിളിക്കുള്ളൂ.
0: ആ ശരി ശരി, അപ്പൊ പിന്നെ വേറെ ആളായിരിക്കും. ഈ മോഹനന്മാർ ഒരുപാട് പേരുണ്ട്. വെള്ളറടയിലും മോഹനനുണ്ട്, പൂജപ്പുര ഒരു മോഹനനുണ്ട്, പരുത്തിക്കുഴിയിൽ ഒരു മോഹനനുണ്ട്, പിന്നെയും ഉണ്ട് നമ്മുടെ കല്ലറയിൽ ഒരു മോഹനനുണ്ട്. അങ്ങനെ നമ്മുടെ റേഡിയോയിൽ മോഹനന്മാരുടെ ഒരു ബഹളമാണ്.
1: ഇത് വെള്ളറട.
0: ആ, വെള്ളറട എനിക്കറിയാം. പറഞ്ഞു, എന്തൊക്കെയുണ്ട് ഓണത്തിന്റെയൊക്കെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെ ഉണ്ട്?
1: പറയാം, പണികളൊന്നുമില്ല, പിന്നെ ബുദ്ധിമുട്ടില്ല, ഇവിടെ പിന്നെ വീട്ടിൽ ഇരിക്കുകയാണ്.
0: ആകെ പെട്ടിരിക്കുകയാണ്.
1: അതെ, പൈസകളൊന്നും വരക്കോ ഇല്ല, പണി ചെയ്ത പൈസ ഒന്നും കിട്ടക്കില്ല.
0: തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ ഇപ്പൊ കഴിഞ്ഞോ?
1: കഴിഞ്ഞു, നേരത്തെ കഴിഞ്ഞായിരുന്നു.
0: രണ്ടു മാസമായി
1: കഴിഞ്ഞിട്ട്. അപ്പൊ പിന്നെ പെൻഷനും വരക്കോ ഇല്ല, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.
0: പെൻഷനൊക്കെ ഓണത്തിന് മുമ്പ് കിട്ടും
1: കേട്ടോ, പറയുന്നുണ്ട്.
0: ഞാനങ്ങ് തിരുവനന്തപുരത്തേക്ക് ഒന്ന് വിളിക്കാം. തിരുവനന്തപുരത്തോട്ടൊന്ന് വിളിച്ചാ ചെലപ്പോ കിട്ടിയാലോ. എന്തായാലും ഓണത്തിന് മുമ്പേ എല്ലാവർക്കും സഹായ പെൻഷനൊക്കെ, ക്ഷേമ പെൻഷൻസ് എല്ലാവർക്കും തരും. അത് ഓർത്ത്
1: സങ്കടപ്പെടാം.
0: ചോറൊക്കെ കഴിച്ചാ?
1: കഴിച്ചുണ്ട്.
0: ആ, ചായ സമയം ആവട്ടെ.
1: ഞാൻ ഒരുപാട് ദിവസം ഞാൻ വിളിച്ചായിരുന്നു, അപ്പൊ
0: അപ്പൊ മനഃപൂർവ്വം അല്ല കിട്ടാത്തേന്ന് മനസ്സിലായല്ലോ.
1: നമുക്ക്
0: ഇന്ന് കിട്ടിയേ.
1: അതെ അതെ അതെ, ഞാൻ വിളിച്ചോണ്ടിരുന്നു.
0: അപ്പൊ അത്തപ്പൂക്കളൊക്കെ ഇടുന്നില്ലേ വീട്ടിന്റെ ഫ്രണ്ടില്?
1: ഇല്ല, വീട്ടില് കൊച്ചുമക്കളൊക്കെ അങ്ങ് അപ്പുറത്താണ് താമസിക്കുന്നത്, എന്റെ വീടിന്റെ അപ്പുറത്താണ് താമസിക്കുന്നത്. അപ്പൊ അവരൊന്നും ഇട്ടില്ല.
0: അവര് വീട്ടില്ല, നമ്മൾ വീട്ടില്ല.
1: എന്നാ അവന്റെ അച്ഛന് സുഖമല്ലാതെ അങ്ങനെയൊക്കെ ആയി. അങ്ങനെ അച്ഛനെ.
0: ഓ ഓ,
1: അതുകൊണ്ട് പിന്നെ.
0: അപ്പൊ പിന്നെ അതുകൊണ്ട് ആ ഒരു അത്തരം സന്തോഷങ്ങളിലേക്കൊന്നും പോയില്ല.
1: ഇല്ല ഇല്ല ഇല്ല.
0: അപ്പൊ എന്തായാലും ഓണത്തിന് മുമ്പേ പെൻഷനൊക്കെ കിട്ടട്ടെ എന്നാണ് എന്റെ ഒരു ആഗ്രഹം.
1: അതെ അതെ ടീച്ചറെ,
0: ഇങ്ങനെയല്ലേ സന്തോഷമായിട്ട് നമുക്ക് ഓണം ആഘോഷിക്കാൻ പറ്റുള്ളൂ.
1: അതെ അതെ അതെ.
0: പിന്നെ പെട്ടെന്ന് തന്നെ ഓണമൊക്കെ കഴിഞ്ഞ് തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ വരട്ടെ.
1: വരട്ടെ. അതെ അതെ അതെ.
0: ശരി, ഏത് പാട്ട് വേണം?
1: ഞാൻ കാട്ടുപോത്തിലെ പൂവല്ല പൂന്തലിലെ എന്ന ഗാനം.
0: ആ, മണ്ണിലേക്കു വിരുന്നു വന്ന മധുചന്ദ്രലേഖ, ഇവളിൻ മനസ്സിൻ ചന്ദ്രിക മീട്ടും വീണാഗായിക, ഇവൾ വീണാഗായിക. ആ പാട്ടാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ രണ്ടുപേർക്കും, എല്ലാ കൊച്ചുമക്കൾക്കും, എല്ലാവർക്കും കരുണാസായി റേഡിയോയുടെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു.
1: ശരി ശരി ശരി,
0: നമുക്ക് പാട്ട് കേൾക്കാമോ?
1: കേൾക്കാം ടീച്ചർ.
0: ഓക്കെ ചേട്ടാ, ശരി
1: ശരി.
0: ഓക്കെ, ബൈ.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഓരോ നല്ല വാക്കും കേൾക്കാൻ കാണിക്കുന്ന ക്ഷമയും നമ്മൾ പങ്കുവയ്ക്കുന്ന ഓരോ കാര്യങ്ങളും തീർച്ചയായും അപ്പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് നൽകുന്നത് വലിയൊരു തണലായിരിക്കും, ഒരു ആശ്വാസമായിരിക്കും. ഇന്ന് നമ്മെ കടന്നുപോയ പകൽ തിരികെ വരില്ല, എന്നാലും നമ്മൾ ബാക്കി വെച്ച നല്ല ഓർമ്മകളെന്നും നമ്മളോടൊപ്പം തന്നെ ഉണ്ടാകും. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നു. ഹലോ.
1: ഹലോ
0: ഹലോ, വഴിപോക്കാ പറയൂ. വഴിപോക്കൻ എന്താ പറയാനുള്ളേ?
1: അയ്യോ, എനിക്ക് വലിയ നീരിത്ത് പോലെ സംസാരിക്കാൻ
0: പറ്റൂരം പറയൂ.
1: പിന്നെ സുഖം തന്നെ, ഒരുവിധം അങ്ങനെ പോവാണ്.
0: പല്ലുവേദന എടുത്ത് പല്ലൊക്കെ

0: നീരായിട്ടിരിക്കുകയാണ് ബസുമതി അമ്മ.
1: പല്ലെടുത്തില്ല പല്ലെടുത്തില്ല പല്ലെടുക്കാതെ ചുവട്ടിൽ നീര് വന്നു. ഇത്രയും വർഷമായിട്ട് എനിക്ക് നീര് വന്നിട്ടില്ല ചുവട്ടിൽ. വ്യാഴാഴ്ച രാത്രി ഒരു പനി വന്നു, അതിനുശേഷം ചുവട്ടിൽ നീരും വന്ന്
0: പല്ലുവേദന ഇതുവരെ വന്നിട്ടില്ല.
1: പണ്ടൊക്കെ വന്ന് പല്ലെല്ലാം ഒക്കെ പറിച്ച് ബാംഗ്ലൂർ വെച്ച് ഒരു അഞ്ചെട്ട് പല്ലൊക്കെ എടുത്ത്
0: എല്ലാ പല്ലും ബാംഗ്ലൂർ കളഞ്ഞിട്ട് വന്നു
1: അവരടച്ചതാണ് ഇപ്പൊ വേദന വന്നത്. അവര് പണ്ട് 10-40 കൊല്ലം മുമ്പ് അടച്ച പല്ലാണ് ഇപ്പൊ വേദന വന്നത്.
0: അപ്പൊ വീണ്ടും അത് ചിലപ്പോ ഇൻഫെക്ഷൻ ആയി കാണും. പല്ലല്ലേ,
1: ഇനിയിപ്പോ വലിയ കുഴപ്പമില്ല.
0: പല്ലിന് 100 വയസ്സ് വരെ ഇരിക്കുമെന്ന് പറഞ്ഞാ പറ്റൂ.
1: ഇന്ന് 11-ാമത്തെ പ്രാവശ്യം വിളിച്ച് നിർത്താൻ പോയപ്പോ വിഷ്ണു എടുത്ത്, അതുകൊണ്ട് പിന്നെ പറയാന്ന് വെച്ചു. അല്ലെങ്കിൽ ഞാൻ
0: അല്ലെങ്കിൽ നമ്മളൊന്ന് പിണങ്ങിയാണ്
1: പിണങ്ങിയാണ്
0: ഇടയ്ക്ക് വയ്യാന്നൊക്കെ പറഞ്ഞ ഓക്കെ ആയോ ഇപ്പം?
1: അയ്യോ, അത് തന്നെ ഇങ്ങനെ തുടരെ വന്നോണ്ടിരിക്കുന്നു.
0: ഓരോന്നോരോന്നായിട്ട് വരണം.
1: ഇനിയിപ്പോ 20-ാം തീയതി ആശുപത്രിയിൽ പോണം. ആ 20-ാം തീയതി മരുന്ന് വാങ്ങിക്കണ ഡേറ്റ്. പിന്നെ ഇന്നലെ പോയി ആന്റിബയോട്ടിക്കിന്റെ മെഡിക്കൽ സ്റ്റോറിൽ പോയി പറഞ്ഞു മുരളിന്ന് വാങ്ങിച്ചോണ്ട്. തമ്പിയെ വിളിച്ചേട്ടാൻ പറഞ്ഞു ആന്റിബയോട്ടിക് കൂടെ എങ്കിലേ നീര് പോകുള്ളൂ.
0: അത് ഇൻഫെക്ഷൻ ആവുമ്പോഴാണ് നീര് വരണേ.
1: ആ ചെവിട്ടി നീര്
0: നീരും വേദനയും വരണേ.
1: വാവിന്റെ പാരന്തോണിക്ക് കുളിച്ച് തലവിയർ, അതാണ് സംഭവം. ഞാൻ എന്നും വൈകുന്നേരം കുളിക്കുള്ളു. അന്ന് എല്ലാ പിള്ളേരൊക്കെ കൂടെ പറഞ്ഞ് കുളിക്കുകയും കുളിക്കുകയെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ കുളിച്ചു.
0: പകൽ രാവിലെ കുളിക്കാറില്ല, വൈകിട്ടാണ് കുളിക്കുന്നത്.
1: എന്നും 5 മണിയായിട്ട് കുളിച്ചാ പിന്നെ ശരീരാണെങ്കിൽ അല്ല, വിയർത്ത് പോയാൽ അപ്പൊ എന്തെങ്കിലും വരും തൊണ്ടവേദന.
0: മറ്റേ രാവിലെ കുളിച്ച് വൈകുന്നേരം വരെ ആയപ്പോ വിയർത്തു.
1: മറ്റേ രാവിലെ വൈകിട്ടും കുളിക്കായിരുന്നു പണ്ട്. ജോലി ഉണ്ടായിരുന്നു.
0: നമുക്ക് നേരെ ഓപ്പോസിറ്റ് ആണ്. രാവിലെ കുളിച്ചാ കുഴപ്പമില്ല, വൈകിട്ട് കുളിച്ചാ പ്രശ്നമാവും. ഒന്നും ഒരു നടക്ക് പോകില്ല എന്നുള്ളതാണ്.
1: ഈ പശുവൊക്കെ ഉണ്ടായിരുന്നപ്പോ രാവിലെ ഒരു 10 മണിക്ക് ഒരു കുളിയുണ്ട്. പിന്നെ വൈകിട്ട് ആ ഒരു 7 മണിക്ക് വീണ്ടും കുളിക്കും.
0: വീണ്ടും കുളിക്കും, കാരണം പശുവിന്റെ ഇടയിൽ കിടന്നിങ്ങനെ
1: കുളിച്ച ഒരു കുഴപ്പമില്ലായിരുന്നു. പേരും മഴയായാ നനയുമായിരുന്നു. ഇപ്പം മഴ തുള്ളി നനയാനും വയ്യ, വിയർക്കാനും വയ്യ. അതൊക്കെ ആയില്ലേ, കാലം അങ്ങ് തീരാറായില്ലേ? അത്
0: കാലമൊന്നും ഈ അടുത്തടയ്ക്കൊന്നും തീരില്ല.
1: ഫെബ്രുവരി 3-ാം തീയതി വരെ ജീവിച്ചിരുന്നാ മതി. അപ്പൊ 6 വർഷം തകയാ. അപ്പൊ ഞാനും കൂടെ പോവും.
0: വിളിച്ചോണ്ട് പോവാൻ പറയാം. വന്ന് വിളിച്ച വസുമതി വരുന്നില്ലേ എന്റെ കൂടെ. അപ്പൊ പോയില്ലേ?
1: ആ പോയില്ല പോയില്ല. ഞാൻ പറഞ്ഞ 5-6 ദിവസം കൂടെ കഴിയട്ടെന്ന് ഞാൻ പറഞ്ഞ. 6 വർഷം തികയട്ടെന്ന് പറഞ്ഞു.
0: 6 വർഷം തികയുമ്പം ചേട്ടായി ഞാനും വരുന്നു നിങ്ങളുടെ.
1: ഇനി 30-ാം തീയതിക്കകത്ത് ഞാനും മുരളിയും കൂടെ ഒരു ദിവസം വരും. കഴിഞ്ഞ നേരം എനിക്ക് വരാൻ പറ്റിയില്ല. ഇപ്പൊ വൈകെങ്കിലും വരും ഞങ്ങള്.
0: എന്തായാലും വരണം
1: ചേട്ടാ. 2-ാം തീയതി അപ്പൊ അതിന്റെ പൈസ കൊണ്ട് തരാൻ വരും.
0: ഓ ഓ, വരണം. അന്ന് നമുക്ക് പരസ്പരം കാണണം. ഞാൻ ഒരിടത്തും പോവില്ല. അന്ന് പോയിട്ട് ഞാൻ വർണ്ണനിടയ്ക്ക് മുരളി അവിടുന്ന് ഓടിപ്പോയത് എന്തിന്? അത് ഇന്നും എനിക്കൊരു ചോദ്യചിഹ്നമാണ്. ഞാൻ മുരളിയെടുത്ത് പറഞ്ഞു ഞാൻ 5 മിനിറ്റിനുള്ളിൽ അവിടെ എത്തുമെന്ന്. വന്ന് അന്വേഷിച്ചു മുരളി അവിടെ നഹിയേ. അല്ല പറഞ്ഞ്, എന്നാലും ഞാൻ എന്താ ചെയ്യ? ഞാൻ എന്നിട്ട് വന്നില്ലേ. ഞാൻ 5 മിനിറ്റിനുള്ളിൽ അവിടെ എത്തി. ഓഫീസിൽ വന്ന് മുരളി എവിടെ?
1: മുരളി
0: അത് ഒരു കാര്യത്തിലായിപ്പോയില്ലേ. ഞാൻ വന്നിട്ട് മുരളി എവിടെ, മുരളി എവിടെയാന്ന് ചോദിക്കുന്നു. പക്ഷെ മുരളി എവിടെയെങ്കിലും ഇല്ല. ഓ, വന്നിട്ട് പോയെന്ന് പറഞ്ഞ ഓഫീസിൽ ചോദിച്ചോ പറഞ്ഞു വന്നിട്ട് പോയെന്നു.
1: ഇനി ഞാനും കൂടെ വരാം.
0: എന്തായാലും വസുമതി അമ്മ വരുമ്പോ എന്തായാലും കാണാം. പിന്നെ കാണണ്ടേ? അപ്പൊ ജനുവരിയില് നമ്മള് കാണും.
1: ജനുവരി ലാസ്റ്റില്
0: നമ്മള് കാണും. നമ്മളെ സ്വന്തം കർണാസയിൽ വെച്ച് കാണും. എന്റെ സ്വന്തം കോണ്ടസയിലും എല്ലാം വരുമോ?
1: എല്ലായിടത്തും വരാം.
0: എന്റെ സ്വന്തം കോണ്ടസയിലും എല്ലാം വരുമോ?
1: എല്ലായിടത്തും വരാം.
0: അല്ലല്ല, നടക്കണ്ട. നേരെ വണ്ടിയിൽ തന്നെ നമുക്ക് ഇനി മുകളിക്കാരി വരാം. അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം?
1: എല്ലാരും കാണാമല്ലോ. ഓണമല്ലേ, ഞാൻ വിഷ്ണുവിന്റെ പറഞ്ഞൊരു നല്ല പാട്ട് വെച്ച ഇന്ന് അത്തത്തിന്റെ അന്ന് പോലെ ഇത്രയും. ഇപ്പൊ ഇന്ന് 6-7 ദിവസം കൊണ്ട് വെറ്റി എണീക്കത്തോണ്ട് എല്ലാം കേട്ട് കേട്ട് കിടക്കാൻ.
0: അപ്പൊ ഇന്ന് ചോദി അത്തം ചിത്തിര ചോതി പൂവത്തപ്പത്തിനുതിപ്പൂണപ്പൂ, അത്തപ്പത്തിനുതിപ്പൂണപ്പൂ. അത് കേട്ടാലോ ഇനി ചോദ്യത്തിനായിട്ട് വസുമതി അമ്മയ്ക്ക് അങ്ങനെ ഒരു പാട്ട് വെച്ചു തരാന്നാണ് വിഷ്ണു പറയണേ. വിഷ്ണു അത് പറയുന്നതിന്റെ അപ്പുറം പറയുന്നാണ് പറയണേ. അല്ലേ
1: വിഷ്ണുവിന്, ഞാൻ അവിടെ വരുമ്പോ
0: വരട്ടെ. വിഷ്ണു അതെ, വരട്ടെ, നമുക്ക് വച്ചിരിക്കാം.

0: വെള്ളം കൂടെ ചേർത്ത്,
1: വെള്ളം ചേർത്ത് വെക്കാം.
0: മരവും വല്ല ചിപ്സാ കൊണ്ടുകൊടുത്ത വിഷ്ണു എല്ലാം ഗോതുങ്ങും.
1: ആര് ചെയ്യണ, പണ്ട് ഞാൻ എന്തെല്ലാം ഉണ്ടാക്കി, ഇപ്പൊ വരെ പിള്ളേരൊന്നും കേക്കും. പക്കവടതാമോ
0: അങ്ങനെ ഒന്നും ഉണ്ടാക്കി വെക്കണ്ട, കടയിലെല്ലാം ഇങ്ങനെ വിഭവ സമൃദ്ധമായിട്ടുണ്ട്.
1: കടയില് തന്നെ നമ്മൾ ഉണ്ടാക്കണ, നമ്മൾ ഉണ്ടാക്കണ
0: അത് അത്രേ ഉള്ളു. വീട്ടിലുണ്ടാക്കണ പക്കാവടയിലെ രുചി കടയിലെ പക്കാവടക്ക് കിട്ടൂല.
1: അത് തന്നെ ചേട്ടനും കായൊക്കെ ഇട്ട് നല്ല സുഖമാണ്.
0: എനിക്ക് ഇഷ്ടമുള്ള സാധനമാണ് വീട്ടിൽ ഉണ്ടാക്കുന്ന പക്കാവട.
1: നോക്കട്ടെ,
0: അമ്മ ഉണ്ടാക്കി തരുമായിരുന്നു, പിന്നെ ഇതുവരെ അത് കിട്ടിയിട്ടില്ല.
1: ചേട്ടൻ പരിചയം ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ടിന്നായി ഉണ്ടാക്കിട്ട് വെച്ചപ്പോ ഈ പിള്ളേർ പാലിന് വരുമ്പോ എല്ലാത്തിനും കൊടുത്തു കൊടുത്ത് ഇപ്പൊ പാലമാമരുടെ പേങ്കി പക്കാവട തിന്നാന്ന് പറയും.
0: അതാണ്, അപ്പൊ പാലമാമയ്ക്ക് വയ്യതാനും പക്കാവട ഉണ്ടാക്കാനും വയ്യ.
1: സാമ്പാർ വെക്കണമെങ്കിൽ പിള്ളേർക്ക് വേണം.
0: ആ അതാണ് പാലമ്മമാരുടെ വീട്ടിലുള്ള സാമ്പാർ.
1: ഇപ്പഴും ഒന്ന് രണ്ട് പിള്ളേർ വരും. അപ്പൊ ബിന്ദു അച്ഛൻ പറഞ്ഞ് ഞാൻ എടുത്ത് കൊടുക്കും.
0: എന്തെങ്കിലും വാങ്ങിച്ച് അടച്ചു വെച്ചേക്കണം കുട്ടിയെ കൊടുക്കാൻ. ശരി, അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ. വഴിപോക്ക വഴിയേ പോയ വസുമതി അമ്മേ. അതിപ്പോ എന്റെ അടുത്ത് സംസാരിക്കുമ്പോ വായൊക്കെ തുറക്കാൻ പറ്റും.
1: രാവിലെ ആന്റിബയോട്ടിക് കഴിച്ചു, പിന്നെ വാ തുറന്നു തുടങ്ങി.
0: ആ ഞാനിന്നലെ ഇങ്ങനെ തൊണ്ടവേദനയൊക്കെ എടുത്തിരിക്കും, ഇന്ന് വരാൻ പറ്റുമെന്ന് തന്നെ ഞാൻ വിചാരിച്ചില്ല.
1: ഇന്നലെ രാത്രി, ഇന്ന് രാവിലെ. എന്നിട്ട് രാത്രി ഒരുത്തൻ ചെന്ന് ബ്രെഡ് ജാം ഒക്കെ വാറ്റിട്ട് വന്നു.
0: നമുക്ക് എവിടെ തിന്നല്ലേ.
1: അമ്മരൊന്ന് നോക്കണെങ്കിൽ വാച്ച് വാങ്ങിച്ചോണ്ട് വെച്ചേക്കണം. എനിക്കത് ഇഷ്ടമല്ല, ബാങ്കില്ലെന്ന് പറഞ്ഞാൽ അത് കേക്കൂല. അതാ ഒരു കിലോ കവറുകൾ വാങ്ങിച്ചോണ്ട് വെച്ചേക്കണത്.
0: ശരി, അപ്പൊ നമുക്ക് എന്തായാലും എല്ലാ വഴിപോക്കർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം. ശരി ശരി, ഓക്കെ. ഇല്ല, ഓക്കെ, ബൈ വസുമതി അമ്മയെ. പാട്ട് കേൾക്കാം. ഓണാശംസകൾ.
1: ഓണാശംസകൾ.
0: ഓക്കെ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ജീവിതത്തിൽ എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല. ചില ദിവസങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ പ്രയാസമുള്ളതായേക്കാം. ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾ പോലും മനസ്സിന്റെ സമാധാനം കളഞ്ഞേക്കാം. എന്നാൽ ഓർക്കുക, ഇരുണ്ട മേഘങ്ങൾ മാറി വെയിൽ തെളിയുന്നത് പോലെ ഓരോ പ്രതിസന്ധിക്കും ഒരു അവസാനമുണ്ടാവും. പോക്കുവയിൽ തത്സമയ പരിപാടിയിലൂടെ പ്രിയ വർത്തമാനങ്ങളും പാട്ടുകളും നമുക്ക് ആസ്വദിക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, ഗുഡ് ഈവനിങ് മാഡം.
0: ആ, ഗുഡ് ഈവനിങ്. ആരാ?
1: ഫ്രം സുധാ ചെരുപ്പാണി.
0: സുധാ ചെരുപ്പാണി. ആ, പറഞ്ഞോളൂ സുധാ.
1: നല്ല വിശേഷം. ഹാപ്പി ഓണം.
0: ആ,
1: ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.
0: എല്ലാവരും ഒരുമിച്ചാണ്?
1: എല്ലാവരും കൂടി ഒരുമിച്ച്. ഇൻഡിപെൻഡൻസ് ഡേ അന്ന് വിളിച്ചപ്പോ കിട്ടിയില്ലായിരുന്നു.
0: ഇൻഡിപെൻഡൻസ് ഡേ കഴിഞ്ഞു.
1: കഴിഞ്ഞു, എന്നാലും ഇരിക്കട്ടെ.
0: ആ, ഇനിയിപ്പോ കഴിഞ്ഞു പോയാൽ ഇനി ഈ വർഷം മൊത്തം ഇൻഡിപെൻഡൻസ് ഡേ തന്നെ.
1: അതെ. പിന്നെ സുഖമാണോ മേഡത്തിന്?
0: സുഖമാണല്ലോ.
1: കുറേ നാളായി ഞാൻ ഇടവേളകൾക്ക് ശേഷം വിളിച്ചപ്പോ.
0: നീണ്ട ഒരു ഇടവേളക്ക് ശേഷം വീണ്ടും വിളിക്കുകയാണ്.
1: വീണ്ടും
0: പുതിയ കാര്യങ്ങൾ പറയാനും നല്ല പാട്ടുകൾ കേൾക്കാനും.
1: അതെ.
0: അപ്പൊ ഓണത്തിനുള്ള സെറ്റപ്പ് ഒക്കെ റെഡിയായോ?
1: ഓണത്തിനുള്ള സെറ്റപ്പ് ഒക്കെ ശരിയായി. നാളെ എന്റെ തൊഴിലുറപ്പ് സൈറ്റിൽ ഓണ സദ്യ.
0: ഓ, താങ്കളുടെ വക എന്താണ് കൊണ്ടുപോകുന്നത്?
1: ഞങ്ങൾ നാല് പേര് ചേർന്ന് ചോറ്.
0: ഓ, ഇങ്ങനെ കാറ്ററിംഗ് കൊടുക്കാറില്ലേ? അല്ലേ,
1: കാറ്ററിംഗ് കൊടുക്കാറില്ല ഞങ്ങള്.
0: ഇപ്പൊ ഒരു ഗ്രൂപ്പിലുള്ള കുറെ പേര് ചേർന്ന് ഓരോരുത്തർ ഓരോ ഐറ്റം കൊണ്ടുവരണം.
1: അതെ അതെ അതെ.
0: ആ, വ്യത്യസ്തമായ രുചികൾ നമുക്ക് അനുഭവിക്കാം.
1: അതെ,
0: അനുഭവിക്കാന്ന് ഞാൻ പറയാം, നല്ല അർത്ഥത്തിലാണ്. ആസ്വദിക്കാം. ആ, അതാണ്, വ്യത്യസ്തമായ രുചികൾ ആസ്വദിക്കാൻ വരൂ കുടുംബശ്രീയുടെ ഓണസദ്യയിലേക്ക്.
1: ഓണസദ്യ
0: എവിടെ വെച്ചിട്ടാ പ്രോഗ്രാം നടക്കുന്നത്?
1: അത് ചെരുപ്പാണിയിലെ ഒരു സാംസ്കാരിക നിലയമുണ്ട്. അവിടെ ആ സാംസ്കാരിക നിലയത്തിൽ വെച്ചാണ്.
0: എത്ര അംഗങ്ങളുണ്ട്?
1: ഞങ്ങള് 30 പേരുണ്ട്. പിന്നെ നമ്മളെ വാർഡ് മെമ്പറ്, പിന്നെ ഇത് അല്ലാതെ വേറെ കുറച്ച് പേരെ കൂടി വിളിച്ചിട്ടുണ്ട്. കുറച്ച് കുഞ്ഞു കുട്ടികളെയൊക്കെ വിളിച്ചിട്ടുണ്ട്. ഹരിതകർമ്മസേനയുടെ
0: ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോരുത്തർ ഓരോ ഐറ്റംസ് കൊണ്ടുവരും. സുധാ ചെരുപ്പാണി സമം ചോറ്.
1: അതെ.
0: ഓരോരുത്തരുടെ പേരിന്റെ നേർക്ക് ഓരോ കറിയുടെ പേരുണ്ടാവും.
1: ഉണ്ടാവും. ഞങ്ങൾ നാല് പേര് ചേർന്ന് ചോറ് വെക്കുന്നത്.
0: ചോറൊന്നും അങ്ങനെ ആരും ഏറ്റെടുക്കില്ല, ഒത്തിരി കഷ്ടപ്പാടുണ്ട്. പക്ഷെ ഒരു കണക്കിന് അതാണ് നല്ലത്. ടേസ്റ്റ് ഒന്നും പ്രത്യേകിച്ച് ആരും പറയൂല. ചോറിന് ചോറിന്റേതായ രുചി മാത്രമേ ഉള്ളൂ.
1: അതെ, ഞങ്ങള് തീരുമാനിച്ചത് സാംസ്കാരിക നിലയത്തിന്റെ അടുത്ത് തന്നെ നല്ലൊരു അടുപ്പൊക്കെ
0: സുധയും കൂട്ടുകാരും ബുദ്ധിമതികളാണ്. ചോറ് കൊള്ളൂലടേ എന്നാരും പറയൂല.
1: ആരും പറയത്തില്ല.
0: അധികം വെന്തു പോവാതെ വടിച്ചെടുക്കണം എന്നുള്ളതേ ഉള്ളൂ.
1: അതാ എന്തിനാ നമ്മളെ ആവശ്യമില്ലാതെ പുറത്ത് കളയുന്നത്?
0: അതെ, അത് മാത്രമല്ല, വല്ല പുളിശ്ശേരിയെ കൊണ്ടുപോയിട്ടെന്ന കുറ്റം പറയും. ചോറിനാവാൻ പ്രത്യേകിച്ച് കുറ്റമില്ല.
1: എന്തായാലും ഒരു സദ്യ വെക്കുമ്പോ ഒരു കുറ്റം ഉണ്ടാകും.
0: ആ, ചെലപ്പം പറയാൻ പറ്റില്ല, എല്ലാം നല്ലതായിരിക്കും.
1: ആയിരിക്കാം.
0: പിന്നെ വ്യത്യസ്തമായ ആൾക്കാർ പാചകം ചെയ്യുന്ന വ്യത്യസ്ത രുചിക്കൂട്ടുമായി ഒരു ഉത്സവം ഒരോണം.
1: അതെ അതെ.
0: അപ്പൊ ഓണാശംസകൾ എല്ലാവർക്കും നേരുന്നു. അപ്പൊ ഏത് പാട്ട് വേണം?
1: എനിക്ക് മെല്ലെ മെല്ലെ മുഖപടം

0: കൈ കൊടുന്ന നിലാവിൻ്റെ കുളിര് പോലെ അരുമയാം. ബാക്കി മറന്നു.
1: മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ട വന്ന ചിത്രത്തിലെ പാട്ട്. ആർക്കാ ഡെഡിക്കേഷൻ?
0: ഇന്നലെ നമ്മളെ വാഴോട്ട് കോണത്തുനിന്ന് വിളിച്ച ഒരു സുധ, ഒരു ഫ്രണ്ട്സ് ആണ് സംസാരിച്ചത്.
1: ഒരു ഗ്രൂപ്പായിട്ടാണ് സംസാരിച്ചത്.
0: അതെ അതെ. അപ്പൊ
1: അവരുടെ അയൽക്കൂട്ടത്തിന്റെ മീറ്റിംഗ് ആയിരുന്നു.
0: മീറ്റിംഗ് ആയിരുന്നു. അപ്പൊ ഈ വാഴോട്ട് പോണോ എന്ന് പറയുന്നത് നമ്മളെ മലയൻകീഴ് വാഴോട്ട് പോണോ പൂവച്ചൽ വാഴോട്ട് പോണോ?
1: മലയൻകീഴ് വാഴോട്ട് പോണാവാനാണ് സാധ്യത. എനിക്ക് അത്ര ക്ലിയർ അല്ല. എനിക്ക് ഒരു വാഴോട്ട് പോണേ അറിയാവൂ. അത് എവിടെയെന്ന് അറിയൂടെ വാഴോട്ട് പോണോ എന്ന് മാത്രമേ എനിക്ക് അറിയാവുള്ളൂ.
0: അതെ, അവര്
1: എന്നെ വിളിക്കുമ്പോ നമുക്ക് ചോദിക്കാം.
0: ഈ രണ്ട് വാഴോട്ട് പോണോ എനിക്കറിയാം, ഞാൻ പോയിട്ടുണ്ട് സ്ഥലങ്ങളില്.
1: ഏതോ ഒരു വാഴോട്ട് പോണത്തുള്ള ആൾക്കാരാണ് ഇവരെല്ലാരും.
0: ആ അതെ അതെ.
1: അപ്പൊ അവർക്ക് അവരെ അവരടുത്ത് എന്തെങ്കിലും പറയണോ?
0: അവരടുത്ത് നല്ല അഭിപ്രായങ്ങൾ. കുടുംബശ്രീയില് നല്ലതായിരുന്നു. ആ പാടിയ ചേച്ചി നല്ല സ്മാർട്ട് ആയിട്ട് പാടി, നല്ല അക്ഷര സ്ഫുടതയോട് പാടി. അവർക്ക് എത്ര 70 വയസ്സ് പ്രായം ഉണ്ടായിരുന്നിട്ട്
1: അവര്
0: പാട്ടിന്റെ ആസ്വദിച്ച് അവരെ അവർക്ക് നല്ല ഒരിത് കിട്ടട്ടെ.
1: ശരി,
0: അവരെ ഗ്രൂപ്പിനായിട്ട്. പിന്നെ എന്റെ കുടുംബശ്രീയിലുള്ള എല്ലാവർക്കും, പിന്നെ അവിടെ നമ്മുടെ സ്റ്റുഡിയോയിലുള്ള ആതിര, വിഷ്ണു, മാഡം, മാഡത്തിന്റെ ഹസ്ബൻഡ്, മദ്സൻ സാറ്, ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം സാറിനോട് സംസാരിച്ചിട്ടുണ്ട്. എല്ലാ പിന്നെ ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ആശംസകളും അവർക്ക് വേണ്ടി.
1: ശരി, അപ്പൊ തിരിച്ചു അതുപോലെ കുടുംബശ്രീയിലുള്ള എല്ലാവർക്കും കരുണാസായി രേഡിയുടെ ഹൃദ്യമായ ജന്മദിന ഓണാശംസകൾ നേരുന്നു. അതോടൊപ്പം ഒരുപാട് ഓണവിഭവങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും കരുണാസായി റേഡിയോ പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതെല്ലാം വളരെ നന്നായി ആസ്വദിക്കുക, ഭുജിക്കുക. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ?
0: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ, ബൈ. ഓക്കേ.

പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ സമയം ഇവിടെ ഏകദേശം അവസാനിക്കുന്ന ഒരുപാട് ശ്രോതാക്കൾ പ്രിയവിശേഷങ്ങളും പ്രിയ ഗാനങ്ങളും ഓണം ഓർമ്മകളും ഒക്കെ ഇങ്ങനെ പങ്കുവച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. നമസ്കാരം, തച്ചോട്ടാവിൽ നിന്ന് ബിന്ദുവാണ്. ഞാനിപ്പോൾ കാലിലൊരു സർജറിയുമായി ബന്ധപ്പെട്ട് മോന്റെ ജോലി സ്ഥലമായ സെക്കന്ദരാബാദ് എന്ന സ്ഥലത്താണ്. ഇവിടെ സ്ഥിരമായ കരുണാസായി റേഡിയോ കേൾക്കാറുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ കേട്ട അശ്വതി എന്ന കുട്ടിക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഈ പാട്ട് ആവശ്യപ്പെടുന്നത്. അശ്വതി ഇത് കേൾക്കുന്നുണ്ടാവും, അശ്വതിക്ക് സന്തോഷമായെന്ന് ഞാൻ വിചാരിക്കുന്നു. മുഖചിത്രം എന്ന ചിത്രത്തിലെ, അതിൽ ദാസേട്ടൻ പാടിയ പൊന്നാവണി വെട്ടം തിരുമുറ്റം മെഴുകുമ്പോൾ എന്ന പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് അശ്വതിക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ കരുണാസായി റേഡിയുടെ പ്രിയ ശ്രോതാവ് അശ്വതിക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ കരുണാസായി റേഡിയോയിലെ എല്ലാ അണിയറ പ്രവർത്തകർക്കും സുഖമാണ് എന്ന് കരുതുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട് ബിന്ദു. കൂടാതെ ബാലകൃഷ്ണൻ ചേട്ടനും ഈ റേഡിയോ കേൾക്കുന്ന അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന സുരേഷ്, സാജു എന്നിവർക്കും ഈ റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ് ബിന്ദു പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ബിന്ദുവിന്റെ വക ഓണാശംസകളും നേരുന്നു. അപ്പൊ പ്രത്യേകിച്ച് ഈ പാട്ട് നമ്മുടെ അശ്വതികുട്ടിക്ക് വേണ്ടിയിട്ടാണെന്നുള്ളതാണ് വളരെ സന്തോഷം പകരുന്ന ഒരു കാര്യം. അപ്പൊ എന്തായാലും തത്സമയ പരിപാടിയിലെ അവസാന ഗാനമാണ് ഇത്. അപ്പോൾ നമ്മുടെ സമയം ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെ കേൾക്കാൻ സമയം കണ്ടെത്തുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്, വലിയൊരു നന്മയാണ്. പലപ്പോഴും ആളുകൾ ആഗ്രഹിക്കുന്നത് വലിയ ഉപദേശങ്ങളോ പരിഹാരങ്ങളോ അല്ല, മറിച്ച് തങ്ങളുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ക്ഷമയോടെ കേട്ടിരിക്കാൻ ഒരാൾ കൂടെയുണ്ട് എന്ന തിരിച്ചറിവാണ്. ആത്മാർത്ഥമായ ഒരു വാക്ക് അല്ലെങ്കിൽ ഞാൻ കൂടെയുണ്ട് എന്നൊരു ഉറപ്പ്, അത്രമാത്രം മതിയാകും തളർന്നുപോയ ഒരാളുടെ മനസ്സിൽ പ്രതീക്ഷയുടെ വെളിച്ചം നിറയ്ക്കാൻ. മറ്റുള്ളവർക്ക് ആശ്വാസമാകാൻ വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്നില്ല, ഒരല്പം കരുണയോടെ പെരുമാറിയാൽ മാത്രം മതിയാവും. നിങ്ങളുടെ യാത്രയിൽ ഒരു ചെറിയ ഇടവേള മാത്രമാണ് നമ്മുടെ ഈ പോക്കുവേൽ തത്സമയ പരിപാടിയുടെ സമയം. പുതിയൊരു പ്രതീക്ഷയോടെ മുന്നോട്ട് നടക്കാൻ ഈ സയാനം നിങ്ങളെ സഹായിക്കട്ടെ. ഇപ്പൊ തത്സമയ പരിപാടിയുടെ സമയം ഇവിടെ അവസാനിക്കുന്നു. നമ്മളോട് ബിന്ദുവാണ് ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന അശ്വതിക്ക് വേണ്ടി. അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം. ഈ ഒരു ഗാനത്തോടുകൂടി പോക്കുവേൽ തത്സമയ പരിപാടി നിന്ന് വിട പറയാനുള്ള സമയമായിരിക്കുകയാണ്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയും വിഷ്ണുവുമാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സായി റേഡിയോ ടൈം ചേഞ്ച്.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ഒറ്റക്കമ്പി നാദം. ഒറ്റക്കമ്പി നാദത്തിൽ ഇന്ന് ഭരത് ഗോപിയുടെ ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം. ബിരുദം നേടിയ ഒരു യുവാവ് ഒരു ജോലി കിട്ടാൻ ആഗ്രഹിക്കുക എന്ന സാധാരണമായ ചിന്തയിൽ അഭിരമിക്കുന്നു. ജോലി കിട്ടണം, കുടുംബം നോക്കണം, കുടുംബമാകണം എന്ന ആഗ്രഹങ്ങൾക്കപ്പുറം മറ്റു ചിന്തകൾ പോലുമില്ല എന്ന് തന്നെ പറയാം. അതിന്റെ അടിസ്ഥാനത്തിൽ ശ്രമകരമായ പഠനങ്ങളിലൂടെ ഇലക്ട്രിസിറ്റി ബോർഡിൽ ക്ലർക്കായി ജോലി സമ്പാദിക്കുന്നു. BSc ബിരുദം നേടി ഇലക്ട്രിസിറ്റി ബോർഡിൽ ക്ലർക്കായി ജോലി ലഭിച്ച ആ യുവാവിന്റെ പേര് ഗോപിനാഥൻ നായർ എന്നാണ്. ബിരുദം നേടി ഇലക്ട്രിസിറ്റി ബോർഡിൽ ക്ലർക്കായി പിന്നീട് ജനഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ ഗോപിനാഥൻ എന്ന ഗോപി കേവലം ഒരു നടൻ മാത്രമായിരുന്നില്ല, പകരം പൂർണമായും ഒരു അഭിനേതാവായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഒരു അഭിനേതാവായിരുന്നു.

ഗോപി കൊടിയേറ്റം ഗോപിയായി, പത്മശ്രീ ഗോപിയായി, എന്നാലും മലയാളിക്ക് ഗോപി ഭരത് ഗോപിയാണ്. കലയോട് വല്ലാത്ത പ്രതിപത്തി ഉണ്ടായിരുന്ന ഒരാൾ, നാടകവും സിനിമയും മാത്രമായി ജീവിച്ച ഒരാൾ. അതുകൊണ്ടാണ് ആഗ്രഹിച്ചു നേടിയ ക്ലർക്ക് ജോലി ഉപേക്ഷിക്കാൻ നിർബന്ധിതനായത്. നാടകാചാര്യൻ ജി ശങ്കരപിള്ളയുടെ നാടക സങ്കേതത്തിൽ സജീവ സാന്നിധ്യമായത് നാടകത്തിന്റെ വ്യാകരണം നന്നായി അറിയാമായിരുന്നത് കൊണ്ട് തന്നെയാണ്. കാവാനം നാരായണ പണിക്കർ അദ്ദേഹത്തിന്റെ രചനകളായ തിരുമുടി, അപ്രയ്ക്കൻ എന്നീ നാടകങ്ങളുടെ സംവിധാനം ഗോപിയെ ഏൽപ്പിച്ചത്. നാടകത്തിലും അഭിനയത്തിലും അനാദൃശ്യമായ കമ്പം ഗോപിയിൽ ദർശിച്ചതുകൊണ്ടാവണം സ്വയംവരത്തിൽ ഒരു വേഷം ഗോപിക്കായി അടൂർ ഗോപാലകൃഷ്ണൻ കരുതിവെച്ചതും, ഒപ്പം കൊടിയേറ്റത്തിന്റെ പകർത്തി എഴുത്തുകാരനാക്കിയതും.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം. ഒറ്റക്കമ്പിനാദം.
1: കൊടിയേറ്റം എഴുതി കഴിഞ്ഞ ശേഷമാണ് ഗോപി അറിയുന്നത് ചിത്രത്തിലെ പ്രധാന കഥാപാത്രം താനാണെന്ന്. ഓരോ സീനും എഴുതിയതോടൊപ്പം അത് മസ്തിഷ്കത്തിൽ മാഞ്ഞു പോകാതെ സൂക്ഷിച്ചതുകൊണ്ടുകൂടിയാവണം ശങ്കരൻകുട്ടി എന്ന കഥാപാത്രത്തിലേക്കുള്ള സന്നിവേശം അത്രമേൽ സൂക്ഷ്മമായത്. അസാധാരണമായ ചലച്ചിത്രത്തിലെ അസാധാരണമായ കഥാപാത്രത്തെ സാധാരണമായി അവതരിപ്പിക്കാൻ ഗോപിക്ക് അനായാസേന കഴിഞ്ഞു. മനഃശാസ്ത്രപരമായി ഡിസ്തൈമിക് എന്ന് വിശേഷിപ്പിക്കാവുന്ന മാനസികാവസ്ഥയുള്ള ശങ്കരൻകുട്ടി ജീവിത വീക്ഷണമുള്ള വ്യക്തിത്വത്തിലേക്ക് കൊടിയേറുന്ന ഭാവമാറ്റം ഗോപിയിൽ അത്രയേറെ ഭദ്രമായിരുന്നു. അലസമായി ആകാശത്ത് പറന്നിരുന്ന ഒരു പട്ടം മാത്രമായിരുന്നു ശങ്കരൻകുട്ടി. പിന്നീട് അയാൾ ലക്ഷ്യബോധമുള്ള കെട്ടുകളോടുകൂടിയ പ്രതിബദ്ധതകളോടുകൂടിയ ഒരു ഉത്സവ കൊടിയായി വ്യക്തമായ ബോധത്തോടെ പാറാൻ തുടങ്ങുന്ന പ്രതിഫലനമായിരുന്നു കൊടിയേറ്റം എന്ന ചിത്രം. കൊടിയേറ്റം കേവലം ഒരു അവാർഡ് ചിത്രമായിരുന്നില്ല, മലയാളിക്ക് അതിനപ്പുറം അത് ഭാവതലങ്ങളിലും സംവേദന തലങ്ങളിലും മനഃശാസ്ത്രപരമായ ഒരു ഉണർവ് സമ്മാനിച്ച ജനകീയ സിനിമ കൂടിയായിരുന്നു.

കൊടിയേറ്റം എന്ന ചലച്ചിത്രത്തിലെ അഭിനയത്തിന് ഗോപിക്ക് 1977 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. അപ്പോൾ ഗോപി സിനിമയിലെത്തിയിട്ട് 5 വർഷം മാത്രമേ ആയിരുന്നുള്ളൂ. കൊടിയേറ്റത്തിലെ അഭിനയത്തിന് ആ വർഷത്തെ സംസ്ഥാന പുരസ്കാരവും ഗോപിക്ക് ലഭിച്ചു. കൊടിയേറ്റത്തിന് ശേഷം ഗോപി അഭിനയിച്ച മികച്ച ചിത്രമായിരുന്നു തമ്പ്. അരവിന്ദന്റെ സംഭാഷണം, ജീവൻ പണയം വെച്ച് തമ്പിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്തി കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കുന്ന സർക്കസ് താരങ്ങളുടെ ദുരിതപൂർണമായ അവസ്ഥയെ പ്രേക്ഷക സമക്ഷം അവതരിപ്പിച്ച ചിത്രമായിരുന്നു തമ്പ്. 1978 മികച്ച 2 ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം തമ്പിന് ലഭിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2.

0: ഒറ്റക്കമ്പി നാദം.
1: പുരോഗമന കാഴ്ചപ്പാടുള്ള സംവിധായകരുടെ ചിത്രങ്ങളിൽ അഭിനയിച്ച് ദേശീയ ശ്രദ്ധ നേടിയ ഭരത് ഗോപി പിന്നീടെത്തിയത് പത്മരാജന്റെ ഭാവരസ തട്ടകത്തിലായിരുന്നു. പെരുവഴി അമ്പലത്തിലായിരുന്നു. കവലച്ചട്ടമ്പിയായ പ്രഭാകരപിള്ളയായി ഭരത് ഗോപി തിരശീലയിൽ നിറഞ്ഞ ചിത്രമായിരുന്നു പെരുവഴി അമ്പലം. ശരിക്കും നാട്ടിൻപുറങ്ങളിലെ കവലകളിൽ കണ്ടിരുന്ന ചട്ടമ്പിയുടെ തനി പകർപ്പായി മാറാൻ ഗോപിക്ക് കഴിഞ്ഞു. അടൂർ, അരവിന്ദൻ, പത്മരാജൻ തുടങ്ങി മൂന്ന് പ്രഗത്ഭ സംവിധായകർ, മൂന്ന് ചിത്രങ്ങൾക്കും ദേശീയ പുരസ്കാരം, മൂന്നിലും ഭരത് ഗോപിയുടെ സജീവ സാന്നിധ്യം, ചൊല്ലിയാട്ടത്തിനും അപ്പുറമുള്ള ഇളകിയാട്ടം, അതായിരുന്നു ആ പ്രതിഭ.

ഗ്രീഷ്മം കള്ളൻ പവിത്രൻ വിട പറയും മുൻപേ ഗാനം യവനിക പാളങ്ങൾ ഓർമ്മയ്ക്കായി സ്നേഹപൂർവം മീര മർമ്മരം രചന ഒരു സ്വകാര്യം ഈറ്റില്ലം ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് നേൾമൂടിയ നിറങ്ങൾ കാറ്റത്തെ കിളിക്കൂട് അഷ്ടപതി അസ്ത്രം ഈണം അങ്ങനെ എത്രയെത്ര ഹൃദയ ആകർഷകങ്ങളായ ചിത്രങ്ങൾ. എല്ലാ ചിത്രങ്ങളിലും തന്റേതായ അഭിനയശൈലി മുദ്രിതപ്പെടുത്താൻ ഗോപിക്ക് കഴിഞ്ഞു. മെയ്വഴക്കവും ശബ്ദവിന്യാസവും ഒക്കെ എവിടെ എപ്പോൾ എങ്ങനെ വിനിയോഗിക്കണമെന്ന ഗോപിക്ക് നന്നായി അറിയാമായിരുന്നു.

മർമരവും യവനികയും മാത്രം മതി കൊടിയേറ്റം കഴിഞ്ഞാൽ ഗോപിയെ അടയാളപ്പെടുത്താൻ. ഇതാണ് ശരി. അത്രയേറെ കഥാപാത്ര ആവിഷ്കാരം ഹൃത്തുക്കളിൽ അടയാളം ചെയ്ത് പ്രിയതര പുഷ്പാർച്ചനമായി പ്രതിഷ്ഠ നേടാൻ ഗോപിക്ക് സാധിച്ച രണ്ടു ചിത്രങ്ങളായിരുന്നു മർമരവും യവനികയും. ഭരതന്റെ ചിത്രമായിരുന്നു മർമരം, യവനിക കെ ജി ജോർജിന്റേതും. തബലിസ്റ്റ് അയ്യപ്പൻ ചിത്രത്തെ അവിസ്മരണീയമാക്കി. ആരും ഗോപിയെ ചിത്രത്തിൽ എവിടെയും കണ്ടില്ല. പരകായ പ്രവേശത്തിന്റെ പരകോടി എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള അഭിനയ രസരാജ സങ്കീർത്തനമായിരുന്നു യവനികയിലും മർമരത്തിലുമൊക്കെ ഗോപി കാഴ്ചവെച്ചത്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒറ്റക്കമ്പിനാദം.
2: ഓർമ്മയ്ക്കായി എന്ന ചലച്ചിത്രത്തിലെ നന്ദു എന്ന കഥാപാത്രം. ഒരു കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് ജയിലിലായിരുന്ന സൂസന്ന 5 വർഷത്തിന് ശേഷം പുറത്തിറങ്ങുകയും അബദ്ധത്തിൽ സംഭവിച്ചു പോയ ഒരു കൊലപാതക കൃത്യത്തിലേക്ക് നയിച്ച സംഭവ വികാസങ്ങളുടെ ഒരു ഓർമ്മ കുറിപ്പായി അനുഭവപ്പെടുന്ന ചിത്രം. ചിത്രത്തിലെ അന്ധനും ബധിരനും മൂകനുമായ നന്ദുവെന്ന കഥാപാത്രത്തെ ഇത്രമേൽ ഉജ്ജ്വലമാക്കാൻ ഗോപിക്ക് മാത്രമേ കഴിയൂ എന്ന് അദ്ദേഹത്തിന്റെ കഥാപാത്രം ഉറക്കെ വിളിച്ചു പറയുന്നത് പോലെ അനുഭവപ്പെടും ആ ചിത്രം കണ്ടാൽ. അത്ര കണ്ട് ആരെയും അതിശയിപ്പിക്കും വിധമുള്ള അഭിനയ ശൈലിയുടെ ഉടമ, പ്രേക്ഷക ഹൃദയങ്ങളുടെ ആസ്വാദനക്ഷമതയുടെ ഉടമ അതായിരുന്നു ഭരത് ഗോപി.
3: തലങ്കുതരികിട തലങ്കുതരികിട തലങ്കുതരികിട തലങ്കുതരികിട തലങ്കുതരികിട തലങ്കുതരികിട തത്തി തവിജനതും തത്തി തവിജനതും

ആദാമിന്റെ വാരിയല് സന്ധ്യമയങ്ങും നേരം പഞ്ചവടിപ്പാലം അപ്പുണ്ണി ആരൂരുമറിയാതെ അക്ഷരങ്ങൾ ഏപ്രിൽ 18 ഒരു പൈങ്കിളി കഥ പുന്നാരം ചൊല്ലി ചൊല്ലി ചിദംബരം ഗായത്രി ദേവി എന്റെ അമ്മ തുടങ്ങി എത്രയോ ചിത്രങ്ങളിൽ ഭരത് ഗോപി തന്റെ അഭിനയ മുദ്ര പതിപ്പിച്ചു. ഏപ്രിൽ 18 ഹെഡ് കോൺസ്റ്റബിൾ ഗോപിപിള്ള, പഞ്ചവടിപ്പാലത്തിലെ പ്രസിഡന്റ് ദുശാസനക്കുറിപ്പ്, ചിദംബരത്തിലെ ശങ്കരൻ തുടങ്ങിയ കഥാപാത്രങ്ങൾ അനശ്വരമാണ്. 1985 മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ചിദംബരത്തിലെ ശങ്കരൻ എന്ന കഥാപാത്രം ഭരത് ഗോപിയുടെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നാണ്. ഈ ചിത്രത്തിലെ അഭിനയത്തിന് ഗോപിക്ക് സംസ്ഥാന പുരസ്കാരം ലഭിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സുഖദമീ രാത്രി.

സാഹിത്യവും സിനിമയും തമ്മിലുള്ള അടുത്ത ബന്ധം സിനിമയുടെ ആവിർഭാവം മുതലേ നിലവിലുണ്ട്. മലയാളത്തിൽ തന്നെ ആദ്യകാല പല സിനിമകളും പിറവിയെടുത്തത് സാഹിത്യത്തിൽ നിന്നാണ്. ഒരുപക്ഷേ കെ എസ് സേതുമാധവൻ എന്ന സംവിധായകനായിരിക്കണം അത്തരത്തിൽ ഒരു പ്രവണതയെ കൂടുതൽ പ്രേരിപ്പിച്ചത്. അത് കഴിഞ്ഞാൽ എം ജി വാസുദേവൻ നായരാണ്. എം ജിയുടെ എത്രയോ കൃതികൾ ചലച്ചിത്രമായും രൂപാന്തരം പ്രാപിച്ചു. സാഹിത്യത്തിൽ അന്തർലീനമായി കിടക്കുന്ന ദൃശ്യ സവിശേഷതകളാകണം അതിനെ ചലിക്കുന്ന ചിത്രത്തോട് അത്രയേറെ അടുപ്പിച്ചത്. സാഹിത്യം മനസ്സിലൂടെ ഒരു കണ്ടെത്തലിന് ശ്രമിക്കുന്നു. ചലച്ചിത്രമാകട്ടെ കണ്ണിലൂടെ അത് സാധ്യമാക്കാൻ ശ്രമിക്കുന്നു. ഡി ഡബ്ല്യു ഗ്രിഫിത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ചാൾസ് ഡിക്കൻസ് എഴുതിയതുപോലെ ചലച്ചിത്രമുണ്ടാക്കണം എന്നായിരുന്നു. ടോൾസ്റ്റോയ് ആഗ്രഹിച്ചതാകട്ടെ ക്യാമറയിൽ ഫിലിം എപ്രകാരമാണോ അതുപോലെ എഴുതണം എന്നാണ്. സാഹിത്യം സംസാരിച്ച് സംവദിക്കുകയാണ്, ചലച്ചിത്രം ചിത്രീകരണത്തിലൂടെ സംവദിക്കപ്പെടുകയാണ്. ഒരു പാട്ട് കേട്ടാലോ, എന്നിട്ട് തിരിച്ചു വരാം.

അങ്ങനെയാണ് എന്ന് കരുതി. ഒരു സിനിമ പിറക്കാൻ നോവലോ കഥയോ വേണമെന്ന് നിർബന്ധമില്ല. ഒരാശയം തന്നെ മതിയാകും. ഒരു നിർദ്ദേശം തന്നെ ചിലപ്പോൾ സിനിമയായി എന്ന് വരും. കാഴ്ചപ്പാടിനെയും ചലച്ചിത്രമാക്കാം. അത് പൊതുജനങ്ങൾക്ക് പകർന്നുകൊടുത്ത് ആസ്വദിപ്പിച്ച് ചിന്തിപ്പിച്ച് വൈകാരികമോ ബൗദ്ധികമോ ആയ ഒരു മാറ്റത്തിന് തയ്യാറാക്കിയെടുക്കാൻ കഴിയുക എന്നതാണ് അത്തരം സിനിമകളുടെ പ്രഥമവും പ്രധാനവുമായ അജണ്ട. അത്തരം സിനിമകൾക്ക് കേരളത്തിൽ തുടക്കം കുറിച്ച സംവിധായകനായിരുന്നു അടൂർ ഗോപാലകൃഷ്ണൻ. ഒരു പാട്ട് കേട്ടിട്ട് സിനിമാ വിശേഷങ്ങളിലേക്ക് തിരിച്ചു വരാം.

കൊടിയേറ്റം എന്ന ചിത്രം, അതിലൊരു കഥയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല തന്നെ. പക്ഷെ ഒരു കാഴ്ചപ്പാടുണ്ട്, ആശയമുണ്ട്. ആശയവും കാഴ്ചപ്പാടും ഒരു ചലച്ചിത്രമായി മാറുകയാണ്. ശങ്കരൻകുട്ടിയാണ് ചിത്രത്തിലെ നായകൻ. അശ്രദ്ധനാണ്, ഫീബിൾ മൈൻഡഡ് ആണ്, ലെതാർജിക്കാണ്, വിക്ടിം നാച്ചുറാണ്, കുറെയൊക്കെ വിധേയനാണ്. ഓരോ ദിവസവും അയാളുടെ ജീവിതം ഒരു ലോഗരിഥമിക് ഡ്രോപ്പാണ്, എന്നുവെച്ചാൽ അധപ്പതനമാണ്. വേഗത്തിൽ തൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്നൊരു വാഹനത്തെ നോക്കി എന്തൊരു സ്പീഡ് എന്ന് അയാൾ അത്ഭുതം കോരുന്നു. അതിനെ നാട്ടിൻപുറത്തിൻ്റെ നിഷ്കളങ്കതയായി കാണാൻ പറ്റില്ല. അയാളുടെ ഷർട്ടിലേക്ക് തെറിച്ചു വീഴുന്ന ചെളി അത് കഴുകിക്കളയാവുന്നതല്ലേ എന്ന് അയാൾ വളരെ കൂളായി പറയുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു പാവത്തമാണ് നന്മയെങ്കിൽ ആ നന്മ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഒരു പാട്ട് കേട്ടാലോ, എന്നിട്ട് തിരികെ എത്താം.

തന്നെ സ്നേഹിക്കുന്ന, തന്നെ കൂടെ കൂട്ടുന്ന ആളുകൾക്കിടയിൽ സംതൃപ്ത ജീവിതം നയിക്കുന്ന ശങ്കരൻകുട്ടി. അയാൾക്ക് ദുഃഖങ്ങൾ തുറന്നു പറയാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ അയാൾ തന്നെ ആലോചിക്കുന്നു, എന്ത് ദുഃഖം? തീരുമാനമെടുക്കാൻ അയാൾക്ക് കഴിയില്ല, ഉത്തരവാദിത്വമില്ല, ഭാവിയെക്കുറിച്ച് പദ്ധതികളില്ല, സ്വയം മതിപ്പുമില്ല. ഇങ്ങനെ ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. ശങ്കരൻകുട്ടിയെപ്പോലുള്ളവർക്ക് ഒരു നാടിനെ പരിഷ്കരിക്കാനോ പുനർനിർവചിക്കാനോ കഴിയില്ല. പക്ഷേ അവരെ പരിഷ്കരിക്കേണ്ടതായ ബാധ്യത സമൂഹത്തിനുണ്ട്. അത്തരത്തിലൊരു പ്രതിബദ്ധത കലയ്ക്കുമുണ്ട്. ഈ പ്രതിബദ്ധതയുടെ, ബാധ്യതയുടെ പ്രകാശമാണ് കൊടിയേറ്റം എന്ന ചിത്രം. ഒരു പാട്ടുകൂടെ കേട്ടാലോ?

ഈ വിക്ടിം നാച്ചർ എന്ന് മനഃശാസ്ത്രം വിവക്ഷിക്കുന്ന വിധേയത്വത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, തീരുമാനമെടുക്കാൻ കഴിയാത്ത, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത ആ അവസ്ഥയിൽ നിന്ന് സ്മാർട്ട് നാച്ചർ എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന, തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന, ഉത്തരവാദിത്തമുള്ള അങ്ങനെ ഒരു അവസ്ഥയിലേക്കുള്ള പരിണാമം അനിവാര്യമാണ്. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, വിക്ടിം നാച്ചർ എന്ന അധപതനത്തിൽ നിന്ന് സ്മാർട്ട് നാച്ചർ എന്ന ഉയർച്ചയിലേക്കുള്ള വളർച്ച, പ്രവേശനം അത് അനിവാര്യമാണ്. അങ്ങനെ പ്രവേശിക്കണമെങ്കിൽ ചിന്തകളിൽ, വികാരങ്ങളിൽ, ഗ്രഹിക്കുന്ന കാര്യങ്ങളിലൊക്കെ വികാസമുണ്ടാവണം. അതിന് ഇന്ദ്രിയാധിഷ്ഠിതമായ അനുഭവങ്ങളോ ഇതര ബാഹ്യ പ്രേരണകളോ പിന്തുണകളോ മതിയാവും. അപ്രകാരം ചിന്തകളിലോ ഗ്രാഹ്യത്തിലോ ഉണ്ടാവുന്ന ഉയർന്ന അവസ്ഥയെ മനഃശാസ്ത്രം ഒരു പേരിട്ട് വിളിച്ചിട്ടുണ്ട്, കൊഗ്നിഷൻ. വലിയ സിദ്ധാന്തങ്ങളാണെന്ന് വിചാരിക്കേണ്ട, മനുഷ്യന് ആവശ്യമായ കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു പാട്ട് കേട്ടാലോ, എന്നിട്ട് തിരിച്ചു വരാം.

ഹൃദയം കൊണ്ട് നല്ലവനായ ലാളിത്യമുള്ള കഥാപാത്രമാണ് ശങ്കരൻകുട്ടി. അയാളെ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ അവർക്കൊക്കെ അയാൾ അലഞ്ഞു തിരിഞ്ഞ് അശ്രദ്ധമായി നടക്കുന്ന ഒരാളാണ്. അയാൾ സമൂഹത്തിൻ്റെ ഭാഗമാണ്, പക്ഷെ ശരിക്കും ഇടപെടുന്നുമില്ല. വെറും സാധാരണക്കാരൻ. സഹോദരി സരോജിനി അയാൾക്ക് പണം അയച്ചു കൊടുക്കുന്നു. അയാൾ ഗ്രാമത്തിൽ കറങ്ങി നടക്കുന്നു. ഒരു വ്യക്തിയാണ് താൻ എന്ന തിരിച്ചറിവൊന്നും അയാൾക്കില്ല. ബാലിശനാണ് അയാൾ. ഇങ്ങനെ ബാലിശനായ ഒരുപാട് പേരെ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പാട്ടുകൂടി കേട്ടാലോ?

0: ക്ഷേത്രത്തിൽ ഉത്സവം വരുമ്പോഴാണ് ശങ്കരൻകുട്ടിക്ക് ആവേശം. കുട്ടികളുമായി മീൻ പിടിച്ചു നടക്കും, രാഷ്ട്രീയ ജാഥകൾക്ക് വിളിക്കും, പോകും. അത് ഏതു രാഷ്ട്രീയ ജാഥയ്ക്കും പോകും, പണം പറ്റും, അതുകൊണ്ട് കള്ളുകുടിക്കും. സമയത്തിന്റെ വില മനസ്സിലാക്കുന്നേയില്ല അയാൾ. സ്വയം ഒരു മുതിർന്ന ആളായി അയാൾക്ക് തോന്നുന്നേയില്ല. പേരിലുള്ളതുപോലെ അയാൾ ശങ്കരൻ കുട്ടിയാണ്. മരത്തിൽ തങ്ങിയ പട്ടമെടുക്കാൻ കുട്ടികൾ ശങ്കരൻകുട്ടി ചേട്ടനെ വിളിക്കുന്നു. അയാൾ നൂല് വലിച്ചു പൊട്ടിക്കുന്നു. താഴേക്ക് വീഴുന്ന പട്ടമെടുക്കാൻ കുട്ടിയായാണ് അയാൾ ഓടുന്നത്. പെണ്ണ് കാണാൻ പോകുമ്പോഴും ഊണ് കഴിച്ച് അയാൾ തിണ്ണയിലിരിക്കുകയാണ്, ഇരുന്നുറങ്ങുകയാണ്. താൻ എന്തിനാണ് വന്നത് എന്ന ഗൗരവമൊന്നും അയാൾക്കില്ല. ഒരു പാട്ട് കേട്ടാലോ, എന്നിട്ട് തിരിച്ചു വരാം.
1: കുങ്കുമപ്പൂ പുഞ്ചിരിക്കും ചെമ്പകപ്പൂ.

സഹോദരന്റെ അലഞ്ഞു തിരിയുന്ന സ്വഭാവം അവസാനിപ്പിക്കാനാണ് സഹോദരി സരോജിനി അയാൾക്ക് കല്യാണം ആലോചിക്കുന്നത്. ശങ്കരൻകുട്ടി ശാന്തമ്മയെ വിവാഹം കഴിച്ചു. പക്ഷെ അയാൾ പഴയ രീതികൾ തന്നെ തുടർന്നു. ഗ്രാമത്തിൽ കറങ്ങി നടന്നു. ഭർത്താവിന്റെ ഉത്തരവാദിത്വം എന്തെന്നൊന്നും അയാൾക്കറിയില്ല. കഥ തുടരാം ഒരു പാട്ടുകൂടെ കേട്ടിട്ട്.

വിവാഹം കഴിഞ്ഞ ഉടനെയുള്ള ഒരു പ്രഭാതത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ശങ്കരൻകുട്ടിയെ വിളിച്ചുണർത്താൻ ശാന്തമ്മ ശ്രമിക്കുന്നു. പക്ഷെ ഗാഢമായി ഉറങ്ങിക്കിടക്കുന്ന അയാളെ ഉണർത്താതെ അവൾ ചായ ഉണ്ടാക്കാൻ പോകുന്നു. ചായയുമായി വരുമ്പോഴാകട്ടെ, അയാൾ സുഹൃത്തുക്കളോടൊപ്പം ചായ കുടിക്കാൻ ഗ്രാമത്തിലെ ചായക്കടയിൽ പോയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടില്ലേ? ഉണ്ടെന്നേ, നമുക്കിടയിലുണ്ട്. ഒരു പാട്ടുകൂടെ കേട്ടാലോ?

നല്ല വസ്ത്രങ്ങൾ ധരിച്ച് അമ്മായിയപ്പന്മാരെ കാണാൻ ശങ്കരൻകുട്ടിയും ശാന്തമ്മയും പോവുകയാണ്. മടിയോടെയാണ് ശങ്കരൻകുട്ടി പോകുന്നത്. എന്നാൽ വഴിമധ്യേ കിണറ്റിൽ വീണ പന്തെടുത്തു കൊടുക്കാൻ കുട്ടികൾ ശങ്കരൻകുട്ടിയെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നു. ശാന്തമ്മയുടെ ദേഷ്യം കണ്ട് കുട്ടികൾ പിടിവിടുന്നു. ശങ്കരൻകുട്ടി കുട്ടികളോട് പറയുന്നു, ഞാൻ ഉടനെ വരും. അങ്ങനെ പറഞ്ഞ് മുന്നോട്ട് നടക്കുമ്പോഴാണ് ട്രക്ക് റോഡിലെ കുഴികളിൽ നിന്ന് ശങ്കരനെ ചെളിവെള്ളം തെറിപ്പിക്കുന്നത്. അപ്പോഴാണ് ചിരിച്ചുകൊണ്ട് അയാൾ പറയുന്നത്, എന്തൊരു സ്പീഡ്, ഒരു പാട്ടുകൂടി കേട്ടാലോ എന്നിട്ട് തിരിച്ചു വരാം.

നേരത്തെ പറഞ്ഞില്ലേ, ശങ്കരകുട്ടി മോശം സ്വഭാവക്കാരനല്ല. അവൻ മറ്റുള്ളവർക്ക് എപ്പോഴും ലഭ്യമാണ്. വൈകാരികമായ അപേക്ഷകളാൽ എളുപ്പത്തിൽ വശീകരിക്കാൻ കഴിയുന്നവനാണ്. ഇങ്ങനെയുള്ള പലരും നമുക്കിടയിലുണ്ടായിരുന്നു. ഇന്ന് അധികമില്ല. എന്നാലും പറയട്ടെ, എല്ലാവർക്കും ഒരു ലക്ഷ്യമുണ്ടാകണം. അല്ലെങ്കിൽ മറ്റുള്ളവർ അവരുടെ ലക്ഷ്യത്തിനു വേണ്ടി നമ്മളെ വിനിയോഗിക്കും. അങ്ങനൊരു സന്ദേശം കൂടി കൊടിയേറ്റത്തിലുണ്ട് അല്ലേ? ഒരു പാട്ട് കൂടി കേട്ടിട്ട് തിരിച്ചു വരാം.

ഓരോരോ സംഭവങ്ങൾ, അതായത് ശാന്തമ്മ പിണങ്ങിപ്പോയത്, കമലമ്മ ആത്മഹത്യ ചെയ്തത്, അങ്ങനെയുള്ള പല സംഭവങ്ങളും ശങ്കരൻകുട്ടിയെ ജീവിതത്തിലേക്ക് മെല്ലെ മെല്ലെ നടത്തിക്കൊണ്ടുവരികയാണ്. അതിനനുസൃതമായ സംഭവ വികാസങ്ങളെല്ലാം സിനിമയിൽ നമുക്ക് കാണാം. അതെല്ലാം അയാളെ പ്രതികരിക്കാൻ പഠിപ്പിക്കുന്നു, പ്രതിരോധിക്കാൻ പഠിപ്പിക്കുന്നു. അയാൾ വികസിക്കുകയാണ്. കേവല വൈകാരികതകളിൽ നിന്ന് ബൗദ്ധികമായ ഉയർച്ചകളിലേക്ക് അയാൾ സഞ്ചരിക്കുകയാണ്. ശങ്കരൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഉയർച്ച തന്നെയാണ്, കൊഗ്നിഷനാണ്. ഇവിടെയാണ് സിനിമയുടെ പേര് അന്വർത്ഥമാവുന്നത്, കൊടിയേറ്റം അഥവാ ആരോഹണം. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ദി അസെന്റ്. കൊടിയേറ്റം സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ അമ്പലത്തിലല്ല, ശങ്കരൻകുട്ടിയുടെ മനസ്സിലാണ്, അയാളുടെ മസ്തിഷ്കത്തിലാണ്. ശാന്തമ്മയ്ക്ക് അയാളൊരു പുടവ കൊടുക്കുന്നു. അതിന്റെ സാർത്ഥകതയിൽ ശാന്തമ്മ പൊട്ടിക്കരയുന്നു. ആനന്ദത്തിന്റെ ആ കരച്ചിൽ ശബ്ദത്തിനൊപ്പം പൂത്തിരിപ്പൂരമുയരുന്നു. ഇതിനപ്പുറം കൊഗ്നിഷൻ എന്ന സംജ്ഞയ്ക്ക് ഒരു മൊണ്ടാഷ് എങ്ങനെയുണ്ടാക്കും? കൊടിയേറ്റം എന്ന ചിത്രം കാലത്തിനു മുമ്പേ സൃഷ്ടിക്കപ്പെട്ടതാണ്, അതുകൊണ്ട് തന്നെ അത് കാലാതിവർത്തിയുമാണ്. ഒരു പാട്ടുകൂടെ കേട്ടാലോ, എന്നിട്ട് തിരികെ എത്താം.

കൊടിയേറ്റം എന്ന ചിത്രത്തിൻ്റെ കഥ പറയാനല്ല ശ്രമിച്ചത്, അതിലടങ്ങിയിരിക്കുന്ന ഒരു കഥാപാത്രത്തിൻ്റെ വികസനത്തെക്കുറിച്ച്, മനസ്സിൻ്റെ വളർച്ചയെക്കുറിച്ച് പറയാനാണ് ശ്രമിച്ചത്. സുഖദമി രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാവുന്നു. സുഖമായി ഉറങ്ങാം, സുന്ദരമായ സ്വപ്നങ്ങൾ കാണാം, ഉന്മേഷത്തോടെ ഉണരാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അതുവരെ അടുത്ത പ്രഭാതം വരെ ശുഭനിദ്ര. സ്നേഹപൂർവം, മധുജൻ.